जोगी है या पागल, या तो बादल है या आंचल।

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 21, കൊല്ലവർഷം 1202 കന്നി 27. 2026 ഒക്ടോബർ 13 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 ഈ മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡയറക്ട് ഹോം സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം രാജ്പണിക്കർ ശാസ്തമംഗലം അവതരിപ്പിക്കുന്നു.
1: ശ്രീമദ് ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ 29 അധ്യായത്തിലെ 53 ശ്ലോകത്തിലൂടെ ശ്രീ ശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജനോട് ഒരു കഥ പറയാൻ തുനിയുന്നു. കാട്ടിൽ തൻ്റെ ഇണയമൊത്ത് സല്ലപിച്ച് ക്രീഡിച്ച് പൂക്കളുടെ ഭംഗിയും വണ്ടിൻ്റെ മുരളലും ആസ്വദിച്ച് തുള്ളിച്ചാടി നടക്കുന്ന ഒരു മാൻകുട്ടി അല്പമകലെയായി ദൃഷ്ടിക്കും അപ്പുറത്തായി തങ്ങളെ ഭക്ഷിക്കുവാൻ വിശപ്പോടെ കാത്തു നിൽക്കുന്ന ചെന്നായി കൂട്ടങ്ങൾ. തീർന്നില്ല, തൊട്ടു പിന്നിലായി കണ്ണിൽപ്പെടാതെ തങ്ങളെ കൊല്ലുവാൻ അമ്പും വില്ലുമേന്തി സജ്ജനായി നിൽക്കുന്ന ഒരു കാട്ടാളൻ. ഇവയൊന്നും അറിയാതെ വനഭംഗി ആസ്വദിച്ച് ആനന്ദത്തോടെ പരിസരം മറന്ന് നീങ്ങുന്ന മാൻപേടകൾ. ഏതു നിമിഷവും ചെന്നായി കൂട്ടങ്ങൾ ചാടി വീണ് കൊന്നു ഭക്ഷിക്കുക, അതല്ലെങ്കിൽ പിന്നിൽ നിന്നും വേടന്റെ ശരമേറ്റ് ശ്വാസഗതി നിലയ്ക്കാം. പക്ഷേ ഇവയൊന്നും മാൻകുട്ടികൾ ഇരുവരും അറിയുന്നതേയില്ല എന്നതാണ് ദുഃഖസത്യം. യഥാർത്ഥത്തിൽ ആരാണ് ഈ മാൻകുട്ടികൾ? നമ്മൾ മനുഷ്യർ തന്നെ. ചുറ്റിനും കുടിയിരിക്കുന്ന അപകടങ്ങൾ അറിയാതെ സന്തോഷത്തോടെ നമ്മൾ നടന്നു നീങ്ങുന്നു. അത്രമാത്രം അനിശ്ചിതത്വമാണ് മനുഷ്യനെ ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് സമാനമായ ആശയം തന്നെയാണ് അധ്യാത്മരാമായണത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ വിവരിക്കുന്നത്. ചക്ഷുസ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ കാലഹീന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന പാമ്പിൻ്റെ നാവിലാകപ്പെട്ട തവളയുടെ ദുസ്ഥിതി കണക്കാണ് മർത്യജന്മം. പാമ്പ് ഏത് നിമിഷവും നാക്കുള്ളിലേക്ക് വലിച്ച് വായടച്ചാൽ അതോടുകൂടി തവളയുടെ കഥ കഴിഞ്ഞു. കമ്പിത പത്രാഗ്ര ലഗ്നാംബു ബിന്ദുവൽ സംവദിച്ചിടും ആയുസ് അതിനശ്വരം. അധ്യാത്മരാമായണത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന പത്രത്തിൻ്റെ, അതായത് ഇലയുടെ അഗ്രത്തിൽ പറ്റി നിൽക്കുന്ന ജലബിന്ദു പോലെയാണ് മർത്യജന്മമെന്ന് ഭാഷാപിതാവ് വസിഷ്ഠനിലൂടെ സമർത്ഥിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അതിസങ്കീർണവും അനിശ്ചിതത്വവും കലർന്നത് തന്നെയാണ് മനുഷ്യജന്മം. കോട്ടയത്ത് തമ്പുരാൻ്റെ കല്യാണ സൗഗന്ധികം എന്ന കഥകളിയിൽ സൗഗന്ധിക പുഷ്പം തേടി അലയുന്ന ഭീമസേനെ നമ്മൾ കാണുന്നു. ആ കൊടുങ്കാട്ടിലൂടെ തൻ്റെ ലക്ഷ്യം നിറവേറ്റുവാൻ പോകുന്ന ഭീമൻ അത്യപൂർവമായ ഒരു രംഗം കണ്ട് സ്തബ്ധനായി നിൽക്കുന്നു. ഈ ഒരു രംഗം ഭീമൻ്റെ മനോധർമ്മമായിട്ടാണ് അരങ്ങിൽ അവതരിപ്പിക്കുന്നത്. ഗർഭിണിയായ ഒരു മാൻപേട, അതിനെ നോട്ടമിട്ട് ദൂരെ വിശന്നു വലയുന്ന ഒരു സിംഹം. തീർന്നില്ല, ആ മാനിനെ കൊന്നു ഭക്ഷിക്കുവാൻ അങ്ങ് അകലെയായി അമ്പും വില്ലും സജ്ജമാക്കി നിൽക്കുന്ന ഒരു വേടൻ. മാസം തികഞ്ഞ മാൻപേട ഇതൊന്നും അറിയാതെ ഞരങ്ങിയും മൂളിയും പച്ചില ചാർത്തിനിടയിൽ കിടക്കുമ്പോൾ നിയതിയുടെ വിളയാട്ടം എന്നോണം പൊടുന്നനെ ആകാശത്തൊരു ഇടിവെട്ടുന്നു. ഇടിവെട്ടിൻ്റെ ഓർക്കാപ്പുറത്തുള്ള ഗർജനത്തിൽ കാട്ടാളൻ്റെ കയ്യിലിരുന്ന അസ്ത്രം ഉന്നം തെറ്റി വായ് പുലർന്നിരിക്കുന്ന സിംഹത്തിൻ്റെ നാവിൽ തറയ്ക്കുന്നു. സിംഹം ക്ഷണം തന്നെ പിടഞ്ഞു വീണു ചാവുന്നു. അതോടൊപ്പം അപ്രതീക്ഷിതമായി ഇടിമിന്നലിൻ്റെ ആഘാതത്തിൽ ആ നിഷാദൻ പിടഞ്ഞു വീണ് ചരമമടയുന്നു. അനന്തരം അതിഭീകരമായ ഒരു പേമാരി ആർത്തട്ടഹസിച്ചുകൊണ്ട് പെയ്യുന്നു. ആ പേമാരിയിൽ മാൻകുട്ടി സുഖമായി പ്രസവിക്കുന്നു. പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ്റെ അദൃശ്യമായ കരസ്പർശം

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:55. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. President Draupadi Murmu has appointed governors for 6 states. Mr. O.P. Mathur, who is currently serving as the governor of Sikkim, will be the new governor of Kerala.

കാർഷിക വാർത്തകൾ. 7 മണി മുതൽ 8 മണി വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 169 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 9:45 ചലച്ചിത്രഗാനങ്ങൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 രാഗാമൃതം, കെ ജെ യേശുദാസ് പാടിയ കൃതികൾ. തുടർന്ന് ലയവിന്യാസം. ഗുരുവായൂർ ദൊരൈ മൃദംഗത്തിൽ വായിച്ചത് മിശ്രചാപ്പുതാളം. 11:00 ഹരിതവാണി, തണ്ണീർത്തടങ്ങളും സംരക്ഷണവും. പീറ്റർ പ്രദീപ് സംസാരിക്കുന്നു. 11:15 ചലച്ചിത്രഗാനങ്ങൾ. 11:30 കൂട്ടുകാരി, സംരംഭകയാകുമ്പോൾ അറിയേണ്ട നിയമങ്ങൾ. അഡ്വക്കേറ്റ് രമ്യ ആർ നായർ സംസാരിക്കുന്നു. തുടർന്ന് രുചിക്കൂട്ട്. 12:00 ഒരിക്കൽ കൂടി, നേർവഴി. ഐടി ഇൻസ്ട്രക്ടറായ ആമോസ് ജോയിയുമായി നടത്തിയ അഭിമുഖം. 12:20 ലളിതഗാനങ്ങൾ, ഋഷികേശ് ദേവ് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, സ്തനപരിശോധന നടത്തേണ്ടത് എപ്പോൾ എങ്ങനെ, പുരുഷന്മാർക്കും സ്തനാർബുദ സാധ്യത ഉണ്ടോ, ഡോക്ടർ പാർവതി രാജശേഖരൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് മഞ്ഞണിപ്പൂനിലാവ്. 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 18 ഭാഗം, രചന സലീംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 സ്പോട്ട്ലൈറ്റ് മലയാള പരിഭാഷ. 3:15 ഗാനോപഹാരം. 4:00 നേർമൊഴി, ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പരിപാടി. ആയുർവേദ് സ്വസ്ഥ ജീവൻ കി ഭാരതീയ പരമ്പര, ഡോക്ടർ ജി പ്രതിഭ സംസാരിക്കുന്നു. 5:15 തുടിതാളം, കലാമണ്ഡലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട്. 5:30 സ്പോൺസേഡ് പരിപാടി സ്പൈസ്. 5:40 ഗാന്ധി സ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, സമീർ ആലുവ പാടിയ ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, റീസ്ട്രക്ചേർഡ് അംബ്രല്ല, ICDS. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 കിസാൻ വാണി, കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും. ആർ ജോസ് പ്രകാശുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8:00 സാഹിത്യരംഗം. രാജേഷ് മുതുകുളം എഴുതി അവതരിപ്പിക്കുന്ന കഥ മല്ലി. വിനോദ് വെള്ളായണി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ മാടിബ, തണുപ്പാങ്കാലം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ജീവൻ ജ്യോതി ഭീമാ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. വൈദ്യുതോർജ ഉപഭോഗവും സംരക്ഷണവും, ഫ്രാൻസീന ഫ്രാൻസിസ് സംസാരിക്കുന്നു. 9:30 നവരാത്രി സംഗീതോത്സവം 2026 രണ്ടാം ദിവസം. തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് രാധിക കണ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം. ആനന്ദ് വിശ്വനാഥൻ വയലിൻ, നാഞ്ചിൽ AR അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ അനിൽകുമാർ ഖടം. മുഖ്യകൃതി പാഹിമാം ശ്രീ വാഗീശ്വരി, രാഗം കല്യാണി. 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:35 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 18.2 മില്ലിമീറ്റർ.
തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തി.

0: കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 6.5 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഇപ്പോൾ ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് വിശാലാക്ഷി രാമചന്ദ്രൻ, കെ വി നാരായണസ്വാമി എന്നിവർ ആലപിക്കുന്ന കൃതികൾ കേൾക്കാം. ആദ്യമായി കമലാംബ സംരക്ഷതുമാം എന്ന് തുടങ്ങുന്ന നവാവരണ കൃതി കേൾക്കാം. ആലപിക്കുന്നത് വിശാലാക്ഷി രാമചന്ദ്രനും സംഘവും.

0: കനകമയമായിടും എന്ന് തുടങ്ങുന്ന ഉത്സവ പ്രബന്ധ കൃതി ആലപിക്കുന്നത് കെ വി നാരായണസ്വാമി.
1: ഉത്സവദിനേ ജഗദാഖ്യവല്ലിക്കേ

ഗാത്രത്തിൽ പുളകാതി സാത്വിക വികാരത്തോടിഹ ആസ്വാദ്യ തസ്തോത്രം ചെയ്തു കഥിച്ചിടുന്നു അഥവാ

0: പുതിയ ഗവർണറായി മുൻ രാജ്യസഭാംഗമായ ഓംപ്രകാശ് മാഥൂറിനെ രാഷ്ട്രപതി നിയമിച്ചു. സിക്കിം ഗവർണറായിരുന്നു അദ്ദേഹം. കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറിനെ തമിഴ്നാട് ഗവർണറായി നിയമിച്ചു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കേരളം സമർപ്പിച്ച റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള കഡസ്ട്രൽ ഭൂപടം സംസ്ഥാന പരിസ്ഥിതി വകുപ്പിന്റെ വെബ്സൈറ്റായ ENVT.kerala.gov.in ൽ പ്രസിദ്ധീകരിച്ചു. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച യുദ്ധക്കപ്പൽ INS മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. മുംബൈ നേവൽ ഡോക്ക്യാർഡിൽ പശ്ചിമ നേവൽ കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സഞ്ജയ് വത്സായനന്റെ നേതൃത്വത്തിൽ കപ്പൽ കമ്മീഷൻ ചെയ്തു. സെപ്റ്റംബറിൽ രാജ്യത്തെ ചില്ലറ വിലയെ അടിസ്ഥാനമാക്കിയുള്ള ഉപഭോക്തൃ പണപ്പെരുപ്പം 5.54% ഉയർന്നു. 21 മാസത്തെ ഉയർന്ന നിലവാരമാണ് ഇത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ നീക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കി. സാമ്പത്തിക മേഖലയിലെ നയരൂപവൽക്കരണത്തിന് സഹായിക്കുന്ന മാക്രോ ഇക്കണോമിക് മാതൃകകൾ വികസിപ്പിച്ചതിന് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാളിനും മൈക്കൽ വുഡ്ഫോർഡിനും 2026 സാമ്പത്തിക നൊബേൽ. യമനിലെ ഹൂത്തി ആക്രമണ പശ്ചാത്തലത്തിൽ സൌദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിടും. ISL ഫുട്ബോളിൽ മലയാളി താരം MS ജിതിൻ നേടിയ ഗോളിന്റെ മികവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വിജയം. കൊൽക്കത്ത മോഹൻ ബഗാനെ 1-0 തോൽപ്പിച്ചു.
1: ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവനുകളുടെയോ തകരുന്ന വീടുകളുടെയോ എണ്ണം മാത്രമല്ല, മറിച്ച് ആ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയാക്കിയ വീഴ്ചകൾ കൂടിയാണ് ഒരു ദുരന്തത്തിന്റെ യഥാർത്ഥ വിലയെന്ന് ഓരോ ദുരന്തവും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത സാധ്യത ലഘൂകരണ ദിനം. ദുരന്തങ്ങൾ സംഭവിച്ചതിന് ശേഷം പ്രതികരിക്കുന്നതിൽ നിന്ന് മാറി അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവ തടയുന്നതിലേക്കുള്ള മാറ്റമാണ് ആഹ്വാനം ചെയ്യുന്നത്. ദുരന്തങ്ങളെ ഫലപ്രദമായി അതിജീവിക്കാൻ ശേഷിയുള്ള ഒരു കേരളമാണോ നാം കെട്ടിപ്പടുക്കുന്നത്? അതോ ഓരോ ദുരന്തത്തിനും ശേഷമുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുക മാത്രമാണോ നാം ചെയ്യുന്നത്?
2: കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഓൾഡ് ആയിട്ടുള്ള വെസ്റ്റേൺ ഗാർഡ്സ് ഒരു ഫ്രജൈൽ സിസ്റ്റമാണ് നമുക്ക്.
1: റീബിൽഡ് കേരള പ്രോജക്ട് റിസ്ക് ഇൻഫോംഡ് മാസ്റ്റർ പ്ലാൻ ടീം ലീഡർ രാജേഷ് പി എൻ.
2: ഫ്രം ദ മൗണ്ടൻസ് ടു ദ സീ വളരെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസിനകത്ത് ആൾക്കാർ താമസിക്കുന്നത് നല്ലൊരു ശതമാനവും ലോ ലാൻഡിലാണ്. മിഡ് ലാൻഡിൽ വളരെ കുറച്ചും ഹൈലാൻഡിൽ വളരെ കുറവും. കഴിഞ്ഞ ഒരു 50 വർഷം എടുത്തു കഴിഞ്ഞാൽ ഈ വെറ്റ് ലാൻഡ് 7 lakh hectare ഇപ്പൊ ഏകദേശം 3 lakh hectares കുറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ശതമാനവും മഴ വരുന്ന സമയത്ത് വെള്ളം റീറ്റെയിൻ ചെയ്യാനും അത് സ്പോഞ്ച് ആയിട്ട് എടുക്കാനുമുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഡെവലപ്മെന്റ് കാരണവും കൂടാതെ ഡ്രെയിൻസിന്റെ കപ്പാസിറ്റി വളരെയധികം കുറഞ്ഞു. കനാൽസിനകത്ത് എങ്ങനെ വെള്ളം പൊങ്ങുന്നു, എത്രത്തോളം വെള്ളം പൊങ്ങുന്നു, ഇങ്ങനെയുള്ള ഒരു ലെവലിലുള്ള ഒരു ഇൻഫർമേഷനും നമുക്കില്ല. ഈ റീബിൾഡ് കേരള പ്രോഗ്രാമിനകത്ത് തന്നെ റിസ്ക് ഇൻഫോംഡ് മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് ആക്ടിൽ ചേഞ്ച് വരുത്തുകയും ആ ചേഞ്ചിന് ഉതകുന്നതായിട്ടുള്ള വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ കൺസ്ട്രക്ഷൻ വേണം, ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂളുകള്, ട്രാൻസ്ഫോമറുകൾ, ഹോസ്പിറ്റൽസ്, അതൊക്കെ ഇനി വരുമ്പോൾ എവിടെ വരണം, അങ്ങനെയുള്ള ഒരു പ്ലാനിങ് നമ്മളിപ്പം ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളുടെ എങ്ങനെയാണ് അവർ ഡിസാസ്റ്റർ റെസിലിയൻസ് ബിൽഡ് ചെയ്തെന്നുള്ളത് സ്റ്റഡി ചെയ്ത സമയത്ത് ഇവർ ഡിസാസ്റ്റർ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുകയും ഒരു രീതിയിലും അവിടെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അവിടെയുള്ള ഡെവലപ്മെന്റോ ഗവൺമെന്റിന് പോലും ആ ഏരിയയിൽ വെള്ളപ്പൊക്കം സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് ഇല്ല. അപ്പൊ ആ ഒരു ലെവലിലുള്ള ഒരു റെസിലിയൻസ് ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫിനും ഇൻഫ്രാസ്ട്രക്ചറിനും സംരക്ഷണം കിട്ടുകയുള്ളൂ.
1: പശ്ചിമഘട്ട മേഖലയിൽ തീവ്രമായ മഴയും ഉരുൾപൊട്ടൽ സാധ്യതയും മധ്യപ്രദേശങ്ങളിലെ ചരിവും ക്വാറി സംബന്ധമായ ആശങ്കകളും ഡ്രെയിനേജ് പ്രശ്നങ്ങളും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും തീരദേശത്തെ കടലാക്രമണ പ്രശ്നങ്ങളും കേരളത്തിന്റെ സ്ഥിതി അസ്ഥിരപ്പെടുത്തുന്നവയാണ്.
3: കേരളത്തിലെ ഉരുൾപൊട്ടൽ പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്.
1: കേരള ഗവൺമെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി എക്സ് ഒഫീഷ്യോ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KK രാമചന്ദ്രൻ,
3: നമ്മളൊരു ഹസാർഡ് സോണേഷൻ മാപ്പ് ഉണ്ടാക്കി. 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങൾ ഇതിന് സാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളാണ്. മഴ ചെറുതായിട്ട് പെയ്ത് ഓൾറെഡി നനഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം, അതിന് നമ്മൾ ആന്റിസിഡന്റ് മോയിസ്ചർ കണ്ടന്റ് എന്ന് പറയും. അപ്പൊ അതിലുള്ള സ്ഥലങ്ങളിൽ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 15 സെന്റിമീറ്റർ ഒക്കെ പെയ്യുന്ന മഴയുണ്ടെങ്കിൽ ഉരുൾപൊട്ടലിന്റെ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഭൂമിയുടെ ഉപയോഗം, ചെരിവ് പ്രദേശങ്ങളിലുള്ള മനുഷ്യന്റെ ഇടപെടൽ തീർച്ചയായിട്ടും അത് നിയന്ത്രിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരു ലാൻഡ് യൂസ് റെഗുലേഷൻ ഈ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതാണ്.
1: കൃത്യസമയത്ത് നൽകുന്നതും പ്രാദേശികമായി പ്രസക്തമായതും നടപടിയെടുക്കാൻ സാധിക്കുന്നതുമായ മുന്നറിയിപ്പുകൾ മാത്രമാണ് കൂടുതൽ ഫലപ്രദമാകുക. സ്മാർട്ട് ഫോണുകൾ ഇല്ലാത്തവർക്കും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും മുന്നറിയിപ്പുകൾ കൃത്യമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്.

0: സംരക്ഷണ പദ്ധതി എന്നത് സ്റ്റാറ്റ്യൂട്ടറി ആയ ഒരു ഡോക്യുമെന്റ് ആണ്, അതൊരു മാജിക് വാൻഡ് ഒന്നുമല്ല.
1: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ്:
0: ഒന്ന്, നിയമം അനുശാസിക്കുന്നത് 3 വർഷത്തിലൊരിക്കലാകുമ്പോൾ അല്ലെങ്കിൽ 5 വർഷത്തിലൊരിക്കലായിരിക്കുമ്പോഴും കേരളത്തിലെ ദുരന്ത നിവാരണ പദ്ധതിയിലെ അതിന്റെ മാറ്റം വേണ്ടുന്ന ഭാഗം ഓറഞ്ച് ബുക്ക് എന്ന തരത്തിൽ എല്ലാ വർഷവും പുതിയ പ്രോട്ടോക്കോളുകൾ ഉൾപ്പെടുത്തി പുതിയ സാമ്പത്തികമായ ചട്ടക്കൂടുകൾ ഉൾപ്പെടുത്തി പുനർപ്രസിദ്ധീകരിച്ചു വരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാനിംഗ് കമ്മീഷൻ പ്രത്യേകമായി പണവും വകയിരുത്തി 13-ാം വർക്കിംഗ് ഗ്രൂപ്പ് എന്ന ഒരു പ്രത്യേകം വർക്കിംഗ് ഗ്രൂപ്പ് തന്നെ ദുരന്ത നിവാരണത്തിനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ DM പ്ലാനുകൾ വർഷാവർഷം പുതുക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ദുരന്ത പ്രതിരോധ നിധിയിൽ നിന്നും പണം നൽകുന്നതിനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ഓറഞ്ച് ബുക്ക് വഴി കേരളത്തിൽ സ്ഥാപിതമായിട്ടുണ്ട്. 2025 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉരുൾപൊട്ടൽ ഭൂപടങ്ങൾ അഡോപ്റ്റ് ചെയ്തു. UNEP ചേർന്നുകൊണ്ട് തയ്യാറാക്കിയ ഫ്ലഡ് റിട്ടേൺ പ്രോബബിലിറ്റി ഭൂപടങ്ങൾ നമ്മൾ ദുരന്ത നിവാരണ പദ്ധതിയിലേക്ക് ഉൾക്കൊണ്ടു.
1: കാലാവസ്ഥാ മുന്നറിയിപ്പുകളും മത്സ്യത്തൊഴിലാളികൾക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളും രക്ഷാപ്രവർത്തന പരിശീലനവും അടിയന്തര സേവന വിഭാഗങ്ങളും പ്രാദേശിക വോളണ്ടിയർമാരുടെ സേവനവും ചേർന്നാണ് കേരളത്തിലെ തീരദേശ കായൽ മേഖലകൾ ദുരന്ത നിവാരണത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്.
2: ഈ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 2 മണിക്കൂറാണ്.
1: കണ്ണാന്തുറയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളി മനീഷ്:
2: കിടവകളുടെ കൂട്ടമണി അടിക്കാറുണ്ട്. ഈ കൂട്ടമണി അടിച്ചുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ മത്സ്യബന്ധനത്തിനായി പോയിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് പെട്ടെന്ന് കളക്ട് ചെയ്യും. പലരുടെ കയ്യിലും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാളെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിന്റെ ഡെപ്ത് കുറയ്ക്കാനായിട്ട് പെട്ടെന്ന് അവർ തമ്മിൽ ഇൻ ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. പക്ഷെ അവരെ ഒരു പ്രത്യേക സർക്കിളിൽ കിടക്കും. നമ്മളിവിടെ പറയാറുള്ളത് നിങ്ങൾ എത്രമാർ ദൂരത്താണ് നിങ്ങൾ കിടക്കുന്നത് എന്നുള്ളത് അവർ ചോദിക്കും. ഈ മാർ എന്നുള്ള ഒരു സാധനമാണ് നമ്മുടെ അടി എന്നൊക്കെ പറയുന്നില്ലേ, ഞാൻ ഒട്ടിക്കൽ മണിനകത്തുള്ളവരെ എല്ലാവരെയും ഇവരുടെയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് കരയ്ക്ക് അടുത്തെത്താനുള്ള ശ്രമം അവർ നടത്തും. ഇനി ഇൻ കേസ് ആരെങ്കിലും മിസ്സായാൽ അതിനനുസരിച്ച് ഞങ്ങൾ ഇൻഫർമേഷൻ നിയറസ്റ്റ് കോസ്റ്റ് ഗാർഡിനോ അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സിനോ ഫോർവേഡ് ചെയ്യുകയാണ് പതിവ്.
1: മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ.എൻ. വിശ്വംഭരൻ:
3: അഫക്റ്റഡ് പഞ്ചായത്ത് ആദ്യമേ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് മുട്ടാർ മേഖല എന്ന് പറയുന്നത്. കുട്ടനാട്ടിൽ നിന്നും വെള്ളം ഇറങ്ങി പോകുമ്പോൾ അവസാനമായിട്ട് വെള്ളം ഇറങ്ങി പോകുന്ന സ്ഥലവും കൂടാണ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. കാരണം പമ്പ മണിമലയാറുകൾ സംയോജിച്ചൊഴുകുന്ന സ്ഥലമാണിത്. 10-15 ദിവസത്തോളം ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാരാണ്.
1: വയനാട് ജില്ലയിലെ മേപ്പാടി വാർഡ് മെമ്പർ ബാബു:
4: നമ്മളെ ഈ കുന്നും മലയൊക്കെയുള്ള പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ആളുകൾക്ക് എത്തിപ്പെടാനും അതുപോലെ തന്നെ വാഹന ഗതാഗത സൗകര്യമൊക്കെ വളരെ പരിമിതമാണ്. അപ്പം അതുപോലുള്ള കാര്യങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് റോഡുകൾ, പാലങ്ങൾ, ഇൻഷുറൻസ് അതുപോലുള്ള പരിരക്ഷകൾ മേഖലയിൽ ഇനിയും ആവശ്യമാണ്.
1: ദുരന്ത സാധ്യത കുറയ്ക്കേണ്ടത് കേരളത്തിന് ഒരു സാമ്പത്തിക ആവശ്യകത കൂടിയാണ്. പ്രതിരോധത്തിനായി നിക്ഷേപിക്കുന്ന ഓരോ രൂപയും സാമ്പത്തിക സ്ഥിരതയ്ക്കുള്ള നിക്ഷേപമാണെന്ന് ഈ രംഗത്തെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നു.
5: ഈ ദുരന്തങ്ങൾ വരുന്ന മലയോര പ്രദേശങ്ങളടക്കമുള്ള മേഖലകളിൽ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ അടക്കമുള്ള മേഖലകളിൽ ആ നഷ്ടം സംഭവിക്കാൻ ഇടയുള്ള കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും അടക്കം ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ്:
5: അങ്ങനെ വരുമ്പോൾ ഈ ദുരന്തത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെ നമുക്ക് മറികടക്കുന്നതിന് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അമിതമായ ചെലവുകൾ വരുന്നത് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസിനെ സംബന്ധിച്ചിട്ടുള്ള ധാരണക്കുറവുകൾ ഉണ്ടാകാം, അതിലടയ്ക്കുന്നതിനുള്ള വരുമാനത്തിന്റെ കുറവുണ്ടാകാം. അവരെ അതിന് ബോധവൽക്കരിച്ച് എടുക്കേണ്ടത് ഇന്ന് വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രീമിയം അടക്കമുള്ള തുകകളിലൊക്കെ ഒരു പാർട്ട് ഗവൺമെന്റ് വഹിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുണ്ടാവുന്നു.
1: അപകട സാധ്യത കൂടുതലുള്ള മേഖലകളിലെ ഭൂവിനിയോഗ ആസൂത്രണത്തിൽ വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും എവിടെയാണ് നിർമ്മിക്കുന്നതെന്ന് വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ദുർബലമായ ചരിവുകൾക്കും നദീതീരങ്ങൾക്കും തീരദേശത്തെ വാസസ്ഥലങ്ങൾക്കും അതത് പ്രദേശത്തിന് ചേരുന്ന പ്രവർത്തന പദ്ധതികളാണ് വേണ്ടത്.
6: മേഖലയിലുള്ള ആളുകളാണ്, അവരെ ഈ ചതുപ്പുകളിലാണ് അധികവും ഈ പുഴയോരങ്ങളിൽ ഇങ്ങനെ ഷെഡും കുടിലൊക്കെ കെട്ടി താമസിക്കുന്ന ആളുകളുണ്ട്.
1: മാനന്തവാടി MLA ഉഷ വിജയൻ:
6: അവർക്കൊക്കെ സ്വന്തമായി സ്ഥലവും വീടും നൽകുന്ന ഒരു വലിയ സമഗ്ര പദ്ധതി അവർക്ക് ഭാവിയിൽ ആവശ്യമാണ്, പ്രത്യേകിച്ച് വയനാട്ടിൽ. കൂട്ടമായി അവരെ ഷിഫ്റ്റ് ചെയ്ത് പുതിയൊരു സ്ഥലത്തേക്ക് വീടും സ്ഥലവും കൊടുക്കുന്ന രീതിയിലായിരിക്കണം. വലിയ പ്രളയം വരുമ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ മറ്റ് വിഭാഗങ്ങളെയൊക്കെ ബാധിക്കുന്നത്. പക്ഷെ ചെറിയ മഴ പെയ്യുമ്പോൾ പോലും ആദിവാസികളായിട്ടുള്ള കുടുംബങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്. ടോയ്ലറ്റൊക്കെ ബ്ലോക്ക് ആകുക, അതിൽ വെള്ളം നിറഞ്ഞ് പിന്നെ അത് ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയൊക്കെ നിലവിൽ ഭയങ്കര രൂക്ഷമായ അവസ്ഥയാണ്. പകർച്ചവ്യാധി ഉണ്ടാകാറുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഒരു പോളിസി തന്നെ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം.
1: ഈ വർഷത്തെ അന്താരാഷ്ട്ര ദുരന്ത സാധ്യത ലഘൂകരണ ദിനത്തിൽ അതിജീവന ശേഷി തുടങ്ങുന്നത്

0: വീട്ടിൽ നിന്ന് എന്ന പ്രമേയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സുരക്ഷിതമായ വീട്, തയ്യാറെടുപ്പുള്ള കുടുംബം, പ്രതിസന്ധികളെ നേരിടാൻ പ്രാപ്തിയുള്ള സമൂഹം എന്നിവയിൽ നിന്നാണ് ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി ആരംഭിക്കുന്നത് എന്നാണ്. എന്നാൽ അത് അവിടെ അവസാനിക്കാതെ ഉത്തരവാദിത്തമുള്ള വികസനവും കാര്യക്ഷമവുമായ സ്ഥാപനങ്ങളും നയിക്കുന്ന സംരക്ഷിത ആവാസ വ്യവസ്ഥകളിലേക്കും ഹ്രസ്വകാല താൽപര്യങ്ങളെക്കാൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന സർക്കാർ സംവിധാനത്തിലേക്കും മുന്നേറേണ്ടതുണ്ട്. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ.
1: ഡേഞ്ചർ സോണുകളായിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും അല്ലാത്തിടത്തും എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായാൽ അടിയന്തരമായി നേരിടുവാനോ അടിയന്തരമായി ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഷെൽട്ടർ ഉൾപ്പെടെ മാർക്ക് ചെയ്ത് വെച്ച് എല്ലായിടത്തുമുള്ള തയ്യാറെടുപ്പ് മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ട്. നമ്മുടെ നാച്ചുറൽ വാട്ടർ വേസ് ഉണ്ട്, അതെല്ലാം പലതും ബ്ലോക്കായി. വെള്ളം ഒഴുകി പോകാനുള്ള ഇടമില്ല. ഡ്രൈനേജുകൾ മുഴുവൻ ബ്ലോക്കാണ്. അതോടൊപ്പം തന്നെ പുഴകളിലും ആറുകളിലും ഡാമുകളും ഉൾപ്പെടെ മണ്ണും മണലും അടിഞ്ഞു കിടന്ന് കാരിയിങ് കപ്പാസിറ്റി കുറയുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായും മണ്ണും മണലും എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചുള്ള അതിന് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ലാൻഡ് യൂസ് പോളിസി എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ന് പല നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും നമ്മൾ വേണ്ടതുപോലെ ഫോളോ ചെയ്യാത്തതാണ് യഥാർത്ഥ പ്രശ്നം.
0: എല്ലാ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും തടയാൻ കേരളത്തിന് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അപകട സാധ്യത നേരിടുന്നവരുടെ എണ്ണം കുറയ്ക്കാനും ദുരന്തമുണ്ടാകുമ്പോൾ അതിജീവനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും സാധിക്കും. ഓരോ ദുരന്തത്തിനും ശേഷം മികച്ചൊരു വീട് നിർമ്മിക്കുക എന്നതല്ല, ദുരന്തം മൂലം വീടുകൾ നഷ്ടപ്പെടുന്ന കുടുംബങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കുക എന്നതാകണം ആത്യന്തിക ലക്ഷ്യം. സുരക്ഷിതമായ ഓരോ വീടും വികസനവുമായി ബന്ധപ്പെട്ട ഓരോ വിവേകപൂർണമായ തീരുമാനവും അടുത്ത മുന്നറിയിപ്പ് എത്തുന്നതിന് മുമ്പ് ജീവനും സ്വത്തും സംരക്ഷിക്കാൻ എന്ന് തന്നെ ആരംഭിക്കേണ്ട ഒരു ഉത്തരവാദിത്തത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്.
2: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ 6:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: സ്ഥാനപരിശോധന നടത്തേണ്ടതെപ്പോൾ, എങ്ങനെ? പുരുഷന്മാർക്കും സ്ഥാനാർബുദ സാധ്യതയുണ്ടോ? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ പാർവതി രാജശേഖരൻ സംസാരിക്കുന്നു.
6: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണർ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. കയർ ഉൽപ്പന്ന ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് സംസ്ഥാന കായിക ദിനം. വാർത്തകൾ വിശദമായി. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. സിക്കിം ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഓംപ്രകാശ് മാത്തൂർ കേരളത്തിലെ ഗവർണറാകും. തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ തമിഴ്നാട് ഗവർണറായി നിയമിച്ചു. സിക്കിമിന്റെ പുതിയ ഗവർണർ ദുഷ്യന്ത് ഗൌതം ആണ്. ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി ഡോക്ടർ സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ഡോക്ടർ ധാൽസിംഗ് ബിസിനെയും രാഷ്ട്രപതി നിയമിച്ചു. ഗവർണർമാരുടെ നിയമനം സംബന്ധിച്ച് ഇന്നലെയാണ് രാഷ്ട്രപതിയുടെ ഓഫീസ് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഭീകരവാദം, അതിർത്തി കടന്ന സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിമരുന്ന്, തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാകൽ, മനുഷ്യക്കടത്ത്, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, സൈബർ ഭീഷണികൾ തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. പൊതുവായ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ കൂട്ടായ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് യോഗമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും INDA നേതാക്കളും സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഹർജിയിൽ 14 പിഴവുകൾ കണ്ടെത്തിയതായി സുപ്രീംകോടതി രജിസ്ട്രി അറിയിച്ചു. പ്രതികളായി വ്യക്തികളെ ഉൾപ്പെടുത്തിയതിലും പകർപ്പ് കൂടെ ചേർക്കാത്തതിലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് സമർപ്പിച്ചതിലും അടക്കമാണ് പിഴവുകൾ കണ്ടെത്തിയത്. വോട്ടർ പട്ടിക പുതുക്കുന്നതിനിടയിൽ വലിയ തോതിൽ വോട്ടർമാരെ ഒഴിവാക്കിയെന്നും ക്രമക്കേടുകൾ നടത്തിയെന്നും ആരോപിച്ചാണ് രാഹുൽ ഗാന്ധി അടക്കം ഹർജികൾ സമർപ്പിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, കമ്മീഷണർമാരായ സുഖ്വീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരാണ് എതിർകക്ഷികൾ. ക്രമക്കേടുകൾ ആരോപിച്ച് INDA നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ സുപ്രീംകോടതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. സുപ്രീംകോടതിയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ജനക്കൂട്ടവുമായി രാഹുൽ ഗാന്ധി കോടതിക്കെതിരെ സമരം ചെയ്യുന്നതെന്ന് BJP നേതാവ് സുധാൻഷു ത്രിവേദി ആരോപിച്ചു. സംഭവം അപമാനകരവും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും എന്ന് ആരോപിച്ച അദ്ദേഹം രാഹുൽ ഗാന്ധി രാജ്യത്തെ കുഴപ്പങ്ങളിലേക്ക് നയിക്കുകയാണെന്നും ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി. അർബുദ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി ചില്ലറ വിൽപ്പന വിലയുടെ 30% പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് സുപ്രീംകോടതിയെ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിനു മുമ്പാകെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കയർ മേഖലയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വനിതാ സംരംഭകർക്ക് കയർ മേഖലയിൽ തൊഴിൽ കണ്ടെത്തലും വിപണനം ശക്തമാക്കലുമാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ചകിരി ഉൽപ്പാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങണമെന്നും രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് ലക്ഷ്യം. ഇതിന് ആക്ഷൻ പ്ലാൻ സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. തപാൽ വകുപ്പ് ഇന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ദിനമായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ പോസ്റ്റിന്റെ വിവിധ സാമ്പത്തിക പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളും ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്ന അവബോധ പ്രവർത്തനങ്ങൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: സ്വാശ്രയ സംഘാംഗങ്ങൾക്കായി നിരവധി സാമ്പത്തിക സാക്ഷരതാ പദ്ധതികൾ സംഘടിപ്പിച്ചു വരുന്നതായി തപാൽ വകുപ്പ് അധികൃതർ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ കേരള സർക്കിളിൽ 3,95,000 പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലൂടെ ഗ്രാമങ്ങളിൽ 100% ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോസ്റ്റൽ സർക്കിൾ എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. SHG അംഗങ്ങളെ തപാൽ ഇൻഷുറൻസ് പദ്ധതികൾ വിതരണം ചെയ്യാനുള്ള ഡയറക്ട് ഏജന്റുമാരാക്കി മാറ്റിയിട്ടുമുണ്ട്.
0: ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകുകയും സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റുമായ GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ

0: 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. കേരളം കായിക ദിനാഘോഷം കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. കായിക ദിനത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് ഇന്ന് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. വൈകിട്ട് കോട്ടപ്പടി ഫുട്ബോൾ ഗ്രൗണ്ടിൽ കേരള പോലീസ് ടീമും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ ടീമും തമ്മിലാണ് മത്സരം. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ മുഖ്യാതിഥിയാകും. സംസ്ഥാന കായിക ദിനാചരണത്തോടനുബന്ധിച്ച് കാസർകോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ വിളംബര ജാഥ ജില്ലാ കലക്ടർ ശ്രീധന്യാ സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കായിക സംസ്കാരവും മികച്ച കായിക താരങ്ങളെയും വളർത്തിയെടുക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗോഹട്ടിയിൽ ISL ഫുട്ബോളിൽ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ജയം. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ സ്ഫോടനത്തിലാണ് ലഷ്കർ ഇ തൈബയുടെ ഉന്നത കമാൻഡർ മുഹമ്മദ് ഫൈസാൻ ഉൾപ്പെട്ട ഭീകര സംഘം കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. മാസപ്പടി കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചതിനെതിരെ പിണറായി വിജയൻ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. സുപ്രീംകോടതിയുടെ പരിഗണനാ വിഷയമായ SIR കാര്യത്തിൽ നിയമസഭയിൽ UDFും LDFും ചേർന്ന് പ്രമേയം പാസാക്കിയതിൽ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ SIR നേതൃത്വം നൽകിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടന കാലത്ത് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 4 അമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് ജില്ലാ കലക്ടർ A. നിസാമുദ്ദീൻ ഉത്തരവിട്ടു. സുരക്ഷയ്ക്കും ഔദ്യോഗിക കാര്യങ്ങൾക്കും മുൻകൂർ അനുമതി വാങ്ങി നടത്തുന്ന ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും തടസ്സമുണ്ടാകില്ല. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വർണ്ണവെളിച്ചം വിതറി നഗരവീഥികൾ ദീപപ്രഭയിലാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് ഒരുക്കിയ പ്രത്യേക പവലിയൻ അടുത്ത 10 നാൾ കലയുടെ കേളീരംഗമായി മാറും. കണ്ണൂർ ദസറയുടെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര നിർവഹിച്ചു. അഡ്വക്കേറ്റ് TO മോഹനൻ MLA ഭദ്രദീപം തെളിയിച്ചു. വ്യാപാര ഉത്സവം, വൈദ്യുതി ദീപാലങ്കാരങ്ങൾ, ട്രേഡ് ഫെയറുകൾ എന്നിവയെല്ലാം കണ്ണൂർ ദസറയ്ക്ക് ചാരുത പകരുന്നു. മൈസൂർ ദസറയുടെ സാംസ്കാരിക പ്രൌഢിയും കണ്ണൂരിന്റെ തനത് കലാരൂപങ്ങളെയും സമന്വയിപ്പിച്ചാണ് കണ്ണൂർ ദസറ വിഭാവനം ചെയ്തത്. ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്ന സന്ദേശവുമായാണ് ഇത്തവണ ദസറ ആഘോഷങ്ങൾ നടക്കുന്നത്. സമാപന ദിവസമായ 21 മെഗാ ഡ്രോൺ ഷോ ഉണ്ടാവും. സഞ്ചാരികൾക്ക് നഗരം ചുറ്റി സഞ്ചരിക്കാൻ ഇത്തവണ ഡബിൾ ഡെക്കർ ബസ്സും ഒരുക്കിയിട്ടുണ്ട്.
0: കോഴിക്കോട് കൊയിലാണ്ടി അകലാപ്പുഴയിൽ ബോട്ടിങ്ങിനെത്തിയ സംഘത്തോടൊപ്പമുണ്ടായിരുന്ന 5 വയസ്സുകാരൻ അപകടത്തിൽ മരിച്ചു. ഓമശ്ശേരി നടമ്മൽപോയിൽ മുഹമ്മദ് ഐസാം ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ആരാധനാലയങ്ങൾ സമൂഹത്തിൽ ആത്മീയ പ്രകാശം പരത്തി ജനങ്ങളിൽ സാഹോദര്യത്തിന്റെ സന്ദേശം എത്തിക്കുമെന്ന് ഇസ്ലാം മത പണ്ഡിതൻ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് നിർമ്മിച്ച മുഹീദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണർ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. കയർ ഉൽപ്പന്ന ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് സംസ്ഥാന കായിക ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झाः. अथ वार्ताः. ഭാരത നിർവാചനായോഗേന മഹാരാ

ആദ്യം കാർഷിക മേഖലാ വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐ ഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. പ്രാരംഭഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു കൃഷിഭൂമിയുടെ വിവരങ്ങൾ മാത്രമേ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിലവിൽ കർഷകരുടെ പേരിലുള്ള മറ്റ് കൃഷിഭൂമികളുടെ വിവരങ്ങൾ കൂടി ചേർക്കുന്നതിനുള്ള സൌകര്യം അഗ്രിസ്റ്റാക്ക് പോർട്ടലിലും ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കർഷകർ എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന കർഷകർക്കുള്ള സംസ്ഥാനതല ജില്ലാതല അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.adh.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ ഈ മാസം 22-ന് മുൻപായി ബന്ധപ്പെട്ട സർക്കാർ മൃഗാശുപത്രികളിൽ സമർപ്പിക്കണം. ക്ഷീരവികസന വകുപ്പ് തിരുവനന്തപുരം വലിയതുറ സ്റ്റേറ്റ് ഫോർഡർ ഫാം പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 15-16 തീയതികളിൽ തീറ്റപ്പുൽകൃഷി വികസനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400051 9381 9388844424 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. റബ്ബർ പാലിലെ റബ്ബറിന്റെ ഉണക്കത്തൂക്കം നിർണ്ണയിക്കുന്നതിൽ റബ്ബർ ബോർഡ് നടത്തുന്ന ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് നാളെ മുതൽ ഈ മാസം 16 വരെ കോട്ടയത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് സെന്ററിൽ വച്ച് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 2351 37 9497 4872 09. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ ഈ മാസം 15-നകം സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റായ കോക്കനട്ട് ബോർഡ് .gov.in സന്ദർശിക്കുകയോ 0484 2367 2367 2367 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ ചെയ്യാം. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 15-ന് മൃഗസംരക്ഷണ കേന്ദ്രം മലമ്പുഴയിൽ വച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0491 2815454 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. മഷ്റൂം ഫാമേഴ്സ് ആന്റ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വച്ച് സൌജന്യ കൂൺ കൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്നും കൂൺ വിലക്കെടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9847 3279 9447 00 2290. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ 2 മാസം പ്രായമായതും പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർത്തിയാക്കിയതുമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഇന്നു മുതൽ വിൽപ്പന ആരംഭിക്കുന്നതാണ്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് പുറമെ കർഷകർക്ക് ആവശ്യമായ കോഴിത്തീറ്റയും മരുന്നുകളും ഇവിടെ നിന്ന് ലഭിക്കും. ഞായറാഴ്ച ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയോ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 3:30 വരെയോ ഉള്ള സമയങ്ങളിൽ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാവുന്നതാണ്. ഇതോടൊപ്പം കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് വിദഗ്ധരുടെ സേവനവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8078572094. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
3: എല്ലാ വർഷവും ഒക്ടോബർ 13 അന്താരാഷ്ട്ര ദുരന്ത സാധ്യതാ ലഘൂകരണ ദിനമായി ആചരിക്കുന്നത്. ആഗോളതലത്തിൽ ദുരന്ത ലഘൂകരണ സംസ്കാരം വളർത്തിയെടുക്കുക, ദുരന്തങ്ങളുടെ തീക്ഷ്ണത കുറയ്ക്കുക, ജനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ആഹ്വാനപ്രകാരം 1989 ഈ ദിനാചരണം ആരംഭിച്ചത്. പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങളെ നേരിടാൻ സമൂഹങ്ങളെയും രാജ്യങ്ങളെയും സജ്ജമാക്കുക, അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യൻ സംഗീത ലോകത്തെ നിത്യഹരിത വിസ്മയമായിരുന്ന കിഷോർ കുമാർ അന്തരിച്ചത് 1987 ഒക്ടോബർ 13. കേവലം ഒരു പിന്നണി ഗായകൻ മാത്രമല്ലായിരുന്നു അദ്ദേഹം. നടൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ്, ചിത്ര സംയോജകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തന്റെ മുദ്ര പതിപ്പിച്ചു. കിഷോർ കുമാർ മലയാളത്തിൽ പാടിയ ഏക ഗാനം 1975 പുറത്തിറങ്ങിയ അയോധ്യ എന്ന ചിത്രത്തിലെ ABCD ചേട്ടൻ KD എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഗാനമാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഔദ്യോഗിക പ്രസിഡന്റ് വസതിയായ വൈറ്റ് ഹൌസിന്റെ ശിലാസ്ഥാപനം നടന്നത് 1792 ഒക്ടോബർ 13. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടൺ ആണ് പോട്ടോമാക് നദിക്കരയിലുള്ള ഈ സ്ഥലം വസതിക്കായി തിരഞ്ഞെടുത്തത്. അയർലൻഡുകാരനായ പ്രശസ്ത ആർക്കിടെക്ട് ജെയിംസ് ഹോബൻ ആണ് വൈറ്റ് ഹൌസ് രൂപകൽപ്പന ചെയ്തത്. അയർലൻഡിലെ ഡബ്ലിനിലുള്ള ലീൻസ്റ്റർ ഹൌസ് എന്ന കെട്ടിടത്തിന്റെ മാതൃകയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. 8 വർഷത്തോളം നീണ്ടുനിന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് കെട്ടിടം താമസയോഗ്യമായത്. നിർമ്മാണം പൂർത്തിയായ ശേഷം 1800 അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റായ ജോൺ ആഡംസും ഭാര്യ അബിഗെയിലുമാണ് അവിടെ ആദ്യമായി താമസം തുടങ്ങിയത്. തുടക്കത്തിൽ പ്രസിഡന്റ്സ് ഹൌസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മാൻഷൻ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. കെട്ടിടത്തിന്റെ ചുവരുകൾക്ക് മുകളിൽ പൂശിയ പ്രത്യേകതരം വെള്ള പെയിന്റ് കാരണം ഇതിനെ ആളുകൾ വൈറ്റ് ഹൌസ് എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീട് 1901 പ്രസിഡന്റ് തിയോഡോർ റൂസ്വെൽറ്റ് ഇതിന് ഔദ്യോഗികമായി വൈറ്റ് ഹൌസ് എന്ന് പേരിട്ടു. ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ ചാൾസ് മെസിയർ 1773 ഒക്ടോബർ 13 വിർപൂൾ ഗാലക്സി കണ്ടെത്തി. ചാൾസ് മെസിയർ ആകാശത്ത് വാൽ നക്ഷത്രങ്ങളെ തിരയുന്നതിനിടയിലാണ് തിളക്കമുള്ള ഈ ഖഗോള പ്രതിഭാസം കണ്ടത്. തായ്ലൻഡിലെ ജനങ്ങൾ ദൈവതുല്യനായി ആദരിച്ചിരുന്ന ഭൂമി ബോൾ അതുല്യ ദേജ് രാജാവ് അന്തരിച്ചത് 2016 ഒക്ടോബർ 13. തായ്ലൻഡിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം രാജാവായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. തായ്ലൻഡിലെ ജനങ്ങൾ അദ്ദേഹത്തെ തങ്ങളുടെ രാഷ്ട്രപിതാവായി കാണുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തോടുള്ള ആദരസൂചകമായി ഒക്ടോബർ 13 തായ്ലൻഡിൽ ഔദ്യോഗികമായി ഒരു ദേശീയ അവധി ദിനമാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട പഴയകാല നാടക സിനിമാ പിന്നണി ഗായികയും അഭിനേത്രിയുമായിരുന്ന മച്ചാട്ട് വാസന്തി അന്തരിച്ചത് 2024 ഒക്ടോബർ 13. KPSC നാടകങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദികൾക്കും വേണ്ടി വിപ്ലവഗാനങ്ങൾ പാടിക്കൊണ്ടാണ് അവർ ശ്രദ്ധേയയായത്. ഗായിക എന്നതിനൊപ്പം മികച്ചൊരു അഭിനേത്രി കൂടിയായിരുന്നു അവർ.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
5: ആയുരാരോഗ്യം. ആയുരാരോഗ്യത്തിൽ നിന്ന് നല്ല ഉറക്കശീലം അഥവാ സ്ലീപ്പ് ഹൈജീൻ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
6: നമ്മുടെ ജീവിതത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും നമ്മൾ ചിലവഴിക്കുന്നത് ഉറങ്ങാനാണ്. എന്നാൽ എനിക്ക് രാത്രി നല്ല ഉറക്കം കിട്ടാറില്ല, കിടന്നാൽ ഉറക്കം വരാൻ മണിക്കൂറുകൾ എടുക്കും എന്ന് പരാതി പറയുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും. നല്ല ആരോഗ്യത്തിന്റെ അടിസ്ഥാനം നല്ല ഭക്ഷണവും വ്യായാമവും മാത്രമല്ല, അതിലും പ്രധാനമാണ് ഗുണനിലവാരമുള്ള ഉറക്കം. ഉറക്കമില്ലായ്മയ്ക്ക് പലപ്പോഴും നമ്മൾ ഡോക്ടറെ കണ്ട് ഗുളികകൾ വാങ്ങാറുണ്ട്. എന്നാൽ മരുന്നുകൾക്കപ്പുറം നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട ചില ചിട്ടകളുണ്ട്. ഇതിനെ വൈദ്യശാസ്ത്ര

0: ശാസ്ത്രത്തിൽ സ്ലീപ്പ് ഹൈജീൻ അഥവാ ഉറക്കശുചിത്വം എന്നാണ് വിളിക്കുന്നത്. എന്താണ് സ്ലീപ്പ് ഹൈജീൻ എന്നും മരുന്നുകളില്ലാതെ എങ്ങനെ ശാസ്ത്രീയമായി നല്ല ഉറക്കം നേടിയെടുക്കാമെന്നും നമുക്കിന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് രാത്രി ഉറക്കം വരാത്തത്? നമ്മുടെ തലച്ചോറിൽ ഒരു ജൈവ ഘടികാരമുണ്ട്. ഇതിനെ സർക്കാഡിയൻ റിഥം എന്നാണ് വിളിക്കുന്നത്. വെളിച്ചമുള്ളപ്പോൾ ഉണർന്നിരിക്കാനും ഇരുട്ടാകുമ്പോൾ ഉറങ്ങാനും ഈ ഘടികാരം ശരീരത്തെ സഹായിക്കുന്നു. ഇരുട്ടാകുമ്പോൾ തലച്ചോറിൽ മെലറ്റോണിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ഹോർമോണാണ് നമുക്ക് ഉറക്കം നൽകുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് മൊബൈൽ ഫോൺ എടുക്കുക എന്നതാണ്. ഫോണിൽ നിന്നും ടി വിയിൽ നിന്നുമുള്ള നീല വെളിച്ചം അഥവാ ബ്ലൂ ലൈറ്റ് കണ്ണുകളിലൂടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ പകലാണെന്ന് തെറ്റിദ്ധരിച്ച് തലച്ചോറ് ഈ മെലറ്റോണിൻ്റെ ഉൽപ്പാദനം നിർത്തിവെക്കുന്നു. ഇതാണ് ഉറക്കം നഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാന കാരണം. ഇതിനു പുറമെ മാനസിക സമ്മർദ്ദം, വൈകുന്നേരങ്ങളിലെ അമിതമായ കാപ്പികുടി, കൃത്യതയില്ലാത്ത ഉറക്ക സമയങ്ങൾ എന്നിവയും ഉറക്കത്തെ കെടുത്തുന്നു. ഉറക്കമില്ലായ്മ വെറുമൊരു ക്ഷീണം മാത്രമല്ല ഉണ്ടാക്കുന്നത്. ഇത് ദീർഘകാലം തുടർന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഓർമ്മക്കുറവ്, ഹൃദ്രോഗം എന്നിവയ്ക്ക് സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ശരീരഭാരം അമിതമായി കൂടാനും ഇത് കാരണമാകും. ഇനി ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ശീലിക്കേണ്ട 5 പ്രധാനപ്പെട്ട സ്ലീപ്പ് ഹൈജീൻ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കൃത്യമായ സമയം. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും ഒരേ സമയത്ത് എഴുന്നേൽക്കാനും ശീലിക്കുക. ഞായറാഴ്ചകളിലോ അവധി ദിവസങ്ങളിലോ ഇത് മാറ്റാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ജൈവ ഘടികാരം കൃത്യമാവുകയും ആ സമയമാകുമ്പോൾ തനിയെ ഉറക്കം വരികയും ചെയ്യും. 2, 20 മിനിറ്റ് റൂൾ. ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടും ഉറക്കം വരുന്നില്ലെങ്കിൽ ബെഡിൽ തന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കരുത്. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചെറിയ വെളിച്ചമുള്ള മറ്റൊരു മുറിയിൽ പോയി ഇരിക്കുക. ഒരു പുസ്തകം വായിക്കുകയോ ശാന്തമായ പാട്ടുകൾ കേൾക്കുകയോ ചെയ്യാം. വീണ്ടും ഉറക്കം വരുന്നു എന്ന് തോന്നുമ്പോൾ മാത്രം ബെഡിലേക്ക് മടങ്ങുക. 3, കിടപ്പുമുറി ഉറങ്ങാൻ മാത്രം ഉപയോഗിക്കുക. ബെഡിലിരുന്ന് ലാപ്ടോപ്പിൽ ജോലി ചെയ്യുക, സിനിമ കാണുക, ഭക്ഷണം കഴിക്കുക എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. ബെഡ് കണ്ടാൽ ഉറങ്ങാനുള്ളതാണ് എന്ന് നമ്മുടെ തലച്ചോറിനെ ശീലിപ്പിക്കണം. അതുപോലെ കിടപ്പുമുറി എപ്പോഴും ഇരുട്ടുള്ളതും ശബ്ദശല്യമില്ലാത്തതും നല്ല വായുസഞ്ചാരമുള്ളതുമായിരിക്കാൻ ശ്രദ്ധിക്കുക. 4, ഭക്ഷണവും പാനീയങ്ങളുമാണ്. ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം. വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഉടനെ കിടന്നാൽ അസിഡിറ്റിയും നെഞ്ചരിച്ചിലും ഉണ്ടാവുകയും ഉറക്കം തടസ്സപ്പെടുകയും ചെയ്യും. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം കാപ്പി, കടുപ്പം കൂടിയ ചായ, കോളകൾ എന്നിവ ഒഴിവാക്കുക. ഇതിലെ കഫീൻ മണിക്കൂറുകളോളം ശരീരത്തിൽ തങ്ങി നിൽക്കുകയും ഉറക്കം കെടുത്തുകയും ചെയ്യും. 5, ഉറങ്ങുന്നതിന് മുൻപുള്ള ഒരുക്കങ്ങൾ. ഉറങ്ങാൻ കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് മൊബൈൽ ഫോൺ, ടി വി, ലാപ്ടോപ്പ് എന്നിവ പൂർണ്ണമായും മാറ്റിവെക്കുക. പകരം ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കുകയോ പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ വെറുതെ ശാന്തമായി ഇരിക്കുകയോ ചെയ്യാം. ഇത് ശരീരത്തിനും മനസ്സിനും റിലാക്സേഷൻ നൽകുകയും പെട്ടെന്ന് ഉറക്കം വരാൻ സഹായിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ സ്ലീപ്പ് ഹൈജീൻ ശീലങ്ങൾ ഒരു ദിവസം കൊണ്ട് ഫലം തരുന്ന മാന്ത്രിക വിദ്യകളല്ല. കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും കൃത്യമായി ഇത് പരിശീലിച്ചാൽ നിങ്ങളുടെ ഉറക്കത്തിൽ വലിയൊരു മാറ്റം കാണാൻ കഴിയും. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറക്കത്തിൽ ശ്വാസമുട്ടൽ, കൂർക്കം വലി എന്നിവ ഉണ്ടെങ്കിൽ സ്വന്തമായി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഉറക്ക ഗുളികകൾ വാങ്ങി കഴിക്കരുത്. പകരം നിങ്ങളുടെ ഡോക്ടറെ കണ്ട് കൃത്യമായ പരിശോധനകൾ നടത്തുക. നല്ല ഉറക്കം മികച്ച ആരോഗ്യത്തിന്റെ തുടക്കമാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് നല്ല ഉറക്കശീലം അഥവാ സ്ലീപ്പ് ഹൈജീൻ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: തൊഴിൽ ദർശനം.
5: പൊതുമേഖലാ ബാങ്കായ കാനറ ബാങ്കിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ബിരുദധാരികൾക്കാണ് അവസരം. 3,500 ഒഴിവുണ്ട്. ഇതിൽ 240 ഒഴിവ് കേരളത്തിലാണ്. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിയണം. കേരളത്തിലെ ഒഴിവുകൾ സംവരണം തിരിച്ച് ജനറൽ 126, SC 24, ST 2, OBC 64, EWS 24. ലക്ഷദ്വീപിൽ 4 ഒഴിവുണ്ട്, ജനറൽ 3, ST 1. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ 1/1/2023 ഉം 1/9/2023

0: 2026-നും ഇടയിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിയണം. പ്രായം 2026 സെപ്റ്റംബർ 1-ന്, 20-നും 28 വയസ്സിനും ഇടയിൽ. 500 രൂപ ഓൺലൈനായി ഫീസ് അടയ്ക്കണം. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. അപ്രന്റിസ്ഷിപ്പ് പോർട്ടലായ https://nats.education.gov.in രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി https://nats.education.gov.in. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോ, ഒപ്പ്, ഇടതുകൈയിലെ വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.canarabank.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.canarabank.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 17 ഒക്ടോബർ. മുംബൈ നേവൽ ഡോക്യാർഡിലെ അപ്രന്റിസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഡോക്യാർഡ് അപ്രന്റിസ് സ്കൂളിലാണ് പരിശീലനം. 8-ാം ക്ലാസ്, 10-ാം ക്ലാസ് ITI യോഗ്യതയുള്ളവർക്കാണ് അവസരം. 32 ട്രേഡുകളിലായി 283 ഒഴിവുണ്ട്. യോഗ്യത: റിഗർ ട്രേഡിലേക്ക് 8-ാം ക്ലാസും, ക്രെയിൻ ഓപ്പറേറ്റർ ഓവർ ഹെഡ് SI ട്രേഡിലേക്ക് 10-ാം ക്ലാസ് യോഗ്യതയുമുള്ളവർക്ക് അപേക്ഷിക്കാം. മറ്റ് എല്ലാ ട്രേഡുകളിലേക്കും ബന്ധപ്പെട്ട ട്രേഡിൽ ITI, NCVT, SCVT യോഗ്യതയും ഉണ്ടായിരിക്കണം. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.apprenticeshipregistration.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.apprenticeshipregistration.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 27 ഒക്ടോബർ. സുപ്രീംകോടതിയിൽ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 250 ഒഴിവുണ്ട്. ബിരുദധാരികൾക്കാണ് അവസരം. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. മിനിറ്റിൽ 35 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ്, കമ്പ്യൂട്ടർ പ്രാവീണ്യം. പ്രായം 2026 സെപ്റ്റംബർ 1-ന്, 18-നും 30 വയസ്സിനും ഇടയിൽ. സംവരണാർഹരായ സമുദായങ്ങളിൽപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. സ്വാതന്ത്ര്യസമര സേനാനികളുടെ ആശ്രിതർക്കും 5 വർഷത്തെ ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗക്കാർക്ക് 1500 രൂപയും SC ST OBC വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് 750 രൂപയുമാണ്. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോയും ഒപ്പും 10-ാം ക്ലാസ്, 12-ാം ക്ലാസ് ബിരുദ സർട്ടിഫിക്കറ്റുകളും സംവരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.sci.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.sci.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 28 ഒക്ടോബർ.
1: തൊഴിൽ ദർശനം.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ഗായകൻ കിഷോർ കുമാർ അയോധ്യ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.
5: ഹലോ, കം ഓൺ, ഐ വിൽ ടീച്ച് യു.

0: ഇന്ന് രാത്രി 9:30 നവരാത്രി സംഗീതോത്സവം 2026 രണ്ടാം ദിവസം തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് രാധിക കണ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം കേൾക്കാം.
1: സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീതസരണി
0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിലെ മറ്റിനങ്ങൾ 7:35 മുതൽ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഓംപ്രകാശ് മാഥൂർ കേരള ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാട് ഗവർണറായും നിയമിച്ചു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. ഇന്ന് കേരള സംസ്ഥാന കായിക ദിനം. ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ

0: തൻവി ശർമ്മ ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സിക്കിം ഗവർണർ ഓംപ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ധാൽസിംഗ് ബിസിനെയും നിയമിച്ചു. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, സൈബർ ഭീഷണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗമാണിത്. ഭീകരവാദം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിലെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണ് യോഗമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ യുകെ ജോയിന്റ് ഇക്കണോമിക് ആൻഡ് ട്രേഡ് കമ്മിറ്റിയുടെ 16-ാമത് സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ ജെറ്റ്കോ ബിസിനസ് പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ യുകെ സാമ്പത്തിക സഹകരണം ശക്തമാകുന്നതിലൂടെ ഇരു രാജ്യങ്ങളിലെയും വ്യവസായ മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകാനാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകർക്ക് വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പിഎം കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് ആകാശവാണിയുടെ ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2019 ഫെബ്രുവരിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കർഷകർ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു.
1: जब आजादी के 100 वर्ष पूरा करेगा 2047 में 2047 में तब भारत की स्थिति क्या होगी ये तय करने में हमारी खेती हमारे किसानों की बहुत बड़ी भूमिका है. ये समय भारत की कृषि को एक ऐसी दिशा देने का है नए अवसरों का भरपूर लाभ उठा सकते.
0: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിൽ നിന്ന് 2026 കേരളം മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ അവതരിപ്പിക്കും. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപവും സഭ പരിഗണിക്കും. കാര്യോപദേശക സമിതിയുടെ 3-ാമത്തെ റിപ്പോർട്ട് മുഖ്യമന്ത്രി സഭയിൽ സമർപ്പിക്കും. ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ ഇന്നലെ സഭ പാസാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകാൻ ഗവർണർ മുഖേന അഭ്യർത്ഥിക്കുന്ന പ്രമേയവുമാണ് പാസാക്കിയത്. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമായ ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത്. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% സുപ്രീംകോടതി അറിയിച്ച് കേന്ദ്ര സർക്കാർ. മരുന്നുകളുടെ പട്ടിക ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ വില നിർണ്ണയത്തിൽ സമഗ്രമായ പുനഃപരിശോധന വേണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സമിതിക്ക് ലഭിച്ച അഭിപ്രായങ്ങൾ JPC വിശദമായി ചർച്ച ചെയ്യുമെന്ന് അധ്യക്ഷനായ BJP MP സഞ്ജയ് ജയ്സ്വാൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. അപകട സാധ്യതകളെക്കുറിച്ചുള്ള അവബോധം, പ്രതിരോധം, സമൂഹത്തിന്റെ അതിജീവനശേഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 13 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ദുരന്ത പ്രതിരോധം വീടുകളിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ സ്ഫോടനത്തിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നവർ സ്ഥിരമായി ഉപയോഗിച്ചുവരുന്ന സത്വാൽ നാക്കി നങ്കി ടക്രി മേഖലയിലാണ് സ്ഫോടനം നടന്നത്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ നക്സലേറ്റുകൾ ഒളിപ്പിച്ചുവച്ചിരുന്ന വൻ ആയുധശേഖരവും സ്ഫോടക വസ്തുക്കളും സുരക്ഷാസേന കണ്ടെടുത്തു. വനമേഖലയിൽ സംയുക്ത സേനാ വിഭാഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. പോലീസ് സൂപ്രണ്ട് മയാങ്ക് ഗുർജർ, അഡീഷണൽ

0: സൂപ്രണ്ട് രോഹിത് ഷാ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ട്രെയിനിൽ മറ്റ് യാത്രക്കാർക്ക് ശല്യമായ രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് പരാതികൾ വന്നാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് റെയിൽവേ അധികൃതർ. ബി എൻ എസിലെ വിവിധ വകുപ്പുകൾ അനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ട്രെയിനിലെ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും സ്വകാര്യത ലംഘിക്കുന്ന രീതിയിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് എതിരെയുള്ള നീക്കങ്ങൾ തുടർന്ന് വരികയാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. വീഡിയോ കാണുന്നതിനും പാട്ട് കേൾക്കുന്നതിനും ഹെഡ്ഫോൺ ഉപയോഗിക്കണം. ബുദ്ധിമുട്ടുണ്ടായാൽ യാത്രക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും പരാതിപ്പെടാമെന്നും ഉടൻ നടപടിയുണ്ടാകുമെന്നും റെയിൽവേ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ആദ്യ തവണ 1000 രൂപയായിരിക്കും പിഴ. ആവർത്തിച്ചാൽ 6 മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കാം.
0: ഇന്ന് സംസ്ഥാന കായിക ദിനം. ജി വി രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. കേരള കായിക ദിനാഘോഷം കേരള സ്പോർട്സ് നെറ്റ് 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാന്റെ നറ്റ്സുകി നിഡേറയെ നേരിടും. പുരുഷ വിഭാഗത്തിൽ ലക്ഷ്യ സെന്നും മുൻ ലോക 1 നമ്പർ താരം കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. അഷ്മിത ചാലിഹ, ദേവിക സിഹാഗ്, ഉന്നതി ഹൂഡ എന്നിവർ നാളെ മത്സരത്തിനിറങ്ങും. കേരളത്തിൽ തുലാവർഷം ഉടനെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജമ്മുകശ്മീരിൽ അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന മലനിരകളിൽ ഹിമപാതത്തിനും സാധ്യതയുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിലൂടെയും മലനിരകളിലൂടെയും യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. ഇന്ത്യയുടെയും ഇറാന്റെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിൽ ഇന്നലെ ചർച്ച നടത്തിയതായി ന്യൂഡൽഹിയിലെ ഇറാനിയൻ എംബസി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സെൻ റസായിയുമായാണ് ടെലിഫോൺ സംഭാഷണം നടത്തിയത്. വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയായി. മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും കരിമ്പ് കർഷകരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി ഒരാഴ്ചയ്ക്കുള്ളിൽ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും കർഷക പ്രതിനിധി സംഘങ്ങളുമായി ന്യൂഡൽഹി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. കരിമ്പ് കർഷകർ നേരിടുന്ന വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഔദ്യോഗിക എക്സ് പേജിലൂടെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ പോസ്റ്റിട്ട വ്യക്തിയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് വന്നതെന്ന് കെ പി സി സി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് അപ്രന്റീസ് ട്രെയിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാളെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള സംഘടിപ്പിക്കും. ഇടുക്കി ജില്ലയിലെ അപ്രന്റീസ്ഷിപ്പ് മേള രാവിലെ 9 കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഐയിൽ വെച്ച് നടക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ അപ്രന്റീസ്ഷിപ്പ് ഇന്ത്യ .gov.in പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർബൺ വിപണികൾ, യൂറോപ്യൻ യൂണിയന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നിവയുമായി ബന്ധപ്പെട്ട സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും യൂറോപ്യൻ കമ്മീഷനും തമ്മിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ ഊർജ്ജ മന്ത്രാലയ സെക്രട്ടറി പങ്കജ് അഗർവാളും ടാക്സേഷൻ ആന്റ് കസ്റ്റംസ് യൂണിയൻ ഡയറക്ടർ ജനറൽ ജെറാസിമോസ് തോമസും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഓംപ്രകാശ് മാഥൂർ കേരള ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കറിനെ തമിഴ്നാട് ഗവർണറായും നിയമിച്ചു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. ഇന്ന് കേരള സംസ്ഥാന കായിക ദിനം. ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: പ്രിയശ്രോതാക്കളെ, പുലർവട്ടം തുടരുകയാണ്. ഇനി കാലം സാക്ഷി.
3: വി എം കുട്ടി. മാപ്പിളപ്പാട്ട് കലാകാരൻ വി എം കുട്ടി എന്ന വടക്കുങ്ങര മുഹമ്മദ് കുട്ടി 1935 April 16 മലപ്പുറത്ത് ജനിച്ചു. ചെറുപ്പത്തിലെ തന്നെ ചിത്രരചന, അഭിനയം, ഗാനാലാപനം എന്നിവയിൽ തൽപരനായിരുന്ന അദ്ദേഹം അധ്യാപകനായാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. കോഴിക്കോട് ആകാശവാണിയിൽ മാപ്പിളപ്പാട്ട് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ്. കേരളത്തിൽ സ്വന്തമായി മാപ്പിളപ്പാട്ടിന് ഒരു ഗാനമേള ട്രൂപ്പുണ്ടാക്കിയ അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി വേദികളിൽ ഗാനമേളകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി 14-ാം രാവ് പരതി.

0: ദേശി എന്നീ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. മൂന്ന് സിനിമകൾക്കായി ഒപ്പന നൃത്ത സംവിധാനം ചെയ്ത അദ്ദേഹം മാർക്ക് ആന്റണി എന്ന സിനിമയ്ക്കായി ഗാനരചനയും നടത്തിയിട്ടുണ്ട്. ആയിരത്തിലധികം പാട്ടുകൾക്ക് ശബ്ദവും സംഗീതവും നൽകിയ അദ്ദേഹത്തിന് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എം എൻ കാരശ്ശേരിയുമായി ചേർന്ന് മാപ്പിളപ്പാട്ടിന്റെ ലോകം എന്ന കൃതിയും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിനെ പൊതുവേദികളിലൂടെ ജനകീയമാക്കിയ വി എം കുട്ടി 2021 ഒക്ടോബർ 13 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് വി എം കുട്ടിയുടെ ശബ്ദം കേൾക്കാം.
1: സ്നേഹഗീതികൾ പാടി സർവമതങ്ങളെ എതിരേറ്റ നാട് ശാന്തിയൂട്ടി മനുഷ്യരെ പുളകം പുതച്ചൊരു നല്ല നാട് അറബി കപ്പൽ പായുയർത്തി തേടി വന്നൊരു നല്ല നാട് ആദരവൽ സർവരും വാഴ്ത്തി പറഞ്ഞ മികച്ച നാട്
2: മലയാളക്കാരെയെന്ന് അല്ലേ
3: അത് പിടിയത്രയും
2: ഐരിയ അതൊക്കെ മാഷ് ടീം നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു പാട്ടാണ്, കേരളത്തിന്റെ ഒരു ശരിക്കുള്ള ഒരു ചിത്രം തന്നെയാണ്. അപ്പൊ അതേപോലെ നമ്മുടെ കേരളത്തെ കുറിച്ചും ഇന്ത്യയെ കുറിച്ചും നാടിന്റെ ഐക്യത്തെ കുറിച്ചും
3: ഒക്കെ നമ്മൾ വിഷയം പറഞ്ഞു കൊടുത്തിട്ട് എഴുതിച്ചതാ.
2: കോഴിക്കോട്ട്
3: കടപ്പുറത്ത്
2: ഒരു അറബി കല്യാണം ഉണ്ടായപ്പോ മാഷ് പാടി ഒരു എഴുതിയ ഒരു മനോഹരമായ ഹിറ്റ്
3: കോഴിക്കോട്ട് കടപ്പുറത്ത്,
2: അതിന്റെ കോഴിക്കോട്ട് കടപ്പുറത്ത് നിന്ന്
3: സൂറ ബിബിയെ അറബി കെട്ടി കിഴവൻ അറബിയുടെ വെള്ളത്താടി കണ്ടപ്പോൾ പടച്ചോനെ പെണ്ണിന്റെ ഹൽബ പൊട്ടി. പിന്നെ പൂരം കാണണ ചേലിക്ക് നമ്മളെ തുറച്ചു നോക്കണ കാക്ക നിങ്ങളെ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് മയങ്ങൂല.
2: നീ സ്വർണത്തിന്റെ പല്ലുവൊക്കെ
3: പല്ലൊക്കെ വെച്ചിട്ട് ഗൾഫിൽ നിന്ന് വരുന്ന
2: സ്വഭാവം
3: പാട്ട് പെട്ടി തോളത്തെറ്റി നടക്കണ കാക്ക പാട്ടില്ലാക്കാൻ ചുറ്റിപ്പറ്റി നടക്കണ കാക്ക തൽക്കാലം ഈ കട്ടില് കണ്ട് ഭരിക്കണ്ട നിങ്ങളെ കുഞ്ഞാരിക്കളി നമ്മളടുത്ത്
2: നടക്കൂലാടുന്ന മനോഹരമായ പാട്ടായിരുന്നു.
3: മൈലാഞ്ചി കൊമ്പൊടിച്ച് നീട്ടി വലിച്ചരച്ച് കൈക്ക് നീ ചപ്പമിട് പെണ്ണേ നീണ്ട മൈക്കണ്ണാലൂഞ്ഞാലും പെണ്ണേ.
2: ഒരു എനിക്ക് തോന്നുന്നത് ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ കുറിച്ചുള്ള പാട്ടില്
3: അന്നിരൂപത്വം
2: അത് ആരാണ് എഴുതിയത്?
3: കമ്പളത്ത് പോയി നേരം
2: ഈ കമ്പളത്ത് പോയി നേരം മാഷ് കണ്ടിട്ടുണ്ട്.

0: മട്ടിലെ ഏറെ നാട്ടിൻ ധീര മക്കള് ചോര ചിന്തിയ നാട്ടില് ചീറിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ നാട്ടില് വാരിയൻ കുന്നത്ത് വീര കുഞ്ഞഹമ്മദാജിയും വാശിമൂത്ത മൂപ്പരുടെ കൂടെ കൂട്ടമായിയും കോഴി കൊത്തും പോലെയെന്ന് ബാപ്പമാർ ഏളാപ്പമാർ കോഴിക്കോട്ടിൻ്റെ അപ്പുറം പോരൂതിയെ മൂത്താപ്പമാർ ഞമ്മളെത്ര ബാപ്പമാരെ കേറ്റിയെന്ന് തൂക്കിനെ ഞമ്മളും മാപ്പെങ്ങമാരെ കാട്ടിയാ ഹലാക്കിന് ഉപ്പാപ്പമാരെ താടി നുള്ളി സൂചി കേറ്റി കാലില്.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് വി എം കുട്ടിയുടെ ശബ്ദം.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പിന്നണി ഗായിക മച്ചാട് വാസന്തിയും എം ജി ശ്രീകുമാറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വടക്കും നാഥൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.

0: ജോനാസ്ബർഗിൽ നിന്ന് പ്ലേഗ് തീരെ അകറ്റുവാനുള്ള ഒരു പദ്ധതി മുനിസിപ്പാലിറ്റി ആവിഷ്കരിച്ചു. അത് ഉടനെ നടപ്പാക്കുവാനും തീർച്ചപ്പെടുത്തി. ജോനാസ്ബർഗ് പട്ടണത്തിൽ നിന്ന് 13 നാഴിക അകലെ തുറന്ന കൂടാരങ്ങളടിച്ച് അവിടെ ഇന്ത്യക്കാരെ മാറ്റിപ്പാർപ്പിക്കുവാൻ തുടങ്ങി. വളരെ വിഷമമേറിയ ഒരു ഏർപ്പാടായിരുന്നു അത്. അങ്ങോട്ട് പോകുവാൻ ഇന്ത്യക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എങ്കിലും ഗാന്ധിയുടെ ഉപദേശത്തിന് വഴിപ്പെട്ട് അവർ പോയി. അവരിൽ പലരും തങ്ങളുടെ സമ്പാദ്യം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് പകരം മണ്ണിൽ കുഴിച്ചിടുകയായിരുന്നു പതിവ്. പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് ഓരോ നാണയവും മരുന്നുകൊണ്ട് കഴുകി വെടുപ്പാക്കിയതിനു ശേഷമാണ് അവർ അത് സ്വീകരിച്ചത്. ചെമ്പ് നാണയങ്ങളും വെള്ളി നാണയങ്ങളുമായി 60,000 പവനോളം ബാങ്കിൽ നിക്ഷേപിച്ചു. ഈ സംഖ്യ അനേകം പേരുടെ ദീർഘകാലത്തെ സമ്പാദ്യമായിരുന്നു. കൂടാരങ്ങളിൽ പാർക്കുവാൻ ആദ്യം അവർ വിസമ്മതിച്ചു. എങ്കിലും കുറേ ദിവസം അവിടെ പാർത്തപ്പോൾ അവർ ആ പുതിയ ജീവിതം ഇഷ്ടപ്പെട്ടു. ദിവസേന അവിടെ ചെന്ന് അവരുടെ ആവശ്യങ്ങളെയും സൗകര്യങ്ങളെയും പറ്റി അന്വേഷിച്ചറിയുക ഗാന്ധിയുടെ പതിവായിരുന്നു. ഗാന്ധിയുടെ ഈ സേവനം ഇന്ത്യക്കാർ മാത്രമല്ല വെള്ളക്കാരും പ്രശംസിക്കുവാൻ തുടങ്ങി. അപരിഷ്കൃതരായ കൂലികൾ എന്ന നിലയിലാണ് തെക്കേ ആഫ്രിക്കയിലെ വെള്ളക്കാർ ഇന്ത്യക്കാരെ കരുതി വന്നിരുന്നത്. അവരുടെ കൂട്ടത്തിൽ ഇത്തരം മഹത്തായ ആദർശങ്ങളോടും സേവന തൽപരതയോടും കൂടിയ ഒരാളുണ്ടെന്ന് കണ്ടതിൽ അവർക്ക് അതിയായ ആശ്ചര്യമുണ്ടായി. ഗാന്ധിയോട് ആത്മാർത്ഥമായ ബഹുമാനം അവരിൽ വളർന്നു. ഗാന്ധി പത്രത്തിൽ എഴുതിയ ഒരു ലേഖനമാണ് പോളക്കുമായി പരിചയപ്പെടുന്നതിന് അവസരമുണ്ടാക്കിയത് എന്ന് പറഞ്ഞുവല്ലോ. ഒരു ദിവസം പതിവ് പോലെ സസ്യഭക്ഷണശാലയിൽ ഗാന്ധി പോയിരുന്നപ്പോൾ പോളക്കും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗാന്ധി ഇരുന്ന സ്ഥലത്തേക്ക് വന്ന് തനിക്ക് ഗാന്ധിയുമായി പരിചയപ്പെടുവാൻ താൽപ്പര്യമുണ്ട് എന്നറിയിച്ചു. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ഗാന്ധി അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെയാണ് അവരുടെ പരിചയമാരംഭിച്ചത്. സംഭാഷണം മധ്യേ പല കാര്യങ്ങളിലും പോളക്കുമായി അഭിപ്രായ ഐക്യം തനിക്കുണ്ടെന്ന് ഗാന്ധിക്ക് മനസ്സിലായി. ഈ സമയത്താണ് ഇന്ത്യൻ ഒപ്പീനിയന്റെ സ്ഥിതിയെപ്പറ്റി ഡർബനിൽ നിന്ന് വെസ്റ്റിന്റെ ഒരു കത്ത് ഗാന്ധിക്ക് ലഭിച്ചത്. കത്തിൽ പത്രത്തിന്റെ സാമ്പത്തിക വശത്തെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അല്പം ഉത്കണ്ഠയുണ്ടെന്ന് ഗാന്ധിയെ അദ്ദേഹം അറിയിച്ചിരുന്നു. കത്ത് കണ്ടപ്പോൾ ഡർബനിൽ പോയി കാര്യങ്ങൾ ശരിപ്പെടുത്തുവാൻ വെസ്റ്റിനെ സഹായിക്കേണ്ടതുണ്ടെന്ന് ഗാന്ധിക്ക് തോന്നി. അതിനായി അവിടേക്ക് പുറപ്പെട്ടു. ഗാന്ധിയെ യാത്രയാക്കുവാൻ പോളക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരുന്നു. യാത്രയിൽ വായിക്കുവാനായി ഗാന്ധിക്ക് അദ്ദേഹം റസ്കിൻ എഴുതിയ അൻഡു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം കൊടുത്തു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

വയലാറിന്റെ വരികൾ ദേവരാജൻ ഈണം നൽകി പി സുശീല പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം സ്വപ്നങ്ങൾ. നമുക്ക് ചുറ്റും നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് രണ്ടാം ദിവസമായ ഇന്ന് വൈകിട്ട് 6 മണിക്ക് കോട്ടയ്ക്കകം നവരാത്രി മണ്ഡപത്തിൽ രാധിക കണ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. തൃശൂരിൽ പുതുക്കാട്ടും എറണാകുളത്ത് ആലുവയിലും ട്രാക്കിൽ പണികൾ നടക്കുന്നതിനാൽ ഇന്ന് ട്രെയിനുകൾ വൈകും. മംഗലാപുരം തിരുവനന്തപുരം 1 മണിക്കൂറും മംഗലാപുരം തിരുവനന്തപുരം നോർത്ത് അന്ത്യോദയ 40 മിനിറ്റും രാമേശ്വരം തിരുവനന്തപുരം അമൃത 20 മിനിറ്റും തിരുവനന്തപുരം നോർത്ത് ബംഗളൂരു ഹംസഫർ 35 മിനിറ്റും തിരുവനന്തപുരം ചെന്നൈ MGR ടെർമിനൽ പ്രതിവാര സൂപ്പർഫാസ്റ്റ് 15 മിനിറ്റുമാണ് വൈകുന്നത്. കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഇന്റർസിറ്റി തൃശൂരിൽ യാത്ര അവസാനിപ്പിക്കും. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ സാങ്കേതിക വിദ്യകളിൽ മികവുറ്റ പ്രായോഗിക പരിശീലനം നൽകാൻ ലക്ഷ്യമിട്ടുള്ള മേക്കർ സ്പ്രിന്റിലേക്ക് അപേക്ഷിക്കാം. ഈ മാസം 26 മുതൽ 31 വരെ ടെക്നോപാർക്ക് ഫേസ് 1 ക്യാമ്പസിലെ ഫാബ് ലാബ് കേരള ട്രിവാൻഡ്രത്തിലാണ് 6 ദിവസത്തെ പരിശീലനം. ആദ്യഘട്ടത്തിൽ 10 പേർക്ക് മാത്രമാണ് പ്രവേശനം. KSUM.in/maker-sprint എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഈ മാസം 23. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി KSUM.in/maker-sprint. സാങ്കേതിക പരീക്ഷാ കൺട്രോളർ ഇന്നും 16-ാം തീയതിയും നടത്താൻ നിശ്ചയിച്ച ഡിപ്ലോമ പരീക്ഷകൾ നവംബറിലേക്ക് മാറ്റി. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിൽപ്പെടുന്നവരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ ഉൾപ്പെടുന്നവരുമായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായമായി സംസ്ഥാന സർക്കാർ കേരള സംസ്ഥാന മുന്നാക്ക സമുദായക്ഷേമ കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന വിദ്യാസമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പിന് അർഹരായവരിൽ നിന്നും 2026-27 വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ബിരുദം, ബിരുദാനന്തര ബിരുദം, CA, CMA, CS, ദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളിലെ ബിരുദം,

ബിരുദാനന്തര ബിരുദം, ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് എന്നീ വിഭാഗങ്ങളിലാണ് സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നത്. ഇതോടൊപ്പം കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന വിദ്യാസമുന്നതി കോച്ചിംഗ് അസിസ്റ്റന്റ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, നിയമപഠനം, കേന്ദ്ര സർവകലാശാല ബിരുദ ബിരുദാനന്തര പഠനം എന്നിവയ്ക്കുള്ള പ്രവേശന പരീക്ഷകൾ സിവിൽ സർവീസസ്, ബാങ്ക്, SSC, PSC, UPSC, മറ്റിതര മത്സര പരീക്ഷകൾ, നെറ്റ്, സെറ്റ്, കേറ്റെറ്റ്, സിടെറ്റ് തുടങ്ങിയ വിവിധ യോഗ്യതാ നിർണയ പരീക്ഷകൾ എന്നിവയ്ക്കുള്ള തയ്യാറെടുപ്പിന്റെ പരിശീലനത്തിനായുള്ള ധനസഹായമാണ് നൽകുന്നത്. വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ksw.cfc.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ 7 ആണ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവെട്ടം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ഇഷ്ട ഇനങ്ങളുമായി പുലർവെട്ടം വീണ്ടുമെത്തും നാളെ രാവിലെ 7 മണിക്ക്. ഏവർക്കും ശുഭദിനാശംസകൾ.

ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ കുട്ടികളിലെ വയറുവേദന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964312, 9495563321, 9495569321. ഓർക്കുക, കുട്ടികളിലെ വയറുവേദന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ.

0: expensive drugs. The development came after the Apex Court repeatedly questioned the substantial disparity between the price at which medicines are supplied to retailers and the MRP printed on them, raising concerns over the financial burden on patients and the need for an effective regulatory framework. The Karnataka High Court has struck down provisions of a 2022 state law that increased reservation for scheduled castes from 15 to 17% and scheduled tribes from 3 to 7%. A two-judge bench ruled that sections 3 and 4 of the Karnataka Scheduled Castes and Scheduled Tribes Reservation Act 2022 were unconstitutional as the enhanced quota breached the 50% reservation ceiling laid down by the Supreme Court in the 1992 Indira Sahani case. The law had increased the overall reservation for SC, STs and other backward classes from 50 to 56%. In badminton, PV Sindhu and the men's doubles duo of Satvik Sairaj Ranki Reddy and Chirag Shetty will lead India's campaign at the Denmark Open 2026, which begins today. Sindhu faces a formidable opening round challenge against Olympic champion and world number one Aung San Young of Korea in women's singles. She will be joined in the women's singles draw by compatriots Tanvi Sharma, Ashmita Chaleha, Devika Sehag and Unnati Hooda. And now for a look at today's newspapers. It's over to Shagun Chopra.
1: Thank you, Sarabjeet. The news that hawks the limelight today is that of the country's most iconic site for dissent. The Hindustan Times leads with, after 33 years, cops bar all protests at Jantar Mantar. Jantar Mantar no longer a protest site, says the Asian Age. Under the caption, course correction, rupee jumps 96 paise against dollar as measures take effect. Banks seek RBI relief, more time on strict forex curbs, writes the Financial Express. On the firecracker-induced air pollution, the Statesman writes, SC backs balanced approach to firecrackers ahead of Diwali. And finally, the Hindu notes global warming is turning sex reversal in frogs into extinction risk. And with that, it's back to you, Sarabjeet.
0: Thank you, Shagun. And now, before we end the bulletin, the headlines once again. President Draupadi Murmu appoints six governors. Rajendra Vishwanath Arlekar moved to Tamil Nadu and O.P. Mathur to Keralam. India to host first ever BIMSTEC Home Ministers meeting in New Delhi today. Election Commission launches nationwide outreach drive to ensure no eligible voters left out of electoral rolls. Four Lashkar-e-Taiba terrorists killed in landmine blast at LOC in Poonch district of Jammu and Kashmir. India's internet subscriber base crosses 111 crores. And in badminton, Denmark Open 2026 to begin today in Odense. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി ആലപ്പുഴ FM കായംകുളം FM പത്തനംതിട്ട FM
3: നോവൽ സഞ്ചാരം.
4: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: 15 വയസ്സിൽ സ്വൽപ്പം ഒരു അനുരാഗത്തിന്റെ വികൃതിയും അമ്മാള് കുട്ടി കാണിക്കാതിരുന്നില്ല. അടുത്ത ശിവക്ഷേത്രത്തിൽ ശാന്തിക്ക് വന്ന ഒരെമ്പ്രാനായിരുന്നു കാമുകൻ. വെളുത്തു തുടുത്ത ആ മാണി സ്വൽപ്പം ലഹരിയുണ്ടാക്കി. ചുരുണ്ട മുടിയും വിടർന്ന കണ്ണുകളും കടഞ്ഞെടുത്ത പോലുള്ള ശരീരവും ചുവന്ന കല്ലുവെച്ച കടുക്കനും സ്വൽപ്പം മന്ത്രവാദവും ധാരാളം രസികത്വവുമുള്ള അദ്ദേഹം അമ്മാളുകുട്ടിക്ക് പ്രസാദം കൊടുക്കുമ്പോൾ കൈകൂട്ടിത്തൊട്ട് ശുദ്ധം മാറ്റാൻ തുടങ്ങി. അവളാകട്ടെ അദ്ദേഹത്തിന്റെ മനസ്സു തന്നെ മാന്തിയെടുത്ത് വരക്കുറിയിടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇവിടുന്നെന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അവൾ ആടിക്കുഴഞ്ഞു. കാണാൻ കാണാൻ കഥകളിയുണ്ടോ? അതുണ്ട്. പിന്നെ കൃഷ്ണനാട്ട യക്ഷഗാന, പിന്നെ എന്തപ്പാ നാടകം തന്നെ ഉണ്ട്. പിന്നെ അമ്മാളുകുട്ടി നമ്മൾ നോക്കി, നമ്മള് കണ്ണ് ഊണാക്കി.
6: കണ്ണ് ഉണ്ണാനോ?
5: നെയ്പായസം ഗതളിപ്പള എന്ന് വെച്ചാൽ ത്രിമധുര തണ്ണേ.
6: താനൊരു

0: വിമധുരമാണെന്ന ആ വാക്ക് അവളെക്കൊണ്ടൊന്ന് ആടിക്കുഴഞ്ഞ് ലജ്ജ നടിപ്പിച്ചു. ഈ ലജ്ജാഭിനയം കുഞ്ഞിത്തായിയമ്മയ്ക്ക് പിടിച്ചില്ല. അവരുടെ തത്വശാസ്ത്രത്തിൽ സംബന്ധം, വ്യഭിചാരം എന്ന രണ്ടുൾപ്പിരിവേ ഉള്ളൂ. അനുരാഗം അസംബന്ധമാണ്. അവർ മകളോട് ചോദിച്ചു,
1: അപ്പോഴേ അമ്മാളുക്കുട്ടി, ഇത് നല്ല പോക്കല്ല.
0: ആ എംപ്രാശൻ സംബന്ധം തുടങ്ങേണ്ട ആവില്ല.
1: ഉണ്ടായാലും
0: അതുകൊണ്ടൊരു ലഭ്യവുമില്ല.
1: നമുക്കത് പറ്റില്ല.
0: ഇനി ഇത് കണ്ടാൽ അമ്മയുടെ പ്രകൃതം മാറേ. ഈ താക്കീത് അമ്മാളുക്കുട്ടി വകവച്ചില്ല. പക്ഷേ എംപ്രാശനെ കുഞ്ഞിത്തായിയമ്മ നല്ല കണക്കിലൊന്ന് ശാസിച്ചു. ആ മനുഷ്യൻ ഈ ത്രിമധുരം വേണ്ടെന്നും വച്ചു. പ്രസാദം കൊടുക്കുമ്പോൾ ശുദ്ധം മാറാതെയുമായി. പ്രിയപ്പെട്ട ഒരു പതക്കം നൂല് കൈമോശം വന്ന പോലെ അമ്മാളുക്കുട്ടിക്ക് ഒരു വിമ്മിട്ടം. അത് കുറച്ചു ദിവസം നിന്നു. അപ്പോഴേക്കും പുതിയ പുതിയ മുഖങ്ങൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയായി. വലിയവർക്ക് നടന്നുവരാനുള്ള ആനപ്പടി വാതിൽ കുഞ്ഞിത്തായി അമ്മ തുറന്നു വച്ചിട്ടുണ്ടായിരുന്നു.
1: മകളെ, അവരൊക്കെ വലിയ ആളുകളാ. നമ്മുടെ സ്ഥിതി അഗാധമാണ്, അതോർത്തോ.
0: അക്കാലത്താണ് കൃഷ്ണൻ നമ്പിടിക്ക് തന്റെ കൈകുട്ടിക്കളിപ്പാട്ടുകളോട് എന്തെന്നില്ലാത്ത കമ്പം തോന്നിയതെന്ന് അവരോർത്തു. ആ പാട്ടിൽ അദ്ദേഹം ലയിച്ചു, അവൾ ലയിപ്പിച്ചു. അദ്ദേഹം എന്നും അവൾക്ക് നന്മ വരണമെന്നേ കരുതിയിട്ടുള്ളൂ.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി സ്മൃതിമധുരം. ശുഭപ്രതീക്ഷകളുമായി എത്തുന്ന പ്രഭാതത്തിന്റെ പ്രതീകമായി പക്ഷിയെ സങ്കല്പിച്ച് രചിക്കപ്പെട്ട ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യ ഗാനം അറിഞ്ഞോ അറിയാതെയോ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് മധു ആലപ്പുഴ, സംഗീതം നൽകിയത് ജോൺസൺ.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
0: മോളുടെ ഫീസേ
1: കാണട്ടെ.
0: നേട് ഉടനടി 20,000 ലോൺ.
1: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
2: RBI പറയുന്നു,
1: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
3: കെ ജയകുമാറിന്റെ വരികൾ രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും സുജാതയും പാടിയത്. ചിത്രം കിഴക്കുണരും പക്ഷി.

0: ശുഭപ്രതീക്ഷകളുമായി എത്തുന്ന പ്രഭാതത്തിന്റെ പ്രതീകമായി പക്ഷിയെ സങ്കല്പിച്ച് രചിക്കപ്പെട്ട ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ജീവിതശൈലി രോഗങ്ങളും യോഗയും, ഇതേക്കുറിച്ച് ഡോക്ടർ നന്ദിനി VS സംസാരിക്കുന്നു.
3: ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗങ്ങൾ, കൊളസ്ട്രോൾ വർദ്ധിക്കൽ തുടങ്ങിയവ. തെറ്റായ ഭക്ഷണശീലം, വ്യായാമക്കുറവ്, അമിതമായ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, ദീർഘനേരം ഇരുന്നുള്ള ജീവിത രീതി എന്നിവയെല്ലാം ഇത്തരം രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. യോഗയെ ഒരു രോഗത്തിനുള്ള മരുന്നിന് പകരമായി കാണേണ്ടതില്ല. എന്നാൽ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമായി യോഗ ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം നിയന്ത്രിക്കാനും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്താനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. പ്രമേഹമുള്ളവർ സ്ഥിരമായ യോഗാഭ്യാസം ചെയ്യുന്നതിലൂടെ ശാരീരിക പ്രവർത്തനം വർദ്ധിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിനും സഹായിക്കും. ഭുജംഗാസനം, അർദ്ധമത്സ്യേന്ദ്രാസനം, പവനമുക്താസനം തുടങ്ങിയവ അനുയോജ്യമായ രീതിയിൽ പരിശീലിക്കാം. ഇതിനൊപ്പം നാഡീശോധനം പോലുള്ള ലളിതമായ പ്രാണായാമങ്ങളും ഉൾപ്പെടുത്താം. എന്നാൽ പ്രമേഹത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്നവർ മരുന്നുകൾ സ്വയം നിർത്താതെ ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കണം. രക്തസമ്മർദ്ദമുള്ളവർക്ക് മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. ശവാസനം, മകരാസനം, വജ്രാസനം പോലുള്ള ലളിതമായ ആസനങ്ങൾ

0: നാഡീശോധന, ബ്രഹ്മരി തുടങ്ങിയ ശ്വാസാഭ്യാസങ്ങളും ശാന്തത കൈവരിക്കാൻ സഹായിക്കും. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ ശക്തമായ ശ്വാസം പിടിച്ചു വയ്ക്കുന്ന അഭ്യാസങ്ങളും അമിതമായ പ്രയാസമുള്ള ആസനങ്ങളും വിദഗ്ധ നിർദ്ദേശമില്ലാതെ ചെയ്യരുത്. അമിതവണ്ണത്തിന്റെ കാര്യത്തിൽ യോഗയോടൊപ്പം ഭക്ഷണ നിയന്ത്രണവും സ്ഥിരമായ ശാരീരിക പ്രവർത്തനവും ആവശ്യമാണ്. സൂര്യ നമസ്കാരം, ത്രികോണാസനം, ഉത്കടാസനം, സേതുബന്ധാസനം തുടങ്ങിയവ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമാണെങ്കിൽ പരിശീലിക്കാം. യോഗ മാത്രം ചെയ്താൽ പെട്ടെന്ന് ശരീരഭാരം കുറയണമെന്നില്ല. ശരിയായ ഭക്ഷണക്രമം, മതിയായ ഉറക്കം, ദിവസേനയുള്ള ശാരീരിക പ്രവർത്തനം എന്നിവയും അതോടൊപ്പം വേണം. മാനസിക സമ്മർദ്ദവും ജീവിതശൈലീ രോഗങ്ങളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. തുടർച്ചയായ സമ്മർദ്ദം ഉറക്കത്തെയും ഭക്ഷണശീലങ്ങളെയും ശാരീരിക പ്രവർത്തനങ്ങളെയും ബാധിക്കാം. അതിനാൽ ദിവസവും കുറച്ച് സമയം പ്രാണായാമത്തിനും ധ്യാനത്തിനുമായി മാറ്റിവെക്കുന്നത് നല്ലൊരു ശീലമാണ്. അതിനാൽ രോഗം വന്നതിന് ശേഷം മാത്രം ആരോഗ്യം ശ്രദ്ധിക്കുക എന്നതിനു പകരം ഇന്നു മുതൽ തന്നെ ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാം. നല്ല ഭക്ഷണവും മതിയായ ഉറക്കവും സ്ഥിരമായ ശാരീരിക പ്രവർത്തനവും യോഗ, പ്രാണായാമം, മാനസിക ശാന്തത ഇവയെല്ലാം നമ്മുടെ ആരോഗ്യത്തിന്റെ ഭാഗമാക്കാം.
1: ജീവിതശൈലി രോഗങ്ങളും യോഗയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി VS.
2: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: കിസാൻ വാണി.
5: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
4: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം താണ്ഡവം എന്ന ചിത്രത്തിലേത്. കൈതപ്രത്തിന്റെ വരികൾ എം ജി ശ്രീകുമാർ ഈണം നൽകി യേശുദാസ് പാടിയത്.

സച്ചിൻ ബാലു, മേഘ ജോസ് കുട്ടി എന്നിവർ പാടിയത്. ഹൃദയം എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ഹിഷാം അബ്ദുൾ വഹാബ്.

പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര അല്പസമയത്തിനുള്ളിൽ കേൾക്കാം.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി ആലപ്പുഴ FM കായംകുളം FM പത്തനംതിട്ട FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സവിധം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ആദ്യം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

രാഹുൽ രാജ്, ഹരിശങ്കർ, പൂർണശ്രീ ഹരിദാസ് എന്നിവർ പാടിയത് ചിത്രം ആറാട്ട്. ഗാനരചന നികേഷ് കുമാർ ചെമ്പിലോട്, സംഗീതം രാഹുൽ രാജ്.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ദന്തചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുത്തൻ സാങ്കേതിക വിദ്യകളുടെ കടന്നുവരവ് ഈ മേഖലയിൽ എത്രത്തോളം പരിവർത്തനങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്ന യാഥാർത്ഥ്യം നമുക്കും അറിയണ്ടേ? അതെ, ദന്തചികിത്സാ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ ചർച്ചാവിഷയമാക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തല ഗവൺമെന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ ഡോക്ടർ ജി ആർ മണികണ്ഠൻ. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ദന്തചികിത്സാ രംഗത്ത് ഇപ്പോൾ ലഭ്യമായ നൂതന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ്?
3: ഇപ്പോ ദന്തചികിത്സയിലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതി പറയാം നമുക്ക്. ഒന്ന്, നമ്മുടെ രോഗനിർണയത്തിന് ഉതകുന്ന തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് പർപ്പസിനായിട്ടുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. രണ്ട്, നമ്മുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് സഹായിക്കുന്ന സാങ്കേതിക വിദ്യകളുമുണ്ട്. അപ്പൊ അതിൽ ഈ നമ്മുടെ ഡയഗ്നോസ്റ്റിക് പർപ്പസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കുറെ നാളുകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സ്റേ തന്നെ നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള എക്സ്റേസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് പലപ്പോഴും ടു ഡയമെൻഷനായി ദ്വിമാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് ഒരു രോഗം നിർണ്ണയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇപ്പോഴും നോർമലി ടു ഡയമെൻഷനൽ ആയിട്ടുള്ള ഡിജിറ്റൽ എക്സ്റേസ് മതിയാവും. പക്ഷേ നമുക്കൊരു ഒരു പല്ലില് ക്ഷത സംഭവിച്ചിട്ട് അവിടെ ഒരു ഒരു എന്തെങ്കിലും ഒരു എക്സസ് ആയിട്ടൊരു ഗ്രോത്ത് വരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഒരു കാര്യം സസ്പെക്ട് ചെയ്യുന്നു, അവിടെ ഒരു സിസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു ട്യൂമർ പോലെയുള്ള ഒരു വളർച്ച അവിടെ സസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പല്ലുകൾക്കും എല്ലുകൾക്കും തേയ്മാനം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്താണോ നമ്മുടെ എല്ലുകൾക്കുള്ളിൽ കിടക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്, അത് നമുക്ക് കൃത്യമായിട്ട് റിയൽ ടൈമിൽ അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിന് സഹായിക്കുന്നത് നമുക്കിപ്പോൾ സി ബി സി ടി എന്ന് പറയുക, അത് ത്രീ ഡയമെൻഷനലായിട്ട് ത്രിമാന രീതിയിലുള്ള, അതായത് കോൺ ബീം സി ടി എന്നാണ് പറയുക, സി ബി സി ടി എന്ന് പറയുക.

0: ആയിട്ട് ഉരച്ചു നോക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനിഷ്യലി ഉള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ബ്രഷ് ബയോപ്സി അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ തന്നെയും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ബ്ലൂ ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ വേൽ സ്കോപ്പ് എന്നൊരു ടെക്നിക്കുണ്ട്. വേൽ സ്കോപ്പ് വിസിൽ ലൈറ്റ് പോലുള്ള ടെക്നോളജീസ് ഉണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് നമ്മൾ ഒറ ബ്ലൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ഒറ ബ്ലൂ എന്ന് പറഞ്ഞൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മുടെ കോശങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയാം, നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ട് കോശങ്ങൾ വിഭജിക്കപ്പെടുമ്പോഴാണ് നമ്മളതിനെ ഒരു ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണയുള്ള കോശങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് വിഭജിക്കുന്ന കോശങ്ങൾ രണ്ടിലേക്കും ഈ ഒരു ലൈറ്റ് പാസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിച്ചു കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് വിഭിന്നമായിരിക്കും. അപ്പം നമുക്ക് ചില കേസുകളിൽ തുടക്കത്തിൽ തന്നെ അതൊരു ഫ്രാങ്ക് ആയിട്ടൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാൻസർ ആയിട്ട് മാറുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് ഏർലി സ്റ്റേജിൽ ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഈ ലൈറ്റിൽ വരുന്ന അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വരുന്ന വ്യതിയാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കത് അറിയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓറൽ ക്യാൻസറിൻ്റെയൊക്കെ മുളയിൽ നുള്ളാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ ദന്തക്ഷയത്തിനെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഡയഗ്നോഡെൻറ്റ് പോലെയുള്ള ഡിവൈസ് ഇത്തരത്തിൽ ഫ്ലൂറസൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലപ്പോഴും ഒരു കടുകുമണിയുടെ വലിപ്പത്തിലാണ് ആദ്യം ദന്തക്ഷയം അല്ലെങ്കിൽ പല്ലിലെ പോട് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഇതിൽ എത്രയോ മുന്നോടിയായിട്ട് ചോക്കി വൈറ്റ് ലീഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻസിപ്പിയൻ ലീഷൻ എന്ന് പറയും. അതായത് നമ്മൾ ചെറിയൊരു ചോക്ക് കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സാധാരണ നമ്മൾ പറയും പല്ലിൽ നഖത്തിലൊക്കെ ചെറിയ വെള്ള വരകൾ വീഴുന്നത് പോലെ അത്ര പെട്ടെന്ന് നമുക്ക് പല്ല് തന്നെ വെള്ളനിറമായതുകൊണ്ട് അതിൽ പെട്ടെന്നൊരു ചെറിയൊരു വെള്ള വര വീണ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇൻസിപ്പിയൻ ലീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രങ്ങളിൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി വിസിബിൾ ആവണമെന്നില്ല. അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ ഈ ഡയഗ്നോഡെൻറ്റ് പോലെയുള്ള ലേസർ ഫ്ലൂറസൻസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രകാശത്തിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് നമുക്ക് നോർമലായിട്ട് ആരോഗ്യമുള്ള ഒരവസ്ഥയിൽ വരുന്ന ഈ ലൈറ്റിൻ്റെ നിറം ഒരു നിറത്തിലായിരിക്കും. അവിടെ പ്രധാനമായിട്ട് പച്ചയും മഞ്ഞയും പോലുള്ള പല നിറത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റുകളാണ് അവിടെ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലൈറ്റിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചുകൊണ്ട് നമുക്ക് ദന്തക്ഷയം നേരത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ചില ഉപാധികളിൽ തന്നെ ഇപ്പോൾ NIR ടെക്നോളജി അല്ലെങ്കിൽ നിയർ ടെക്നോളജി എന്ന് പറയും, നിയർ ഇൻഫ്രാറെഡ് ടെക്നോളജിയാണ്. അപ്പോൾ ഇൻഫ്രാറെഡ് ലൈറ്റാണ് ഈ സെയിം പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും വിട്ടുപോകുന്ന ഒന്നാണ് പ്രോക്സിമൽ കേരീസ് എന്ന് പറയുന്നത്. രണ്ട് പല്ലുകളുടെ ഇടയിലൊരു ഒരു ചെറിയ ദന്തക്ഷയം അല്ലെങ്കിൽ ഒരു പോട് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ അഴുക്കൊക്കെ മൂടിയിരുന്ന് കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് പല്ലൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ വിസിബിൾ ആവണമെന്നുള്ളൂ. അപ്പം തുടക്കത്തിൽ തന്നെ ഈ ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു പോടിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വളരെ തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ ആഴത്തിലോട്ടുള്ള ലെയറിലോട്ട് പോകുന്നു നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രോഗനിർണയത്തിനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി ചികിത്സയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പുതിയ പ്രവണതകൾ വന്നിട്ടുണ്ട്. നമുക്ക് തീർത്തും ഈ പറഞ്ഞ പേടിയില്ലാതെ തന്നെ വളരെ ഹീലിംഗ് ഫാസ്റ്റ് ആക്കിക്കൊണ്ട് നമ്മുടെ അവസാനത്തെ അണപ്പല്ല് നീക്കം ചെയ്യണമെങ്കിൽ, വിസ്ഡം ടീത്ത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പീസോ സർജറി പോലെയുള്ള ടെക്നോളജികളുണ്ട്. പീസോ സർജറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് കട്ടിംഗ് ആണ്. പലർക്കും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് വരാനുള്ള ഒരു പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഡെന്റിസ്റ്റും ആയുധം വെച്ചുള്ള കളിയാന്നൊക്കെ പറയാം. അതായത് നമ്മളൊരു രോഗി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ കവിളുണ്ട്, മറ്റേ സൈഡിൽ നാക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള ഒരു ക്ലോസ് സ്പേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വളരെ സ്പീഡിൽ ചലിക്കുന്ന ഡ്രില്ല് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നാക്കിനോ അല്ലെങ്കിൽ ചുണ്ടിനോ കവിളിനോ ഒരു മുറിവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ പീസോ സർജറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് കട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ഹാർട്ട് ടിഷ്യൂവിനെ മാത്രമേ സെൻസ് ചെയ്യുള്ളൂ. അതായത് നമ്മുടെ എല്ലിനെയും പല്ലിനെയും മാത്രമേ പീസോ ഇലക്ട്രിക് ഉപകരണം സെൻസ് ചെയ്യുകയുള്ളൂ. അത് മൃദുവായിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള കോശങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ, സോഫ്റ്റ് ടിഷ്യൂ തട്ടിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ അവിടെ ഇഞ്ചുറി ഉണ്ടാകുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് നമുക്ക് അതിൻ്റെ ഒരു പോസ്റ്റ് സർജിക്കലായിട്ടുള്ള ഹീലിംഗ്, അതായത് ഓപ്പറേഷന് ശേഷമുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ആ ഒരു ഹീലിംഗ് വളരെ നന്നായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റൊന്ന് ലേസറാണ്. ലേസർ നമുക്ക് അത്രത്തോളം നൂതനമെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് തന്നെ നമ്മൾ ലേസർ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ലേസർ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് പല്ലുകൾ വെളുപ്പിക്കാനായിട്ട് ഡെന്റൽ ക്ലീനിങ് പറയുമ്പോഴത്തേക്കും ഒരു സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയിലെ ഒരു ഡ്രോബാക്ക് ആണ് പല്ലുകൾക്ക് വല്ലാതൊരു പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. അപ്പം നമുക്കിപ്പോൾ 24-കാരറ്റ് ഗോൾഡ് ബ്ലീച്ചിങ് അവൈലബിൾ ആണ്. അപ്പോൾ ഗോൾഡിൻ്റെ നമ്മുടെ സ്വർണത്തിൻ്റെ തന്നെ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് തീർത്തും പുളിപ്പില്ലാത്ത രീതിയിൽ ലേസർ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള 24-കാരറ്റ് ഗോൾഡ് നാനോ ബ്ലീച്ചിങ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പല്ലുകൾക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള വെളുത്ത നിറം നൽകാനായിട്ട് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ടെക്നോളജീസും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചികിത്സയിലാണെന്നുണ്ടെങ്കിലും രോഗനിർണയത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പുത്തൻ സാങ്കേതികവിദ്യ നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്.
1: സർ, ദന്ത ചികിത്സയിൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടി

0: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് എത്രത്തോളം ഫലപ്രദമാണ്?
1: തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും, നമ്മുടെ ഏത് മേഖലയിൽ നോക്കിയാലും പലർക്കും ആശങ്ക ഉളവാക്കുന്നതും എന്നാൽ അതുപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെന്റൽ മേഖലയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ചില കേസുകളിൽ AI നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഈ രോഗികളുടെ രോഗനിർണയത്തിന് നമ്മളൊരു AI സ്ക്രീനിങ് റോബോട്ട് എന്നുള്ളൊരു ഒരു ഉപാധി ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഇനിഷ്യൽ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു 3 ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആദ്യം പല്ലുകൾ മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും പല്ലുകൾ മുന്നോട്ട് വെച്ചിട്ട് ഒന്ന് കടുപ്പിച്ചുകൊണ്ട് 1 ചിത്രം, പിന്നെ നമ്മുടെ വായ തുറന്നിട്ട് നമ്മുടെ മേൽത്താടിയിൽ അല്ലെങ്കിൽ അണ്ണാക്കും മേൽത്താടിയിലെ പല്ലുകളും കിട്ടുന്ന രീതിയിലുള്ള 2ാമത്തെ ചിത്രം, പിന്നെ നാക്ക് അല്പം താഴ്ത്തിക്കൊണ്ട് നമ്മുടെ കീഴ്ത്താടിയിലെ പല്ലുകളും നമ്മുടെ ഫ്ലോർ ഓഫ് ദ മൗത്തും കിട്ടുന്ന രീതിയിലുള്ള 3ാമത്തെ ചിത്രം. ഈ 3 ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് പല്ലിലെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ എടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് അവിടെ കേടുകളുള്ളത്, എവിടെയൊക്കെയാണ് അവിടെ നമ്മൾ പിറ്റ് ആൻഡ് ഫിഷർ കേരീസ് എന്ന് പറയും, ചെറിയ രീതിയിലുള്ള കുണ്ടും കുഴിയും കാണുന്നത്, അപ്പോൾ നമുക്ക് ചെറിയ കേസുകളിൽ അത് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പോൾ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, പല്ലിന് എവിടെയെങ്കിലും തേയ്മാനം ഉണ്ടോ, അട്രീഷൻ ഉണ്ടോ, അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒരു വാട്സാപ്പ് സന്ദേശമായിട്ട് ഒരു PDF ആയിട്ട് ആ രോഗിയുടെ തന്നെ നമ്പറിലേക്ക്, ആ പേഴ്സണിൻ്റെ നമ്പറിലേക്ക് തന്നെ നമുക്ക് അയക്കാൻ പറ്റും. ഇതൊരു റെഡി റെക്കണറായിട്ട് നമുക്ക് എപ്പോഴും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു ഒരു സ്ക്രീനിങ് ടൂളാണ്, ഒരു എഡ്യൂക്കേറ്റീവ് ടൂളും ആണ്. അതിൽ തന്നെ നമുക്കൊരു പ്രോഗ്രഷനും കൂടി കാണിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ കൂടി അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത്. പ്രോഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ ഉള്ള ഒരു രോഗം നിങ്ങൾ ചികിത്സിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്ത 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇതിന് എന്ത് സംഭവിക്കും, ഇത് എത്രത്തോളം മാരകമായി മാറാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് കൂടി അനിമേഷൻ സാങ്കേതികവിദ്യ യൂസ് ചെയ്തിട്ട് ഈ AI ഉപയോഗിച്ചിട്ട് നമുക്കിത് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ പേഷ്യൻസിനെ നമ്മളെപ്പോഴും നമ്മുടെ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് എഫക്റ്റീവാണ് നമ്മൾ ഓഡിയോ വിഷ്വലായിട്ട് ഒരു കാര്യം കാഴ്ച അല്ലെങ്കിൽ കേൾവി കൂടി കുറച്ചുകൂടി ഒരു ഇമ്പ്രസീവായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് അവരുടെ മനസ്സിൽ കുറച്ചുകൂടി രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേഷ്യൻസിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ CBCT നേരത്തെ പറഞ്ഞ പോലെയുള്ള CT ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ OPG ആണെങ്കിൽ എക്സ്റേ ഇന്റർപ്രിറ്റേഷൻ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ AIയുടെ കടന്നുവരവ് സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭാവിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ചെറിയ തോതിൽ ഡെന്റൽ ഏരിയയിൽ റോബോട്ടിക് സർജറി കടന്നു വരുന്നുണ്ട്. അപ്പോൾ റോബോട്ടിക് സർജറിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോംപ്റ്റുകൾ കൊടുക്കാനും ഒക്കെ നമുക്ക് AIയുടെ ഒരു എന്താണ് പറയുക കടന്നുവരവ് അത്രത്തോളം സഹായമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു വിമുഖത കാണിക്കാതെ ഈ ടെക്നോളജി സ്വായത്തമാക്കാനും അതുവഴി നമുക്ക് അതിനെ എങ്ങനെ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള പ്രാക്ടീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിനെ നമ്മുടെ ഒരു അഡ്ജങ്കീവ് ടൂളായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്കൊരു ദോഷമായിട്ടുള്ള സംഗതിയല്ല. തീർച്ചയായിട്ടും നമ്മൾ AI അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെന്റൽ പ്രാക്ടീസ് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: സാർ, അതുപോലെ തന്നെ പല്ലിൽ കമ്പി ഇടുന്നതിന് പകരം ക്ലിയർ അലൈനർ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്?
1: ക്ലിയർ അലൈനേഴ്സ് അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള ട്രേകളെയാണ് നമ്മൾ ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 അഡ്വാൻറ്റേജസ് ആണ് അതിനുള്ളത്. ഒന്ന്, നമ്മുടെ ചികിത്സാ സമയം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ കമ്പി ഇടുന്ന ഒരു പേഷ്യൻറ്റിന് ചിലപ്പോൾ 18 മുതൽ 24 മാസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അതിൻ്റെ 3ലൊന്ന് സമയം മതിയാകും എന്നുള്ളത്. 2ാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ചിരിക്കുമ്പോഴൊക്കെ ഇത് ഒരു അഭംഗി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പല ആൾക്കാർക്കും ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഈ മുത്തുകളൊക്കെ ധരിക്കുന്നത് ഒരു അഭംഗി ഉണ്ടാക്കുന്നു. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ് ഈ അലൈനസ് ഉപയോഗിച്ചുള്ള ചികിത്സ. 3ാമത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാകുന്നില്ല. നമ്മൾ കമ്പ്യൂട്ടറിലുള്ള ആൾക്കാർക്കറിയാം, നമ്മുടെ ഒരു മെയിനായിട്ട് അവരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കട്ടിയുള്ള വസ്തുക്കൾ, ഇപ്പോൾ എല്ല് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കപ്പലണ്ടി മിഠായി പോലെയുള്ള, അല്ലെങ്കിൽ എല്ലുണ്ട പോലെയുള്ള സാധനം, മുറുക്ക് പോലെ നമ്മുടെ സ്നാക്സ് ഐറ്റംസോ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അലൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അലൈനേഴ്സ് പേഷ്യൻ്റ് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ പേഷ്യൻ്റ് അത് മാറ്റി വെച്ചിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വായും അലൈനേഴ്സും കൃത്യമായിട്ട് കഴുകിയിട്ട് തിരിച്ച് വയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ മറ്റൊരു ഇത് ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റുന്നത്, ഒന്ന് ഡ്രോബാക്ക് എന്നല്ല, അതിൻ്റെ ഒരു കോൺസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോസ്റ്റിൻ്റെ ഫാക്ടർ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ബ്രേസസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഉള്ളൊരു ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 20,000 മുതൽ ഒരു 40,000 നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അലൈനേഴ്സ് തുടങ്ങുമ്പോഴത്തേക്ക് അത് ഇന്ത്യൻ അലൈനേഴ്സ് ആണെങ്കിൽ 60,000 തുടങ്ങിയിട്ട് അത് നമ്മുടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള അലൈനേഴ്സ് ആണെങ്കിൽ 1 ലക്ഷത്തിൽ മേളിലുള്ള ഏറ്റവും അഡ്വാൻസ് കേസുകളിൽ 3 ലക്ഷം വരെയുള്ള കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു 10 ഇരട്ടിയോളം

0: ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ കാണപ്പെടാറുണ്ട്. അതായത് കമ്പിയുടെ കാലം കഴിഞ്ഞു, ഇനി അലൈനസ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് 100% ശരിയല്ല. കാരണം ചില സങ്കീർണമായിട്ടുള്ള പേഷ്യൻസിലെ കേസുകളിൽ ഇപ്പോഴും ചില കേസുകളിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ബ്രേസസ് അല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള കമ്പി ഇടുമ്പോൾ തന്നെ ആയിരിക്കും. അതിൽ തന്നെ ആ ബ്രേസസിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും നല്ലത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ സെൽഫ് ലൈഗേറ്റിംഗ് ബ്രാക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ധരിക്കാനായിട്ട് കുറച്ചുകൂടി സുഗമമായിട്ടുള്ള, എന്നാൽ സാധാരണ ബ്രേസസിൻ്റെയും അലൈനേഴ്സിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ട്രീറ്റ്മെൻറ്റ് ടൈമിൽ ബ്രേസസിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട്, ആ ബ്രേസസ് തന്നെയാണ് നോർമലി ഉള്ള കൺവെൻഷനൽ ആയിട്ടുള്ള ബ്രേസിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിയും. എന്നാൽ അലൈനേഴ്സിനേക്കാൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഏതാണ്ട് ഒരു വർഷം കൊണ്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സെൽഫ് ലൈഗേറ്റിംഗ് ബ്രേസസ് ഒന്നും നിലവിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലിയർ അലൈനേഴ്സ് ഒരു നല്ലൊരു ഉപാധി തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു കേസ് സെലക്ഷൻ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കേസിന് ബ്രേസസ് തന്നെ ആവശ്യമുള്ളൊരു കേസിന് ചിലപ്പോൾ ക്ലിയർ അലൈനേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 100% റിസൾട്ട് തരണമെന്നില്ല. അപ്പോൾ രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. കൃത്യമായിട്ടുള്ള കേസുകൾ ഐഡന്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടും നമുക്ക് വിചാരിച്ച റിസൾട്ട് തരുന്ന ടെക്നോളജി തന്നെയാണ്.
1: ദന്ത ചികിത്സാ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജി ആർ മണികണ്ഠന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇന്ന് രാഗാമൃതത്തിൽ കെ ജെ യേശുദാസ് പാടിയ കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ബാംഗ്ലൂർ പ്രവീൺ മൃദംഗം, തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഘടം. ബാലകനകമയ എന്ന് തുടങ്ങുന്നു രാഗം അഠാണ, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കാര്യം ശരിയായി. ഏത് കാര്യം? മോളുടെ ഫീസേ
3: കാണട്ടെ.
2: നേടു ഉടനടി 20,000 ലോൺ. ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
4: RBI പറയുന്നു,
5: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
6: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ കുട്ടികളിലെ വയറുവേദന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496565321, 9496596321. ഓർക്കുക, കുട്ടികളിലെ വയറുവേദന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.
1: ഹരിതവാണി.

0: ഹരിതവാണിയിൽ ഇന്ന് തണ്ണീർത്തടങ്ങളും സംരക്ഷണവും. പരിസ്ഥിതി പ്രവർത്തകനായ പീറ്റർ പ്രദീപ് സംസാരിക്കുന്നു.
1: കേരളം കേരളമാക്കുന്നത് എന്താണ്? നമ്മുടെ നദികള്, പുഴകള്, കായലുകള്, നെൽവയലുകള്, തണ്ണീർത്തടങ്ങൾ, തീരങ്ങൾ, ഇതെല്ലാമാണല്ലോ കേരളത്തെ കേരളമാക്കുന്നത്. കേരളത്തിൻ്റെ ജീവനാഡിയല്ലേ ഇത്? ഇവയൊന്നുമില്ലാത്ത ഒരു കേരളത്തെ സങ്കല്പിക്കാമോ? ഈ ഒരു പ്രകൃതി സംവിധാനം, അതില്ലാത്ത കേരളം ദുഷ്കരമായിരിക്കും. തണ്ണീർത്തടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ നമുക്ക് ആദ്യമേ നോക്കാം. എന്താണ് തണ്ണീർത്തടങ്ങൾ? ആറുമാസം വെള്ളം കെട്ടിക്കിടക്കുന്ന ഏത് സ്ഥലവും നമുക്ക് തണ്ണീർത്തടം എന്ന് വിശേഷിപ്പിക്കാം. കായലുകൾ, വയലേലകൾ, നദികൾ, ചതുപ്പുകൾ, കുളങ്ങൾ, എന്തും, ആറുമാസം വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തും നമുക്ക് തണ്ണീർത്തടം എന്ന് വിശേഷിപ്പിക്കാം. നമുക്ക് ഈ തണ്ണീർത്തടങ്ങളെ ഒന്നുകൂടെ ഒന്ന് ഗഹനമായി നോക്കാം. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദനം എടുത്ത് തന്നെ നോക്കാം. സഹ്യനിൽ നിന്ന് 41 നദികൾ ഒഴുകി കായലിൽ പതിച്ച്, നമ്മൾ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയും, അതിൽ പതിച്ച് കടലിലേക്ക് ഒഴുകുന്ന ഒരു സംവിധാനമാണ്. കൊല്ലം ജില്ലയിലെ രണ്ട് ഉദാഹരണങ്ങൾ നമുക്കെടുക്കാം. ഒന്ന്, ഇത്തിക്കരയാറ് 56 കിലോമീറ്റർ ഒഴുകി വന്ന് പരവൂർ കായലിൽ പതിച്ച് അറബിക്കടലിലേക്ക് ഒഴുകുന്നു. രണ്ട്, കല്ലടയാറ് അഷ്ടമുടിക്കായലിൽ പതിച്ച് അറബിക്കടലിലേക്ക് ഒഴുകുന്നു. ഈ രണ്ട് ഉദാഹരണങ്ങളും നമുക്കെടുക്കാം. ഇത്തിക്കരയാറ് ഒഴുകി വന്ന് പരവൂർ കായലിൽ പതിക്കുന്നിടത്ത് പൊഴി താനെ മുറിയുന്നൊരു സംവിധാനമുണ്ടായിരുന്നു. പൊഴി എന്ന് പറയുമ്പോൾ കടലിലേക്കുള്ള ഒരു തുറവിയാണ്. പൊഴി ഒരു സാധാരണ പ്രക്രിയയാണ്. ഇന്ന് ആ പൊഴിയുടെ സ്ഥാനത്ത് അവിടെ റോഡ് വരികയും അത് അടച്ചു വയ്ക്കുകയും ഒരു സ്പിൽവേ അല്ലെങ്കിൽ ഒരു ചീപ്പ് ഉണ്ടാക്കി അതിലെ വെള്ളം കടലിലേക്ക് പോകുന്നൊരു പ്രക്രിയ ആണ് നിലനിൽക്കുന്നത്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇത്തിക്കരാറിൽ ഒഴുകി വരുന്ന മണ്ണും വെള്ളവും എക്കലും എല്ലാം ആ കായലിൽ കെട്ടിക്കിടന്ന് ആ കായൽ നികന്ന് കായലിൽ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും തകിടം മറിഞ്ഞു. നമുക്കിനി അഷ്ടമുടിക്കായലിലേക്ക് പോകാം. കല്ലടയാർ വലിയ നദിയാണ്, അത് ഒഴുകി കല്ലടയാറിൽ വരുമ്പോൾ

ചെയ്യുന്നത്, നമുക്ക് കുടിവെള്ളം തരുന്നത്, നമ്മളെ കാലാവസ്ഥയെ നിലനിർത്തുന്നത്, നമ്മളെ വായു കൺട്രോൾ ചെയ്യുന്നത്, നമ്മളെ ജൈവവൈവിധ്യം കൺട്രോൾ ചെയ്യുന്നത്, ഇതിനെല്ലാം ഈ സുജല സ്രോതസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളുടെ ഈ രണ്ട് ഉദാഹരണങ്ങളിൽ ഉണക്ക മാസങ്ങളിൽ കടലിൽ നിന്ന് വെള്ളം അഷ്ടമുടിക്കായലിൽ കയറി കല്ലടയാറ്റിലേക്ക് ഒഴുകി തിരിച്ചു കയറുകയാണ്, റിവേഴ്സ് പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജലം കടലിൽ നിന്നും അഷ്ടമുടിക്കായലും മൊത്തത്തിൽ നിറഞ്ഞത് കല്ലടയാറ്റിൽ 5 കിലോമീറ്റർ വരയ്ക്കും സാലിനിറ്റി കയറുന്നു, അല്ലെങ്കിൽ ഉപ്പ് കയറുന്നു. അപ്പം നമ്മളെ ആ ഒരു ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം, ശുദ്ധജല ആവാസ വ്യവസ്ഥിതി, അതിനെ തകിടം മറിച്ചു. ഇത് നമ്മളെ ഡെവലപ്മെൻ്റെ ഭാഗമാണ്. അതേസമയം പരവൂർ കായലിൽ അത് അടച്ചു വെച്ചത് കാരണം കായൽ നികന്നു, പകരം 65 ഡിഗ്രിയിൽ ഒരു സ്പിൽവേ കൊടുത്തു. ആ സ്പിൽവേയിലൂടെ വെള്ളം കൃത്യമായിട്ട് പിടിച്ച് പുറത്ത് പോകത്തില്ല. പകരം വേലിയേറ്റ സമയത്ത് കടലിൽ നിന്ന് മണ്ണും വെള്ളവും ഇങ്ങോട്ട് കയറുന്നു. അപ്പം നമ്മളെ സുജല സ്രോതസ്സുകളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, ഇതിങ്ങനെ നശിക്കാൻ വിട്ടിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മളെ സുജല സ്രോതസ്സുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ? ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതായത് ഒന്ന്, കയ്യേറ്റം വളരെ വലുതാണ്. കയ്യേറി സ്ഥലം നികത്തി തരം മാറ്റി കായലിനെ വെച്ചുകൊണ്ടിരിക്കുക, ചെമ്മീൻ കെട്ടുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം പ്രൈവറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കായലിനൊരു ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറി, ആ അതിര് പതിയെ പതിയെ ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അഷ്ടമുടിക്കായൽ എടുക്കുകയാണെങ്കിൽ 13 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് ചുറ്റുമുണ്ട്. ഈ 13 പഞ്ചായത്തിൽ നിന്നും കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ നിർബാധം ഒഴുകി വരെയാണ്. വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്, സ്നഗ്ഗി പാഡ്സ്, കോഴി വേസ്റ്റ്, ഇതെല്ലാമാണ് കായലിൻ്റെ അടിത്തട്ടിൽ. അപ്പം കായലിൻ്റെ അടിത്തട്ട് മൊത്തം പ്ലാസ്റ്റിക്കാൽ നിറഞ്ഞു കിടക്കുകയാണ്. മീനിന് മുട്ടയിടാൻ പറ്റാത്ത അവസ്ഥ. ഒരു മത്സ്യത്തൊഴിലാളി അദ്ദേഹത്തിൻ്റെ പങ്കായം വെച്ച് ഒന്ന് തറയിലേക്ക് കുത്തിയാൽ അവിടെ മൊത്തം പ്ലാസ്റ്റിക് നിരന്ന് കിടക്കുകയാണ്. പിന്നെ അടുത്തെന്താണ്, ഈ പൊല്യൂഷൻ കാരണം വെള്ളത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പി എച്ച് ആകെ മാറി. അപ്പം ഫ്രഷ് വാട്ടർ എന്നുള്ള നിന്നും അത് സാലനായി ബ്രാക്കിഷായി മാറിക്കഴിഞ്ഞു. പിന്നെ വേറൊരു വിഷയം തണ്ണീർത്തടങ്ങളിൽ ഫേസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു നാച്ചുറൽ ഫ്ലോ, അതായത് പലവിധ ഡ്രഡ്ജിങ്, ശാസ്ത്രീയമല്ലാത്തതും പാലം കെട്ടാൻ ഡ്രഡ്ജ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ മണ്ണ് അവിടെ എവിടെയും വാരിയും കോരിയും അതിരുകൾ തിരിച്ചുമൊക്കെ വിട്ട് അതിൻ്റെ ഒരു നാച്ചുറൽ ഫ്ലോ, ആ ഒരു ഈ ഫ്ലോ തടസ്സപ്പെട്ടു. അപ്പം കായലിൻ്റെ സ്വാഭാവിക ആ ഒരു സംവിധാനം പലയിടത്തും മുറിഞ്ഞും തടസ്സപ്പെട്ടും കിടക്കുകയാണ്. പിന്നെ നമ്മൾ അഷ്ടമുടി കായൽ എടുക്കുകയാണെങ്കിൽ 61 സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ ക്യാച്ച്മെൻറ്റ്, അതിൻ്റെ വൃഷ്ടി പ്രദേശം. ഇന്നത്തെ രേഖകൾ പ്രകാരമാണെന്നുണ്ടെങ്കിൽ അത് 34 സ്ക്വയർ കിലോമീറ്റർ ആയി എന്ന് കാണാൻ കഴിയുന്നു. അപ്പം അത്രയും ആ കായൽ കയ്യേറി ശോഷണം നടന്നു കഴിഞ്ഞു. ആ കായലിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അത് തുലവും കുറഞ്ഞിട്ടുണ്ട്, നേരെ പാതി കൂടുതലായി. ഒരു നാച്ചുറൽ വാട്ടർ ബോഡി, ഒരു തണ്ണീർത്തടം, അത് നിലനിൽക്കണമെങ്കിൽ അതിനൊരു ആവാസ വ്യവസ്ഥയുണ്ട്, എക്കോസിസ്റ്റമുണ്ട്. ആ എക്കോസിസ്റ്റം അത് നിലനിന്നില്ലെങ്കിൽ ആ കായൽ നശിച്ചു പോകും. അപ്പം നമ്മൾ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കും, അവിടുത്തെ ജീവജാലങ്ങളെ മൊത്തത്തിൽ ബാധിക്കും. അത് തകർന്നുകൊണ്ടിരിക്കും. അപ്പം ഉപ്പുവെള്ളം കയറി അഷ്ടമുടി കായലിൻ്റെ ആ ശുദ്ധജല ആവാസ വ്യവസ്ഥിതി ഇന്ന് ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ കായലിനെ ഡിപ്പെൻഡ് ചെയ്ത് മത്സ്യത്തൊഴിലാളികൾ, അവർക്കിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയാൽ അവരുടെ ഒരു ദിവസത്തെ കൂലി കിട്ടാണ്ടായി. കാരണം കായലിൽ മത്സ്യം ഉണ്ടാവുന്നില്ല, കായൽ നികന്നു, സ്വാഭാവിക ഒഴുക്ക് മാറി, ശുദ്ധജലം അല്ലാണ്ടായി, ഉപ്പുജലമായി, കായലിന് മൊത്തം അടിയിലെല്ലാം പ്ലാസ്റ്റിക് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അത് കോരി മാറ്റാനോ കായലിൽ ആഴം കൂട്ടാനോ ഒന്നും പറ്റുന്നില്ല, ആ ഒരവസ്ഥയിൽ കിടക്കുകയാണ്. നമ്മൾ അടുത്ത് നേരിടുന്നൊരു പ്രശ്നം ടൂറിസം. ടൂറിസം ഒരു റെഗുലേഷനും ഇല്ലാതെ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൺ ഡേ ടൂറിസ്റ്റും ഹൗസ് ബോട്ട്സും സ്റ്റേയും എല്ലാം. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം, വേസ്റ്റും എണ്ണയും മറ്റു വിധ സംവിധാനങ്ങളെല്ലാം ഈ വെള്ളത്തിലേക്ക് തള്ളുകയാണ്. പിന്നെ അതുകൂടാണ്ട് മൈനിങ്, മണ്ണെടുപ്പ്, ചേറെടുപ്പ്, നമ്മളുടെ ഹൈവേ കൺസ്ട്രക്ഷൻ്റെ മണ്ണെടുപ്പ്, യാതൊരു തത്വദീക്ഷണമില്ല മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണെടുക്കുമ്പോൾ എന്താ പറ്റുന്നത്? മണ്ണെടുക്കുമ്പം അതിൻ്റെ തീരങ്ങൾ വീണ്ടും ഇടിയാണ്, തീരങ്ങൾ ഇടിഞ്ഞ് കായൽ നഗരയാണ്. പിന്നെ ഇൻവേസീവ് സ്പീഷീസ്, ഇപ്പം ശുദ്ധജലാവാസ വ്യവസ്ഥ മാറി ഒരു ജലാവാസ വ്യവസ്ഥയായപ്പോഴത്തെ അവിടെ ഇല്ലാത്ത പലവിധ സ്പീഷീസ് ആ മേഖല കൈയടക്കി. ഇതെല്ലാം ഉപരി നമ്മളുടെ പോളിസീസാണ്. നമുക്ക് പോളിസീസ് ഇല്ലാത്തതല്ല, ആ പോളിസീസ് പേപ്പറിലേ ഉള്ളൂ, അത് നടപ്പിലാക്കപ്പെടുന്നില്ല. അപ്പം ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് കേരളമാകണമെങ്കിൽ,
നമ്മളെ തണു

നിലനിർത്തിയേ പറ്റുള്ളൂ. ഈ തണ്ണീർത്തടങ്ങൾ നിലനിന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഒരു ഹെൽത്തി എക്കോസിസ്റ്റം ഉണ്ടാവത്തുള്ളൂ. കായലും ചതുപ്പും. ഇപ്പം കൊല്ലം ജില്ലയിൽ എന്താണ് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവാത്തത്? എത്ര വെള്ളം ഒഴുകി വന്നാലും അഷ്ടമുടിയും പരവൂരും ശാസ്താംകോട്ട തടാകമൊക്കെ ഉള്ള അത് ഇതിനെ സക്കിയും, ഇതിനെ അബ്സോർബ് ചെയ്യും. അതാണ് കൊല്ലം ജില്ലയിൽ നമ്മൾ വെള്ളപ്പൊക്കം രക്ഷപ്പെടുന്നത്. അപ്പം എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ആദ്യമേ നമുക്ക് ഈ കായലിനെ സംരക്ഷിക്കണം. സംരക്ഷിക്കണമെങ്കിൽ ഈ 13 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നേ പറ്റുള്ളൂ. സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ കൺസേർവ് ചെയ്യാൻ പറ്റൂ. കൺസർവേഷൻ മെഷേഴ്സ് തുടങ്ങിയാൽ പിന്നെ നമുക്കതിൻ്റെ ആവാസ വ്യവസ്ഥിതി പുനർനിർമ്മിക്കാം. ഇത് ഇന്ന് നാളെ നടക്കുന്നൊരു സംവിധാനമല്ല. തകർന്നു കഴിഞ്ഞു നമ്മളുടെ വെറ്റ്ലാൻഡ്സ്, ആ എക്കോസിസ്റ്റം. എന്താണ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ്? നമുക്ക് അഷ്ടമുടിയിൽ തന്നെ നിൽക്കാം. 61 സ്ക്വയർ കിലോമീറ്റർ എന്ന ആ വൃഷ്ടി പ്രദേശം അതാദ്യമേ തിരികെ പിടിക്കണം. കേസൊക്കെ കൊടുത്തിൻ്റെ ഭാഗമായി 200 കയ്യേറ്റങ്ങൾ ഈ അടുത്ത കാലത്ത് ഒഴിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിന്നും ഗ്രൗണ്ടിൽ അത് തിരിച്ച് അടയാളപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കായൽ എത്രത്തോളം റീക്ലെയിം ചെയ്യാൻ പറ്റിയോ അത് അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നമുക്ക് വെജിറ്റേഷൻ, വെറ്റ്ലാൻഡ് വെജിറ്റേഷൻ വേണം. കണ്ടലും മരോട്ടിയും പുന്നയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വെജിറ്റേഷൻ സംവിധാനം അവിടെ ഉണ്ടായിരുന്നല്ലോ, അത് നിലനിന്നിരുന്നല്ലോ. അപ്പം അത് തിരികെ കൊണ്ടുവരണം. അത് തിരികെ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമുക്ക് ആവാസ വ്യവസ്ഥ പുനർനിർമ്മിക്കാൻ പറ്റുക. ഇത് ആര് ചെയ്യും? പൊതുജനം ഇതിനിറങ്ങണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് ഏറ്റെടുക്കണം. ഏറ്റവും എളുപ്പമാണ് നമ്മളീ കായലേലകളെ, നമ്മളെ വയലുകളെ, നമ്മളെ കുളങ്ങളെ, നമ്മളെ ചതുപ്പുകളെ തിരിച്ചു കൊണ്ടുവരാൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അവിടുത്തെ സിവിൽ സൊസൈറ്റി, അവിടുത്തെ കുട്ടികൾ, ഒരു സ്കൂൾ, അവർക്കൊക്കെ അഡോപ്റ്റ് ചെയ്യാം ഒരു വെറ്റ്ലാൻഡിനെ. അഡോപ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ വിസ്തൃതി കുറയാതെ നോക്കുക, അതിലേക്ക് വേസ്റ്റ് വരാതെ നോക്കുക, അതിൻ്റെ ജൈവവൈവിധ്യം അടയാളപ്പെടുത്തുക, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക, പഞ്ചായത്തുമായിട്ട് ചേർന്ന് അതിന് സ്ട്രെങ്തനിങ് മെഷേഴ്സ് കൊണ്ടുവരിക. ഇങ്ങനെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓരോ ക്ലബ്ബുകളോ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടുത്തെ എക്കോ ക്ലബ്ബുകളോ അവർ മുന്നോട്ട് വന്നാൽ നമുക്കിത് നിലനിർത്താൻ പറ്റും. കാര്യം നമുക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഹെൽത്ത് ഫൗണ്ടേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. പരവൂർ കായലിൽ ഞങ്ങൾ കണ്ടൽ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. ഒരു ദശകത്തിലേറെയായി മൈനാട് പഞ്ചായത്തുമായിട്ട് ചേർന്ന് കണ്ടൽ വെച്ച് പിടിപ്പിച്ച് തുടങ്ങി. അത് വിജയിച്ചില്ല. കാരണം പൊതുജനം അത് ഏറ്റെടുത്തില്ല. തൊഴിലുറപ്പിൽപ്പെടുത്തി, അവരെ കൊണ്ടത് വെപ്പിച്ചു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്നിട്ടും ആ പദ്ധതി വിജയിക്കാതെ പോയി. ഒരു ദശകം മുന്നുള്ള പരീക്ഷണമായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞങ്ങളോടൊപ്പം ടെക്നോ പാർക്കിലെ ഒരു കമ്പനി ജോയിൻ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടെ അത് ചെയ്യാനുള്ളൊരു റാണി കിട്ടി. അപ്പം ഞങ്ങൾ തൊഴിലുറപ്പിലെ 8 വാർഡ്, മയനാട് പഞ്ചായത്തിലെ 8 വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ട്രെയിൻ ചെയ്തു. കൃത്യമായി അവർക്കത് പറഞ്ഞു കൊടുത്തു. ഓരോ വാർഡിലും 2000 തൈ വെച്ച് ഞങ്ങൾ കൊടുക്കുകയാണ് അവർക്ക്. 2000 വെച്ച് കൊടുക്കുമ്പം 16,000 തൈ മയനാട് പഞ്ചായത്തിൽ വെക്കാനാണ് ഞങ്ങളും പഞ്ചായത്തും ചേർന്ന് ട്രൈസൻസും സഹായത്തോടെ മുന്നോട്ട് പോകുന്നത്. ഈ കണ്ടൽക്കാട് എന്താ ചെയ്യുക? അനിയന്ത്രിതമായി മണ്ണെടുത്ത് ഈ കായലിൻ്റെ കരയിടിഞ്ഞു. പൊഴി മൂടി വെച്ച് മണ്ണ് നികന്ന് കായലിന് ആഴമില്ലാണ്ടായി. അപ്പം കായലിൽ മത്സ്യങ്ങളില്ല. 10 മണി കഴിഞ്ഞ് വെള്ളം ചൂടാകുമ്പോൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപോവുകയാണ്. ഒന്ന്, മണ്ണെടുപ്പ്. അത് ഹൈവേക്കായാലും വികസനത്തിനായാലും മണ്ണ് കായലിൽ നിന്ന് എടുക്കണം. പക്ഷേ അത് മെക്കനൈസ്ഡ് രീതിയിൽ എടുക്കരുത്, പഠനങ്ങളില്ലാതെ എടുക്കരുത്. ഇപ്പോൾ കായലിൽ ഇപ്പം മെക്കനൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു മണ്ണ് മാത്രമുള്ള ചേറും അടിച്ച് മാറ്റിയാണ്, ചേറും മെഷീനിൽ അടിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് അത് ഹൈവേ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുകയാണ്. അപ്പം ആ കായലിൻ്റെ അടുത്തിട്ട് അതിൻ്റെ വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി പോവുകയാണ്. അങ്ങനെ ചെയ്തുകൂടാ. നമ്മൾ പൂർവികര് എന്നും മണ്ണെടുത്തിരുന്നു ആ കായലിൻ്റെ ആഴം നിലനിർത്തുക. അത് മാനുവലി ആണ് ചെയ്തിട്ടുള്ളത്. മണ്ണും ചേറും മാനുവലി എടുത്ത് വള്ളത്തിൽ കൊണ്ടുപോയി ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആഴം ഇന്ന് നിലനിർത്തി പോരുന്നു. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ഹൈവേ വേണം, വികസനം വേണം, പക്ഷേ തണ്ണീർത്തടങ്ങളെ അതിൻ്റെ ആവാസ് നശിപ്പിച്ചുകൊണ്ടല്ല. അപ്പം കണ്ടൽക്കാടുകൾ ഒരു വലിയ പ്രൊട്ടക്ടറാണ്. അപ്പം അതിന് തീരമിടിയുക മാത്രമല്ല, ഈ ഉപ്പുവെള്ളം, ടോക്സിസിറ്റി ഇതെല്ലാം ഇത് സക്കിയും. ഈ മീനിന് മുട്ടയിടാൻ ഇടം കിട്ടും, മീൻ കുഞ്ഞുങ്ങൾക്ക് വളരാൻ സ്ഥലം കിട്ടും, ഇതെല്ലാം നടന്നു പോകണം. ഈ കണ്ടൽക്കാടുകൾ നമ്മളെ കടലിൻ്റെ നേഴ്സറികളാണ്. സ്വാഭാവികമായി പൊഴി മുറിയുമ്പോൾ ശുദ്ധജലം കടലിലേക്ക് ഒഴുകുമ്പോൾ കടലിലെ മത്സ്യങ്ങൾ നൻവെള്ളം നക്കി ഉള്ളിലേക്ക് വന്ന് സ്വച്ഛന്തമായ കായൽ വെള്ളത്തിൽ അതിര് ചേർന്ന് സ്റ്റില്ലായെടുത്ത് കോറയുടെയും കണ്ടലിൻ്റെയും ഇടയിൽ മുട്ടയിട്ടിട്ട് തിരിച്ചു പോകുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ കായലിൻ്റെ ജൈവവൈവിധ്യവും കായലിൻ്റെ ആവാസവും നിലനിർത്തേണ്ടത്. എന്തുകൊണ്ടാണ് തണ്ണീർത്തട സംരക്ഷണം ഏറ്റവും മുഖ്യമാവുന്നത്?

0: ഒരു ക്ലാരിയൻ കോളാണ്. നമുക്ക് കാലാവസ്ഥ ഇല്ലല്ലോ, വ്യതിയാനമൊക്കെ മാറി, നമുക്ക് കാലാവസ്ഥയില്ല എന്ന് തന്നെ പറയാം. കേരളം കേരളമായി നിലനിൽക്കണമെങ്കിൽ നമ്മളെ പുഴകളും നമ്മളെ നദികളും നമ്മളെ കായലേലകളും വയലേലകളും നമ്മളെ കുളങ്ങളും ഇതെല്ലാം തിരികെ കൊണ്ടുവരണം. പുതിയ തലമുറ ഇത് ഏറ്റെടുക്കണം. ടെക്നോപാർക്കിലെ കമ്പനികൾ, കേരളത്തിലെ പ്രൈവറ്റ് സെക്ടർ കമ്പനികൾ, ഇവരൊക്കെ മുന്നോട്ട് വന്ന് ഓരോ ജലാശയങ്ങളെ, ഓരോ തണ്ണീർത്തടങ്ങളെ ഏറ്റെടുത്ത് പരിപാലിക്കാൻ സന്നദ്ധത കാണിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുത്തൊരു കേരളമുണ്ട്, ആ കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾ, കുട്ടികളാകട്ടെ, ആബാലവൃദ്ധം, ജനങ്ങളും ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
1: തണ്ണീർത്തടങ്ങളും സംരക്ഷണവും പരിസ്ഥിതി പ്രവർത്തകനായ പീറ്റർ പ്രദീപ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഹരിതവാണി സമാപിക്കുന്നു.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ ഗാനമാദ്യം വിജയ് യേശുദാസ്, ഫ്രാങ്കോ, സിസിലി എന്നിവർ പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ഔസേപ്പച്ചൻ.

യേശുദാസും ശ്രേയാ ഘോഷാലും പാടിയത് ചിത്രം മല്ലു സിംഗ്. വരികളെഴുതിയത് മുരുകൻ കാട്ടാക്കട. സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:30 കൂട്ടുകാരി എന്ന പരിപാടിക്ക് ശേഷം കേൾക്കാം. ആകാശവാണി
1: കൂട്ടുകാരി.
2: കൂട്ടുകാരിയിൽ നിന്ന് സംരംഭകയാകുമ്പോൾ അറിയേണ്ട നിയമങ്ങൾ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് രമ്യ ആർ നായർ.
3: ഇന്ത്യയിൽ ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിന്റെയും സ്ത്രീ മുന്നേറ്റത്തിന്റെയും കാലഘട്ടമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങി സ്വന്തം ജീവിതം കരുപിടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലും വൻ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സ്ത്രീകൾ. ഈ സാഹചര്യത്തിൽ സ്ത്രീകൾ സംരംഭകരാകുമ്പോൾ അറിയേണ്ട നിയമങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പുതിയ സംരംഭകർക്കുള്ള അവസരങ്ങൾ കുതിച്ചുയരുകയാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന പ്രോജക്റ്റിലൂടെ കേന്ദ്ര സർക്കാർ സംരംഭകർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള പ്രോത്സാഹനങ്ങൾ നൽകി വരുന്നു. ഇന്ത്യയിൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നതിനും ആയത് തുടർന്ന് നടത്തുന്നതിനും ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നതിനുള്ള ആദ്യപടി അതിന്റെ പ്രവർത്തന രീതി എന്താണെന്നും ആ സ്റ്റാർട്ടപ്പിനെ ഏത് തരത്തിൽ പെടുത്തണമെന്നും സംരംഭകർ തീരുമാനിക്കുക എന്നതാണ്. സംരംഭങ്ങൾ 3 തരത്തിലാകാം: പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, പങ്കാളിത്ത സ്ഥാപനം. അതിൽ ആദ്യം നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്താണ് എന്ന് മനസ്സിലാക്കാം. 2013 കമ്പനീസ് ആക്ട് നിയന്ത്രിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്. കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനീസ് രജിസ്ട്രാറിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് സ്വതന്ത്രമായ നിയമപരമായ നിലനിൽപ്പുള്ള സ്ഥാപനങ്ങളാണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനെയും പങ്കാളിത്ത സ്ഥാപന ബിസിനസ്സിനെയും അപേക്ഷിച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് കടമെടുക്കാനുള്ള ശേഷി കൂടുതലായിരിക്കും. ഈ കമ്പനികളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതെ ഉടമസ്ഥാവകാശം കൈമാറാനോ അംഗത്വത്തിൽ മാറ്റങ്ങൾ വരുത്താനോ സാധിക്കും. ആയതൊന്നും കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കില്ല. കമ്പനിയുടെ പേരിലായിരിക്കും കമ്പനിയുടെ സ്വത്തുക്കൾ. കമ്പനി ഒരു ലീഗൽ പേഴ്സണാണ്. അതായത് കമ്പനിക്ക് കേസ് കൊടുക്കാനും കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനും കമ്പനിക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാനും അധികാരമുണ്ട്. വ്യക്തികൾക്ക് ഒരേ സമയം ഓഹരി ഉടമ, ജീവനക്കാരൻ, ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിക്കാനും കമ്പനികളിൽ കഴിയും. അടുത്തത് നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് മനസ്സിലാക്കാം. ഇത്തരം ബിസിനസ് സംരംഭങ്ങളുടെ പ്രത്യേകതയാണ് ഓരോ പങ്കാളിയും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്റെ കടങ്ങൾക്കും ബാധ്യതകൾക്കും വ്യക്തിപരമായി ബാധ്യസ്ഥരല്ല എന്നുള്ളത്. ഈ സംരംഭം ഇന്ത്യയിലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008 പ്രകാരം നിയന്ത്രിക്കപ്പെടുന്നു. കൂടാതെ ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ആക്ട് 2008 പ്രകാരം ഈ സംരംഭം

രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് പ്രകാരം സംരംഭം ആരംഭിക്കുമ്പോൾ ഒരു പങ്കാളിത്ത കരാർ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിന്റെ എണ്ണം കുറഞ്ഞത് രണ്ടും പരമാവധി എണ്ണത്തിന് പരിധിയില്ലാത്തതുമാകുന്നു. അടുത്തത് നമുക്ക് പങ്കാളിത്ത സ്ഥാപനം അല്ലെങ്കിൽ പാർട്ട്നർഷിപ്പ് ഫേംസ് എന്താണെന്ന് മനസ്സിലാക്കാം. പാർട്ട്നർഷിപ്പ് ഫേംസിന്റെ പ്രധാന പ്രത്യേകത സ്ഥാപനത്തിന്റെ എല്ലാ ആസ്തികളും പങ്കാളികൾ സംയുക്തമായി സ്വന്തമാക്കുന്നു. പാർട്ട്നർഷിപ്പ് സ്ഥാപനത്തിന് പ്രത്യേകമായി ഒരു ആസ്തിയും സ്വന്തമായിട്ടില്ല. പങ്കാളികളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം രണ്ടും പരമാവധി എണ്ണം 50 പാർട്ട്നർഷിപ്പ് ഫേമിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പാർട്ട്നർഷിപ്പ് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓരോ പാർട്ട്ണറിന്റെയും നിക്ഷേപം, ലാഭത്തിലുള്ള അവരുടെ വിഹിതം, അതുപോലെ ബിസിനസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാം പാർട്ട്നർഷിപ്പ് എഗ്രിമെന്റിൽ വ്യവസ്ഥ ചെയ്തിരിക്കണം. പാർട്ട്നർഷിപ്പ് ഫേംസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇന്ത്യയിൽ നിർബന്ധമല്ല എങ്കിലും അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫണ്ട് സ്വരൂപിക്കുന്നതിനും എഗ്രിമെന്റ് പ്രകാരമുള്ള ഉത്തരവാദിത്തം വഹിക്കുന്നതിനും പാർട്ട്നേഴ്സിനിടയിൽ പരസ്പര വിശ്വാസം ഉറപ്പുവരുത്തുന്നതിനും പാർട്ട്നർഷിപ്പ് ഫേം 1932 പാർട്ട്നർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത് സഹായകരമാകും. ഏത് ബിസിനസ്സാണ് സംരംഭത്തിനായി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ബിസിനസ് സ്ഥാപനത്തിന് പേര് നിശ്ചയിക്കണം. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പരിശോധന നടത്തി നിങ്ങളുടെ സംരംഭത്തിന്റെ പേര് യുണീക്ക് ആണെന്ന് ഉറപ്പുവരുത്തണം. അടുത്ത നടപടി ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് നേടുക എന്നതാണ്. കമ്പനി ഡയറക്ടേഴ്സ് ആയാലും പാർട്ട്നേഴ്സ് ആയാലും ഓൺലൈൻ രേഖകൾ സമർപ്പിക്കുന്നതിനും മറ്റും ഡിജിറ്റൽ സിഗ്നേച്ചർ ആവശ്യമാണ്. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കമ്പനികൾക്കാണെങ്കിൽ നിർദ്ദിഷ്ട ഡയറക്ടർമാർ MCA അതായത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൽ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പറിനായി ഓൺലൈൻ വഴി അപേക്ഷ നൽകണം. കൂടാതെ കമ്പനികൾ ആരംഭിക്കുമ്പോൾ കമ്പനികളുടെ ലക്ഷ്യങ്ങൾ, നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ എന്നിവ കൃത്യമായി തയ്യാറാക്കി കമ്പനി രജിസ്റ്റർ മുമ്പാകെ ഫയൽ ചെയ്തിരിക്കണം. അതിന് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഡ്രാഫ്റ്റ് ഫയൽ ചെയ്യുക എന്നാണ് പറയാറുള്ളത്. ഒരു സംരംഭം തുടങ്ങുമ്പോൾ കൃത്യമായി ലൈസൻസുകളും പെർമിറ്റുകളും നേടിയിരിക്കണം. സംരംഭകർ അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്നവരുമായും ഏജൻസികളുമായും ഇടപെടുമ്പോൾ കൃത്യമായി എഗ്രിമെന്റുകൾ തയ്യാറാക്കി എഗ്രിമെന്റിലെ വ്യവസ്ഥകൾക്കനുസരിച്ച് ഇടപാടുകൾ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ സാഹചര്യങ്ങളും കാലവും മാറുന്നതിനനുസരിച്ച് എഗ്രിമെന്റുകൾ പുതുക്കുകയും വേണം. സംരംഭകർ നികുതി നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ഒരു സംരംഭം പാൻ നമ്പർ, ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ എന്നിവ നേടിയിരിക്കണം. കൂടാതെ വിറ്റുവരവ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അതായത് GST രജിസ്റ്റർ ചെയ്യണം. ഡിജിറ്റൽ മേഖലയിലെ സംരംഭകർ ഡാറ്റ സുരക്ഷയും സൈബർ സുരക്ഷയും ഉറപ്പുവരുത്തുകയും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വ്യക്തമായി മനസ്സിലാക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം. ഒരു സംരംഭത്തിൽ തൊഴിലാളികളെ നിയമിക്കുമ്പോൾ എംപ്ലോയ്മെന്റ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും നന്മയ്ക്ക് ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ അനുസരിച്ച് ഒരു എംപ്ലോയ്മെന്റ് എഗ്രിമെന്റ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എംപ്ലോയ്മെന്റ് എഗ്രിമെന്റിൽ ഓഫർ ലെറ്ററും തൊഴിൽ കരാറും ഉണ്ടായിരിക്കണം. ഈ എഗ്രിമെന്റിൽ തൊഴിലിന്റെ വ്യവസ്ഥകൾ, തൊഴിലിന്റെ ഉത്തരവാദിത്തം എന്നിവ വിശദമാക്കിയിരിക്കണം. തൊഴിൽ സമയം, ലീവ് അനുവദിക്കുന്നതിലെ വ്യവസ്ഥകൾ എന്നിവ തൊഴിൽ നിയമങ്ങൾക്കനുസരിച്ച് എംപ്ലോയ്മെന്റ് എഗ്രിമെന്റിൽ ചേർത്തിരിക്കണം. എംപ്ലോയ്മെന്റ് എഗ്രിമെന്റിൽ തൊഴിലാളിയെ പിരിച്ചുവിടുന്നതിന് പാലിക്കേണ്ട 1 മുൻകൂർ നോട്ടീസ് എന്നിവ ചേർത്തിരിക്കണം. കമ്പനി ഡയറക്ടർമാരുടെ പാൻ കാർഡ്, മേൽവിലാസ തെളിവ് എന്നിവയുൾപ്പെടെ ആവശ്യമായ രേഖകൾ കമ്പനികളുടെ രജിസ്ട്രാറിൽ സമർപ്പിച്ചിരിക്കണം. ആവശ്യമായ രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനീസ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഈ സർട്ടിഫിക്കറ്റ് കമ്പനിയുടെ നിയമപരമായ നിലനിൽപ്പിന്റെ ആധാരമാണ്. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം പാൻ, ടാൻ എന്നിവ ആദായ നികുതി വകുപ്പിൽ നിന്നും വാങ്ങണം.

0: ആവശ്യമെങ്കിൽ ജി എസ് ടി നെറ്റ്വർക്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ നടത്തണം. വാർഷിക വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബിസിനസ്സുകൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇന്ത്യൻ സംരംഭങ്ങൾക്ക് പ്രസക്തമായ മറ്റു നിയമങ്ങൾ മനസ്സിലാക്കാം. 1999 ട്രേഡ് മാർക്ക് ആക്ട്. ഈ ആക്ടിൽ വ്യാപാരമുദ്ര അല്ലെങ്കിൽ ട്രേഡ് മാർക്കിനെ നിർവചിക്കുന്നു. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ട്രേഡ് മാർക്ക് ആക്ടിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. വിപണിയിലെ സാധനങ്ങളോ സേവനങ്ങളോ തിരിച്ചറിയുന്നതിനും വേർതിരിച്ചറിയുന്നതിനും സംരംഭകർ അവരുടെ ബ്രാൻഡിന്റെ പേരുകൾ, ലോഗോകൾ, ചിഹ്നങ്ങൾ എന്നിവയും വ്യാപാരമുദ്രകളും രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അതുപോലെ ഇന്ത്യൻ സംരംഭകരെ ബാധിക്കുന്ന മറ്റൊരു നിയമമാണ് പാറ്റന്റ് നിയമം. ഒരു നിശ്ചിത കാലയളവിലേക്ക് സംരംഭകർക്ക് അവരുടെ കണ്ടുപിടുത്തങ്ങൾ മറ്റുള്ളവർ ഉപയോഗിക്കാതെ സംരക്ഷിക്കാൻ കഴിയും. ഇതിനായി പാറ്റന്റ് അപേക്ഷകൾ ഇന്ത്യൻ പാറ്റന്റ് ഓഫീസിൽ ഫയൽ ചെയ്യണം. ആ ഓഫീസിൽ നിന്നും നിയമപ്രകാരമുള്ള പരിശോധനയ്ക്ക് ശേഷം പാറ്റന്റ് ഗ്രാന്റ് ചെയ്യും. കൂടാതെ പുതിയ സംരംഭകർ ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. സ്ത്രീ സംരംഭകരെ സഹായിക്കാൻ നമ്മുടെ സർക്കാർ നിരവധി സ്കീമുകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അന്നപൂർണ സ്കീം, മുദ്രാ യോജന, ധേനാശക്തി സ്കീം, ഓറിയന്റ് മഹിളാ വികാസ് യോജന സ്കീം, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, ഉദ്യോഗിനി സ്കീം, സെൻ കല്യാണി സ്കീം, മഹിളാ ഉദ്യം നിധി സ്കീം തുടങ്ങിയ പദ്ധതികളിലൂടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ സ്ത്രീ സംരംഭകർക്ക് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബിസിനസ് ആശയങ്ങളിലൂടെ ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ നമ്മൾ സ്ത്രീകൾക്ക് ശ്രമിക്കാം.
1: സംരംഭകയാകുമ്പോൾ അറിയേണ്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് രമ്യ ആർ നായർ.
2: രുചിക്കൂട്ട്.
1: ഇന്നത്തെ രുചിക്കൂട്ട് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ ജി രാധ.
3: കുമ്പിളപ്പം ഉണ്ടാക്കുവാനുള്ള ചേരുവകൾ: പച്ചരി 1 കിലോ, ശർക്കര 750 ഗ്രാം, തേങ്ങ ചിരകിയത് 1 കപ്പ്, ഏലക്കായ് പൊടി ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: പച്ചരി നന്നായി കുതിർത്ത് മീഡിയം സൈസിൽ പൊടിച്ചെടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ശർക്കര ഉരുക്കി പാനി തയ്യാറാക്കുക. ഏലക്കായ് പൊടി, തേങ്ങ ചിരകിയതും ചേർത്ത് ഉണ്ണിയപ്പത്തിന് മാവ് തയ്യാറാക്കും പോലെ ചേർത്ത് വയ്ക്കുക. തേങ്ങ കഷ്ണങ്ങളാക്കി വറുത്തു ചേർത്തും ഉപയോഗിക്കാം. വാഴയില അടക്കി തയ്യാറാക്കും പോലെ ചീന്തിയെടുത്ത് നന്നായി വാട്ടിയെടുക്കുക. ഈ ഇലകൾ നടുമടക്കി പിടിച്ച് രണ്ട് ഭാഗത്തു നിന്നും ചുരുട്ടി സഞ്ചി പോലെയാക്കി പകുതി വരെ മാവൊഴിക്കുക. വായ്ഭാഗം കൂട്ടി പിടിച്ച് ഉറപ്പുള്ള വള്ളിയിൽ കെട്ടുക. കെട്ടുമുറുകിയിരിക്കണം. ഈ വള്ളിയുടെ അറ്റം വരെ കുറേ എണ്ണം കെട്ടാവുന്നതാണ്. വെള്ളം നന്നായി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വള്ളിയുടെ ഒരറ്റം പിടിച്ച് വെള്ളത്തിലേക്ക് മുങ്ങിക്കിടക്കും വിധത്തിൽ വയ്ക്കുക. കുറേ നേരം വേവിച്ച ശേഷം വെള്ളത്തിൽ നിന്നും പുറത്തെടുത്ത് ചൂടാറിയാൽ ഉപയോഗിക്കാം. ഇണ്ടിയപ്പം അല്ലെങ്കിൽ പെസകാപ്പം ഉണ്ടാക്കുവാനുള്ള ചേരുവകൾ: പച്ചരി 1 കപ്പ്, ഉഴുന്ന് 1/2 കപ്പ്, തേങ്ങ ചിരിയത് 1/2 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 നുള്ള്, ഉപ്പ് പാകത്തിന് കറിവേപ്പില 1 തണ്ട്. ഉണ്ടാക്കുന്ന വിധം: പച്ചരിയും പച്ചരിയുടെ കാൽഭാഗം ഉഴുന്നും ചേർത്ത് നന്നായി കുതിർത്ത് വയ്ക്കുക. ചിലയിടങ്ങളിൽ ഉഴുന്ന് അല്പം ചൂടാക്കിയ ശേഷം കുതിർക്കുന്നത് കാണാം. ഇതിനോടുകൂടി തേങ്ങ, ജീരകം, കുറച്ച് വെള്ളുള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അധികം നൈസാവാതെ അരച്ചെടുക്കുക. ഇതിൽ പാകത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ഇഡലിമാവ് രൂപത്തിൽ കലക്കി യോജിപ്പിച്ച് വയ്ക്കുക. മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും പ്രാദേശിക അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർക്കാം. മാവ് പൊങ്ങി വന്നാൽ ഇഡലി ഉണ്ടാക്കും പോലെ ആവിയിൽ വേവിക്കുക. വേണമെങ്കിൽ തേങ്ങ കഷ്ണങ്ങളാക്കി ഇടാവുന്നതാണ്. കിണ്ണത്തിൽ ഒഴിച്ചു ഉണ്ടാക്കിയാൽ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്.
1: രുചിക്കൂട്ട് തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ ജി രാധ.

ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം എഴുന്നള്ളത്ത്. ഒ എൻ വിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം. ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അഷ്ടബന്ധം. ഗാനരചന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, സംഗീതം എ ടി ഉമ്മർ.

0: ഒരു ഗാനം കൂടി കേൾക്കാം. വിജയ് യേശുദാസും മെറിൻ ഗ്രിഗറിയും പാടിയത്, ചിത്രം റോമൻസ്. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.
1: മഞ്ഞത്തുള്ളിക്കുള്ളം തുള്ളി ഉള്ളം തുള്ളി കുഞ്ഞാലാടി ആടും നേരത്തുണ്ണം തെന്നി തെന്നിപ്പായും കാറ്റും കൂടി കാറ്റും.

0: ആകാശവാണി സമയം 12 മണി.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ ഐ ടി ഇൻസ്ട്രക്ടറായ ആമോസ് ജോയിയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി പ്ലാമോഡ് സ്ഥിതി ചെയ്യുന്ന നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡിലെ ഐ ടി ഇൻസ്ട്രക്ടറായ ആമോസ് ജോയിയാണ്. ആമോസ് നമസ്കാരം.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു.
1: പേരിലൊരു സന്തോഷം ഒളിഞ്ഞിരിക്കുന്ന ആളായിരുന്നു, നമുക്ക് അതിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ആരാണ് ഈ പേരിട്ടത്?
2: അത് എന്റെ ഫാദർ തന്നെയാണ്. ഇതൊരു ബിബ്ലിക്കൽ നെയിമാണ്, ഒരു പ്രൊഫറ്റിന്റെ പേരാണ്. ഫാദർ തന്നെയാണ് അത്
1: ഇട്ടത്. മുൻപും ആരെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ടോ?
2: ഉറപ്പായിട്ടും. പേര് പലപ്പോഴും ആളുകൾക്ക് പെട്ടെന്ന് അങ്ങ് ക്യാച്ച് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞാലേ അവർക്കത്
1: മനസ്സിലാവാറുള്ളൂ.
2: പക്ഷെ എനിക്ക് സന്തോഷമാണ് ഇങ്ങനെ ഒരു പേര്
1: കിട്ടിയത്.
2: അതെ, ഉറപ്പായിട്ടും.
1: ഈ ഐ ടി ഇൻസ്ട്രക്ടർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
2: ഞാൻ 2018 ആക്ച്വലി ഇതിന്റെ ഐ ടി ട്രെയിനിങ് എടുക്കുന്നത്, ട്രെയിനേഴ്സിനുള്ള ട്രെയിനിങ് എടുക്കുന്നത് 2018. അതിനു മുൻപ് ഞാൻ ബേസിക് പ്ലാറ്റ്ഫോമുകളായ ലിനക്സിൽ വിൻഡോസിലൊക്കെ ട്രെയിനിങ് എടുത്തിരുന്നു. പക്ഷെ ട്രെയിനേഴ്സിനുള്ള ട്രെയിനിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. കാഴ്ചപരിമിതിയുള്ള ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം 17 വയസ്സിലാണ് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്.
1: എങ്ങനെയാണ് അങ്ങനെ ഒരു കാഴ്ചപരിമിതി ഉണ്ടാവുന്നത്?
2: ജനിച്ചപ്പോൾ തൊട്ടുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അത് ഷോർട്ട് സൈറ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു.
1: ഏത് പ്രായം മുതലാണ്?
2: ഞാനൊരു 5 തൊട്ട് സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് കാഴ്ചയ്ക്ക് നല്ല ബുദ്ധിമുട്ട്, ബോർഡിൽ എഴുതിയതൊക്കെ വായിക്കാൻ ചെറിയ പ്രായം തൊട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ ക്രിക്കറ്റൊക്കെ കളിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഫേവറേറ്റായ ക്രിക്കറ്റ് കളിക്കാൻ പറ്റാതായപ്പോഴാണ് കൂടുതലൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തതും. പിന്നെ ഞാനത്
1: ഡോക്ടേഴ്സ്
2: കൺസൾട്ട് ചെയ്തത്. അപ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നത് റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറഞ്ഞൊരു ഡിസോർഡറാണ്, അത് ജെനറ്റിക്കലാണ് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ പേരൻസിനോ അല്ലെങ്കിൽ ആൻഷ്യൻ പേരൻസിനോ ഒന്നും ഇങ്ങനൊരു ഡിസോർഡർ ഉള്ളതായിട്ട് നമുക്ക് അറിവില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഒരു 6 വരെ ഹിഡൻ ആയിരിക്കും. അത് വിസിബിൾ, അതിന്റെ ജീൻ ക്യാരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ജീൻ ക്യാരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് വിസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഒരു 6 മുൻപൊക്കെ നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര
1: എളുപ്പമല്ല. ആക്ച്വലി ഇതിന് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിരുന്നോ?
2: ഞാൻ ട്രീറ്റ്മെന്റ് ഏകദേശം ഒരു 10 രൂപയ്ക്ക് അടുത്ത് ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുണ്ട്. റീസെന്റ് ഞാൻ ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് ആണ് സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ്. അതും ടെസ്റ്റിംഗ് പീരീഡിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ സിസ്റ്റർക്കും ഇതേ ഇഷ്യൂ ആണ് ഉള്ളത്. കാഴ്ച പരിമിതി എന്റെ അതേ ഡിസോർഡർ ആണ്, റെറ്റിനൈറ്റിക് പിഗ്മെന്റോസ തന്നെയാണ് ആൾക്കും.
1: സഹോദരിക്ക് ഇതേ ഏജിലാണ് ഏകദേശം?
2: അതെ, ഏകദേശം ഇതേ ഏജിലാണ് സഹോദരിക്കും വന്നത്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിഫറെന്റ് ഇഷ്യൂസ് ആണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോഴാണ് രണ്ടുപേർക്കും ഒരേ ഡിസോർഡർ ആണ് എന്നുള്ളത്. അങ്ങനെ സിസ്റ്റർ റീസെന്റ്ലി സ്റ്റെം സെൽ തെറാപ്പി ചെയ്ത് ആൾക്ക് ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ അത് കിട്ടിയില്ല. ഞാൻ ചെയ്തു, പക്ഷേ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് എനിക്ക് കിട്ടിയില്ല.

0: എനിക്ക് കുറച്ചും കൂടെ കാഴ്ചയുണ്ടായിരുന്നു. അപ്പോഴാണ് ഐ ഹാവ് ടു വർക്ക് ഫോർ ദെം എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നതും. അതിനുവേണ്ടി പിന്നെ ഞാൻ ഏറ്റവും നല്ല മീഡിയം എനിക്ക് ഇൻസ്ട്രക്ടർ ആവുക എന്നുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിയുകയും പിന്നെ ആ വഴിയിലൂടെ പോവുകയായിരുന്നു.
1: എന്താണ് മെയിനായിട്ടുള്ള ഈ ട്രെയിനിങ് കോഴ്സിലുള്ള കാര്യങ്ങൾ?
0: ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് കമ്പ്യൂട്ടറാണ്. അതിനകത്ത് ബേസിക് കീബോർഡ് ഓറിയന്റേഷൻ മുതൽ ഇന്റർനെറ്റ് ബ്രൗസിംഗ് വരെയാണ് നമ്മുടെ ഒരു പാക്കേജ് ആയിട്ട് വരുന്നത്. ഒരു 6 മന്ത് ഡ്യൂറേഷനുള്ള കോഴ്സുകളാണ് യൂഷ്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് കോഴ്സുകൾ ഉണ്ട് വേറെ, പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 6 മന്ത് ഡ്യൂറേഷനുള്ള കോഴ്സുകളാണ്. അതിനകത്ത് കീബോർഡ് ഓറിയന്റേഷൻ വരുന്നുണ്ട്, നമ്മുടെ MS ഓഫീസ് പാക്കേജുകളുണ്ട്. ഒരുവിധം പാക്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്.
1: അതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിൽ ആക്ച്വലി ഇപ്പോൾ കാഴ്ച പരിമിതിയുള്ളവർ പരിശീലിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ ചിലപ്പം ഒരു കൗതുകം നമുക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരാളോട് ഇപ്പം Ctrl+V അല്ലെങ്കിൽ അങ്ങനെ കുറേ പറയലോ. അപ്പൊ ഇത് കാഴ്ച പരിമിതിയുള്ള ഒരാൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കീബോർഡിൽ?
0: കീബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സൽ കീബോർഡ് എന്ന് പറയുന്നത് ഒരു QWERTY കീബോർഡാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് F and J ഈ രണ്ട് കീസിനും ഒരു ചെറിയ പ്രൊജക്ഷൻ ഉണ്ട്. നമുക്കത് ചെക്ക് ചെയ്താൽ അറിയാം, ഒരു ചെറിയ പ്രൊജക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രൊജക്ഷനുസരിച്ച് സാധാരണ ടൈപ്പ് റൈറ്റേഴ്സ് എങ്ങനെയാണോ ഫിംഗർ അറേഞ്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ ഫിംഗർ അറേഞ്ച് ചെയ്യുന്നത്. ആ ഒരു റൂള് വെച്ചിട്ട് ഓരോ കീ പ്രസ് ചെയ്യുന്നതിനും ഓരോ ഫിംഗേഴ്സ് അലോട്ടഡ് ആണ്. അപ്പം നമ്മൾ ആ ഫിംഗർ മൂവ്മെന്റ്സ് പക്കയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വളരെ അനായാസം കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്.
1: മനസ്സിലായൊരു കാര്യമല്ലേ? വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാം കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്?
0: ഓക്കെ, ആദ്യമായിട്ട് ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ കീബോർഡ് ആദ്യം അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. ഇതിനകത്ത് കീബോർഡ് പഠിച്ചു കഴിഞ്ഞാൽ ആസ് എ വിഷ്വലി ചലഞ്ചിൽ ഒരു 50% അയാൾ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ ട്രെയിനേഴ്സ് പറയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം കീബോർഡ് എടുത്ത് കയ്യിൽ കൊടുക്കുകയും ഇത്ര കീസ് ഉണ്ടെന്ന് ആദ്യം എണ്ണാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇവരിത് എണ്ണി ഒന്ന് തിട്ടപ്പെടുത്തി വരുമ്പോഴത്തേക്കും ഇവരെ ഈ F and J പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ പറയുകയും അവർ ആദ്യം അവരുടെ രണ്ട് ഇൻഡെക്സ് ഫിംഗറുകളും ലെഫ്റ്റ് ഇൻഡെക്സും റൈറ്റ് ഇൻഡെക്സും അവർ കീബോർഡിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അക്കോർഡിംഗ്ലി അവരുടെ ഫിംഗേഴ്സ് ടുവേർഡ്സ് ലെഫ്റ്റ് ടുവേർഡ്സ് റൈറ്റ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുകയും പിന്നെ നമ്മൾ ആ ഫിംഗേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന റോയെ നമ്മൾ വിളിക്കുന്നതാണ് ഹോം റോ. ഈ ഹോം റോ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ബാക്കി കീബോർഡിൻ്റെ ഏത് ഏരിയയിൽ പോയാലും അവർക്ക് തിരിച്ചവിടെ വരാൻ പറ്റും, ഹോം റോയിൽ തിരിച്ചെത്താൻ പറ്റും. നമ്മളൊരു ലെറ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഫിംഗർ, ഇപ്പം നമ്മൾ ക്യൂ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ലിറ്റിൽ ഫിംഗറാണ് ക്യൂ പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി ഫിംഗേഴ്സ് എല്ലാം ഹോം റോയിൽ തന്നെ ഇരിക്കുകയും ലെറ്റർ പ്രസ് ചെയ്യാനുള്ള ലിറ്റിൽ ഫിംഗർ മാത്രം പോയി ക്യൂ പ്രസ് ചെയ്തിട്ട് തിരിച്ചുവരികയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഓരോ ലെറ്റേഴ്സും കൃത്യമായ ഫിംഗറിംഗ് ഉണ്ട്. അപ്പം അത് കൃത്യം പോയിട്ട് തിരിച്ചു വന്നാൽ മാത്രമേ കൃത്യമായിട്ട് അയാൾക്ക് കീബോർഡിനെ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ.
1: എത്രത്തോളം ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് അതാണ് അറിയാൻ ആഗ്രഹമുള്ള മറ്റൊരു കാര്യം. ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു ഹെസിറ്റേഷൻ ഉണ്ട്, എന്ന് വെച്ചാൽ ഇതിൽ മുന്നോട്ട് വന്ന് ഇത് പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ, അതിൽ ഏജ് ഒരു ബാരിയർ ആയിട്ട് വിചാരിക്കുന്ന കുറെ ആളുകൾ കാണും. എത്രത്തോളം ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് ഇതിലേക്ക്?
0: ഉറപ്പായിട്ടും ഒരു ഹെസിറ്റേഷൻ ഉണ്ട് ആളുകൾക്ക്. പൊതുവെ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഇനി എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ള ചിന്താഗതികളുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പം ആളുകൾ തീർച്ചയായും റിയലൈസ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറിന്റെ ഒരു ആവശ്യകത. അതുകൊണ്ട് തന്നെ ഈ ഹെസിറ്റേഷൻ ഒക്കെ മാറ്റി വെച്ച് ഒരുപാട് ആളുകൾ അവർക്ക് ഒരു ആവശ്യമാണെന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവർ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് അവർ മുന്നോട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഏജ് ഇതിനൊരു
1: തടസ്സം
0: ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയില്ല. ഞാൻ പലയിടങ്ങളിലും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ 60 വയസ്സുള്ള ആൾക്ക് വരെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ആൾ ആക്ച്വലി ഒരു മാത്തമാറ്റിക്സ് സയന്റിസ്റ്റ് ആയിരുന്നു, ആളുടെ വീട്ടിൽ ചെന്നാണ് പഠിപ്പിച്ചത്. ഇതൊരു തടസ്സമല്ല, ആക്ച്വലി കാഴ്ച പരിമിതി നേരിടുന്ന ഒരാൾക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് ഞാൻ ടെക്നോളജി അല്ലെങ്കിൽ ITയെ കാണുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവരത് പഠിക്കുന്നത് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു സംഗതി തന്നെയാണ്. അവരുടെ ഭാവിയിലേക്ക് അത് ഉറപ്പായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ.
1: ഇപ്പൊ പറഞ്ഞു പലയിടങ്ങളിൽ പോയി ട്രെയിനിങ് കൊടുത്ത കാര്യം, എവിടെയൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ആമോസ്?
0: ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ ലിനക്സിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഗസ്റ്റ് ട്രെയിനറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റോട്ടറി കൊച്ചിൻ ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, അവിടെ നിന്നാണ് ഞാൻ വിൻഡോസിന്റെ ബേസിക് ട്രെയിനിങ്
1: അവിടെ
0: പഠിച്ചത്. അവിടെയും ഞാൻ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എനേബിൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ സ്ഥാപനമുണ്ട്, അവിടെ നിന്നാണ് ഞാൻ ട്രെയിനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അവിടെയും ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്ത ഓർഗനൈസേഷൻ കർണവിദ്യ ഫൗണ്ടേഷൻ ചെന്നൈ, ഇവിടെയാണ് നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡിൽ വരുന്നതിന് മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനം, അവിടെയും ഞാൻ ചീഫ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിരുന്നു.
1: ആമസിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: എന്റെ വീട്ടില് പപ്പ അമ്മ രണ്ട് സിസ്റ്റേഴ്സ് ആയിരുന്നു, അവര് മാരീഡ് ആണ്, ഞാൻ മാരീഡ് ആണ്.
1: ഇപ്പൊ പല സ്ഥലങ്ങളിൽ പോയ കാര്യം പറഞ്ഞു, ബാംഗ്ലൂർ പോകുന്നു, ചെന്നൈ പോകുന്നു, അതുപോലെ കൊച്ചി അല്ലേ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ഒറ്റയ്ക്കാണോ?
0: ഞാൻ തീർച്ചയായും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. എന്റെ സഹ യാത്രികനാണ് എന്റെ വൈറ്റ് കെയിൻ. ഓൾവേസ് ഞാൻ എന്റെ വൈറ്റ് കെയിൻ ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. എനിക്ക് രാത്രിയിൽ കാഴ്ച

0: വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ രാത്രികളിലാണ് ഞാൻ യാത്ര കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ആ ഒരു ചലഞ്ചിനെ മറികടക്കണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രികളിലെ യാത്ര ഇപ്പോൾ എനിക്ക് വളരെ അനായാസമാണ്. ഞാൻ വൈക്കെയിൻ ഉപയോഗിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ എനിക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു സന്തോഷമാണ്.
1: ഇപ്പൊ പറഞ്ഞല്ലോ രാത്രി യാത്ര ചെയ്യുന്നതിനെ പറ്റി, സാധാരണ കാഴ്ച ഉള്ളവർക്ക് പോലും ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ?
0: ചലഞ്ചസ് അഫ്കോഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് സാധാരണക്കാർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ റോഡുകളിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വഴി. ഇപ്പം എനിക്ക് ഒരു ബസ്സിൻ്റെ ബോർഡ് വായിക്കുക എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് സഹായം ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാഴ്ചാപരിമിതി ഉള്ളതായിട്ട് ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പം വെൽ സ്യൂട്ടഡ് ആയിട്ട് ചെന്ന് നിൽക്കുന്ന സമയത്ത് വിദ്യാഭ്യാസം ഇല്ലേ എന്ന് പോലും ചോദിക്കുന്ന സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ഒരു റിയാക്ഷൻ നമുക്ക് തരുന്നത്. പക്ഷേ അതിനെ നമ്മൾ ബോധറിയെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് ഉറപ്പായിട്ടും.
1: പിന്നെ ഈ യാത്രകളിൽ നമ്മൾ ഓർത്തില്ല ദൈവദൂതനെ പോലെ കടന്നു വരുന്ന ചില മുഖങ്ങളുണ്ടോ, അങ്ങനെ ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ?
0: ഉറപ്പായിട്ടും എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് യാത്രയിൽ തന്നെ കിട്ടിയതാണ്. എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രി ഒരു ഏകദേശം ഒരു 11:30 കാണും. ബസ്സുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പം തൊട്ടടുത്ത ആളുകളൊന്നുമില്ല. ഞാനിങ്ങനെ സ്റ്റിക്കും പിടിച്ച് നിൽക്കുകയാണ്. ബസ് വരും വരും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നിട്ട് ഒരു രക്ഷയില്ല, ബസ്സൊന്നും കിട്ടുന്നില്ല. അപ്പം ആളുകളെ ഒന്നും തൊട്ടടുത്ത് കാണുന്നില്ല. അപ്പോഴാണ് പറയുന്നത് ബസ് വഴി തിരിച്ച് വിടുകയാണ് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു.
1: അറിയാതെ നിൽക്കുക.
0: അപ്പം അബദ്ധത്തിൽ സ്റ്റാൻഡിൽ വന്ന ഒരാൾ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഗതിയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകാം. ആ സമയത്ത് ആൾ വന്നില്ലായിരുന്നു, മിക്കവാറും ഞാൻ രാവിലെ വരെ അവിടെ നിൽക്കേണ്ടി വന്നേന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആൾ കോണ്ടാക്ടിലൊക്കെ ഉണ്ട്, വിളിക്കാറും സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് യാത്രകളിലൂടെ കിട്ടിയിട്ടുണ്ട്.
1: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളോടായിട്ട് ആമോസ്റ്റ് ഈ ടെക്നോളജി പഠിക്കേണ്ട അതിന്റെ ആവശ്യകതയെ പറ്റി എന്താണ് പറയാനുള്ളത്?
0: ഉറപ്പായിട്ടും മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടെക്നോളജി അഡാപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഈ സമൂഹത്തിൽ കോമ്പറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക്കായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അഡാപ്റ്റഡ് ആയിട്ടിരിക്കുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ടെക്നോളജി സൈഡ് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ കാലമാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ടെക്നോളജി ഇല്ലാതെ ജീവിതം ഇല്ല എന്നുള്ള സാഹചര്യത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മളും ഒന്നിനും പിന്നോട്ട് പോകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട നമ്മുടേതായിട്ടുള്ളൊരു ഉത്തരവാദിത്തമായിട്ട് നമ്മളിത് കാണണം. നമ്മളിത് പഠിച്ചെടുത്താൽ മാത്രമേ വരുന്ന ജനറേഷനുകൾക്ക് നമ്മൾക്കിത് കൈമാറി കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ആ ഒരു കാര്യം കൂടി എല്ലാവരും മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
1: അപ്പൊ എന്തായാലും ഇത്ര നേരം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന പലർക്കും അത് ഓർത്തിരിക്കാനും അല്ലെങ്കിൽ മുന്നോട്ട് വരാനും സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും തിരക്കിനിടയിലും വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്.

ഐ ടി ഇൻസ്ട്രക്ടറായ ആമോസ് ജോയിയുമായി സെബിൽ ജിഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി ടി.

തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളിലെ വയർവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495943321 9495653 1 9495653 1. ഓർക്കുക, കുട്ടികളിലെ വയർവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്രഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി. ഇപ്പോൾ നെച്ചൂർ ആർ രതീശൻ സംഗീതം നൽകി ഋഷികേശ് ദേവ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി തൂശനിലത്തുമ്പിൽ കളഭവുമായി എന്റെ രചന ബാലു ആർ കൃഷ്ണ.

0: ഋഷികേശ് ദേവ് പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ GDP വളർച്ചാ അനുപാതം 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യ, ഡാറ്റ, വിജ്ഞാനം, നവീകരണം എന്നിവ അധികാരത്തിന്റെ പ്രധാന ഉറവിടങ്ങളായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും 100-ലധികം ഭാഷകളും 80,000-ത്തോളം രജിസ്റ്റർ ചെയ്ത പത്രപ്രസിദ്ധീകരണങ്ങളും 1,000-ത്തിലധികം സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളും രാജ്യത്തുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ GDP വളർച്ചാ അനുമാനം 6.4% നിന്ന് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. അനുകൂലമായ ജനസംഖ്യാ ഘടന, വികസിക്കുന്ന ആഭ്യന്തര വിപണി, ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിൻബലത്തിൽ ഇന്ത്യയിൽ ശക്തവും സ്ഥിരവുമായ വളർച്ചാ സാധ്യതകൾ പ്രകടമാകുന്നതായി IMF വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ജീവിതശൈലി രോഗ മരുന്നുകൾ മുടങ്ങിയെന്നും ജീവൻ രക്ഷാ മരുന്നുകൾ പോലുമില്ലാതെ രോഗികൾ ബുദ്ധിമുട്ടുന്നതായും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ KV സുമേഷ് ആരോപിച്ചു. സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും ആരോഗ്യരംഗത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ സമീപനം വേണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റലും മറ്റ് സാമഗ്രികളും എത്തിക്കുന്നതിന് താൽക്കാലികമായി ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം പിൻവലിക്കുന്നത് സംബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നതായും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
2: തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഈ മാസത്തോടുകൂടി അവർ കുറച്ചുകൂടി ലിബറലാക്കി തരാം, കുറെ കൂടി മെറ്റീരിയൽ കേരളത്തിലേക്ക് തരാനുള്ള സംവിധാനം. പക്ഷെ അതൊരു ശാശ്വതമായ പരിഹാരമല്ല. ഈ പരിസ്ഥിതിയെ ബാധിക്കാത്ത തരത്തിൽ, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ തുറക്കപ്പെടാവുന്ന ബോറികൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി കേരളത്തിലുണ്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ യോഗം വിളിച്ചു ചേർത്ത്.
1: കാപ്പ കേസിൽ ജയിലിലായിരുന്ന തിരുവനന്തപുരം വാഴോട്ടുകോണം കൌൺസിലർ സുഗതനും കുടുംബവും നഗരസഭാ കൌൺസിലർമാരും നിയമസഭയ്ക്ക് മുന്നിൽ ധർണ ആരംഭിച്ചു. കാപ്പ കേസ് ദുരുപയോഗം ചെയ്ത് നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ ഇടതു വലത് മുന്നണികൾ ശ്രമിച്ചതായി ആരോപിച്ചാണ് പ്രതിഷേധം. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമായ ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത്. കയർ മേഖലയിലേക്ക് പുതിയ വനിതാ സംരംഭകരെ ആകർഷിക്കാൻ പദ്ധതിയുമായി കയർ വകുപ്പ്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ ഉണർവേകുന്ന പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി.

0: ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സംസ്ഥാനത്തെ പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുകയും തൊഴിലാളികൾക്ക് സ്ഥിരമായ തൊഴിലും വരുമാനവും ഉറപ്പാക്കുകയുമാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം. ചകിരി ഉൽപാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങുന്നതിന് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം.
0: രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111,41,00,000 ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം ജൂൺ അവസാനം വരെയുള്ള കണക്കാണിത്. മാർച്ചിലെ വരിക്കാരുടെ എണ്ണത്തേക്കാൾ 96% വളർച്ചയാണ് ജൂണിൽ രേഖപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. കർഷകർക്ക് വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് ആകാശവാണിയുടെ ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ നിന്ന്. 2019 ഫെബ്രുവരിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം നൽകി വരുന്ന 6,000 രൂപയുടെ സാമ്പത്തിക സഹായം നിരവധി കർഷകർക്കാണ് കൈത്താങ്ങാകുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. അവബോധം, പ്രതിരോധം, സമൂഹത്തിന്റെ അതിജീവനശേഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 13 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അതിതീവ്ര പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ അതിജീവനശേഷിയുള്ള സമൂഹത്തെ വാർത്തെടുക്കുക മാത്രമാണ് മാർഗമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: വീടുകളിൽ നിന്നാണ് അതിജീവനം ആരംഭിക്കേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രമേയമാണ് ഈ വർഷം ചർച്ച ചെയ്യപ്പെടുന്നത്. ദുരന്ത നിവാരണം പറയുമ്പോൾ അത് സർക്കാരിന്റെ സംവിധാനങ്ങളും ഒക്കെ നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ രക്ഷാസേനകളൊക്കെ നേതൃത്വം നൽകുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ ഇനിയും വലിയ രീതിയിൽ ആവർത്തിക്കപ്പെടുമെന്ന് തന്നെയാണ് ശാസ്ത്ര സമൂഹം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സമൂഹത്തെ കൂടുതൽ റെസിലിയന്റ് ആക്കി മാറ്റുക, കൂടുതൽ അതിജീവനശേഷിയുള്ളതാക്കി മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സാണ്.
0: സംസ്ഥാനത്ത് ഈ മാസം 16 ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക സംസ്കാരത്തിന് ഉണർവും ദിശാബോധവും നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ കായിക താരങ്ങൾക്കുള്ള GV രാജ പുരസ്കാരം ഇന്ന് സമർപ്പിക്കും. പുരുഷ വിഭാഗം GV രാജ അവാർഡ് കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ എൽദോസ് പോളിനും വനിതാ വിഭാഗം പുരസ്കാരം ബാഡ്മിന്റൺ താരം ട്രീസ ജോളിക്കുമാണ്. മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് അനൂപ് ജോസഫിനും ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം PT ജോസഫിനും സമ്മാനിക്കും. ലക്ഷ്മി, ദുർഗ, സരസ്വതി ദേവിമാരെ ആരാധിക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദുർഗാഷ്ടമി ഈ മാസം 19 മഹാനവമിയുമാണ്. 21 പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കുക. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലുവിന്റെ മനോഹാരിതയുമായി പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ. അഗ്രഹാര വീടുകളിൽ തമിഴ് ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ ഭാഗമായ ബൊമ്മക്കൊലു ഒരുക്കിയുള്ള ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അരിമുത്ത്.
4: ഓരോ വീട്ടിലും 7, 9 പടവുകളിലായാണ് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. ദേവീദേവന്മാരുടെയും ദശാവതാരങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും നിത്യജീവിതത്തിന്റെയും രൂപങ്ങൾ പ്രതിഫലിക്കുന്ന 100 ചെറു ബൊമ്മകളാണ് ഓരോ കൊലുവിലും ഉണ്ടാവുക. തലമുറകളായി കൈമാറി വരുന്ന മരപ്പാച്ചി ബൊമ്മകളാണ് കൊലുവിലെ പ്രധാന ആകർഷണം. നവരാത്രി നാളുകളിൽ വീടുകൾ സന്ദർശിച്ച് കൊലു കാണുന്നതും താമ്പൂലവും ചുണ്ടൽ പ്രസാദവും വിതരണം ചെയ്യുന്നതും ഇവിടുത്തെ പ്രധാന ആചാരങ്ങളാണ്.
0: പത്തനംതിട്ട തിരുവല്ലയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചാടിപ്പോയ പോക്സോ കേസ് പ്രതി പിടിയിൽ. നിരണം സ്വദേശി സജിത്താണ് പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സജിത് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് നടപടി. വടകര സ്വദേശിനിയാണ് മരിച്ചത്. കേരള പോലീസിന്റെ സൈബർ സേഫ് കേരളം പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല വോളണ്ടിയേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സന്നദ്ധ പ്രവർത്തകരെ സജ്ജരാക്കുകയാണ് ലക്ഷ്യം. ജില്ലാ പോലീസ് മേധാവി ഡോ A. നസീം ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമല തീർത്ഥാടന കാലയളവിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ നാലമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. മുൻകൂർ അനുമതിയോടെയുള്ള ഫോട്ടോഗ്രഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും നിരോധമില്ല. തീർത്ഥാടകരുടെ സുഗമമായ ദർശനവും സുരക്ഷയും മുൻനിർത്തിയാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ GDP വളർച്ചാ അനുമാനം 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: സ്തനപരിശോധന നടത്തേണ്ടതെപ്പോൾ, എങ്ങനെ? പുരുഷന്മാർക്കും സ്തനാർബുദ സാധ്യതയുണ്ടോ? കൺസൾട്ടന്റ് ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ പാർവതി രാജശേഖരൻ സംസാരിക്കുന്നു.
6: സ്തനാർബുദം ഇന്ന് ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ്. സ്തനാർബുദം ഒരു സ്തനത്തിനെയോ രണ്ട് സ്തനങ്ങളിലോ ഉണ്ടാകാം. സ്ത്രീകളിൽ മാത്രമല്ല, 1-2% വരെ പുരുഷന്മാരെയും ബാധിക്കുന്നു. സമയബന്ധിതമായി കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ സ്തനാർബുദ കോശങ്ങൾ അടുത്തുള്ള ലിംഫ് നോഡുകളിലേക്കും ശരീരത്തിന്റെ മറ്റു അവയവങ്ങളിലേക്കും വ്യാപിച്ചേക്കാം. എന്താണ് സ്തനാർബുദം? സ്തനത്തിലെ കോശങ്ങൾ നിയന്ത്രണാതീതമായി വളരുന്ന രോഗാവസ്ഥയാണ് സ്തനാർബുദം എന്ന് വിളിക്കുന്നത്. ആർക്കൊക്കെ സ്തനാർബുദം വരാം? രോഗനിർണയത്തിന്റെ ശരാശരി പ്രായം 50 ചെറുപ്രായത്തിലുള്ള സ്ത്രീകളെയും പ്രായമായ സ്ത്രീകളെയും പുരുഷന്മാരെയും സ്തനാർബുദം ബാധിച്ചേക്കാം. പ്രായം, നേരത്തെ തുടങ്ങുന്ന ആർത്തവം, വൈകി വരുന്ന ആർത്തവ വിരാമം, ജീവിതശൈലി, ചുരുങ്ങിയ മുലയൂട്ടൽ കാലാവധി, ഹോർമോൺ ചികിത്സ, ജനിതക ഘടന എന്നിവ ഒരു വ്യക്തിയുടെ സ്തനാർബുദ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു. BRCA1, BRCA2 എന്ന ജീനുകളുടെ തകരാറു മൂലമാണ് പാരമ്പര്യമായി സ്തനാർബുദം ഉണ്ടാവുന്നത്. കുടുംബത്തിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസർ എന്നിവ വന്നിട്ടുണ്ടെങ്കിൽ BRCA ജീൻ ടെസ്റ്റിംഗിലൂടെ സ്തനാർബുദം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സ്തനത്തിലോ കക്ഷത്തിലോ ഉണ്ടാകുന്ന മുഴകൾ, മുലക്കണ്ണ് ഉള്ളിലോട്ട് വലിഞ്ഞുപോകുക, സ്തനത്തിന്റെ ചർമ്മത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, മുലക്കണ്ണിൽ നിന്ന് സ്രവമോ രക്തമോ വരിക, ഇവയെല്ലാം സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ ആയേക്കാം. എന്താണ് സ്തനാർബുദത്തിന്റെ സ്ക്രീനിംഗ്? സ്തനാർബുദം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിന് സ്ക്രീനിംഗിന് വലിയ പ്രാധാന്യമുണ്ട്. പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കുന്നതിന് ശരിയായ സ്ക്രീനിംഗ് ടെസ്റ്റുകൾ അത്യാവശ്യമാണ്. സ്തനം അഥവാ ബ്രസ്റ്റ് സ്ക്രീനിങ്ങിന് ധാരാളം മാർഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം സ്വയം സ്തന പരിശോധനയാണ്. സ്വയം സ്തന പരിശോധന എങ്ങനെ ചെയ്യാം? സ്തനങ്ങളുടെ കൃത്യമായ ഘടന കണ്ണാടിയുടെ സഹായത്തോടെ പരിശോധിക്കുക. സ്തനങ്ങളിൽ നിറവ്യത്യാസം, രൂപമാറ്റം, മുഴകൾ, പാടുകൾ, സ്തനത്തിലെയോ കക്ഷത്തിലെയോ വീക്കം എന്നിവ പരിശോധിക്കണം. മുലക്കണ്ണുകൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നത് ഒരു അപകട സൂചനയാണ്. ശേഷം കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തുക. എന്തെങ്കിലും വ്യത്യാസങ്ങൾ സ്തനങ്ങളിലുണ്ടോ എന്ന് പരിശോധിക്കണം. മുലക്കണ്ണുകളിൽ നിന്ന് വെള്ളം പോലെയോ മഞ്ഞ നിറത്തിലോ രക്തം പോലെയോ ദ്രാവകങ്ങൾ കണ്ടാൽ തീർച്ചയായും ഒരു ഡോക്ടറിനെ സമീപിക്കണം. അതിനുശേഷം ഒരു കൈ തലയ്ക്ക് മുകളിൽ ഉയർത്തിയ ശേഷം മറ്റേ കൈ ഉപയോഗിച്ച് സ്തനങ്ങളിൽ തടവി പരിശോധിക്കുക. അസ്വാഭാവികമായ മുഴകളോ കട്ടിയായി നിൽക്കുന്നതോ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ശേഷം അടുത്ത കൈ ഉയർത്തി മറുഭാഗവും പരിശോധിക്കണം. നിന്നുള്ള പരിശോധനയ്ക്ക് ശേഷം മലർന്നു കിടന്നുള്ള പരിശോധനയാണ്. വലതു കൈ ഉയർത്തി ഇടതു കൈകൊണ്ട് വലതുവശത്തെ സ്തനത്തിന് മുകളിൽ തടവി നോക്കുക. ഇതുപോലെ മറുവശവും പരിശോധിക്കുക. കട്ടിയുള്ളതോ ഉൾവശത്ത് മുഴകൾ പോലുള്ള ഭാഗങ്ങളോ തോന്നിയാൽ ശ്രദ്ധിക്കണം. ആർത്തവമുള്ള സ്ത്രീകൾ ആർത്തവം തുടങ്ങി ആദ്യ ദിവസം തുടങ്ങി 7-10 സ്വയം സ്തന പരിശോധന നടത്തേണ്ടത്. ഇനി ആർത്തവവിരാമം എത്തിയ സ്ത്രീകളാണെങ്കിൽ മാസത്തിലെ ഒരു ദിവസം നിശ്ചയിച്ച ശേഷം എല്ലാ മാസവും അതേ ദിവസം സ്വയം പരിശോധന ചെയ്യാവുന്നതാണ്. ബ്രസ്റ്റ് സ്ക്രീനിങ്ങിന് ധാരാളം ഇമേജിംഗ് രീതികളും ഉണ്ട്. മാമോഗ്രാം, അൾട്രാസോണോഗ്രാം, MR മാമോഗ്രാം, ഡിജിറ്റൽ ബ്രസ്റ്റ് ടോമോസിന്തസിസ് എന്നിവയാണവ. ഇവയിൽ എക്സ്റേ ഇമേജിംഗ് രീതിയായ മാമോഗ്രാമാണ് സ്തനാർബുദം കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും

ഫലപ്രദമായ മാർഗം. ഒരു ഡയഗ്നോസ്റ്റിക്കും സ്ക്രീനിംഗ് ടൂളും എന്ന നിലയിൽ മാമോഗ്രാം വളരെ കുറവളവ് റേഡിയേഷൻ മാത്രമേ സ്ത്രീകളെ വിധേയരാക്കൂ. 20 വയസ്സ് മുതൽ സ്തനം സ്വയം പരിശോധന മാസത്തിൽ 1 തവണയെങ്കിലും ചെയ്യേണ്ടതാണ്. 30 വയസ്സ് മുതൽ വർഷത്തിൽ 1 തവണയെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് സ്തന പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ അൾട്രാസോണോഗ്രാം കൂടെ ചെയ്യാവുന്നതുമാണ്. മാമോഗ്രാം ചെയ്തു തുടങ്ങുന്നത് 40 വയസ്സ് മുതലാണ്. കുടുംബത്തിൽ സ്തനാർബുദത്തിന്റെ ചരിത്രമുണ്ടെങ്കിൽ 40 വയസ്സിനു മുൻപേ തന്നെ മാമോഗ്രാം അല്ലെങ്കിൽ MR മാമോഗ്രാം ചെയ്തു തുടങ്ങാവുന്നതാണ്. സ്തനാർബുദം കണ്ടെത്തുന്നതിനുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിൽ ഏറ്റവും പ്രധാനം കോർ ബയോപ്സിയാണ്. തുടർന്നു ചെയ്യേണ്ട ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രി ടെസ്റ്റിലൂടെ സ്തനാർബുദം ഏത് തരമാണെന്നുള്ളതും കണ്ടെത്താൻ സാധിക്കുന്നു. ചികിത്സാരീതിയിൽ സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഹോർമോൺ തെറാപ്പി എന്നിവ ഉൾപ്പെടുന്നു. സ്തനാർബുദത്തിന്റെ സ്റ്റേജ്, ട്യൂമറിന്റെ സൈസ് എന്നിവ അനുസരിച്ചാണ് സ്തനം പൂർണ്ണമായി നീക്കം ചെയ്യുന്ന സർജറി അഥവാ മാസ്റ്റെക്ടമി ചെയ്യണോ അതോ സ്തനം സംരക്ഷണ സർജറി അഥവാ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി, അതായത് ട്യൂമറിനെ മാത്രം നീക്കം ചെയ്യുന്ന സർജറി ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. രണ്ടു സർജറിയുടെയും കൂടെ തന്നെ കക്ഷത്തിലെ കഴലകളും നീക്കം ചെയ്യുന്നതാണ്. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സ്ഥിരകളിലൂടെയോ ഗുളികകളിലൂടെയോ നൽകുന്ന മരുന്നാണ് കീമോതെറാപ്പി. ട്യൂമറിന്റെ സ്റ്റേജ്, തരം എന്നിവ അനുസരിച്ചാണ് സർജറിക്ക് മുൻപേ ആണോ അതോ സർജറിക്ക് ശേഷമാണോ കീമോതെറാപ്പി കൊടുക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത്. കീമോതെറാപ്പിയുടെ കാലാവധിയും ഇതിനെ ആശ്രയിച്ചാണ് നിശ്ചയിക്കുന്നത്. നിരവധി മാസങ്ങൾ മുതൽ 1 വർഷം വരെയാകാം കീമോതെറാപ്പിയുടെ കാലാവധി. ക്യാൻസർ ചികിത്സയിൽ കീമോതെറാപ്പി ഫലപ്രദമാണെങ്കിലും ഇതിന് പാർശ്വഫലങ്ങളുണ്ട്. മരുന്ന് അതിവേഗം വിഭജിക്കുന്ന കോശങ്ങളെ ലക്ഷ്യമിടുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യമുള്ള കോശങ്ങളെ, പ്രത്യേകിച്ച് മജ്ജ പോലുള്ള കോശങ്ങളെ താൽക്കാലികമായി ബാധിക്കുന്നു. ക്ഷീണം, മുടികൊഴിച്ചിൽ, ഓക്കാനം, ഛർദി, അണുബാധ, വായിലെ വ്രണങ്ങൾ, വിശപ്പിലെ മാറ്റങ്ങൾ, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയാണ് സാധാരണ സ്തനാർബുദ കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ. ഓക്കാനം, ഛർദി എന്നിവ തടയാനുള്ള മരുന്നുകൾ, വിശപ്പ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഭക്ഷണ ക്രമീകരണം, ക്ഷീണം നേരിടാനായിട്ടുള്ള ക്രമീകരണങ്ങൾ എന്നിവ പാർശ്വഫലങ്ങളെ ഫലപ്രദമായി മാനേജ് ചെയ്യാനും ചികിത്സാ സമയത്തുള്ള ജീവിത നിലവാരം നിലനിർത്താനും നിർണായകമാണ്. ഹെർ2 പോസിറ്റീവ് കോശങ്ങളെ ആക്രമിക്കുന്നതിനായിട്ടുള്ള ആന്റി ഹെർ2 ടാർഗറ്റഡ് തെറാപ്പിയും ക്യാൻസർ കോശങ്ങളെ ആക്രമിക്കുന്നതിനായി രോഗിയുടെ സ്വന്തം രോഗപ്രതിരോധ സംവിധാനത്തെ സജ്ജമാക്കുന്ന ഇമ്യൂണോതെറാപ്പിയും ഇന്ന് സ്തനാർബുദ ചികിത്സയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. ഉയർന്ന ഊർജ്ജശേഷിയുള്ള എക്സ്റേ രശ്മികൾ ഉപയോഗിച്ച് ട്യൂമറിന് എതിരെ നടത്തുന്ന ചികിത്സാ രീതിയെയാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്യാൻസറിന്റെ ഘട്ടം, ഏതുതരം സർജറിയാണ് നടത്തിയത്, അതായത് ബ്രസ്റ്റ് സംരക്ഷിക്കുന്ന സർജറിയാണോ അതോ മാസ്റ്റെക്ടമി ആണോ ചെയ്തത്, രോഗിയുടെ പ്രായം എന്നതിനെയൊക്കെ കണക്കിലെടുത്താണ് റേഡിയേഷൻ തെറാപ്പി ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. എപ്പോഴാണ് സ്തനാർബുദത്തിന്റെ ചികിത്സയിൽ റേഡിയേഷൻ തെറാപ്പി ഉപയോഗിക്കുന്നത്? സർജറിയിൽ സ്തനങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാതിരിക്കുക. സ്തനങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്താലും മുഴയുടെ വലിപ്പം 5 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കുക. ഒന്നിലധികം ലിംഫ് നോഡുകൾ കാണുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസ്ക് ഫാക്ടറുകൾ സർജറിക്ക് ശേഷം കാണുക എന്നിങ്ങനെയുള്ള കാരണങ്ങൾ വരുമ്പോഴാണ് റേഡിയേഷൻ തെറാപ്പി പൊതുവെ സ്തനാർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. സർജറിക്ക് ശേഷം കീമോതെറാപ്പി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയായി 3 മുതൽ 6 വരെ ആഴ്ചകളായാണ് റേഡിയേഷൻ ചികിത്സ നൽകുന്നത്. ആഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസമാണ് ചികിത്സ. ശനി ഞായർ ദിവസങ്ങളിൽ ചികിത്സ ഒഴിവാക്കും. ഓരോ ദിവസത്തെ ചികിത്സയും 5 മുതൽ 10 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാം. CT സ്കാൻ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്നത് പോലെ തീർത്തും വേദനാരഹിതമായ ഒരു ചികിത്സാ രീതിയാണ് റേഡിയേഷൻ തെറാപ്പി. രോഗിക്ക് ചികിത്സ മൂലം റേഡിയോ ആക്റ്റീവത കൈവരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളുമായും കുട്ടികളുമായും ഇടപഴകുന്നതിൽ നിയന്ത്രണമൊന്നുമില്ല. ചെറുതായുള്ള വീക്കം, തൊലിപ്പുറത്തുള്ള ചെറിയ നിറവ്യത്യാസം, ക്ഷീണം എന്നിവയാണ് ഹ്രസ്വകാല പാർശ്വഫലങ്ങൾ. ഇത് 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ മെച്ചപ്പെടും. സ്തനാർബുദ ചികിത്സയുടെ വിജയസാധ്യത എങ്ങനെയാണ്? രോഗാവസ്ഥ സ്റ്റേജ് 1 തന്നെ കണ്ടെത്തുകയാണെങ്കിൽ 90 മുതൽ 95% വരെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണിത്. എന്നാൽ വൈകിയാണ് കണ്ടെത്തുന്നതെങ്കിൽ പലപ്പോഴും ചികിത്സ അതികഠിനമായിരിക്കും. കൂടെ ചികിത്സയുടെ സക്സസ് റേറ്റും കുറവായിരിക്കും. ചികിത്സയ്ക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് ഇതിലേറ്റവും പ്രധാനം. പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുക,
പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, വ്യായാമം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക, കുറഞ്ഞത് 45 മിനിറ്റെങ്കിലും ദിവസവും നടക്കുക,

0: ശരീരഭാരം നിയന്ത്രിക്കുക, BMI കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. ചികിത്സയ്ക്ക് ശേഷം ശരീരഭാരം അമിതമായി വർദ്ധിക്കുന്നത് ക്യാൻസർ തിരിച്ചു വരുന്നതിന്റെ റിസ്കിനെയും കൂട്ടുന്നു. സ്ഥിരമായി ഡോക്ടറുമായുള്ള ഫോളോ അപ്പും നിർബന്ധമാണ്. സ്തനാർബുദം ഭയപ്പെടേണ്ട രോഗമല്ല. പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയാൽ വിജയകരമായി ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുന്നു.
1: സ്തന പരിശോധന നടത്തേണ്ടതെപ്പോൾ, എങ്ങനെ? പുരുഷന്മാർക്കും സ്തനാർബുദ സാധ്യതയുണ്ടോ? കൺസൾട്ടന്റ് ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ പാർവതി രാജശേഖരൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111.41 കോടി മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനുള്ള ശേഷിയാണ് യഥാർത്ഥ അധികാരമെന്ന് വ്യക്തമാക്കിയ ശ്രീ മോദി, സാങ്കേതികവിദ്യ, ഡേറ്റ, അറിവ്, നവീകരണം എന്നിവ 21-ാം നൂറ്റാണ്ടിന്റെ ശക്തി സ്രോതസ്സുകളാണെന്നും പറഞ്ഞു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
4: പവർ ടു കൺട്രോൾ സേ ആകെ, പവർ ടു എനേബിൾ, പവർ ടു കോംപീറ്റ് സേ ആകെ, പവർ ടു കൊളബറേറ്റ്, പവർ ടു സക്സീഡ് സേ ആകെ, പവർ ടു ഹെൽപ് അതർസ് സക്സീഡ്. ഇസ്ലിയെ ആജ് മേ യഹാ ജിസ് വിജൻ കേ സാത്ത് ആയാ ഹൂ വോ ഹേ പവർ ടു എംപവർ.
3: ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, വിവരസാങ്കേതിക ഭീഷണികൾ, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ എന്നിവയ്ക്കെതിരെ ഒന്നിച്ചു പോരാടാനുള്ള അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് ഈ ചരിത്രപ്രധാനമായ യോഗം പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പരസ്പര സഹകരണത്തിലൂടെ കൂടുതൽ സുരക്ഷിതവും ശക്തവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കാൻ അംഗരാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക സഹകരണം ലക്ഷ്യമിട്ട് 1997 രൂപീകരിച്ച ബിംസ്റ്റെക് കൂട്ടായ്മയിൽ ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലന്റ് എന്നീ രാജ്യങ്ങൾ അംഗമാണ്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാപ്പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തുനിന്നും KV സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം ജനങ്ങളുടെ ജീവൻ പോകുന്ന സാഹചര്യമാണെന്നും 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വരുന്നിരുന്ന ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും നിലവിൽ സംസ്ഥാനത്ത് മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
5: മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ HMC നിന്നും HDS മുഖേന ലോക്കൽ പർച്ചേസ് നടത്തിയും സ്റ്റോക്ക് കൂടുതലുള്ള ആശുപത്രികളിൽ നിന്ന് സ്റ്റോക്ക് കുറഞ്ഞ ആശുപത്രികളിലേക്ക് റീഅറേഞ്ച് ചെയ്തും മരുന്ന് ക്ഷാമം പരിഹരിച്ചു സാർ. ഇപ്പൊ മരുന്ന് ക്ഷാമമായിട്ടൊന്നുമില്ല.
3: ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും അവിടെ ഗർഭിണികൾ

0: ർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ആരോഗ്യ സേവനം നിഷേധിക്കപ്പെടുന്നതായും അദ്ദേഹം വിമർശിച്ചു.
1: സർ, നമ്മുടെ ആശുപത്രിയിൽ കാണുന്ന കാഴ്ച, മണിക്കൂറുകൾ ക്യൂ നിൽക്കുകയാണ് ആളുകൾ, മരുന്ന് ലഭിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വരുന്നു അവർ. നാം അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് അട്ടപ്പാടി മേഖല. അവിടെ 2 നവജാത ശിശുക്കൾ അടക്കമാണ് 4 കുഞ്ഞുങ്ങൾ അടുത്ത നാളുകളിൽ മരണപ്പെട്ടത്. സർ, ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം?
0: വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം ജൂൺ മാസത്തോടെ 111.41 കോടി മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം മാർച്ചിൽ ഇത് 109.28 കോടി. ഇന്റർനെറ്റ് വരിക്കാരിൽ 4.77 കോടിയിലധികം പേർ വയേർഡ് ഇന്റർനെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. 106.64 കോടി പേർ വയർലെസ് ഇന്റർനെറ്റ് വരിക്കാരാണ്. രാജ്യത്തെ ടെലിഫോൺ വരിക്കാരുടെ എണ്ണത്തിലും മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ജൂൺ അവസാനത്തോടെ 1 കോടിയുടെ വർധനയുണ്ടായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ സാധ്യത 6.4% നിന്ന് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. പ്രതീക്ഷിച്ചതിലും മികച്ച സാമ്പത്തിക മുന്നേറ്റമാണ് ഇതിന് കാരണമെന്ന് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിൽ IMF വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ അനുമാനം 7.1% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉയർത്തിയതിന് പിന്നാലെയാണ് IMF നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓം പ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ധാൽ സിംഗ് ബിസിനെയും നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പുരാതന ഭാരതത്തിലെ അറിവിന്റെ പ്രതീകമായ നളന്ദ സർവകലാശാലയുടെ പുനരുജ്ജീവനത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നളന്ദ കേവലമൊരു സർവകലാശാല എന്നതിലുപരി നിരന്തര വിജ്ഞാന പ്രവാഹത്തിന്റെ പ്രതീകം കൂടിയാണ്. 1600 വർഷങ്ങൾക്കിപ്പുറം പുതിയ നളന്ദ സർവകലാശാല വിദ്യാഭ്യാസം, സേവനം, വികസനം എന്നിവ ഒത്തുചേരുന്ന ആധുനിക ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ മുന്നോട്ട് നയിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും സേവനത്തിന്റെയും വികസനത്തിന്റെയും കേന്ദ്രമായാണ് നളന്ദ സർവകലാശാല ഈ കാലഘട്ടത്തിൽ നിലകൊള്ളുന്നത്. CJP നേതാക്കളായ സൌരവ് ദാസ്, അശുതോഷ് റാംഗ എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ഡൽഹി പോലീസ്. ജന്തർ മന്ദറിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടി. പ്രതിഷേധങ്ങൾക്കുള്ള സ്ഥലങ്ങളിൽ നിന്നും ജന്തർ മന്ദറിനെ ഇന്നലെ ഡൽഹി പോലീസ് ഒഴിവാക്കിയിരുന്നു. രാംലീല മൈതാനം, ബുരാരി മൈതാനം, കിഴക്കൻ ഡൽഹിയിലെ CBD മൈതാനം എന്നിവയാണ് പ്രതിഷേധങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള 3 സ്ഥലങ്ങൾ. ശബരിമല ദർശനത്തിനിടെ നഷ്ടപ്പെടുന്ന ഫോണുകൾ വീണ്ടെടുത്ത് നൽകാൻ സംവിധാനമൊരുക്കി പമ്പ പോലീസ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് ഉടമകൾക്ക് തിരികെ നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: 2025 നവംബർ മുതൽ 2 ഘട്ടങ്ങളിലായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നായി 230 ഫോണുകൾ കണ്ടെടുത്ത് ഉടമകൾക്ക് നേരിട്ടും പാഴ്സൽ മുഖേനയും നൽകാൻ പമ്പ പോലീസിനായി. 11 ലക്ഷത്തിലധികം മൂല്യമുള്ള ഫോണുകളാണ് ഇതുവരെ കണ്ടെടുത്തത്. ഇതിൽ ഐഫോണുകളും ആൻഡ്രോയിഡ് ഫോണുകളുമുണ്ട്. കളഞ്ഞുപോകുന്ന ഫോണുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യയൊട്ടാകെ 2021 നിലവിൽ വന്ന CEIR പോർട്ടൽ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത ഫോണുകളും പമ്പ സ്റ്റേഷൻ പരിധിയിൽ കളവുപോയ ഫോണുകളും ഇതിൽ ഉൾപ്പെടും.
0: അർഹരായ എല്ലാ പൌരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ക്യാമ്പുകളും വോട്ടർ സഹായ പരിപാടികളും സംഘടിപ്പിക്കുന്നു. വോട്ടർമാർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനും വ്യക്തിഗത വിവരങ്ങൾ തിരുത്താനും സജീവമായ നടപടികളാണ് ഇതിലൂടെ സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ രാജ്യത്തെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും കാലവർഷം പിൻവാങ്ങുമെന്നും തെക്കേ ഇന്ത്യയിൽ അതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും

0: ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിനു മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111 കോടി 41 ലക്ഷത്തിന് മുകളിൽ എത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഞ്ഞടിപ്പൂനിലാവ്.

1950 മുതൽ 80 വരെയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. മഞ്ഞടിപ്പൂനിലാവിൽ ഇന്നാദ്യം ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിൽ പീലിയില പാടിയ ഗാനമാണ്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. പി മാധുരി പാടിയത്. ചിത്രം ശാലിനി എന്റെ കൂട്ടുകാരി.

അംഗീകാരം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീക്കൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: പി ഭാസ്കരൻ വരികൾ എഴുതി, കെ രാഘവൻ സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം അമ്മയെ കാണാൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞണിപ്പൂനിലാവ്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിലെ മറ്റൊരു ഗാനം ശകുന്തള എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയത് യേശുദാസ്.

0: ഓണപ്പാട്ടുപാടും കാറ്റു വന്നു, നിന്റെ കാമുകൻ വന്നു, നിന്റെ കാമുകൻ വന്നു.
1: വയലാറിന്റെ വരികൾക്ക് സലിൽ ചൗധരിയുടെ സംഗീതം, ലതാ മങ്കേഷ്കർ പാടിയത്, ചിത്രം നെല്ല്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പരീക്ഷ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കൂ.

0: ശ്രീലേഖ കുമാരി വി എസ്, തമലം ശ്രീകുമാർ, നരിയാപുരം വേണുഗോപാൽ, ചന്ദ്രു നിർമ്മൽ. സംവിധാനം എൻ വാസുദേവ്.
1: ആനന്ദ്, വരൂ വരൂ. താൻ രാവിലെ തന്നെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് ധന്യയുടെ മുടിയിഴ. ഇത് മതിയാവുമല്ലോ അല്ലേ?
2: മതി ഡോക്ടർ, മതി. ഈ മുടിയിഴ എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരും, എനിക്കുറപ്പുണ്ട്. ഈ സഹായത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ.
1: ഏയ്, നന്ദിയൊന്നും പറയണ്ട ആനന്ദ്. ഇനി അഥവാ അങ്ങനെ പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ അത് നമ്മുടെ ആ പാവം സുധാകരനോട് പറഞ്ഞാൽ മതി. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത നീക്കം?
2: അടുത്ത നീക്കം മുടിയിഴകളുമായി നാളെ തന്നെ ഹൈദരാബാദിലേക്ക് പോകുന്നു. അവിടെയാണല്ലോ സെന്റർ ഫോർ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ, അതായത് സി ഡി എഫ് ഡി. എനിക്കവിടെ ഒരു സുഹൃത്തുണ്ട് ഡോക്ടർ, അയാളുടെ സഹായം എനിക്കുണ്ടാവും.
1: ഓക്കെ, എന്നാൽ പോയി വരുവാനും ബാക്കിയൊക്കെ മടങ്ങി വന്നിട്ട്.
2: ഡോക്ടർ, എൻ്റെ കഴിഞ്ഞ 2 വർഷങ്ങളായുള്ള അന്വേഷണത്തിൻ്റെയും അലച്ചിലിൻ്റെയും അവസാന ഘട്ടത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്, അതാണ് ഈ മുടിയിഴകൾ.
1: ഒട്ടും ശങ്ക വേണ്ട ആനന്ദ്, നിങ്ങൾ വിജയിക്കും. വസുന്ധരാ ജയനിനെ നിങ്ങൾ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. ആനന്ദിന്റെ നിശ്ചയദാർഢ്യം അതല്ലേ ഉറപ്പിക്കുന്നത്?
2: അതെ ഡോക്ടർ. ഞാൻ ഇറങ്ങിക്കോട്ടെ, വിളിക്കാം.
1: ശരി, അങ്ങനെ ആവട്ടെ.
3: മാഡം, മാഡം,
4: നിങ്ങൾ എന്തിനാ സുധാകര ഈ രാവിലെ കിടന്ന് വിളിച്ചു പോകുന്നേ? ഏ,
3: അല്ല മാഡം, ദേ ഇത് കണ്ടോ, ഇന്നത്തെ പത്രത്തിൽ ഒരു ന്യൂസ് ഉണ്ട്, ദാ നോക്കിയേ.
4: ന്യൂസോ? എന്ത് ന്യൂസ്? എവിടെ? നോക്കട്ടെ.
3: ദാ ദാ ഈ പത്രത്തില് 5-ാം പേജില് 4-ാം കോളത്തില് ദാ അലക്സാണ്ടർ അച്ചായനെ.
4: അലക്സാണ്ടർ? നോ, ഇത് കള്ള വാർത്തയാ. ഇല്ല, അച്ചായനെ പോലീസ് അറസ്റ്റ് ചെയ്യോ? ഞാൻ വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല.
3: ഈ പത്രം കീറിയതുകൊണ്ട് എന്ത് പ്രയോജനം മാഡം? ഇപ്പോ അലക്സാണ്ടർ അച്ചായൻ പോലീസ് കസ്റ്റഡിയിലാ. എക്സൈസുകാർ അച്ചായന്റെ കഞ്ചാവ് തോട്ടം ഒന്നാകെ നശിപ്പിക്കുകയും ചെയ്തു. ഇതാ, ഇത് കണ്ടില്ലേ, ഈ പത്രത്തിലും ഫോട്ടോ ഉണ്ട്. നോക്ക് മാഡം.
4: ഇല്ല, ഇല്ല, ഞാനിതൊന്നും വിശ്വസിക്കില്ല. ആരോ കരുതി കുട്ടി പടച്ചുണ്ടാക്കിയ വ്യാജ വാർത്തയും ചിത്രങ്ങളുമാണിത്. ഇതൊക്കെ കണ്ട് വിശ്വസിക്കാൻ മാത്രം ഞാൻ അത്ര മടയല്ല.
3: മാഡം,
4: താനൊരു അക്ഷരം ശബ്ദിക്കരുത്. പോടോ, പോടോ എന്റെ മുമ്പിൽ നിന്ന്.
3: ഓ, ഈ സുധാകരൻ അങ്ങ് പോയേക്കാം. അല്ലെങ്കിലും ഈ സുധാകരൻ ഇനി അധിക കാലം ഇങ്ങനെ ആട്ടും തുപ്പുമേറ്റ് ഇങ്ങനെ റാൻ മൂളിയായിട്ട് കഴിയാൻ ഉദ്ദേശിക്കുന്നില്ല പെണ്ണുപിള്ളെ.
4: എന്താടോ, എന്താടോ താൻ പുലമ്പുന്നത്?
3: അല്ല മാഡം, സുധാകരൻ വെറുതെ അതും ഇതും.
4: അച്ചായനൊന്ന് വിളിച്ചിട്ട് തന്നെ കാര്യം. താൻ പറഞ്ഞതെല്ലാം അസത്യങ്ങളാണെന്ന് തെളിഞ്ഞാൽ സുധാകര തനിക്ക് പിന്നെ ഒരു ജീവിതമില്ല. കേട്ടോടോ?
3: ഓ, കേട്ടു മാഡം.
4: എന്നാ തനിക്ക് പോകാം.
3: ഓ, ശരി മാഡം.
4: അച്ചായനെ ഈ നിമിഷം എനിക്ക് ലൈനി കിട്ടിയേ തീരൂ.
5: നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല.
4: ചേ, എന്താ ഇത്? അച്ചായനെ ഫോണിൽ കിട്ടുന്നുമില്ലല്ലോ. ദൈവമേ, ഇനി ഒക്കെ സത്യമായിരിക്കോ? തേയിലത്തോട്ടങ്ങൾക്കിടയിലും കാപ്പിത്തോട്ടങ്ങൾക്കിടയിലും വളരെ രഹസ്യമായി വളർത്തിയിരുന്ന കഞ്ചാവ് ചെടികൾ ഒന്നാകെ നശിപ്പിച്ചെന്നോ? നോ!

0: സാന്ദ്ര, അല്പം വേഗത കുറച്ച് വണ്ടി ഓടിക്കേ. കണ്ടില്ലേ റോഡിലെ തിരക്ക്?
1: ഡോക്ടർക്ക് പേടിയോ? ഞാനല്ലേ വണ്ടി ഓടിക്കുന്നത്. ഡോക്ടർ ധൈര്യമായിട്ട് കണ്ടടിച്ചിരുന്നു. ഒരു ഇടി ശബ്ദം കേൾക്കുമ്പോ കണ്ണു തുറന്നാ മതി.
0: സാന്ദ്ര, എന്താ ഇത്? ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള സംസാരം. വേണ്ട, ശ്രദ്ധയോടെ വണ്ടി ഓടിക്കേ.
1: ഓ, കേട്ടു. ഇങ്ങനത്തെ പേടിത്തൊണ്ടനായ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക.
0: അതെ, ഞാൻ ഇത്ര പേടിത്തൊണ്ടനാ. സമ്മതിച്ചു.

0: സാന്ദ്രയ്ക്ക് ഇത്തിരി ധൈര്യം കൂടുതലുണ്ടെന്ന് എനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ.
1: ആണല്ലോ.
0: സമ്മതിച്ചു.
1: ആ കേട്ടോ ഡോക്ടറെ, ഒരിക്കൽ ഞാൻ ഫ്രാങ്ക്ഫർട്ടിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോ മുന്നേ പോയ ഒരു കാറ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. എന്റെ കാറ് സായിപ്പിന്റെ കാറിന്റെ പിന്നിൽ ഇടിച്ചു.
0: എന്നിട്ട്?
1: എന്നിട്ട് എന്ത് സംഭവിക്കാനാ? സായിപ്പിൽ നിന്ന് ഈ സാന്ദ്ര ഇത്തിരി കാശ് വാങ്ങിച്ചു.
0: അതെങ്ങനെ?
1: ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു. റൂളും റെഗുലേഷൻസ് ഒക്കെ അങ്ങ് തട്ടിവിട്ടു. അത്ര
0: തന്നെ.
1: പിന്നല്ലാതെ ജീവിച്ചു പോണ്ടേ ഡോക്ടർ. ഡോക്ടർ, നെക്സ്റ്റ് വീക്കിൽ മാത്തച്ഛൻ നാട്ടിലെത്തും. തിരിച്ച് ജർമ്മനിയിലേക്ക് പോകുമ്പോൾ ഞാനും മമ്മിയും പോവും. ഇന്നലെ മാത്തച്ഛൻ എന്നെ വിളിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്ര തിടുക്കത്തിൽ ഞാൻ ഡോക്ടറെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. മമ്മിയെ നന്നായിട്ടൊന്ന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടതല്ലേ ഡോക്ടർ?
0: തൻ്റെ മമ്മി എൻ്റെ മമ്മിയല്ലേ സാന്ദ്ര. അതുകൊണ്ട് ഞാൻ നന്നായി ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. കിടക്കുന്ന മമ്മിയെ ഈ ഞാൻ എഴുന്നേറ്റ് ഓടിപ്പിച്ചിരിക്കും. പോരെ.
1: ഓടിക്കോ?
0: അങ്ങ് ജർമ്മനിയിലേക്ക്. മനസ്സിലായില്ലേ? വിമാനം കയറ്റി വിടുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്.
1: ഞങ്ങളെ യാത്ര അയക്കാൻ ഡോക്ടറും കൂടി വരണം. വരുമോ ഡോക്ടർ?
0: വേണ്ട, ഞാൻ വരുന്നില്ല സാന്ദ്ര.
1: അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇവിടുന്ന് പോകുന്നതിൽ ഡോക്ടർക്ക് ദുഃഖമുണ്ടോ?
0: അങ്ങനെ ചോദിച്ചാൽ ഞാൻ കള്ളം പറയുന്നില്ല. ഉണ്ട്, സത്യമായിട്ടും ഉണ്ട്. താൻ എൻ്റെ പ്രിയ സുഹൃത്തല്ലേ.
1: ആ ദാ വീടെത്തി കേട്ടോ.
0: ആഹാ, പഴയ തറവാട് വീടാണല്ലോ ഇത്. ദേ മാവും പ്ലാവും ഒക്കെ ഉണ്ടല്ലോ.
1: മമ്മിയുടെ തറവാടാ ഇത്. ഇത് മമ്മിക്കുള്ളതാ.
0: ഓ,
1: വരൂ ഡോക്ടർ. ലിസി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഡോക്ടർ ഇരിക്ക്.
0: ഓ, ഇനി ഇരുന്നില്ല എന്ന് വേണ്ട.
2: ചായ എടുത്തില്ലേ ലിസി?
3: ദാ വരുന്നു ചേച്ചി.
0: ഏയ്, തിടുക്കൊന്നും വേണ്ട സാന്ദ്ര, അവരെടുക്കട്ടെ. നമ്മൾ വന്ന് കേറിയതല്ലേ ഉള്ളൂ, ഒക്കെ സാവധാനം മതി. അല്ല, മമ്മി എവിടെ കിടക്കുന്നത്? ആദ്യം മമ്മി ഒന്ന് കാണട്ടെ.
1: കാണാലോ, എന്തായാലും ചായ കുടിച്ചിട്ടാവാൻ പരിശോധനയും മറ്റുമൊക്കെ. ആ ദാ ലിസി ചായ ആയിട്ടൊന്നല്ലോ.
0: ഏ, നീയോ?
3: ഓ എന്റെ ജീസസ്, ഡോക്ടർ.
0: എടി ദുഷ്ടെ.
3: അയ്യോ, എന്നോട് ക്ഷമിക്കണം ഡോക്ടർ. ഞാൻ
0: എടി
1: ഡോക്ടർ
0: കൊല്ലുപിടി ദുഷ്ടൻ തന്നെ ഞാൻ.
1: ഡോക്ടർ വേണ്ട, ഇനി ലിസി തല്ലണ്ട, ഞാൻ സമ്മതിക്കില്ല.
0: സാന്ദ്ര, എന്റെ കയ്യിൽ നിന്ന് വിടെ, വിടാൻ
1: വിടില്ല. ലിസിയും ഡോക്ടറും തമ്മിൽ എന്താണ് ബന്ധം? അതെനിക്ക് അറിയണം. അറിഞ്ഞേക്കൂ. ഇങ്ങോട്ട് ഡോക്ടറെ കൊണ്ടുവന്നത് ലിസിയെ തല്ലാനും കൊല്ലാനും ഒന്നുമല്ല. ഡോക്ടർ സത്യം പറ.
0: സാന്ദ്ര, ഈ ദുഷ്ടയാണ് എന്റെ ജീവിതം തകർത്തത്, എന്നെ മനോരോഗിയാക്കിയത്, കൊലപാതകിയാക്കിയത്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പലായനം ചെയ്തതും ഇവളാണ്. ഇവളാണ് സാന്ദ്ര ഫിലോമിന. എന്റെ നാട്ടിലെ ക്ലിനിക്കിലെ നേഴ്സ് ഫിലോമിന. ഞാൻ സ്വന്തം സഹോദരിയെ പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ഫിലോമിന.
1: ഫിലോമിന, എന്റെ ജീസസ്. ലിസി, നീ
3: ചേച്ചി ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണേ ഡോക്ടർ. ഈ പാപിയോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലാത്ത നന്ദി കെട്ടവളാണ് ഈ ഫിലോമിന. ഞാൻ ഡോക്ടറുടെ കാലിൽ വീണ് നമസ്കരിച്ചോട്ടെ, എന്നോട് ക്ഷമിക്കണം ഡോക്ടർ.
0: വേണ്ട, എന്റെ കാലിൽ വീണ് കരഞ്ഞാലൊന്നും എന്റെ മനസ്സിന് തീക്കുണ്ടം കെടിലടി. എന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോടി.
3: ഞാൻ ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല ഡോക്ടർ. ആ വേലായുധൻ മുതലാളിയും വിക്രമനും എന്റെ സഹോദരൻ വക്കച്ചനും കൂടി ചെയ്യിച്ചതാ. എന്നെ അവർ നല്ലവണ്ണം തല്ലി ഭീഷണിപ്പെടുത്തി. ഡോക്ടറെ അവർ കൊല്ലുമെന്നും പറഞ്ഞു. ഒടുക്കം എനിക്കത് ചെയ്യേണ്ടി വന്നു ഡോക്ടർ.
0: എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്റെ മുമ്പിൽ നിന്ന് പോകുന്നുണ്ടോ? എനിക്ക് നിന്നെ കാണണ്ട, ഒന്നും കേൾക്കുകയും വേണ്ട. എല്ലാം നഷ്ടപ്പെട്ടില്ലേ എനിക്ക്? എല്ലാം നഷ്ടപ്പെട്ടു. ഇവൾ എല്ലാം നഷ്ടപ്പെടുത്തി എന്റെ കുഞ്ഞാറ്റ.

0: മോളെ, എന്റെ മോളെ.
1: ഫിലോമിന സ്വയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് ഡോക്ടർക്ക് ആശ്വസിക്കാം.
2: എങ്ങനെ?
1: എന്തെല്ലാം അപരനാമങ്ങളായിരുന്നു നാട്ടുകാർ ഡോക്ടർക്ക് ചാർത്തി നൽകിയിരുന്നത്! കൊലപാതകി, വ്യാജ ഡോക്ടർ, മനോരോഗി എന്നിങ്ങനെ.
2: എന്നാലും ഇപ്പോഴും എന്റെ ഉള്ളിൽ കെടാതെ ഒരു തീക്കനൽ, എന്റെ കുഞ്ഞാറ്റ, എന്റെ പൊന്നുമോൾ.
1: അവളെ ഇന്നല്ലെങ്കിൽ നാളെ ഡോക്ടർക്ക് തന്നെ കിട്ടും. ജർമ്മനിക്ക് മടങ്ങുന്നതിന് മുൻപ് കുഞ്ഞാറ്റയെ എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അത് നടക്കില്ലല്ലോ ഡോക്ടർ. ജർമ്മനിക്ക് പോയാൽ പിന്നെ ഉടനെ ഒരു മടക്കം ഇങ്ങോട്ടില്ല. അല്ല, ഡോക്ടറുടെ കണ്ണുകൾ നന്നായി ചുവന്നിരിക്കുന്നു, ദേ നിറയുന്നു.
2: ആത്മവേദന, അത് ഉള്ളിൽ നിന്നല്ലേ സാന്ദ്ര വരേണ്ടത്? മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ലേ പറയുന്നത്? അതൊക്കെ പോട്ടെ, മമ്മിക്ക് ഞാൻ കുറിച്ചു തന്ന മരുന്നുകൾ കൃത്യമായി കൊടുക്കണം. ജർമ്മനിയിൽ ചെന്നാൽ പിന്നെ അവിടെ ഫിസിഷ്യനെ കാണിച്ചാൽ മതി.
1: ഇപ്പൊ തന്നെ മമ്മിക്ക് നല്ല സുഖമുണ്ട്, എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു ഡോക്ടർ.
2: ഉവ്വോ, എല്ലാ സന്തോഷങ്ങൾക്കും മേലെയാണ് ഒരു ഡോക്ടർ ചികിത്സിക്കുന്ന രോഗി വേഗം സുഖപ്പെടുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അതിപ്പോ ഞാൻ അനുഭവിക്കുന്നു സാന്ദ്ര. സത്യം.
1: എന്നാ ഡോക്ടർ ഒന്ന് ചിരിച്ചേ, ഞാനൊന്ന് കാണട്ടെ. ഇനി ഇങ്ങനെയൊന്നും കാണാൻ നമുക്ക് രണ്ടാൾക്കും കഴിഞ്ഞില്ലെങ്കിലോ.
2: അങ്ങനെയോ?
3: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, ധന്യ മേരി, ശ്രീലേഖ കുമാരി വി എസ്, സുധാകരൻ, തമലം ശ്രീകുമാർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ, ഫിലോമിന, ചന്ദ്രു നിർമ്മൽ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
4: ഈ നാടകത്തിന്റെ 19-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15
5: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം. ഒരു

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.

0: സമയം 3 മണി.
1: ആകാശവാണി. നമസ്കാരം. ഗാന്ധി ജയന്തി ദിനത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകൾ സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലുടനീളം പങ്കാളിത്ത ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ചൈതന്യമുണർത്തി ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ 2.42 ലക്ഷത്തിലധികം പ്രത്യേക ഗ്രാമസഭകൾ സംഘടിപ്പിച്ചു.

0: സംഘടിപ്പിച്ചു. ജനങ്ങളെ പ്രാദേശിക വികസനത്തിന്റെ കേന്ദ്രസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഗ്രാമസഭകൾ ചേർന്നത്. സബ്കി യോജന സബ്കാ വികാസ് സംരംഭത്തിന് കീഴിൽ ഗ്രാമീണർ ഒത്തുചേർന്ന് തങ്ങളുടെ പ്രദേശത്തെ മുൻഗണനാ വിഷയങ്ങൾ കണ്ടെത്തുകയും പൌരകേന്ദ്രീകൃത പദ്ധതികളെയും സേവനങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ ഗ്രാമങ്ങളുടെ വികസന അജണ്ടയ്ക്ക് രൂപം നൽകാൻ ഗ്രാമസഭകൾക്ക് സാധിച്ചു. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ അവർക്ക് ശബ്ദമുണ്ടാക്കുമ്പോഴാണ് സുസ്ഥിരവും സമഗ്രവുമായ വികസനം ആരംഭിക്കുന്നത്. ഈ തത്വത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളിലൂടെ 2027-28 വർഷത്തേക്കുള്ള പഞ്ചായത്ത് വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള ശക്തമായ രൂപരേഖയ്ക്കാണ് ആരംഭം കുറിച്ചിരിക്കുന്നത്. ശാക്തീകരിക്കപ്പെട്ടതും സ്വയം പര്യാപ്തവുമായ പഞ്ചായത്തുകളാണ് രാജ്യത്തിന്റെ ശക്തി. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ കുടികൊള്ളുന്നുവെന്ന മഹാത്മാഗാന്ധിയുടെ ആശയത്തെ മുൻനിർത്തിയാണ് കഴിഞ്ഞ 12 വർഷമായി ഗ്രാമീണ ഇന്ത്യയെ വികസനത്തിലേക്ക് നയിക്കാനുള്ള പ്രയത്നങ്ങൾ പുരോഗമിക്കുന്നത്. ഗ്രാമീണ വികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ വാക്കുകളിലേക്ക്.
1: एक एक कोड़ी करोड़ों में से भी लेकर हम फूंक फूंक पर चले और आस्ते आगे करें और ऐसा समझें कि एक कोड़ी हम खर्च तो करते हैं लेकिन वो हिंदुस्तान की झोंपड़ियों में जाती है कि नहीं, ये देखना है. मेरे लिए तो वही हिसाब होता है कि हम पैसे लेते हैं करोड़ों रुपये वो हिंदुस्तान की झोंपड़ियों में से आता है. कि अगर पंचायत राज है, लोगों के नाम से ही राज चलता है, लोगों के काम से ही राज चलता है, तो लोगों के पास से पैसा तो लेना पड़ेगा, लेकिन वो पैसा लेते हैं उससे 10 गुना उनके घर में जाना चाहिए. देहातों में मैं सफाई का काम कर लेता हूँ, वो सड़क बनाता हूँ, रास्ते बना लेता हूँ, तो वो देहाती लोग तो समझे कि ये तो हमारे पास पैसे आते हैं.
0: കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും മുൻനിര പദ്ധതികളും നടപടികളുമായിരുന്നു പ്രത്യേക ഗ്രാമസഭകളിലെ ചർച്ചകളുടെ പ്രധാന കേന്ദ്രബിന്ദു. ചർച്ചകളിൽ പങ്കാളികളാകാൻ ഗ്രാമീണ ജനങ്ങൾക്ക് പ്രത്യേക ഗ്രാമസഭകൾ നേരിട്ട് വേദിയൊരുക്കി. സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റുകൾ പഞ്ചായത്തുകൾക്ക് കൂടുതൽ ലഭ്യമാക്കുക, സ്വന്തം വരുമാന സ്രോതസ്സുകളിലൂടെയുള്ള സാമ്പത്തിക സ്വയം പര്യാപ്തത, സുരക്ഷിതമായ സ്വത്ത് ഭൂമി അവകാശങ്ങൾ, ഉറപ്പായ തൊഴിലും ഉപജീവന മാർഗവും, സുരക്ഷിതമായ കുടിവെള്ളവും ശുചിത്വവും, ജലസുരക്ഷ, ഭക്ഷ്യസുരക്ഷ, ഉപഭോക്തൃ സംരക്ഷണം, സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ ചർച്ചകൾ നടന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളും പൌരകേന്ദ്രീകൃത നടപടികളും ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ പദ്ധതികൾ വ്യക്തമാക്കുന്ന രേഖകൾ സഭകളിൽ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. പ്രാദേശിക നിവാസികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തങ്ങളുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ചു. വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഫീൽഡ് തലത്തിലുള്ള ജീവനക്കാരുടെയും മൈ ഭാരത് വോളണ്ടിയർമാരുടെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമസഭകളുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലുള്ള ഇടപെടലുകൾ പൌരകേന്ദ്രീകൃത പദ്ധതികളെക്കുറിച്ചുള്ള അർത്ഥവത്തായ സംവാദങ്ങൾക്കും അടിത്തട്ടിൽ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും വഴിയൊരുക്കുന്നു. പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ വിനീത് ജോഷിയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെടുകയും രാജ്യത്തുടനീളമുള്ള ഗ്രാമസഭകളുടെ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തീരാജ് മന്ത്രാലയവും മറ്റ് 21 മന്ത്രാലയങ്ങളും വകുപ്പുകളും സംയുക്തമായി നടപ്പിലാക്കുന്ന പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ഹാൾ ഓഫ് ഗവൺമെന്റ് സമീപനത്തിന്റെ മികച്ചൊരു പ്രതിഫലനമാണ്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമഗ്രവും ജനപങ്കാളിത്തത്തോടെയുള്ളതുമായ വികസന പദ്ധതികൾ തയ്യാറാക്കാൻ പഞ്ചായത്തുകളെ പ്രാപ്തരാക്കുന്നതിനായി 2018 മുതൽ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രചാരണ പരിപാടികൾ നടത്തിവരുന്നുണ്ട്. രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതിക്ക് കീഴിൽ പ്രാദേശിക വികസനത്തിന്റെ 9 പ്രധാന മേഖലകളെ അടിസ്ഥാനമാക്കി പരിശീലനങ്ങളും ശേഷി വികസന പരിപാടികളും മന്ത്രാലയം ഉറപ്പാക്കുന്നു. രാജ്യത്തുടനീളമുള്ള 2.55 ലക്ഷത്തിലധികം ഗ്രാമപഞ്ചായത്തുകൾ ജനപങ്കാളിത്തത്തോടെയുള്ള ഗ്രാമപഞ്ചായത്ത് വികസന പദ്ധതികൾ തയ്യാറാക്കുകയും അവ ഈ ഗ്രാം സ്വരാജ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം ഓരോ ഗ്രാമപഞ്ചായത്തിനും തങ്ങളുടെ നേട്ടങ്ങളും കുറവുകളും തിരിച്ചറിയാൻ പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് സഹായിക്കുന്നു. ഈ സൂചികയുടെ അടിസ്ഥാനത്തിൽ മുൻഗണനാക്രമത്തിലുള്ള വികസന മേഖലകളിൽ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ ഗ്രാമസഭകൾക്ക് സാധിക്കുന്നു. ഇത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രാദേശികവൽക്കരണത്തിനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിനും വലിയ കരുത്ത് പകരുന്നു. കേരളത്തിലും ഇതോടനുബന്ധിച്ച് ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ അളഗപ്പാനഗർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭയിൽ ബിബിജി റാംജി വികസിത ഗ്രാമപഞ്ചായത്ത് പ്ലാൻ, ശൈശവ വിവാഹമുക്ത ഗ്രാമം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്തു. വിവിധ പദ്ധതികളുടെ അംഗീകാരത്തിനായി

0: ഗ്രാമസഭ പ്രധാനമായും ചേർന്നത്. ഇതുപോലെ മൂന്ന് മാസത്തിൽ ഒരിക്കലും സ്പെഷ്യലായി എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഗ്രാമസഭ പൊതുവെ ചേരാറില്ല. ഈ അർത്ഥത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള മുഴുവൻ വോട്ടർമാർക്കും തന്റെ അഭിപ്രായങ്ങളും അതുപോലെ ആവശ്യങ്ങളും നിരത്താനും അത് തീരുമാനിക്കാനുമുള്ള ഒരവസരമായി ഈ ഗ്രാമസഭയെ പൊതുവെ പഞ്ചായത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
1: കോട്ടയം ജില്ലയിലെ അയ്മനം ഗ്രാമപഞ്ചായത്തിൽ വികസിത് ഗ്രാമപഞ്ചായത്ത് പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ പ്രാരംഭഘട്ടമായി ഗ്രാമസഭ സംഘടിപ്പിച്ചു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ പദ്ധതിയുടെ നടത്തിപ്പുൾപ്പെടെ അവലോകനം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം അയ്മനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഹരികുമാർ നിർവഹിച്ചു. ഗ്രാമീണ മേഖലയുടെ വികസനം ഉറപ്പാക്കുന്നതിൽ ഇത്തരം ഗ്രാമസഭകൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും പ്രത്യേക ഗ്രാമസഭയെക്കുറിച്ചും ശ്രീമതി ബിന്ദു ഹരികുമാർ ആകാശവാണി വാർത്തകളോട്.
2: ഐമനം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതിയുടെ ഭാഗമായി ഐമനം ഗ്രാമപഞ്ചായത്തിൽ വികസിത് ഗ്രാമപഞ്ചായത്ത് പ്ലാൻ VGPP തയ്യാറാക്കുന്നതിന്റെ പ്രാരംഭഘട്ട ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ അനു ശിവപ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി. ഗ്രാമീണ മേഖലയുടെ വികസനം ഉറപ്പാക്കുന്നതിനായി ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഗ്രാമസഭകൾ സംഘടിപ്പിക്കുകയും നാടിന്റെ പുരോഗതി ഉറപ്പാക്കുന്നതിനുമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യും. പഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത്. ഐമനം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കാർഷിക മേഖല കൂടുതൽ ഉള്ള ഒരു പഞ്ചായത്താണ്. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്.
1: ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. 16th ധനകാര്യ കമ്മീഷൻ 2026-31 വർഷങ്ങളിലേക്ക് ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 435,236 കോടി രൂപയാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. 15th ധനകാര്യ കമ്മീഷനെ അപേക്ഷിച്ച് ഏകദേശം 84% വർധനയാണ് രേഖപ്പെടുത്തുന്നത്. ഇതിലൂടെ പ്രതിവർഷ പ്രതിശീർഷ ഗ്രാന്റ് 400 രൂപയിൽ നിന്ന് ഏകദേശം 950 രൂപയായി ഉയരും. ഇതുകൂടാതെ പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആത്മനിർഭർ പഞ്ചായത്ത് പ്രത്യേക അവാർഡിന് 1 കോടി രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് നൽകുന്നത്. സ്വാമിത്വ പദ്ധതിക്ക് കീഴിൽ 2.06 ലക്ഷം ഗ്രാമങ്ങളിലായി 3.33 കോടി പ്രോപ്പർട്ടി കാർഡുകൾ ഇതുവരെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലൂടെ ഏകദേശം 1,713 കോടി രൂപയുടെ ലോണുകൾ അനുവദിക്കുകയും വസ്തു ഉടമകൾ എന്ന നിലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. 2026 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ പദ്ധതിയിലൂടെ ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഓരോ സാമ്പത്തിക വർഷത്തിലും 125 ദിവസത്തെ വേതനത്തോടുകൂടിയ തൊഴിൽ ഉറപ്പ് നൽകുന്നു. ഇതുവരെ 31.69 കോടിയിലധികം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഏകദേശം 2.23 കോടി കുടുംബങ്ങളിലെ 2.81 കോടിയിലധികം തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുകയും 2.31 ലക്ഷത്തോളം ഗ്രാമപഞ്ചായത്തുകളിൽ ഇതിന്റെ ജോലികൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. കൂടാതെ വികസിത് ഗ്രാമപഞ്ചായത്ത് പ്ലാൻ പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ച് തൊഴിലുകൾ തീരുമാനിക്കാൻ ഗ്രാമസഭകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ വഴിയുള്ള തൊഴിലുറപ്പ് പരിപാടികൾ ഗ്രാമീണ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾക്ക് കാരണമായതായി കണ്ണൂർ കടമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് മേറ്റായ സിനി ആകാശവാണിയോട്.
3: ആദ്യകാലങ്ങളിൽ നമുക്ക് അതായത് പണിസ്ഥലത്ത് വെച്ചിട്ട് തന്നെയായിരുന്നു ഫോട്ടോ എടുക്കലെങ്കിൽ ഇപ്പോൾ ജിയോടേക്ക് എവിടുന്നാണോ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കേണ്ടത്. എല്ലാ തൊഴിലാളികളും ഇപ്പൊ ഏകദേശം ബാങ്കിലെല്ലാം പോയി പൈസ വാങ്ങാൻ തയ്യാറായി. ആദ്യകാലങ്ങളൊന്നും ഇവർക്ക് ബാങ്കിൽ പോയിട്ട് അങ്ങനെ പൈസ വാങ്ങാനൊന്നും അത്ര ഇതില്ലായിരുന്നു. ഈ പദ്ധതി വന്നതിന് ശേഷം നമ്മൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരികയോ ജീവിതമാർഗം മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 401 രൂപ വന്നു, 4 ആഴ്ചയുടെ പൈസ നമുക്ക് നേരിട്ട് അക്കൗണ്ട് കിട്ടി. ആദ്യകാലങ്ങളിൽ നമുക്ക് മണ്ണുജല സംരക്ഷണങ്ങൾ വരുമ്പിടല് തടം തുറക്കൽ അങ്ങനത്തെ ഒക്കെ പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ VBG വന്നത് മുതല് ആ പദ്ധതിയെല്ലാം ഒഴിവാക്കിയിട്ടുള്ളത്. ഇക്കോ വർഷം ഏപ്രിൽ മുതലാണ് പണി തുടങ്ങിയത്. മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലും കൂടി എടുത്തിട്ട് 63 പണി ഏകദേശം എടുത്തു ഈ വർഷം നമ്മള്. അതില് സ്ഥിരമായി വന്ന ഒരാൾക്ക് 61 പണിയായിട്ടുണ്ട്. ഇതിന് പുറമെ നമുക്ക് ഇനിയിപ്പോ VBG റാംജി പദ്ധതിയിൽ എടുക്കാൻ പറ്റുന്നത് മഴക്കുഴിയുണ്ട്, പ്ലാന്റേഷൻ പദ്ധതിയുണ്ട്. ഏകദേശം എസ്റ്റിമേറ്റിലാക്കി വരുന്നുണ്ട്. പ്ലാന്റേഷന്റെ ഭാഗമായിട്ട് കടമ്പൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ഒന്നിച്ച് തരുന്നിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ കൃഷിഭവന്റെ കയ്യിൽ തെങ്ങിൻ തൈയും കവുങ്ങിൻ തൈയും എല്ലാം തന്ന് അത് നമ്മൾ നട്ടുപിടിപ്പിച്ച് അതിന് ജൈവവേലി നട്ടുണ്ടാക്കി അത് സംരക്ഷിക്കുക, അതാണ് പ്ലാന്റേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. VBG റാംജി പദ്ധതി നല്ലതും ആണ്, പക്ഷെ നമുക്ക് 125 തൊഴിൽ ദിനം ഉണ്ടെങ്കിലും ആ തൊഴിൽ എടുക്കേണ്ടത് കുറവാണ്. ഈ VBG റാംജി പദ്ധതി തന്നെ നമുക്ക് മണ്ണ് ജല സംരക്ഷണവോ അങ്ങനെയുള്ള പദ്ധതികളെല്ലാം തന്നതാണെങ്കിൽ നമുക്ക് ഏകദേശം 125 തൊഴിൽ ദിനങ്ങൾ കിട്ടും. മണ്ണ് ജല സംരക്ഷണ പദ്ധതി തരുന്നതിനെ പറ്റി ഗവൺമെന്റ്

0: വേണ്ടി ആലോചിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
1: ക്യാച്ച് ദ റെയിൻ പദ്ധതിക്ക് കീഴിലുള്ള പ്രവർത്തനങ്ങൾ, മഴവെള്ള സംഭരണം, ഭൂഗർഭജല റീചാർജ്, ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംരക്ഷണം എന്നിവയെക്കുറിച്ചുള്ള അവബോധ പരിപാടികളും ഗ്രാമസഭകൾ വിലയിരുത്തി. സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അവബോധ വീഡിയോകളുടെ പ്രദർശനം, വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ എന്നിവയോടൊപ്പം ജലപ്രതിജ്ഞ ചൊല്ലലും പ്രത്യേക ഗ്രാമസഭകളിൽ നടന്നു. മഴവെള്ളം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനും സുസ്ഥിര ജലമാനേജ്മെന്റിനായി കൂട്ടായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനുമായി ക്യാച്ച് ദ റെയിൻ ഗാനം സഭകളിൽ പ്രദർശിപ്പിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് കീഴിൽ ഗ്രാമീണ മേഖലയിലെ പൈപ്പ് വെള്ള കണക്ഷനുകൾ 16 കോടിയിലധികം കുടുംബങ്ങളിൽ എത്തിക്കാനായി. അതായത് ഈ സംരംഭത്തിന്റെ 80% പുരോഗതി കൈവരിച്ചു. പൂർത്തിയായ ജലവിതരണ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും പ്രാദേശിക കൂട്ടായ്മകൾക്കുമായി കൈമാറുന്ന ജൽ അർപ്പൺ ചടങ്ങും ഗ്രാമസഭകളിൽ നടന്നു. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിൻ സമാപിക്കുന്ന പശ്ചാത്തലത്തിൽ ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ ഗ്രാമസഭകളിൽ വിശദമായി ചർച്ച ചെയ്തു. ബാലവിവാഹ ലഹരി വിമുക്തവുമായ ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ട് ഗ്രാമസഭകളിൽ ചർച്ചകൾ സംഘടിപ്പിച്ചു. പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയെക്കുറിച്ച് ചർച്ചയായി. ബാലവിവാഹങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ, ലഹരിമുക്ത ഭാരത് അഭിയാൻ എന്നിവ കൂടാതെ സഹകരണ സംഘങ്ങളുടെ ഡിജിറ്റൽ പരിവർത്തനത്തെയും ശക്തിപ്പെടുത്തലിനെയും കുറിച്ചും ചർച്ചയായി. പങ്കാളിത്ത ജനാധിപത്യത്തിന്റെയും പ്രാദേശിക ഭരണത്തിന്റെയും അടിസ്ഥാനശില ഗ്രാമസഭകളാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ പ്രത്യേക ഗ്രാമസഭകൾ. ശക്തവും സ്വയംപര്യാപ്തവും വികസിതവുമായ ഒരു ഇന്ത്യയുടെ അടിത്തറ എന്നത് അതിന്റെ ഗ്രാമീണ ജനതയുടെ ശബ്ദത്തിലും തീരുമാനങ്ങളിലും അധിഷ്ഠിതമാണെന്ന് വീണ്ടും അടയാളപ്പെടുത്തുകയാണ് ഒക്ടോബർ 2 സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകൾ. ഓരോ പൌരനും വികസന പ്രക്രിയയിൽ തുല്യ പങ്കാളിത്തമുള്ള ഒരു പുതിയ ജനാധിപത്യ സംസ്കാരത്തിനാണ് ഈ ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത്. അടിത്തട്ടിൽ നിന്നുള്ള ഈ മാറ്റത്തിന്റെ അലയൊലികൾ വരും തലമുറകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കുമെന്നതിൽ തർക്കമില്ല. സബ് കി യോജന, സബ് കാ വികാസ് എന്ന ആപ്തവാക്യം അനർത്ഥമാക്കിക്കൊണ്ട് രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളും ഒരേ മനസ്സോടെ വികസനത്തിന്റെ പുതിയ ചരിത്രം കുറിക്കുകയാണ്. രാജ്യത്തുടനീളം സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകൾ സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം സുധിൻ സൈനുദ്ദീൻ.

ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും ശ്വേതയും പാടിയ ഗാനമാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

അടുത്ത ഗാനം പാടിയത് സന്നിധാനന്ദൻ, രൂപ എന്നിവർ. തിലോത്തമ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ രചന ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം ദീപക് ദേവ്.

ഗാനരചന ഒ എൻ വി, സംഗീതം രവീന്ദ്രൻ, യേശുദാസും സംഘവും പാടിയത് ചിത്രം ലാൽ സലാം.

രമേഷ് മണിയാത്തിന്റെ രചനയ്ക്ക് സാജൻ കെ രാമിന്റെ സംഗീതം, ശ്രീനിവാസും ശ്വേതയും ജോസേട്ടന്റെ ഹീറോ എന്ന ചിത്രത്തിൽ പാടിയത്.

0: ആകാശവാണി.
1: നേർമൊഴി.
0: ശ്രോതാക്കളെ, അഭിനേതാവും തിരക്കഥകൃത്തുമായ ആനന്ദ് മന്മഥന്റെ സിനിമാ വിശേഷങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. അദ്ദേഹത്തോടൊപ്പം മനീഷ് MP.
2: നമ്മൾ കുറേ സിനിമകൾ ചർച്ച ചെയ്തു. എന്താണ് JJ പോലുള്ള, അല്ലെങ്കിൽ പൊന്മാൻ പോലുള്ള സിനിമയിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു മാസ് എൻ്റർടൈനർ പോലുള്ളൊരു ഖലീഫ പോലുള്ള ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സമ്മാനിച്ച ഒരു സംവിധായകൻ്റെ അത്രയും വലിയ ക്യാൻവാസിലേക്കൊക്കെ വരുമ്പോൾ ഒരു വ്യത്യാസം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്?
3: വ്യത്യാസം ബേസിക്കലി ഇതെല്ലാം സെയിം തന്നെയാണ്. ഇതിൻ്റെ പ്രോസസ്സുകളൊക്കെ സെയിം ആണ്. പിന്നെ ഇതിൻ്റെ സ്കെയിലാണ് ഈ പറയുന്ന പോലെ. ഇപ്പം വലിയ താരങ്ങൾ വലിയ സിനിമകൾ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തപ്പെടാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അത് വലിയൊരു കാര്യമാണ്. എന്നെ ഖലീഫയിലോട്ട് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത്, ആനന്ദ് ഇത് ചെറിയ റോളാണ്, പക്ഷേ ഇതൊരു വലിയ സിനിമയാണ്. ഈ പറഞ്ഞ പോലെ സിനിമ വലുതാവും.

0: തന്നെ ഇത് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തപ്പെടും. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ആക്ടർ ചെയ്യേണ്ടത് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ എത്തപ്പെടുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഞാൻ തിരഞ്ഞെടുത്തതും. പിന്നെ ആ സിനിമയിലോട്ട് പോയതുകൊണ്ട് എനിക്കുണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത് ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റി, വൈശാഖേട്ടൻ എന്നുള്ളൊരു ആളുടെ പ്രോസസ്സ് കാണാൻ പറ്റി, പിന്നെ അതിനേക്കാളൊക്കെ വലുതായിട്ട് പൃഥ്വിരാജ് എന്നുള്ള നടനെ അറിയാൻ പറ്റി. കാരണം നമ്മൾ ദുബായിലായിരുന്നു നമ്മളെ കൂടുതൽ ഷൂട്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ അറിയാലോ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മളടുത്ത് സംസാരിക്കൂ എന്നൊക്കെ ഉള്ളൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി നമ്മളെ കാര്യമായിട്ട് സംസാരിക്കുകയും നമ്മുടെ പ്രോസസ്സുകളെ പറ്റി സംസാരിക്കുകയും പുള്ളിയുടെ ആക്ടിങ്ങിനെ പറ്റി സംസാരിക്കുകയും സിനിമകളെ പറ്റി, പുള്ളിക്ക് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ മനസ്സിൽ സിനിമ മാത്രമേ ഉള്ളൂ. പുള്ളി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയെ പറ്റിയാണ്. നമ്മളൊരു 2 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ ഞാനും സഞ്ജുവും പൃഥ്വിരാജും എല്ലാം കൂടെ ഒരിടത്തിരുന്ന് സംസാരിച്ചില്ല. അപ്പം നമ്മൾ ഈ 2.5 മണിക്കൂർ സംസാരിച്ച സിനിമയെ പറ്റി മാത്രമാണ്, വേറെ ഒന്നിനെ പറ്റി സംസാരിച്ചില്ല. അപ്പം തന്നെ നമുക്കറിയാം പുള്ളി എത്രത്തോളം പാഷനേറ്റഡാണ് സിനിമ എന്നുള്ള കലാരൂപത്തോടെ എന്നുള്ളത് കൂടുതൽ അറിയാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, കാരണം നമ്മളെയും പുള്ളി റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ,
1: തീർച്ചയായും
0: സന്തോഷമാണ്.
1: താങ്കൾ തമാശയായി ചില ഇന്റർവ്യൂവിൽ പറഞ്ഞു കണ്ടിട്ടുണ്ട് അജു വർഗീസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെബ് സീരീസ് ചെയ്തിരിക്കുന്ന ഒരാള്.
0: ഇപ്പൊ അത് മാറി കേട്ടോ, ഇപ്പൊ അത് മാറി. അത് ആ സമയത്ത് അങ്ങനെയായിരുന്നു തോന്നുന്നു, കാരണം കുറെ ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമുക്ക് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വെബ് സീരീസുകൾ കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. ഇപ്പൊ അതൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, OTTയിൽ ഈ വെബ് സീരീസുകൾ വരുന്നത് അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സന്തോഷമുള്ള കാര്യം, കാരണം എന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഒരു ക്യാരക്ടർ ഈ പറയുന്ന പോലെ ജിജി എന്നുള്ള ക്യാരക്ടറാണ്.
1: ഞാൻ അതിലേക്ക് വരികയായിരുന്നു, കോൺട്രാക്ടർ ജിജി. ഈ SHO ദയാനന്ദനെ പോലെ കോൺട്രാക്ടർ ജിജിയും മറ്റയാളെ പറ്റിക്കുമോ
0: പറ്റിക്കുമോ
1: എന്ന് ഒരു പേടിയൊക്കെ ഉണ്ടാവുകയും പിന്നീട് അത് അതിനൊരു വേറൊരു റിവീലിംഗ് ആണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ് കാണാത്തവരെ പറയുന്നില്ല കോൺട്രാക്ടർ ജിജിയെ കുറിച്ച്.
0: കോൺട്രാക്ടർ ജിജിയും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഞാൻ ഈ ക്യാരക്ടറുകളെയൊക്കെ കണക്ട് ചെയ്യുന്നത് പഴയ 90s സിനിമകളിൽ നമ്മളെ ജഗതി ക്ഷേത്രൻ ചെയ്ത അല്ലെങ്കിൽ ഈ അവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് അതേപോലത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു ശ്രേണിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്കത് മനസ്സിൽ ഞാൻ മനസ്സിലെടുത്തത്. അപ്പം ജിജി എന്നുള്ള ക്യാരക്ടർ നമുക്ക് ദൂരെ നോക്കുമ്പോൾ ആ ഇവൻ പറ്റിക്കും, ഇവൻ കള്ളനാണ് എന്ന് തോന്നും.
1: അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പൊലിപ്പിച്ച്
0: പറയുന്നത്. ഇല്ല ഞാൻ ഇത് ചേട്ടാ ഇവിടെ ഒരു ചെറിയൊരു പ്രതിമ വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സ്റ്റാച്യു വെച്ചുതരാന്നാണ് പുള്ളി പറയുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിലാണ് പുള്ളി പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടർ പറ്റിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും ആ ഇത്രയും ഇറങ്ങി ഇത്രയും കാലമല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രയും ഒരു കാലം ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തുമ്പോഴും നമുക്ക് മനസ്സിലാവും അവ അങ്ങനെയല്ല. അവൻ ഈ പറയുന്നതെല്ലാം അവനെ വർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്, അവൻ അങ്ങനെ പറ്റിക്കുന്ന ഒരു തന്നെ അല്ല എന്ന് പറഞ്ഞാൽ അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചുള്ള ഒരു ഡയലോഗിൽ നമുക്ക് മനസ്സിലാവും. അപ്പം ആ ക്യാരക്ടർ അങ്ങനെ ഷെയ്ഡുള്ളതും ഭയങ്കര രസമായിരുന്നു. അപ്പം ആ ഒരു ഒറ്റ സീനിൽ മാത്രമാണ് അവൻ ഇമോഷണൽ ആവുന്നത്. അതിലൂടെ ആൾക്കാരിലേക്ക് അത് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം പിന്നെ ആൾക്കാർ ജിജിയെ കാണുന്ന വേറെ രീതിയിലാണ്. അവൻ കൂടെ നിൽക്കുന്ന ഒരു തന്നെയാണ്, അവൻ എല്ലാത്തിനും നിൽക്കുന്ന ഒരു തന്നെ. അപ്പം അത് സന്തോഷമുള്ള സംഭവമാണ്.
1: നിലിൻ സാന്ദ്ര ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഫീച്ചർ ഫിലിമിന് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമിന് തിരക്കഥ എഴുതുന്ന സിനിമ മെഡിക്കൽ മിറാക്കിൾ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തും താങ്കളുടെ സാന്നിധ്യമാണ്. ഒരു ഡെബ്യൂ ഡയറക്ടറിന്റെ കൂടെ താങ്കൾ ജോലി ചെയ്യാണ്, എനിക്ക് തോന്നുന്നു സിനിമയിൽ ആദ്യമായിട്ടാണ്. ജോഷേട്ടൻ ഡെബ്യൂ ഡയറക്ടറാണെന്നെങ്കിലും അദ്ദേഹത്തിന് ഡെബ്യൂ ഡയറക്ടർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അതൊരു എനിക്ക് തോന്നുന്നു കാലത്തിന് മുന്നേ ഉള്ള ഒരു സബ്ജക്റ്റാണ് അത് പറയുന്നത്, കാലം കടന്നുള്ള ഒരു സബ്ജക്റ്റാണ് സംസാരിക്കുന്നത് തോന്നുന്നു.
0: അല്ല ഡെബ്യൂ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റൻഷൻ പ്ലീസ് എന്ന് പറഞ്ഞ ജിതിൻ ഐസക് തോമസ് അവൻ ഡെബ്യൂ ചെയ്തതാണ്. പിന്നെ ഇപ്പം ചെയ്ത PC-35 സബാസിങ് സബാഞ്ചാട്ടനും ഡെബ്യൂ സിനിമയാണ്. പിന്നെ ഇതും ഷ്യാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഷ്യാമിൻ ഭയങ്കര അവൻ എന്താ വേണ്ടതെന്ന് അവൻ കൃത്യമായിട്ട് അറിയാം. അപ്പം അവൻ അത് തന്നെയാണ് എടുക്കുന്നത്, അവൻ കൺവീൻസ്ഡ് ആണ്. പിന്നെ അവർ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്, കാരണം രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. ആ സമയത്തായിട്ടില്ല, എന്നാലും ഇപ്പം അതിൻ്റെതായിട്ടുള്ളൊരു അവർ തമ്മിലുള്ളൊരു ഒരു ബന്ധം ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം അവരെന്താ ചിന്തിക്കുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും. അവർ തമ്മിൽ തർക്കമൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ പേരിൽ, ക്രിയേറ്റീവായിട്ട് തർക്കമാണ്. അതെ, പക്ഷേ ഈ സിനിമയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്നെ ആദ്യം വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷേ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്, ഇതാണ് ഈ കഥയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്, അത് വെച്ചിട്ടാണ് ആ കഥ എങ്ങോട്ട് പോകാനുള്ള തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആക്ടർ എന്ന് പറയുന്നത് ഷറഫുദ്ദീനൊക്കെയാണ്. ഷറഫുക്കേനോട് ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, 70-44 വൈറ്റ് വോൾട്ട് എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കതൊരു പേഴ്സണൽ ഒരു സംഭവമാണ്. ഞാനും ഷറഫുക്കേനും കൂടെ ഉള്ളൊരു സീനുണ്ട് അതിൻ്റെ അകത്ത്, ഏറ്റവും അവസാനം വരുന്ന സീൻ. അപ്പം അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പുള്ളി തന്നെയാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞെടാ ഇങ്ങനെയൊക്കെ ചെയ് നോക്കെന്നൊക്കെ പറഞ്ഞതും. ഇതേപോലെ രണ്ട് വേരിയേഷൻ ഉള്ള ക്യാരക്ടറാണ് ആ ക്യാരക്ടറിന്, ഇപ്പം കുറച്ച് തകർന്നിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പം അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് അല്ല, നമുക്ക് എനിക്ക് എന്തുകൊണ്ടോ എൻ്റെ അടുത്തേക്ക് വരുന്നതൊന്നും റിപ്പീറ്റ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല, ക്യാരക്ടേഴ്സ് ഒന്നും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടില്ല. അത് എന്ത് ഭാഗ്യം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇപ്പം പൊന്മാനിലെ ബ്രൂണോയും ഇത്തിരി നേരത്തിലെ ചഞ്ചലിനെ എടുത്തു നോക്കിയാൽ ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടറുകൾ എന്തുകൊണ്ടോ എന്നെ വരുന്നിട്ടുണ്ട് ഇതുവരെ. അല്ലെങ്കിൽ ഇപ്പം വില്ലൻ വേഷങ്ങൾ മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ സീരിയസ് ക്യാരക്ടറുകൾ മാത്രം ചെയ്യുന്ന ഒരു ആക്ടർ, അല്ലെങ്കിൽ കോമഡി മാത്രം ചെയ്യുന്ന, അങ്ങനെ എന്നെ ഇതുവരെ ആരും വേർതിരിച്ച് കണ്ടിട്ടില്ല എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്.
1: ഈ

0: നമ്മൾ ഹരിശ്രീ അശോകൻ ചേട്ടനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ സി ഐ ഡി മ്യൂസയില് ഇവരാദ്യമായിട്ട് നമ്മൾ ക്യാപ്റ്റൻ രാജുവിനെ കാണാൻ പോകുന്ന സീൻ, അതിൽ പുള്ളിക്ക് ഡയലോഗ് ഇല്ല. പക്ഷെ പുള്ളി, നമ്മളെ ഫോക്കസ് പുള്ളിയിലോട്ടും പോവും. ഈ ഡയലോഗുകൾ അവിടെ നടക്കുമ്പോഴും അവിടെ നിന്ന് മറ്റേ തോക്കിംഗ് കോഴിലൂടെ പുക വരുന്നുണ്ട്. അപ്പൊ പുള്ളി തോക്കിലെ അവസാനം ഇത് മെനക്കെട്ടിട്ട് അവസാനം ഒരു തുണി കെട്ടി കെട്ടി വയ്ക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഡയലോഗ് ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്ക്രീനിൽ ഒരു ആക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. കാരണം രണ്ടുപേരും സംസാരിക്കുകയാണ്, നമ്മൾ ബാക്കിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് വെറുതെ നിൽക്കാൻ പറ്റൂല, സ്ക്രീനിൽ വെറുതെ നിൽക്കാനും അറിയണം, അതാണ് വേറൊരു കാര്യം. അപ്പൊ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പണ്ടോട്ട് ഇങ്ങനെ നോക്കി വരായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ഞാൻ മനസ്സിലാവായിച്ചിട്ട് ഇങ്ങനെ ചെയ്തു നോക്കിയതാണ്. പക്ഷെ ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു കോമഡി കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവരാരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്, ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. കാരണം ഇവരെല്ലാം ഫോക്കസ് ചെയ്ത് ഡയലോഗ്സിലായിരുന്നു, ഞാൻ ബാക്കിൽ നിൽപ്പുണ്ടല്ലോ. എഡിറ്റിംഗ് സമയത്താണ് സെന്നസർ വിളിച്ചത്, എടാ നീ എന്തൊക്കെയാണ് എന്റെ അത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, സാർ മോശമാ. ഇല്ലടാ, കൊള്ളാം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയോണ്ടാണ് ആ ക്യാരക്ടർ അങ്ങനെ നിന്നുപോയെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അത് എന്തോ ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നി, അങ്ങനെ ചെയ്തു. പിന്നെ ആ ഒരു സിനിമ ഭയങ്കര രസമായിരുന്നു. അത് സെന്നസറിന്റെ മാത്രം തലയിൽ ഉണ്ടാവുന്ന കുറെ കൺസെപ്റ്റുകളാണ്, വല്ലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് ഒ ടി ടിയിലും ഇല്ല, ആർക്കും കാണാനും പറ്റുന്നില്ല. കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് അത് കാണണമെന്ന്, നിവൃത്തിയില്ല.
1: കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ. ഷോർട്ട് ഫിലിമുകൾ, വെബ് സീരീസ്, നാടകം ഇപ്പോ സ്വപ്നം പോലെ വലിയ ക്യാൻവാസിന്റെ ഭാഗമായി വളരെ കാലമായി നിൽക്കുന്നു. ആ ഒരു ജേണിയെ റോഷൻ ആൻഡ്രൂസിന്റെ കയ്യിൽ നിന്ന്, യു ആർ എ ഗുഡ് ആക്ടർ, പക്ഷേ ഈ സിനിമയിൽ നിങ്ങൾക്ക് റോളില്ല, എന്നെങ്കിലും നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം എന്ന് പറഞ്ഞ ആ കേട്ട ആനന്ദ് എങ്ങനെയാണ് കാണുന്നത്?
0: ഓഡിഷൻ വിളിച്ചു. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു മോണാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മോണാക്ട് ചെയ്ത്, അതിന് സെക്കൻഡ് പ്രൈസ് വന്നില്ല. അപ്പൊ അതിന് വീഡിയോ തരുമായിരുന്നു അവർ. അപ്പൊ ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് എന്നെ വിളിച്ച്, പുള്ളിക്ക് എന്നെ എന്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നീ വാ ഓഡിഷന് വാന്ന് പറഞ്ഞു. പുള്ളി, ഞാൻ ഇങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു വാ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്യാരക്ടർ എന്തിന്, ഏത് ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഓഡിഷൻ എന്ന് എനിക്കറിയില്ല. അത് അവിടെ ചെന്ന് അപ്പൊ ഞാൻ എന്റെ ഊഴത്തിന് വേണ്ടി കാത്തിരുന്നു. ഞാൻ വൈറ്റ് ഫോർട്ടിലായിരുന്നു കൊച്ചിയിൽ. അപ്പൊ ഞാൻ മേളിൽ പോയി. അപ്പൊ അവിടെ ഓഡിഷന് വേണ്ടി ഞാൻ തയ്യാറായി ആ റൂമിലോട്ട് കയറി. അപ്പൊ അവിടെ റോഷൻ സാർ ഇരിപ്പുണ്ട്, വേറെ കുറച്ചുപേരൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ എന്നെ കണ്ടപ്പോൾ തന്നെ റോഷൻ സാർ പറഞ്ഞു, ആനന്ദ്, ഇത് നിങ്ങൾക്ക് പറ്റിയ റോളല്ല. അതില് ഈ മുംബൈ പോലീസിൽ അവസാനം പൃഥ്വിരാജിന്റെ ഗേ പാർട്ട്ണറായിട്ട് വരുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഓഡിഷൻ ആയിരുന്നു. ഞാൻ ആ സമയത്ത് ഭയങ്കര എല്ലും തോലായിട്ട് ഈ പല്ലിയെ പോലിരുന്ന സമയമാണ്. അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പറ്റിയ റോളല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എന്നാലും ഞാൻ ഇത്ര ട്രിവാൻഡ്രത്ത് വരെയാണ്, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തോട്ടെ, എന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും, ഇത്രയും ദൂരം വന്നില്ല, വെറുതെ പോകുന്നില്ല, എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പുള്ളി ഒന്നും ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാനൊരു സാധനം ചെയ്തു, ഞാൻ മോണോക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം ചെയ്തു. പുള്ളി വേറൊരു വിഷയം തന്നു, അത് ചെയ്തു, പിന്നെ ഒരു വിഷയം തന്നു, അത് ചെയ്തു. എന്നിട്ടാണ് ഈ ഡയലോഗ് പറഞ്ഞത്, അതെ നിങ്ങൾ നല്ല നടനാണ്, പക്ഷെ നമുക്ക് ഇതിൽ ഇപ്പൊ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. പക്ഷെ ആ ഡയലോഗ് പുള്ളി നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പറഞ്ഞതായിരിക്കാം. ഒരു സിനിമാക്കാരന്റെ വായിൽ നിന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണ്, കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ട്
1: അഭിനയിക്കും.
0: ടെക്നീഷ്യന്മാരിൽ ഒരാളായ റോഷൻ ആൻഡ്രൂസ് സാറിൽ നിന്ന് അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം, ഞാൻ കരഞ്ഞുകൊണ്ടാണ് താഴോട്ട് ഇറങ്ങിയത്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ അടുത്തിരിപ്പുണ്ട്, അവൻ ചോദിച്ചു, എന്താടാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ എന്ന് ചോദിച്ചു, എന്തെങ്കിലും മഴ കുറഞ്ഞാന്ന് ചോദിച്ചു. പറഞ്ഞു, അതൊന്നും അല്ല, ഇത് വേറെ കരച്ചിലാണ് എന്ന് പറഞ്ഞിട്ട്, അത് എനിക്ക് തന്നൊരു ഊർജ്ജം ഭയങ്കര ഊർജ്ജമാണ്, കുറച്ചു കാലം ഓടാനുള്ള ഒരു ഊർജ്ജം അത് തന്നായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് എന്റെ ജീവിതത്തിന്റെ വലിയൊരു പാർട്ടായിട്ട് ഞാൻ കരുതുന്ന ഒരു കാര്യമാണ്.
1: വൈക്ക് ശേഷം വീണ്ടും സുനിൽ ഇബ്രാഹിമായിട്ട് അടുത്ത ഒരു സിനിമ വരുന്നുണ്ട്, ആ സിനിമയെ കുറിച്ച്.
0: വൈക്ക് ശേഷം റോയ് എന്നുള്ള സിനിമയിലും ചെറിയൊരു ക്യാരക്ടർ ആയിരുന്നു. ഓക്കെ, ഇപ്പം തേർഡ് മർഡർ എന്നുള്ള സിനിമയിൽ അതിലും ഒരു ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷെ ഒരു നല്ല ക്യാരക്ടറാണ്, നല്ല രസമുള്ള ക്യാരക്ടറാണ്, നല്ല ഒരു ഒരു മനുഷ്യപ്പെട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പൊ അത് ആ സീന് രണ്ട് മൂന്ന് സീനിലേ ഉള്ളൂവെങ്കിലും ആ സീനുകളിൽ ആൾക്കാരെ മനസ്സിലേക്ക് വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും നമ്മള് സുനിൽ സാറിന്റെ, സുനിൽക്കയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, സുനിൽക്ക എപ്പോഴും പുള്ളിക്ക് സേഫ് സോണിൽ പടം എടുത്ത് മര്യാദയ്ക്ക് പോകാൻ പറ്റും, പക്ഷെ പുള്ളി അങ്ങനെ ചെയ്യില്ല. പുള്ളി അത് പുള്ളിക്ക് പുള്ളിയുടെ രീതിയിലുള്ള സിനിമകൾ ചെയ്യണം. അതിന്റെ ഒരു കാര്യമാണ് വൈ എന്നുള്ള സിനിമ, റോയ്, അതിന് മുമ്പുള്ള എല്ലാ സിനിമകളും നോക്കിയാലും പുള്ളി ഒരിക്കലും മെയിൻ സ്ട്രീം വേണ്ടിയിട്ട് പടം ചെയ്തിട്ടില്ല. പുള്ളിക്ക് തോന്നുന്ന, ഞാനൊക്കെ ഈ പറയുന്ന പോലെ അരികിലൊരാളുടെ ഇന്റർവെല്ലിനൊക്കെ ഞാൻ ക്ലാപ്പ് ചെയ്തിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. അത്രയ്ക്കും കിടിലം സിനിമയായിരുന്നു ആ സിനിമ. അപ്പൊ അങ്ങനെ ഒരു സിനിമ തന്നെയാണ് ഇതും. അങ്ങനെ ഒരു കുറച്ചും കൂടെ ഒരു എക്സ്പെരിമെന്റ് ആയാലും, എന്നാലും കുറച്ചും കൂടെ സൈക്കോളജിക്കൽ ലെവലിൽ പോകുന്ന ഒരു സിനിമയാണ് തേർഡ് മർഡർ എന്നുള്ള സിനിമ. നല്ല സിനിമയായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതിലൂടെ കുറച്ചും കൂടെ മെയിൻ സ്ട്രീമിലേക്ക് സുനിൽക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം അത്രത്തോളം ഡിസേർവ് ചെയ്യുന്നുണ്ട് മനുഷ്യൻ. നമ്മൾ ഇപ്പം നമ്മൾ കാണുന്ന ഒരു ലെവലല്ല, കുറച്ചും കൂടെ മേളിൽ അറിയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് സുനിൽ ഇബ്രാഹിം എന്നുള്ള ഡയറക്ടർ എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു.
1: ഒരുപാട് വീഡിയോകൾ ചെയ്ത് ഇടുന്ന, പ്രത്യേകിച്ച് എന്താണ്, വില്ലന്മാരില്, തമിഴ് വില്ലന്മാരിലേക്ക് ഒരു വീഡിയോ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ് സ്വയമായിട്ട് റെക്കോർഡ് ചെയ്തിടുന്നതിനെ കുറിച്ച്, അപ്പൊ അത് വേറൊരു രീതിയിൽ ബാധിക്കുമോ എന്നുള്ള ചിന്തയുണ്ടാവാറുണ്ടോ? അതോ എനിക്ക് പെർഫോം ചെയ്യാം, ഞാൻ പെർഫോം ചെയ്യുന്നു.

0: പറഞ്ഞ പോലെ ഞാനത് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന 2014-15 സമയത്ത് എന്താണ്, ആ സമയത്ത് ഞാൻ ആക്റ്റീവായിട്ട് ഓഡീഷനുകൾ കൊടുത്തോണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ഈ ഓഡീഷൻ കൊടുക്കുന്നുണ്ട്, ഏറ്റവും അവസാന റൗണ്ട് വരെ എത്തുന്നുണ്ട്, കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആലോചിച്ച്, നമ്മുടെ ഈ ടാലൻറ്റ് എങ്ങനെ നമ്മൾ ഷോക്കേസ് ചെയ്യും? ഈ ഓഡീഷൻ മാത്രമല്ല ഉള്ളൊരു വഴി. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? എനിക്കൊന്ന് ആ സമയത്താണ് ഫേസ്ബുക്കൊക്കെ ഒന്ന് കത്തി വരുന്ന സമയം. ഇൻസ്റ്റാഗ്രാം ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല, ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഭയങ്കരമായിട്ട് ജനകീയമാവുന്ന സമയം ആ സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ക്യാമറ ഉണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടാം. അങ്ങനെ ചെയ്തിട്ടതിൽ നിന്നാണ് ഈ ഈ പറയുന്ന ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ആ സമയത്ത് ഉണ്ടാവുന്നത്. എനിക്കൊന്ന് തമിഴ് വില്ലൻസ് കണ്ടിട്ടാണ് സുനിലിക്ക എന്നെ ആദ്യമായിട്ട് സിനിമയിൽ വിളിക്കുന്നത്, വൈയിലേക്ക് വിളിക്കുന്നത്. സുനിൽ ഇബ്രാഹിം എന്നുള്ള സംവിധാനമാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ സിനിമ കണ്ടിട്ടാണ് പുള്ളി എന്നെ വിളിച്ചത്, എന്നിട്ട് ഓഡീഷൻ ചെയ്യിപ്പിച്ചു, എന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആദ്യമായിട്ട് ഞാൻ എൻട്രി ആവുന്നത് ആ അങ്ങനെ ഒരു വീഡിയോ കൊണ്ടാണ്. അപ്പം ഞാൻ എന്തുദ്ദേശിച്ചോ ആ വീഡിയോ കൊണ്ട് അത് ഞാൻ നേടിയെടുത്തു എന്നുള്ളതാണ്. ഇപ്പം സിനിമയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാണ്, കാരണം സോഷ്യൽ മീഡിയ എന്നുള്ളത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് തന്നെ അവിടെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും നമ്മളെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ ഇപ്പോൾ ഓഡീഷന് പോലും പോകണ്ട, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടാൽ മതി. നല്ല നല്ല വീഡിയോ ഇട്ട്, അതിന്റെ ഉദാഹരണമാണല്ലോ വാഴ ടൂലായാലും നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസർ കം ആക്ടേഴ്സ് ആയാലും. അപ്പൊ അത് ഭയങ്കര നല്ല കാര്യമാണ്.
1: പലപ്പോഴും കാസ്റ്റിംഗ് കോളിൽ തന്നെ നിങ്ങളുടെ പെർഫോമൻസിന്റെ ഒരു ലിങ്ക് അയച്ചു തരും.
0: അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് നല്ല കാര്യമാണ്. നമ്മളെ ഉള്ളിലുള്ള ഒരു ടാലന്റ് പുറത്ത് കാണിക്കാൻ ഏറ്റവും നല്ല വഴി ഇതുവഴി തന്നെയാണ്. നമുക്ക് ആരെ മുമ്പിലും പോയി നിന്ന് സി ഡി കൊടുത്ത്, പണ്ടൊക്കെ നമ്മൾ സി ഡി, എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ IFFK അടക്കുമ്പോൾ അവിടെ ഡയറക്ടേഴ്സ് ഒക്കെ വരുമല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മളൊരു പെർഫോമൻസ് വീഡിയോ സി ഡിയിലാക്കിയിട്ട്, എന്റെ മറ്റേ ഈ പറയുന്ന മോണാക്ടും അല്ലാത്ത കുറച്ച് വീഡിയോസ് ഒക്കെ സി ഡിയിലാക്കിയിട്ട് ഞാൻ കുറെ സി ഡി ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് അതിന്റെ ആവശ്യമില്ല. ആൾക്കാരിലേക്ക് എത്താൻ കുറച്ചും കൂടെ നല്ല എളുപ്പമാണ്, മാർഗമാണ്. അതെ,
1: അത് ഒരു പക്ഷേ ആ ഡയറക്ടർ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ പിന്നെ നമ്മൾ ആർക്ക് ആരിൽ വേണമെങ്കിലും നമുക്ക് എത്താവുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം നമുക്കുണ്ടാവുന്നുള്ള. നമ്മൾ ഈ സംസാരത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോയ ഒരു സിനിമയുടെ പേര് PC-35 എന്നുള്ളതാണ്. ആനന്ദ് ഒരു മുഴുനീള എന്താണ് നായകനായി അഭിനയിക്കുന്ന ഒരു സിനിമയാണ് എന്ന് മാത്രമല്ല, അതിന് പിന്നിൽ വളരെ ഗൗരവമായിട്ടൊരു സോഷ്യൽ കോസ് ചർച്ച ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് വളരെയധികം പോലീസുകാർ ആത്മഹത്യ ചെയ്തു. അപ്പൊ ആ സബ്ജക്റ്റാണ് അത് സംസാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. PC-35 കുറിച്ച്,
0: PC-35 ആദ്യമായിട്ട് എൻ്റെ അടുത്ത് സപാഞ്ചേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ നായകനായിട്ട് അല്ലെങ്കിൽ ലീഡ് റോള് ആണെന്ന് പറയുമ്പോൾ നമുക്ക് അത് വേണോ? അത് എനിക്ക് ഭയങ്കര എനിക്ക് എപ്പോഴും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ. അപ്പോൾ കംഫർട്ടബിൾ ആയി നിൽക്കാൻ പാടില്ലല്ലോ എപ്പോഴും. കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലാണ്. ഞാൻ എൻ്റെ ഒരു ഐഡലൊക്കെ ആയിട്ട് കാണുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെയും അങ്ങനത്തുള്ള ആക്ടേഴ്സിനെയും, മുരളിച്ചേട്ടനെ ഒക്കെ പോലത്തുള്ള ആക്ടേഴ്സിനെയാണ്. അപ്പോൾ കാരണം ആ ഒരു സ്പേസിലാകുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും. വില്ലനായാലും ചെയ്യാം, കോമഡി ആയാലും ചെയ്യാം, എന്തും ചെയ്യാം. നായകൻ എന്ന് പറയുമ്പം കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആവണം നായകൻ എന്ന് പറയുന്നത്. നമുക്ക് പുറമെ നോക്കുമ്പോൾ നായകന്റെ ജീവിതം ഭയങ്കര രസമാണ്, പക്ഷെ നായകന്റെ ഒരു ടെൻഷൻ നമുക്കേ അറിയാം. കാരണം നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുമ്പോഴും ഇതിന്റെ പ്രൊമോഷനൊക്കെ പോകുമ്പോഴും ഒരു നായകൻ എത്രത്തോളം ടെൻഷൻ അടിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അയാളുടെ ജീവിതം ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കും. അടുത്ത സിനിമ കിട്ടുമോ, അടുത്ത സിനിമയിലെ ഇതെങ്ങനെയാണ്, ഈ സിനിമയുടെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും. ക്യാരക്ടർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വാദമില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരു വലിയ ഡിസിഷനാണ് വേണോ വേണ്ടത്. പിന്നെ ഇത് നോക്കിയപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് സിനിമയാണ്. അപ്പൊ അത് ഒരു വലിയൊരു സോഷ്യൽ കോസ് പറയുന്ന ഒരു സിനിമയാണ്, ചെറിയ ബജറ്റിൽ ചെയ്യുന്ന സിനിമയാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള സിനിമകളിൽ സഹകരിക്കണമല്ലോ. കാരണം ഇത്രയും നല്ല സബ്ജക്റ്റ് പറയുന്ന, ഇത്രയും നല്ല സോഷ്യൽ കോസ് ഉള്ള, എന്നാൽ ചെറിയ ബജറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയുള്ള നല്ല കലാരൂപം ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നുള്ള നമ്മളും കൂടെ ഭാഗമായാൽ അത്രയും സന്തോഷം. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എപ്പോഴും പൊതുസമൂഹം ഒരു കണ്ണിലൂടെ മാത്രമേ പോലീസുകാരെ കാണുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ ഒന്നെങ്കിൽ അട്രോസിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പോലീസിൻ്റെ നല്ല ചെയ്തികൾ, അത്രയും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ പോലീസ് എന്നുള്ളൊരു മനുഷ്യനെ, ഒരു പോലീസുകാരനെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അത് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സാധാ കോൺസെപ്റ്റായിട്ടുള്ള ഒരാളുടെ ജീവിതത്വം, പിന്നെ അവൻ്റെ പോലീസ് സ്റ്റേഷനും അവിടെ ഉള്ള ആൾക്കാരുടെ ജീവിതവും കൂടി ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉടൻ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പരുവത്തിലേക്ക് എത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു.
1: അത് ഒരു OTT റിലീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തോന്നുന്നു.
0: എങ്ങനെയാണ് അത് ഉണ്ടാവുകയെന്ന് അറിയില്ല, എന്നാലും നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല ഫെസ്റ്റിവൽസിനും അയച്ചിട്ടുണ്ട്. അപ്പോൾ ഫെസ്റ്റിവൽസിനൊക്കെ നോക്കിയിട്ട് അതെങ്ങനെയെന്നുള്ള തീരുമാനിക്കും. പക്ഷേ നല്ലൊരു സിനിമയായിരിക്കും. പിന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാനുള്ള സിനിമയായിരുന്നു. എനിക്കായാലും ഗാർഗിക്കായാലും, ഗാർഗി ഭയങ്കര കിടിലം ആർട്ടിസ്റ്റാണ്, നമ്മൾ
1: രണ്ടുപേരും
0: വന്നൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അവരോട് അഭിനയിക്കാൻ പറ്റിയില്ല, എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. ബാക്കി ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ.
1: തിരുവനന്തപുരത്ത് തിരുമലയിൽ ഒരു ടിപ്പിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകനായിട്ട് ജനിച്ച്, സിനിമ പാഷനായിട്ട് എടുക്കുന്ന ആനന്ദിന് എങ്ങനെയാണ് ആ സ്ട്രഗ്ലിംഗ് പീരീഡിൽ സിനിമയിൽ തന്നെ നിൽക്കണം? മറ്റൊരു ജോലി വേണമെങ്കിൽ IT മേഖലയിലോ മറ്റോ താങ്കൾക്ക് കിട്ടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് നമുക്ക് ടെക്നോപാർക്കൊക്കെ തിരുവനന്തപുരത്തുള്ളത്. എന്നിട്ട് വേണ്ടത് താങ്കൾ പഠിച്ച മേഖലയിൽ താങ്കൾക്ക് ജോലി കിട്ടുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാലമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നിട്ടും താങ്കൾ മറ്റ് ജോലികൾ ചെയ്തുകൊണ്ട്, അത് ഏതെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും സിനിമയ്ക്ക് അവൈലബിൾ ആവാൻ പറ്റുന്ന രീതിയിൽ മറ്റ് ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കാൻ തീരുമാനിക്കുന്നു.

0: ഒരു ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്?
1: ധൈര്യം വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊരു MBA കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറി. ഇപ്പം സിനിമ മനസ്സിലുണ്ട്. ജോലിക്ക് കയറി ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അത് റിസൈൻ ചെയ്തു. കാരണം ജോലിക്ക് കയറിയുണ്ട് മാത്രമാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എനിക്ക് വേറെ ഈ പണി എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സിനിമ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് സിനിമ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളത്. അപ്പം കാരണം അതൊരു എന്താ പറയുക, അത് ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമയൊക്കെ ചെയ്ത് തട്ടിമുട്ടിയൊക്കെ ജീവിച്ച് പോകുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര രസമായിട്ട് പറയാൻ പറ്റും. ഇതല്ലാതെ സിനിമ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ജോലി വിട്ട് ഒന്നും ആവാൻ പറ്റാതെ നിൽക്കുന്ന ആളുടെ ഫ്രസ്ട്രേഷനും എനിക്കറിയാം. ഇത് രണ്ടും സംഭവിക്കാം. അപ്പം ആ തീരുമാനം നല്ലതാണോ ശരിയാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് മനസ്സിൽ തോന്നി ആ ഒരു തീരുമാനമാണ് അവിടെ എടുക്കേണ്ടത്. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ ഇതെടുത്തിട്ട് സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണം, ജോലിയല്ല നോക്കേണ്ടത്. കാരണം ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും ഇതൊരു സൈഡ് ജോബായിട്ട് നോക്കാൻ പറ്റിയൊരു സംഭവമല്ല സിനിമ എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത്. ചിലരൊക്കെ പറയാറുണ്ട് ഒരു രണ്ട് വർഷം നമുക്ക് ബ്രേക്ക് എടുത്ത് സിനിമയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഒന്നും ആയില്ലെങ്കിൽ പിന്നെ തിരിച്ച് ജോലി കയറാം എന്നുള്ളത്. പക്ഷെ അങ്ങനെ പറ്റില്ല. ഇതെപ്പോഴാണ് നമുക്കിപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ വർഷം തന്നെ നിങ്ങൾ രക്ഷപ്പെടാം, ചിലപ്പോൾ 10-ാമത്തെ വർഷം രക്ഷപ്പെടുകയുള്ളൂ, ചിലപ്പം കുറച്ച് കാലം കൂടെ കൂടുതലിരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു അൺസെർട്ടനിറ്റി ഉള്ളൊരു എന്താ ഒരു കരിയർ സംഭവമാണ് ഇത് ഈ സിനിമ എന്നുള്ളത്. അപ്പം അതിൽ പിടിച്ച് നിൽക്കണമെന്നുള്ളത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് ജോലിയില്ല, 10-25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരിങ്ങനെ ചോദിക്കാൻ തുടങ്ങും എന്താണ് ഉദ്ദേശം. പെട്രോൾ അടിക്കാനാണെങ്കിൽ അമ്മയുടെ ഫ്രണ്ടിൽ കൈ നീട്ടുമ്പം അവർ ചോദിക്കുമല്ലോ എന്താണ് ഉദ്ദേശം എന്നൊക്കെയുള്ളത്. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ട് ഇന്നത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അവരുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞ കുറേയൊക്കെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. അതിലെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും.
0: എപ്പോഴാണ് വീട്ടുകാർ ഒരു നടനായിട്ട് അംഗീകരിച്ചത്? അത് ഇപ്പോഴും
1: അംഗീകരിച്ചിട്ടില്ല. അതിപ്പം ഇടക്കിടക്കൊക്കെ പറയും അല്ല PSC ജോലിക്ക്. അതിപ്പോഴും ചിലപ്പോൾ അമ്മ പറയാറുണ്ട്. പക്ഷെ പണ്ടത് കുറച്ചുകൂടെ കൂടുതലായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നടനായിട്ടൊക്കെ അംഗീകരിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ജയ ജയ ഹേ ഒക്കെ കഴിഞ്ഞപ്പോഴാണ്. ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോഴാണ്. അവരടുത്ത് ഒന്ന് ചോദിക്കുമല്ലോ, നിങ്ങളുടെ മോൻ ജയ ജയ ഹേലൊക്കെ ഉണ്ടായിരുന്നില്ലേ, പൊന്മലുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ആ ഇവൻ സിനിമയിൽ എന്തൊക്കെ ആയല്ലേ എന്ന് തോന്നലേ അവർക്കുണ്ടാവുന്നത്. അല്ലാതെ അവർക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ വീട്ടുകാരെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അവർ ഒന്നിനെ പറ്റി ഭയങ്കര എതിർത്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ജോലി വിട്ടപ്പോഴും സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, എന്തിനു ജോലി വരും, എന്ത് ചെയ്യാൻ പോണു എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു, ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവരങ്ങനെ ഭയങ്കര ഭീകരമായിട്ട് എതിർത്തിട്ടോ ഭയങ്കരമായിട്ട് സീനുകൾ ഉണ്ടാക്കിയിട്ടോ ഒന്നുമില്ല. അവൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യട്ടെ എന്നുള്ളത്. എങ്ങനെ ജീവിക്കുന്നൊന്നും അറിയില്ല, പക്ഷെ ചെയ്ത് നോക്കട്ടെ എന്നുള്ളത്. അത് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു വീട്ടിൽ തന്നെ രണ്ടുപേരും സിനിമാക്കാരാണ്. എൻ്റെ അനിയനും ഈ പറഞ്ഞ പോലെ എഡിറ്ററാണ്, എഴുത്തുകാരനാണ്. രണ്ടുപേരും സിനിമ ഒരു റെഗുലർ ഇൻകം ഇല്ലാത്തൊരു വീട്ടിലാകുമ്പോഴത്തേക്കുള്ളൊരു വിഷമമുണ്ടല്ലോ. അത് ഒരു പ്രത്യേകിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മക്കളാകുമ്പോൾ അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും ഇപ്പം കുഴപ്പമില്ല.
0: വീട്ടുകാർ സിനിമയെ അംഗീകരിച്ചു, സ്വന്തം വീട്ടിലേക്ക് എടുത്തു തുടങ്ങി. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് PC-35 ആണ്, വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്. മെഡിക്കൽ മിറക്കിൾ ഇപ്പോൾ തിയേറ്ററിലുണ്ട്. മറ്റ് സിനിമകളെ കുറിച്ച് കൂടി,
1: ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ നമ്മുടെ വിവേക് എന്ന് പറഞ്ഞ ഡയറക്ടർ, അതിരിൻ്റെയൊക്കെ ഡയറക്ടറിൻ്റെ പുതിയ സിനിമയാണ്. സംഗീതാണ് അതിൽ നായകൻ. അപ്പോൾ അന്നാബെന്നുണ്ട്. അപ്പം അതൊരു ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഹൊറർ സബ്ജക്റ്റാണ്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. എൻ്റെ ക്യാരക്ടറും ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. പിന്നെ രണ്ടുമൂന്ന് സിനിമകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, അത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
0: വരാനിരിക്കുന്ന എല്ലാ സിനിമകളിലും തന്നെ എല്ലാവർക്കും തോന്നുന്ന പോലെ ഈ തൊട്ട അയൽവക്കത്തുള്ള നമുക്ക് പരിചയമുള്ള ആരോ ഒരാൾ അവിടെ നിൽക്കുന്നു എന്നുള്ള തോന്നൽ ഇനി ഒരുപാട് ഉണ്ടാക്കുന്ന സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ ആനന്ദിനെ തേടി വരട്ടെ. അപ്പോൾ പുതിയ സക്സസ് സ്റ്റോറീസുമായിട്ട് വീണ്ടും നമുക്ക് ഈ സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടാം. ഇതുവരെ സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം.
2: അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥനുമായി മനീഷ് MP നടത്തിയ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു.
3: നേർമൊഴി സമാപിക്കുന്നു.
4: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ONV കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയത് ചിത്രം രാജശില്പി.

ആകാശവാണി. ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി. മഴവില്ലിൽ ഇന്നാദ്യം ചന്ദ്രമുഖി എന്ന ചിത്രത്തിൽ ആശാ ഭോസ്ലെയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനം. രചന പി എ വിജയ്, സംഗീതം വിദ്യാസാഗർ.

മഴവില് സമാപിക്കുന്നു. ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ കുട്ടികളിലെ വയർവേദന ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്വൽ സിംഗ് ത്രിവേദി വി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496555321, 9496593321. ഓർക്കുക, കുട്ടികളിലെ വയറുവേദന ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു.

തുടിതാളത്തിൽ കേളികൊട്ട് അവതരിപ്പിച്ചത് കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും. പങ്കെടുത്തവർ കലാമണ്ഡലം വേണുക്കുട്ടൻ, കലാകേന്ദ്രം ഹരി, കലാകേന്ദ്രം അജീഷ്.

0: and personal lives. Just plain how. This integration, like you all must know, involves efficiently switching between work-related tasks, family obligations, and personal pursuits, showcasing the ability to wear various hats and fulfill diverse roles. And think about those women in leadership roles or multifaceted roles. Multitasking positions women as leaders in multifaceted roles, and rightfully. The ability to handle diverse responsibilities simultaneously is a valuable trait in leadership positions. Women leverage this skill to navigate complex projects, lead teams, and drive innovation. And they do this perfectly, with effective time management that too. Multitasking often goes hand in hand with effective time management. Women who excel in multitasking develop strategies to allocate time efficiently, prioritize tasks, and meet deadlines across various domains of their lives. Not to mention how they are able to adapt to change. It's not just about managing numerous tasks. It's about adapting to change and staying agile in dynamic environments. Women who master multitasking are often quick thinkers, problem solvers, and adept at embracing change with resilience. And we are on to our final segment of today's episode. Here at Spies, the Voice of Hope, you are listening to Jyoti Shri, and we are talking about all our empowering women around us, and the ones that are creating examples in the world of technology. And with this, I want to wish each and every woman listening to me right now a journey of confidence and courage towards building their future. And I pray that they get all the support and encouragement from the people around them. You sure do have our support. Feel free to contact us and have a conversation with us. Call us on 0951522709. That is 0951522709. Message us or write to us on feedbackamc1@gmail.com. That is feedbackamc1@gmail.com. With this, I thank you for joining me, Jyoti Shri, on Spies the Voice of Hope today. Until I see you the next time.
1: സ്പോൺസർഡ് പരിപാടി സ്പൈസ് ആണ് കേട്ടത്. ആകാശവാണി
2: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
3: ജോനാസ്ബർഗിൽ നിന്ന് പ്ലേഗ് തീരെ അകറ്റുവാനുള്ള ഒരു പദ്ധതി മുനിസിപ്പാലിറ്റി ആവിഷ്കരിച്ചു. അത് ഉടനെ നടപ്പാക്കുവാനും തീർച്ചപ്പെടുത്തി. ജോനാസ്ബർഗ് പട്ടണത്തിൽ നിന്ന് 13 നാഴിക അകലെ തുറന്ന കൂടാരങ്ങളടിച്ച് അവിടെ ഇന്ത്യക്കാരെ മാറ്റിപ്പാർപ്പിക്കുവാൻ തുടങ്ങി. വളരെ വിഷമമേറിയ ഒരു ഏർപ്പാടായിരുന്നു അത്. അങ്ങോട്ട് പോകുവാൻ ഇന്ത്യക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എങ്കിലും ഗാന്ധിയുടെ ഉപദേശത്തിന് വഴിപ്പെട്ട് അവർ പോയി. അവരിൽ പലരും തങ്ങളുടെ സമ്പാദ്യം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് പകരം മണ്ണിൽ കുഴിച്ചിടുകയായിരുന്നു പതിവ്. പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് ഓരോ നാണയവും മരുന്നുകൊണ്ട് കഴുകി വെടുപ്പാക്കിയതിനു ശേഷമാണ് അവർ അത് സ്വീകരിച്ചത്. ചെമ്പ് നാണയങ്ങളും വെള്ളി നാണയങ്ങളുമായി 60,000 pounds ബാങ്കിൽ നിക്ഷേപിച്ചു. ഈ സംഖ്യ അനേകം പേരുടെ ദീർഘകാലത്തെ സമ്പാദ്യമായിരുന്നു. കൂടാരങ്ങളിൽ പാർക്കുവാൻ ആദ്യം അവർ വിസമ്മതിച്ചു. എങ്കിലും കുറേ ദിവസം അവിടെ പാർത്തപ്പോൾ അവർ ആ പുതിയ ജീവിതം ഇഷ്ടപ്പെട്ടു. ദിവസേന അവിടെ ചെന്ന് അവരുടെ ആവശ്യങ്ങളെയും സൗകര്യങ്ങളെയും പറ്റി അന്വേഷിച്ചറിയുക ഗാന്ധിയുടെ പതിവായിരുന്നു. ഗാന്ധിയുടെ ഈ സേവനം ഇന്ത്യക്കാർ മാത്രമല്ല വെള്ളക്കാരും പ്രശംസിക്കുവാൻ തുടങ്ങി. അപരിഷ്കൃതരായ കൂലികൾ എന്ന നിലയിലാണ് തെക്കേ ആഫ്രിക്കയിലെ വെള്ളക്കാർ ഇന്ത്യക്കാരെ കരുതി വന്നിരുന്നത്. അവരുടെ കൂട്ടത്തിൽ ഇത്തരം മഹത്തായ ആദർശങ്ങളോടും സേവന തൽപരതയോടും കൂടിയ ഒരാളുണ്ടെന്ന് കണ്ടതിൽ അവർക്ക് അതിയായ ആശ്ചര്യമുണ്ടായി. ഗാന്ധിയോട് ആത്മാർത്ഥമായ ബഹുമാനം അവരിൽ വളർന്നു. ഗാന്ധി പത്രത്തിൽ എഴുതിയ ഒരു ലേഖനമാണ് പോളക്കുമായി പരിചയപ്പെടുന്നതിന് അവസരമുണ്ടാക്കിയത് എന്ന് പറഞ്ഞുവല്ലോ.

0: ഒരു ദിവസം പതിവ് പോലെ സസ്യഭക്ഷണശാലയിൽ ഗാന്ധി പോയിരുന്നപ്പോൾ പോളക്കും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗാന്ധി ഇരുന്ന സ്ഥലത്തേക്ക് വന്ന് തനിക്ക് ഗാന്ധിയുമായി പരിചയപ്പെടുവാൻ താൽപ്പര്യമുണ്ട് എന്നറിയിച്ചു. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ഗാന്ധി അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെയാണ് അവരുടെ പരിചയം ആരംഭിച്ചത്. സംഭാഷണ മധ്യേ പല കാര്യങ്ങളിലും പോളക്കുമായി അഭിപ്രായ ഐക്യം തനിക്കുണ്ടെന്ന് ഗാന്ധിക്ക് മനസ്സിലായി. ഈ സമയത്താണ് ഇന്ത്യൻ ഒപ്പീനിയന്റെ സ്ഥിതിയെപ്പറ്റി ഡർബനിൽ നിന്ന് വെസ്റ്റിന്റെ ഒരു കത്ത് ഗാന്ധിക്ക് ലഭിച്ചത്. കത്തിൽ പത്രത്തിന്റെ സാമ്പത്തിക വശത്തെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അല്പം ഉത്കണ്ഠയുണ്ടെന്ന് ഗാന്ധിയെ അദ്ദേഹം അറിയിച്ചിരുന്നു. കത്ത് കണ്ടപ്പോൾ ഡർബനിൽ പോയി കാര്യങ്ങൾ ശരിപ്പെടുത്തുവാൻ വെസ്റ്റിനെ സഹായിക്കേണ്ടതുണ്ടെന്ന് ഗാന്ധിക്ക് തോന്നി. അതിനായി അവിടേക്ക് പുറപ്പെട്ടു. ഗാന്ധിയെ യാത്രയാക്കുവാൻ പോളക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരുന്നു. യാത്രയിൽ വായിക്കുവാനായി ഗാന്ധിക്ക് അദ്ദേഹം റസ്കിൻ എഴുതിയ അൻഡു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം കൊടുത്തു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം. ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, സമീർ ആലുവ പാടിയ ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ദിക്കറ ചൊല്ലി റബ്ബെ ഞാൻ നിന്നിലായി സുജൂത് എന്നാരംഭിക്കുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമീർ ആലുവ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, റീസ്ട്രക്ചേർഡ് അംബ്രല്ല ICDS. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 കിസാൻ വാണി. കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും. ആർ ജോസ് പ്രകാശുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. നങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. 8:00 സാഹിത്യരംഗം. രാജേഷ് മുതുകുളം എഴുതി അവതരിപ്പിക്കുന്ന കഥ മല്ലി. വിനോദ് വെള്ളായണി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ മാടിവ, തണുപ്പാൻ കാലം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ജീവൻ ജ്യോതി ബീമാ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. വൈദ്യുതോർജ ഉപഭോഗവും സംരക്ഷണവും ഫ്രാൻസീന ഫ്രാൻസിസ് സംസാരിക്കുന്നു. 9:30 നവരാത്രി സംഗീതോത്സവം 2026 രണ്ടാം ദിവസം. തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് രാധിക കണ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം. ആനന്ദ് വിശ്വനാഥൻ വയലിൻ, നാഞ്ചൽ AR അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ അനിൽകുമാർ ഖടം. മുഖ്യകൃതി പാഹിമ ശ്രീ വാഗീശ്വരി, രാഗം കല്യാണി. 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:35 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ജയശ്രീ കുറിശ്ശേരി അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി ചെമ്മനം ചാക്കോ എഴുതിയ നെല്ല് എന്ന കവിത. ആലാപനം അനഘശ്രീ. 6:10 അറിയിപ്പുകൾ. 6:15 ഉദയഗീതം, എസ് പ്രേമ, KV നാരായണസ്വാമി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 170. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവന

0: സ്വാതന്ത്ര്യത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ, 10 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 10:15 രാഗാമൃതം, പി ആനന്ദ് ഭൈരവ് ശർമ്മ വയലിനിൽ വായിക്കുന്ന കൃതികൾ, ബാലാജി സുബ്രഹ്മണ്യൻ മൃദംഗം, അരുൺ കൃഷ്ണൻ മുഖർശംഖ്. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിലെ വയറുവേദനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. 12:20 ലളിതഗാനങ്ങൾ, ശ്രീഷ്മ ഹർഷൻ പാടിയത്. 12:40 പ്രകാശധാര, അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം. ഡിജിറ്റൽ ഡയറ്റിനെക്കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു. 1:00 ചലച്ചിത്ര ഗാനങ്ങൾ, 2:15 തുടർ നാടകം, അഗ്നി ചിറകുള്ള കാട്ടുപക്ഷികൾ ഭാഗം 19, രചന സലീംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമാങ് CIT സ്പോൺസർഡ് പരിപാടി, 3:00 സ്പോട്ട് ലൈറ്റ് മലയാളം, 3:15 ഗാനോപഹാരം, 4:00 വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൌൺസിലിയേഷൻ ഓഫീസർ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം. അവസാന ഭാഗം, 4:30 മഴവില്ല്, 5:00 ഹിന്ദി പാഠം, 5:15 പാട്ടുകളം, കലാപീഠം പ്രകാശൻ അവതരിപ്പിക്കുന്ന അഷ്ടപതി, 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 5:45 ഭക്തിഗാനങ്ങൾ, കാട്ടാക്കട സ്കിന്നർ വാട്സൺ സംഘവും പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് PM ജൻധൻ യോജന, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, യുവസംരംഭകരായ ജോയ്സ് മാത്യുവുമായി അഭിമുഖം, 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ, 8:00 ചിത്രീകരണം പ്രതീക്ഷകളുടെ തീരത്ത്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ നാൾവഴികൾ, രചന അഖിൽ വി മൂർത്തി, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സുരക്ഷാ ബീമാ യോജന, 9:15 വിദ്യാഭ്യാസ രംഗം, ഗ്രീൻ ഹൈഡ്രജൻ ഭാവിയിലെ ഊർജ്ജ സ്രോതസ്, രാജം കെ സംസാരിക്കുന്നു, 9:30 നവരാത്രി സംഗീതോത്സവം 2026 മൂന്നാം ദിവസം, തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ അശ്വതി തിരുനാൾ രാമവർമ്മ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം, ആവണീശ്വരം SR വിനു വയലിൻ, ബി ഹരികുമാർ മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, തിരുനക്കര രതീഷ് മുഖർശംഖ്, മുഖ്യകൃതി ദേവി പാവനെ, രാഗം സാവേരി. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യപ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല്ല, ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
1: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല്ല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക, ശാരീരിക, സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക്

0: ഇവ കുറയ്ക്കുക. തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക. കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDS പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീസ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബർല ICDS സ്കീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേതന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും മൂന്നാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബർല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പകൽ സമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
1: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല്ല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani. The news are read by Abhishek Mukhopadhyay. Prime Minister Narendra Modi has said that the centre has embodied the principle of power to empower in his governance approach and work culture. Speaking at the Bloomberg New Economy Forum in New Delhi, Prime Minister Modi said that India's economic growth is taking place on strong foundation amidst global uncertainty. Mr. Modi said country's progress is rooted in collective growth and shared opportunities. He said the government's constant endeavour is to ensure that India's capabilities open new doors of opportunities for other countries as well.
4: नॉलेज सिर्फ कुछ लोगों को आगे बढ़ाएगी या करोड़ों लोगों के लिए नए अवसर बढ़ाएगी? क्या नॉलेज केवल कुछ लोगों की ताकत बनी रहेगी या सबकी क्षमता बढ़ाएगी? यहीं से एक नया विचार जन्म लेता है और ये विचार है पावर टू एम्पावर, पावर टू एम्पावर, पावर टू कंट्रोल से आगे पावर टू एनेबल, पावर टू कॉम्पीट से आगे पावर टू कोलैबोरेट, पावर टू सक्सीड से आगे पावर टू हेल्प अदर सक्सीड. और इसलिए आज मैं यहां जिस विजन के साथ आया हूं वो है पावर टू एम्पावर.
3: UPI merchant discount rate MDR on select person to merchant transactions will be implemented after Diwali. In a social media post, National Payments Corporation of India said that UPI and Services Steering Committee today decided that keeping in mind the festive season, MDR on select person-to-merchant UPI transactions will be implemented immediately post-Diwali. India Today reiterated that Ladakh is an integral and inalienable part of India, and no amount of denial by the Chinese side can change this established fact. In response to media queries regarding recent comments made by the Chinese side on Ladakh, External Affairs Ministry spokesperson Randhir Jaiswal said the press release by Home Affairs Ministry

0: terrorism. He called for a collective commitment to ensure that no terrorist network finds space within the region for shelter, recruitment, training, financing or activities against neighbouring countries. Defence Minister Rajnath Singh today met the first Vice Prime Minister and Minister of Industry and Trade of the Czech Republic, Karel Havlicek, in New Delhi. During the talks, both the ministers also discussed the ongoing issues of peace and security and acknowledged the need for greater cooperation to maintain regional stability. Mr. Singh said that both countries agreed to further expand this collaboration under the aegis of the India-Czech Joint Defence Committee to promote Atmanirbhar Bharat. Parliamentary Affairs Minister Kiran Rijiju today said that a Viksit Bharat requires a healthy, empowered and a drug-free youth, noting that substance abuse can hinder the potential of a country's youth. Addressing the Yuva Sambad and the Nasha Mukti Yuva of Viksit Bharat in New Delhi, Mr. Rijiju said any society which comes under the grip of substance abuse, it affects the whole generation. He called for making awareness, prevention and collective action essential for Nasha Mukti Bharat. The Education Ministry has constituted a three-member committee to examine the unfortunate death of a student at the Indian Institute of Information Technology, IIIT Ranchi campus. The committee is headed and chaired by Director of University of Delhi, South Campus, Professor Rajni Abi. Indian opener Shefali Verma was named the ICC Women's Player of the Month for September 2026, following incredible title-winning outings in the Women's Asia Cup and the Asian Games. On the other hand, Indian captain Shubman Gill was named ICC Men's Player of the Month. And that is the end of this news bulletin.
1: Akashavani, Kozhikode. Thrissur Jilla Vrittantam.
2: നാല് നാളുകൾ നീണ്ടുനിന്ന ആവേശകരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ കിരീടം തൃശൂർ ഈസ്റ്റ് ഉപജില്ല സ്വന്തമാക്കി. 169 പോയിന്റ് നേടിയാണ് തൃശൂർ ഈസ്റ്റ് ഒന്നാം സ്ഥാനത്തെത്തിയത്. 154 പോയിന്റ് നേടി ചാലക്കുടി ഉപജില്ലയാണ് രണ്ടാം സ്ഥാനത്ത്. ആതിഥേയരായ കുന്നംകുളം ഉപജില്ല 129 പോയിന്റുകളുമായി മൂന്നാം സ്ഥാനത്തും എത്തിച്ചേർന്നു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ റവന്യൂ വകുപ്പിന് സാധിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 24-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മുപ്ലിയം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിയമ തടസ്സങ്ങളില്ലാത്ത എല്ലാ അപേക്ഷകളിലും അതിവേഗം നടപടി സ്വീകരിച്ച് പട്ടയങ്ങൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദവും തുടർച്ചയുള്ളതുമാക്കുന്നതിനായി തണ്ടർ ക്ലബ്ബ് അധ്യാപക കോർഡിനേറ്റർമാർക്കുള്ള പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു. എക്സൈസ് വിമുക്തി മിഷൻ, തൃശൂർ ഡോൺ ബോസ്കോ ഡ്രീം പദ്ധതി, ജില്ലാ നിയമസേവന അതോറിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സെന്റ് മേരീസ് കോളേജിൽ നടന്ന പരിശീലന പരിപാടിയിൽ വിവിധ കോളേജുകളിൽ നിന്നുള്ള 81 അധ്യാപകർ പങ്കെടുത്തു. കോളേജുകളിൽ പ്രവർത്തിക്കുന്ന ആന്റി നാർക്കോട്ടിക് ക്ലബ്ബുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക, ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകാൻ അധ്യാപക കോർഡിനേറ്റർമാരെ പ്രാപ്തരാക്കുക, വിദ്യാർത്ഥികളിൽ ലഹരി നിയമങ്ങളുടെ അവബോധമുണ്ടാക്കുക എന്നിവയായിരുന്നു പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പുതിയുക വഴിയിൽ നാം ഉയരുന്നു നാടുണരുന്നു എന്ന മുദ്രാവാക്യമുയർത്തി 2 മുതൽ 15 വരെ സംഘടിപ്പിക്കുന്ന സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ജില്ലാതല സമ്മേളനത്തിന്റെയും സെമിനാറിന്റെയും ഉദ്ഘാടനം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ചവരെ പരിപാടിയിൽ ആദരിച്ചു. മാള ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ എം മേഘ വകുപ്പ് പദ്ധതികളെക്കുറിച്ച് വിശദീകരണം നടത്തി. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. തൃശൂർ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. MLA 2024-25 SD ഫണ്ട് ഉപയോഗിച്ച് ലഭ്യമാക്കിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം സുജാത ദിനാചരണ സന്ദേശം നൽകി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജില്ലാ വാക്സിൻ സ്റ്റോറിൽ നിന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി DMO ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള ലളിതകലാ അക്കാദമിയെ ലോകോത്തര നിലവാരമുള്ള സാംസ്കാരിക സ്ഥാപനമാക്കി ഉയർത്തുന്നതിനാവശ്യമായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകാൻ അക്കാദമി ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു. അക്കാദമി ചെയർപേഴ്സൺ പ്രൊഫസർ പ്രകാശ് മൂർത്തിയുടെ അധ്യക്ഷതയിൽ തൃശൂർ ആസ്ഥാന മന്ദിരത്തിൽ ചേർന്ന പ്രഥമ യോഗത്തിലാണ് സമഗ്രമായ പുതിയ പദ്ധതി

0: ശക്തികൾക്ക് രൂപം നൽകിയത്. മഹാത്മാഗാന്ധി സന്ദർശിച്ച കേരളത്തിലെ പ്രധാന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ചിത്രശില്പ ഡിജിറ്റൽ മീഡിയ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ചിത്രകലാരംഗത്തെ മൺമറഞ്ഞ മാസ്റ്റേഴ്സിന്റെ ലോകോത്തര കലാസൃഷ്ടികൾ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രദർശിപ്പിക്കുന്ന ആർട്ട് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾക്ക് തുടക്കമിടും. പുതിയ കാലത്തിന്റെ സാധ്യതകൾക്കും ആവശ്യകതകൾക്കും അനുരൂപമായ കലാസൃഷ്ടികൾ നടത്തുന്നതിന് കണ്ണൂരിലെ കലാഗ്രാമത്തിലും കിളിമാനൂരിലെ രാജാരവിവർമ്മ സ്മാരകത്തിലും ക്യാമ്പുകളും സെമിനാറുകളും സംഘടിപ്പിക്കും. സെൻസസ് 2027 രണ്ടാംഘട്ട ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി ജില്ലാ ചാർജ് തല ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി. ഒക്ടോബർ 12 മുതൽ 15 വരെ തൃശൂർ കളക്ടറേറ്റിലെ ILDM ഹാളിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിൽ നടപ്പിലാക്കുന്ന സെൻസസിന്റെ രണ്ടാംഘട്ടത്തിൽ ഓരോ വ്യക്തിയെയും സംബന്ധിച്ച വിശദാംശങ്ങളാണ് ശേഖരിക്കുന്നത്. ഇതിനായി പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴി സ്വയം വിവരങ്ങൾ നൽകാവുന്നതാണ്. അല്ലാത്ത പക്ഷം എന്യൂമറേറ്റർമാർ നേരിട്ട് വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിനും മാലിന്യ പരിപാലനത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായി സർക്കാർ നടപ്പിലാക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. മാലിന്യത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുക, ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക, ശാസ്ത്രീയ ശേഖരണവും സംസ്കരണവും ഉറപ്പാക്കുക, പുനരുപയോഗവും പുനഃസംക്രമണവും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിതകർമ്മസേന, പൊതുജനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സംയോജിത പങ്കാളിത്തത്തോടെ സുസ്ഥിരമായ മാലിന്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.

ആകാശവാണി അറിയിപ്പുകൾ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SET ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496565321, 9496595321. ഓർക്കുക, കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.

ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി MS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495 9641 9496 55631 9496 59631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം? ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവേൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവോചത് യത് വൈശ്വിക അനിശ്ചിതതാനാം മധ്യേപി ഭാരതസ്യ ആർത്ഥിക വികാസഃ സുദൃഢതയാ പ്രതിഷ്ഠിതഃ. അത്രാവസരെ നവദില്യാം ബ്ലൂംബർഗ് ആർത്ഥിക മഞ്ചം അസൌ സംബോധിതവാൻ. ദീപാവലി പർവണഃ അനന്തരം ചയനിതേഷു P2M വ്യവഹാരേഷു MDR ശുൽക്കം പ്രവർത്തിഷ്യത്തെ. ലഡാഖഃ ഭാരതസ്യ അഭിന്നമംഗം ചീനസ്യ പ്രത്യാഖ്യാനേന ന പരിവർത്തതേ യഥാർത്ഥമിതി നവദില്യാഃ ദൃഢപ്രതിപാദനം. അന്താരാഷ്ട്രീയ മുദ്രാകോശേന 2000തമസ്യ 26-27 വർഷായ ഭാരതസ്യ ആർത്ഥിക വികാസാനുപാതഃ 7% യാവത് വർദ്ധിതഃ. അപി ച അന്താരാഷ്ട്രീയ ക്രിക്കറ്റ് സമിത്യാ സിതംബർ മാസസ്യ മാസോത്കൃഷ്ട ക്രീഡക പുരസ്കാരായ ഷെഫാലി വർമ്മ ശുഭമൻ ഗിൽ ഇത്യേതൌ ചിതൌ. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവോചത് യത് കേന്ദ്രസർവകാരേണ സ്വകീയ ശാസനദൃഷ്ടികോണെ കാര്യസംസ്കൃതൌ ച സശക്തീകരണായ സാമർഥ്യം ഇതി സിദ്ധാന്തഃ അംഗീകൃതഃ. നവദില്യാം ബ്ലൂംബർഗ് ന്യൂ ഇക്കോണോമി ഫോം ഇതി ആർത്ഥികമഞ്ചം സംബോധയതാ പ്രധാനമന്ത്രിണാ പ്രതിപാദിതം യത് ജാഗതിക അനിശ്ചിതതാനാം മധ്യേപി ഭാരതസ്യ ആർത്ഥിക പ്രഗതിഃ അതീവ ദൃഢാവസ്ഥായാം അഗ്രേസരാ വർത്തതേ. സഹ അവോചത് യത് ഭാരതസ്യ വികാസഃ സാമൂഹിക പ്രഗതൌ സഹഭാഗ്യവസരേഷു ച ആധാരിതഃ അസ്തി. പ്രധാനമന്ത്രി അഗ്രെ അവദത് യത് സർവകാരസ്യ നിരന്തര പ്രയാസഃ അസ്തി യത് ഭാരതസ്യ സാമർഥ്യം വിശ്വസ്യ അന്യദേശേഭ്യഃ അപി അവസരാണാം നൂതനദ്വാരാണി ഉദ്ഘാടയേത്. സഹ അവോചത് യത് സാമർഥ്യം കേവലം അഗ്രെ ഗമനസ്യ ക്ഷമതാ നാസ്തി അപിതു അന്യേഷാം സശക്തീകരണസ്യ ക്ഷമതാ വർത്തതേ. ശ്രീമോദിനാ ഉക്തം യത് വർത്തമാനേ യുഗേ അങ്കീയശക്തിഃ അസ്യ രൂപാന്തരണസ്യ പ്രമുഖ ചാലക രൂപേണ ഉദിതാ. യാ അസ്യ ദൃഷ്ടികോണസ്യ വിസ്താരേ മഹതീം ഭൂമികാം നിരവഹതി യഥ ച ഭാരതെ വിപുലാന് അവസരാന് സൃജതി.
2: ഭാരത് മദർ ഓഫ് ഡെമോക്രസി ഹൈ. ഭാരത് മേ 100 സേ ഊപർ ഭാഷായേ ഹൈ. കരീബ് 80,000 रजिस्टर्ड न्यूज़पेपर और पब्लिकेशंस है. 1,000 से ज्यादा सैटेलाइट टीवी चैनल्स है. हमारे यहाँ अलग अलग मुद्दों पर खुलकर बहस होती है. अलग अलग दृष्टिकोण पर जनता चर्चा

0: करती है
1: और वर्तमान समय में इसमें जिसने एक बड़ी भूमिका निभाई है वो है डिजिटल पावर।
2: പ്രധാനമന്ത്രിണാ പ്രതിപാദിതം യത് യദാ കദാപി വിശ്വസ്മൈ സ്ഥിരസ്തംഭസ്യ ആവശ്യകതാ ഭവതി തദാ ഭാരതം സ്വദായിത്വം അനുഭൂയ സഹായഹസ്തം പ്രസാരയതി। ശ്രീമോദിനാ സൂചിതം യത് അദ്യ ഭാരതെ ദ്വിസഹസ്രാധികാനി വൈശ്വിക ക്ഷമതാ കേന്ദ്രാണി സന്തി യാനി സമ്പൂർണ വിശ്വസ്യ വാണിജ്യിക സംസ്ഥാഭ്യഃ സേവാഃ പ്രയച്ഛന്തി। പ്രധാനമന്ത്രി അവോചത് യത് ഭാരതം ലോകതന്ത്രസ്യ ജനനി അസ്തി യത്ര ശതസംഖ്യാധികാഃ ഭാഷാഃ പ്രായഃ അശീതിസഹസ്രം പഞ്ജീകൃതാനി സമാചാരപത്രാണി പ്രകാശനാനി ച സഹസ്രാധികാഃ ച ഉപഗ്രഹ ദൂരദർശനവാഹിന്യഃ സന്തി। ശ്രീമോദിനാ വിശേഷതയാ പ്രതിപാദിതം യത് വിഗതേ ദശകേ ഭാരതേന പഞ്ചവിംശതി കോടി ജനാഃ നിർധനരേഖാതഃ ബഹിഃ നിഷ്കാസിതാഃ।
1: പാവർ കേ പർപ്പസ് പർ ജോ ഫോക്കസ് ഹൈ യഹീ സോച് ഗവർണൻസ് മേ ഭീ ജറൂരി ഹൈ। സർക്കാർ കേ പാസ് അതോറിറ്റി ഹൈ लेकिन इसका उद्देश्य ये नहीं होना चाहिए कि देश का नागरिक सिस्टम पर ही निर्भर हो जाए, बल्कि इसका मकसद ये होना चाहिए कि देश के नागरिक सक्षम हो, सशक्त हो, और भारत इसी रास्ते पर चल रहा है। इसी रास्ते पर चलते हुए भारत ने बीते एक दशक में 25 करोड़ लोगों को गरीबी से बाहर निकाला है।
2: നവദില്ലാം ബംഗാളോപത്യക ബഹുക്ഷേത്രീയ പ്രാവിധിക ആർത്ഥിക സഹയോഗോപക്രമസ്യ പ്രഥമ ഗൃഹമന്ത്രി സമ്മേളനം ഭാരതസ്യ ആതിഥ്യേ സമ്പദ്യത്തെ। ഇതം ഐതിഹാസികം സമ്മേളനം ആതങ്കവാദസ്യ പാരദേശീയ സംഘടിത അപരാധാനാം മാദകദ്രവ്യതസ്കരജാലസ്യ മതാന്ധതായാഃ മാനവ ദുർവ്യാപാരസ്യ അവൈധ വിത്തീയ പ്രവാഹാണാം അഥ ച സൈബർ ആഹ്വാനാനാം സമ്മുഖീകരണായ സാമൂഹിക സങ്കല്പം ദൃഢയതി। അത്രാവസരെ ഭാഷമാണ ഗൃഹമന്ത്രി അമിതഷാഹ അവോചത് യത് ബീംസ്റ്റേക് സംഘടനം ക്ഷേത്രീയ ഏകീകരണായ ആർത്ഥിക സഹയോഗായ അഥ ച സാമൂഹിക സുരക്ഷയൈ പ്രമുഖമഞ്ചത്വേന ഉദിതമസ്തി। സഹ പ്രത്യപാദയത് യത് ഭാരതം വസുധൈവ കുടുംബകം ഇതി ഉദാത്ത ദർശനേന പ്രേരിതം സത് സദൈവ വിശ്വശാന്തയേ മാനവ കല്യാണായ ച പ്രതിബദ്ധം വർത്തതേ। ആതങ്കവാദം പ്രതി ഭാരതസ്യ അസഹിഷ്ണുതായാ നീതിം പ്രതിപാദയൻ ഗൃഹമന്ത്രി സാമൂഹിക പ്രതിബദ്ധതയൈ ആഹ്വാനം അകരോത്। അസ്മിൻ സമ്പൂർണ ക്ഷേത്രെ കസ്മയൈ അപി ആതങ്കവാദി ജാലായ ആശ്രയദാനസ്യ നിയുക്തി പ്രക്രിയായാഃ പ്രശിക്ഷണസ്യ വിത്തപോഷണസ്യ അഥവാ പ്രതിവേശി ദേശാനാം വിരുദ്ധം ഘാതുക കാര്യാണി സഞ്ചാലയിതും കിമപി സ്ഥാനനം ന ദീയേത।
3: आतंकवादियों उनके सहायकों आपराधिक नेटवर्क वित्तीय चैनल और सीमा पार गतिविधियों पर सत्यापित तथा कार्रवाई योग्य सूचना का समय पर आदान प्रदान हमारी सामूहिक सुरक्षा को मजबूत कर सकता है।
2: संस्कृत वार्तायाः संस्करणमिदं इदानीं आकाशवाणीतः प्रसार्यते।
4: आकाशवाणी वार्ताभिः संयोज्यन्ताम् एक्स्पटले एट् एआईआर न्यूज अलर्ट्स इत्यनुसरन्तु अथ सद्यो वृत्तान्ताय च न्यूज ऑन eir.gov.in इति जालपुटम् अवलोकन्ताम्।
2: भारतीय राष्ट्रीय भुगतान निगमेन सामाजिक संचार पटले संसूचितं यत् यूपीआई अथ सेवा संचालन समित्या ഉത്സവ ഋതു മനസി നിധായ അയം നിർണയ ഗൃഹീത യത് ചയനിതേഷു വ്യക്തിത വ്യാപാരി വ്യവഹാരേഷു എംഡിആർ വ്യവസ്ഥ ദീപാവലി പർവണ സദ്യ അനന്തരമേവ പ്രവർത്തേത। നിഗമേന സ്പഷ്ടീകൃതം യത് അസ്യ കൃതേ നിശ്ചിത ദിനാങ്കസ്യ അധിസൂചന പൃഥക്തയാ നിർഗമിഷ്യതേ। പ്രശാസനേന സ്പഷ്ടീകൃതം യത് സർവേ വ്യക്തിത വ്യക്തിവ്യവഹാരാ രാശിസീമാ നിരപേക്ഷാ സന്തഃ സർവഥാ നിശുൽക്കാഃ ഇവ സ്ഥാസ്യന്തി। എംഡിആർ ശുൽക്കം കേവലം 2,000 രൂപ്യകേഭ്യഃ അധിക മൂല്യസ്യ വ്യക്തിതഃ വ്യാപാരി വ്യവഹാരേഷു ഇവ പ്രയോജ്യം ഭവിഷ്യതി। അനേന പ്രായഃ 96% വ്യക്തിതഃ വ്യാപാരി വ്യവഹാരാഃ സർവഥാ അപ്രഭാവിതാഃ സ്ഥാസ്യന്തി। സഹൈവ വ്യക്തിതഃ വ്യക്തി വ്യാപാരി സംവർഗേ യുപിഐ ക്യുആർ കോഡ് മാധ്യമേന പ്രതിമാസം 100,000 രൂപ്യക പര്യന്തം ധനം പ്രാപ്നുവന്തഃ ലഘു വ്യാപാരിണഃ പഥ വിക്രേതാരശ്ച സർവവ്യവഹാരേഷു ശൂന്യ എംഡിആർ ലാഭം നിരന്തരം പ്രാപ്സ്യന്തി। ഭാരതേന അദ്യ സ്പഷ്ടീകൃതം യത് ലഡാഖ് കേന്ദ്രശാസിത പ്രദേശ ഭാരതസ്യ അഭിന്ന

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധസേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. വാർത്തകൾ വിശദമായി. രാജ്യസുരക്ഷയ്ക്ക് സൈനിക ശേഷിയോടൊപ്പം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധസേനയും തമ്മിലുള്ള സഹകരണവും വളരെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ 66th ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. സുരക്ഷയുമായും സാങ്കേതിക വിദ്യയുമായും ബന്ധപ്പെട്ട പ്രയോഗതലങ്ങൾ നിരന്തരം മാറുന്നതായും സങ്കീർണമായ വെല്ലുവിളികളാണ് പുതുതായി രൂപപ്പെടുന്നതെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. മാറുന്ന സാഹചര്യത്തിന് യോജിച്ച വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കി ണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ചൈന എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിനെക്കുറിച്ച് ചൈനീസ് പക്ഷം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയോജനങ്ങളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കുമെന്നും ഒറ്റയ്ക്കല്ല എന്ന വിശ്വാസം ഇവരിൽ സൃഷ്ടിക്കാൻ അയൽക്കൂട്ട മാതൃകയിൽ സംവിധാനമൊരുക്കുമെന്നും

0: അദ്ദേഹം വ്യക്തമാക്കി.
1: ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായ ഒരു വെൽഫെയർ പ്രോജക്ട് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കട്ടെ. അതിന്റെ ഒരു കമ്പോണന്റ് കെയർ ആണ്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സിൽവർ ഇക്കോണമിയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ഈ ആളുകളിലെ അവരുടെ ജീവിത പരിചയം, അവരുടെ നോളജ്, ജ്ഞാനം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ മാറ്റണം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കെയർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ മുഴുവൻ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഒരു അയൽക്കൂട്ടം പോലുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ എല്ലാ വാർഡുകളിലും നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഒരാൾ ഒറ്റയ്ക്കായി പോകരുത്. അതാണ് ഈ ബില്ലിന്റെ ഒക്കെ യഥാർത്ഥ ലക്ഷ്യം.
0: ബിൽ സഭാ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്ന് ക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വന്നിരുന്ന ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നും സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം കൊടുത്താൽ കൂടുതൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ പ്രതിയായ 19 വയസ്സുകാരന് മദ്യം നൽകിയ 3 ബാറുകൾക്കെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ പറഞ്ഞു. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേർന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനും ആരോഗ്യരംഗത്തെ വിദഗ്ധർ അംഗങ്ങളുമായാണ് കേരള ഹോളിസ്റ്റിക് മോഡൽ ഫോർ ഹെൽത്ത്, വെൽനസ് ആൻഡ് ലോങ്ജിവിറ്റി ടാസ്ക് ഫോഴ്സ് രൂപം നൽകിയത്. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ഉറപ്പാക്കി ആരോഗ്യകരമായ വാർദ്ധക്യ സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തീരുമാനം. നടപ്പാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. ഈ മാസം 15 മുതൽ MDR നടപ്പാക്കാനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 July 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. GST ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും GST കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. നെല്ല് സംഭരണത്തിൽ സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാൻ സംസ്ഥാന സർക്കാർ 63.37 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. 2022-23 സംഭരണ വർഷത്തിൽ മില്ലുടമകൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനാണ് ബജറ്റ് വിഹിതത്തിൽ നിന്നും തുക അനുവദിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ വിജിലൻസ് FIRന് എതിരെ നൽകിയ അപ്പീൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പിന്നീട് അറിയിക്കും. കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയെ ED കോടതിയിൽ എതിർത്തു. തോട്ടം മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ അനുമതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: മലനിരകളിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം തോട്ടം മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ചെലവ് കുറഞ്ഞ ഓട്ടോമേഷൻ സംവിധാനങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് ജലസേചനം

0: റോബോട്ടിക് വിളവെടുപ്പ്, കീടനിയന്ത്രണത്തിനുള്ള ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിക്കും. വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം വ്യവസായ അക്കാദമിക സഹകരണവും പദ്ധതിയിലൂടെ ശക്തിപ്പെടുത്തും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്രായോഗിക പരിശീലനവും ഉറപ്പാക്കുന്നതിലൂടെ സ്മാർട്ട് അഗ്രികൾച്ചർ മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭകത്വ സാധ്യതകളുമാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്.
1: അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. ഏഷ്യാകപ്പിലും ഏഷ്യൻ ഗെയിംസിലും കാഴ്ചവച്ച മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഷഫാലിക്ക് കരിയറിലെ രണ്ടാമത്തെ പ്ലെയർ ഓഫ് ദ മന്ത് നേടിക്കൊടുത്തത്. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ശുഭ്മാൻ ഗില്ലിനെ 5 തവണ പുരസ്കാരത്തിന് അർഹനാക്കിയത്. സംസ്ഥാന കായിക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട് നൈറ്റ് കേരളം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. GV രാജ പുരസ്കാരം, മറ്റ് കായിക പുരസ്കാരങ്ങൾ എന്നിവ ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1,109 പോയിന്റും നിഫ്റ്റി 359 പോയിന്റും നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR രേഖപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി, നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് സിറാജ് ദിനപത്രം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് മുഹമ്മദ് ഖാസിം SK. 16 നിയമസഭയുടെ 2 സമ്മേളനത്തിലെ 2 ദിനം വലിയ ഏറ്റുമുട്ടലുകളൊന്നുമില്ലാതെ സൌഹൃദപരമായാണ് സമാപിച്ചത്. പ്രധാനമായും നിയമനിർമ്മാണത്തിനായി ചേർന്ന സഭയിൽ ചോദ്യോത്തരവേള തർക്കങ്ങളില്ലാതെ തന്നെ പൂർത്തിയാക്കി. സംസ്ഥാനത്തെ ആശുപത്രികളിലെ മരുന്നുക്ഷാമവും ചികിത്സാ പിഴവുകൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് ആരോഗ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ഉന്നയിച്ച് പ്രതിപക്ഷാംഗം KV സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. എന്നാൽ കഴിഞ്ഞ പ്രതിപക്ഷം അവതരിപ്പിച്ച അതേ വിഷയമാണെന്നും പറയുന്ന പ്രശ്നങ്ങളൊന്നും ആരോഗ്യവകുപ്പിലില്ലെന്നും ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞാണ് ആരോഗ്യമന്ത്രി K.മുരളീധരൻ ആവശ്യം തള്ളിയത്. കഴിഞ്ഞ മാർച്ചിൽ പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് പെർച്ചേസ് ഓർഡർ നൽകിയില്ല. ഇടത് സർക്കാർ മരുന്ന് കമ്പനികൾക്ക് വലിയ കുടിശ്ശിക വരുത്തിയെന്ന് പറഞ്ഞ മന്ത്രി 24 മരുന്നുകൾക്ക് പ്രതിസന്ധിയുണ്ടെന്നും മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ഏജന്റുമാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും പരിഹാസത്തോടെ പ്രതികരിച്ചത് സഭയിൽ ബഹളത്തിനിടയാക്കി. എന്തു പറഞ്ഞാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ജനം നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്തിനെന്ന് ചോദിച്ച KV സുമേഷ് സ്വന്തം വകുപ്പിലെ പ്രശ്നങ്ങളെങ്കിലും മന്ത്രി മനസ്സിലാക്കണമെന്നും ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ഒപ്പം നടക്കുന്നതെല്ലാം രാഷ്ട്രീയ സ്ഥലം മാറ്റങ്ങളാണെന്നും ഇതിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതിനിടെ ഗൌരവമുള്ള വിഷയത്തിൽ പരിഹാസത്തോടെ പ്രതികരിച്ച ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തി. ഇങ്ങനെയാണോ മന്ത്രി മറുപടി പറയേണ്ടതെന്നും പരിണിതപ്രജ്ഞനായ സ്പീക്കർ ഇങ്ങനെയാണോ സഭ നിയന്ത്രിക്കുന്നതെന്നും വിമർശിച്ചു. മന്ത്രി മറുപടി പറഞ്ഞ രീതിയെക്കുറിച്ച് സ്പീക്കർ പരാമർശിക്കേണ്ടതായിരുന്നുവെന്നും പിണറായി സഭയിൽ പറഞ്ഞു. മന്ത്രിയുടെ സമീപനം ആത്മാർത്ഥതയില്ലാത്തതാണ്. ചില മരുന്നുകൾക്ക് കുറവല്ലാതെ ക്ഷാമമില്ലെന്നാണ് മന്ത്രി പറയുന്നത്. ഈ കുറവ് തന്നെയല്ലേ ക്ഷാമം എന്നും പിണറായി ചോദിച്ചു. മരുന്നുക്ഷാമത്തിന് പിന്നിൽ സ്വകാര്യ കോർപ്പറേറ്റ് ആശുപത്രികളുമായുള്ള ഡീലുണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു. തുടർന്ന് ശൂന്യവേളയിൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന ചികിത്സാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആശുപത്രികളുടെ നവീകരണത്തെക്കുറിച്ചും N. ശക്തന്റെയും ദേശീയപാതയുടെ വികസനം ത്വരിതപ്പെടുത്തുന്നത്

സംബന്ധിച്ച് കെ എൻ ബാലഗോപാലിന്റെയും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരനും പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീറും മറുപടി പറഞ്ഞു. കംട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിന്റെ 2024 മാർച്ചിൽ അവസാനിച്ച കാലയളവിലെ ഓഡിറ്റ് റിപ്പോർട്ടും സഭയുടെ മേശപ്പുറത്ത് വച്ചു. വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പുകൾ ഉൾപ്പെടെ കേരള സർക്കാരിന് സാമ്പത്തിക സേവനങ്ങൾക്ക് കീഴിൽ വരുന്ന വകുപ്പുകളുടെ അനുവർത്തന ഓഡിറ്റുകളുടെ സുപ്രധാന ഫലങ്ങളാണ് റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നത്. തുടർന്ന് 2026 കേരളം മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ സഭയിൽ അവതരിപ്പിച്ചു. ചർച്ചകൾ അവസാനിപ്പിച്ച് ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയച്ചു. വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന വയോജന ക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് സഭയിൽ അവതരിപ്പിച്ചത്. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കുന്ന വയോജന ക്ഷേമ ബില്ലിൽ വയോജനങ്ങളെ വീട്ടുകാർ ഉപേക്ഷിച്ചാൽ 3 വർഷം വരെ തടവും 50,000 രൂപ വരെ പിഴയും ശുപാർശ ചെയ്യുന്നുണ്ട്. ഉപേക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെ മക്കളടക്കമുള്ള കുടുംബാംഗങ്ങൾ, നിയമപരമായ അവകാശികൾ എന്നിവർ പരിചരണ കേന്ദ്രത്തിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ മുതിർന്നവരെ അവരുടെ അനുമതിയില്ലാതെ എത്തിക്കുന്നത് കുറ്റകരമാണ്. കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ പരിചരണ കേന്ദ്രത്തിലെ ജീവനക്കാരോ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചാലും ഇതേ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട്. പരിചരണ കേന്ദ്ര നടത്തിപ്പുകാർ അന്തേവാസിയുടെ സ്വത്ത് കൈവശപ്പെടുത്തിയാലും 3 വർഷം വരെ തടവും 50,000 രൂപ പിഴയും ശിക്ഷ ലഭിക്കും. രജിസ്ട്രേഷൻ ഇല്ലാതെ പരിചരണ കേന്ദ്രം നടത്തൽ 1 വർഷം വരെ തടവോ 25,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷാർഹമായ കുറ്റമാണ്. വയോജന നിയമപ്രകാരമുള്ള മുഴുവൻ കുറ്റകൃത്യങ്ങളുടെയും വിചാരണ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും നടക്കുക. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ സംസ്ഥാന ജില്ലാതല മേൽനോട്ട സംവിധാനങ്ങളും സ്ഥാപിക്കും. വയോജനക്ഷേമ വകുപ്പ് ഡയറക്ടർ അധ്യക്ഷനായി തിരുവനന്തപുരം ആസ്ഥാനമായി സംസ്ഥാന മുതിർന്ന പൌര സംരക്ഷണ യൂണിറ്റും ജില്ലാതലത്തിൽ സംരക്ഷണ ഫോറവും യൂണിറ്റും രൂപവൽക്കരിക്കും. വയോജനങ്ങൾ സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി കഴിയുന്നതിന് പ്രാഥമിക പരിഗണന, മുതിർന്ന പൌരന്മാരുടെ പരാതികൾക്ക് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ നോഡൽ ഓഫീസർ, പരിചരണ കേന്ദ്രങ്ങൾക്ക് രജിസ്ട്രേഷൻ, നിശ്ചിത നിലവാരവും പരിചരിക്കുന്നവർക്ക് പരിശീലനവും സർട്ടിഫിക്കറ്റും, ഒപ്പം താമസിച്ച് പരിചരിക്കുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, സൈബർ പോലീസ് സ്റ്റേഷനുകളിൽ മുതിർന്ന പൌര സൈബർ സെൽ, ഏകോപന ഓഫീസർ എന്നിവ ബില്ലിൽ നിർദ്ദേശിക്കുന്നു. സൈബർ തട്ടിപ്പിനിരയാവാതിരിക്കാൻ ഡിജിറ്റൽ സാക്ഷരതാ പരിപാടി, ഇൻഷുറൻസ്, ദീർഘകാല പരിചരണ പരിരക്ഷ എന്നിവയും ബില്ലിൽ ഉറപ്പു നൽകുന്നു. അവകാശികളില്ലാത്ത അന്തേവാസി വിൽപത്രം തയ്യാറാക്കാതെ പരിചരണ കേന്ദ്രത്തിൽ വെച്ച് മരിച്ചാൽ സ്വത്ത് സർക്കാരിലേക്ക് മുതൽക്കൂട്ടും. അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, പാർക്കിൻസൺസ്, മറ്റ് നാഡീരോഗങ്ങൾ എന്നിവയ്ക്ക് മാത്രമായി സർക്കാർ തല പരിചരണ കേന്ദ്രം, വിധവ, ഭിന്നശേഷി, ഉപേക്ഷിക്കപ്പെട്ടവർ, അതിക്രമത്തെ അതിജീവിച്ച സ്ത്രീകൾ എന്നിവർക്ക് സർക്കാർ പരിചരണ കേന്ദ്രങ്ങളിൽ മുൻഗണന, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി പ്രത്യേക സംസ്ഥാന കരുതൽ നിധി തുടങ്ങിയവയാണ് ബില്ലിൽ മുന്നോട്ട് വയ്ക്കുന്ന മറ്റു നിർദ്ദേശങ്ങൾ. ഇതിനിടെ വിവാദമായ മന്ത്രിമാരുടെ സ്വകാര്യ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിലും പ്രതികരിച്ചു. 4 മാസത്തിനിടെ 9 മന്ത്രിമാർ വിദേശയാത്ര നടത്തിയത് സംബന്ധിച്ച പ്രതിപക്ഷാംഗങ്ങളുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സ്വന്തം ചെലവിലാണ് മന്ത്രിമാർ വിദേശയാത്ര നടത്തിയതെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി നൽകി. സ്പോൺസർഷിപ്പും പാരിതോഷികവും സ്വീകരിച്ചാണ് മന്ത്രിമാർ യാത്ര ചെയ്തതെങ്കിൽ അത് ചട്ടലംഘനമല്ലേ എന്ന ചോദ്യത്തിന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന ഉത്തരമാണ് മുഖ്യമന്ത്രി നൽകിയത്. 9 മന്ത്രിമാരിൽ കൂട്ടത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥിന്റേത് മാത്രമാണ് ഔദ്യോഗിക യാത്രയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യാത്രയുടെ പൂർണ്ണ ചെലവും വഹിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഏറ്റവും കൂടുതൽ ദിവസം വിദേശത്ത് തുടർന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജിയാണ്. അനുമതിയോടെയും അല്ലാതെയും 5 രാജ്യങ്ങളിലാണ് മന്ത്രി കെ എം ഷാജി പര്യടനം നടത്തിയത്. കേരളത്തിന് പുറത്തുനിന്നെത്തുന്ന ക്രഷർ മെറ്റീരിയലുകളുടെ വരവ് നിലച്ചത് മൂലമുണ്ടായ അസംസ്കൃത വസ്തുക്കളുടെ കടുത്ത ക്ഷാമവും വിലക്കയറ്റവും സംസ്ഥാനത്തെ ഹോളോ ബ്രിക്സ് നിർമ്മാണ മേഖലയുടെ വിതരണ സംവിധാനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നും ഇത് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിനും ഉൽപാദന സ്തംഭനത്തിനും കരാറുകാർ നേരിടുന്ന പ്രതിസന്ധിക്കും ഉൽപാദനക്ഷമതയിൽ ഇടിവിനും കാരണമായിട്ടുണ്ടെന്ന് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയെ അറിയിച്ചു. ലഭ്യമായ കണക്കുകൾ പ്രകാരം പ്രതിസന്ധി മൂലം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഹോളോബ്രിക്സ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 27 യൂണിറ്റുകളാണ് പ്രവർത്തനരഹിതമായതെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ മുൻകൈയെടുത്തു വരികയാണെന്നും ജി സ്റ്റീഫൻ, പി എ മുഹമ്മദ് റിയാസ്, പി പി സുമോദ്, ഒ എസ് അംബിക എന്നിവരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു. സംസ്ഥാനത്തെ ബാറുകളുടെ നിയമലംഘനങ്ങൾക്കും വഴിവിട്ട ഇടപാടുകൾക്കും

എക്സൈസ് വകുപ്പിലെ ജീവനക്കാർ കൂട്ടുനിൽക്കുന്നതായി ലഭിച്ച പരാതികൾ പരിശോധിച്ചിട്ടുണ്ടെന്നും പരിശോധനയിൽ എക്സൈസ് വകുപ്പിലെ ജീവനക്കാർ ഇത്തരം ഇടപാടുകൾക്ക് കൂട്ടുനിൽക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും എക്സൈസ് മന്ത്രി എം ലിജു സഭയെ അറിയിച്ചു. ബാർ ഹോട്ടലുകൾ നിർദ്ദിഷ്ട സമയത്തിന് മുൻപ് തുറക്കാനും രാത്രി വൈകി പ്രവർത്തിക്കാനും കോട്ടയം ചങ്ങനാശ്ശേരി മേഖലകളിൽ ചില ഉദ്യോഗസ്ഥർ അനുവാദം നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 28-ന് എക്സൈസ് കമ്മീഷണർ നേരിട്ട് കോട്ടയം ഡിവിഷനിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ എം മാനുവൽ, ലാലു തങ്കച്ചൻ, പ്രവീൺ ശിവാനന്ദ്, സന്തോഷ് ടി, ഷിജു കെ, സിവിൽ എക്സൈസ് ഓഫീസർ എ എസ് വിശാഖ് എന്നിവർക്കെതിരെ നടപടി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ നിയമസഭയിൽ പ്രതിപക്ഷ അംഗം വി ജോയ് ഫൈബർ ലാത്തി കൊണ്ടുവന്നത് സംബന്ധിച്ച് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നൽകി. നേരത്തെ ഒരു ബില്ലിന്റെ ചർച്ചാവേളയിൽ ഒരംഗം രണ്ട് കുപ്പി ബിയർ സഭയിൽ പ്രദർശിപ്പിച്ചപ്പോഴും കഞ്ചാവ് വേട്ട സംബന്ധിച്ച ചർച്ചാവേളയിൽ ഒരംഗം കഞ്ചാവ് പൊതി സഭയിൽ പ്രദർശിപ്പിച്ചപ്പോഴും സഭ ഈ നടപടിയെ അപലപിക്കുകയും അനുവദനീയമല്ലാത്ത പദാർത്ഥങ്ങൾ സഭയിൽ കൊണ്ടുവരരുതെന്ന് റൂളിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സഭയിലെ അംഗങ്ങളുടെ പെരുമാറ്റച്ചട്ടപ്രകാരം സഭയിൽ ആയുധങ്ങൾ കൊണ്ടുവരാനോ പ്രദർശിപ്പിക്കാനോ പാടില്ല. ആരോഗ്യകാരണങ്ങളാലല്ലാതെ വാക്കിംഗ് സ്റ്റിക്ക് പോലും സഭയിൽ കൊണ്ടുവരാൻ പാടില്ല എന്നിരിക്കെ ഫൈബർ ലാത്തി പോലുള്ള വസ്തുക്കൾ സഭയിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് കാസിം കെ ഖാദർ, ബ്യൂറോ ചീഫ്, സിറാജ് ദിനപത്രം, തിരുവനന്തപുരം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവൻ ഒരിക്കലും ചെറുതാവുന്നില്ല. കാരണം ബഹുമാനിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ സംസ്കാരം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ ഇന്നും ശ്രോതാക്കൾക്കായി ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താണെന്നല്ലേ? എന്താണ് വാം അഥവാ വെസിക്കുലർ ആർബസ്കുലാർ മൈക്കോറൈസ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ താരതമ്യേന കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച വരുമാനം നേടാൻ കഴിയുന്ന ഒരു കാർഷിക സംരംഭമാണ് കൂൺ കൃഷി. ആരോഗ്യഗുണങ്ങൾ ഏറെയുള്ള കൂണിന് ഇന്ന് വിപണിയിൽ വലിയ പ്രാധാന്യമാണുള്ളത്. പോഷകസമൃദ്ധമായ ഭക്ഷണം എന്ന നിലയിലും മികച്ച വരുമാനം നൽകുന്ന സംരംഭം എന്ന നിലയിലും കൂൺ കൃഷി കർഷകർക്കിടയിൽ കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത കൃഷി രീതികളിൽ നിന്ന് മാറി ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കൂൺ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഗുണമേന്മ ഉറപ്പാക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും ഇന്ന് സാധിക്കുന്നു. കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും ഇതേക്കുറിച്ച് തിരുവനന്തപുരം കൈമനത്തുള്ള കൂൺപുരയുടെ പ്രസിഡന്റ് ആർ ജോസ് പ്രകാശുമായി

0: ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: കേരളത്തിൽ ഏറെ പ്രചാരമായി മാറിയതാണ് കൂൺ കൃഷി. ഇന്ന് നിരവധി ആൾക്കാർ, പ്രത്യേകിച്ചും സ്ത്രീകൾ ഒക്കെ ഈ കൂൺ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂണിൻ്റെ ഉൽപ്പാദനവും ഉപഭോഗവും നമ്മുടെ സംസ്ഥാനത്ത് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചൊരു മേഖലയാണ് ഈ കൂൺ കൃഷിയും അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും ഒക്കെ. ഈ മേഖലയിലുണ്ടായ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പരാമർശിക്കാമോ?
2: നമുക്ക് കൂൺ കൃഷിയിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു കൂൺ കൃഷിയിലെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഒരു ഓലപ്പൊലയും കെട്ടി അതിൽ നിന്ന് കിട്ടുന്ന കൂൺ വിഭവങ്ങളെ നമ്മുടെ നാടൻ വിഭവങ്ങളായിട്ട്, നമ്മുടെ വീട്ടിലെ തോരനും പിഴുക്കും അത്തരത്തിലുള്ള വിഭവങ്ങളായി നാം കഴിച്ചുകൊണ്ടിരുന്ന കൂണ്, ഒരുപക്ഷെ ഇന്ന് വലിയ മാറ്റങ്ങൾ. ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ, അതുപോലെ തന്നെ ഇന്ന് വൻകിട ഹോട്ടലുകളിൽ നൂജൻ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിഭവങ്ങളായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം കൃഷിയിലും മാറി. കൃഷി ഇന്ന് ഹൈടെക് ഫാമുകളായി. അവിടെ നമുക്ക് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കിങ്ങനെ പറയാം, ഓലപ്പുരയിൽ നിന്ന് നമ്മളിന്ന് ഹൈടെക് ഫാമുകളിലേക്ക് എത്തിയപ്പോൾ അവിടെ കൃഷിയിലുണ്ടായ മാറ്റങ്ങൾ, ഒന്ന് ഹൈബ്രിഡ് ഇനം വിത്തുകൾ, നമ്മുടെ കാലാവസ്ഥയുമായി ഇണങ്ങിച്ചേരുന്ന തരത്തിലുള്ള പുതിയ വെറൈറ്റി കൂൺ വിത്തുകൾ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് വർഷത്തിലെല്ലാ സമയവും, മഴക്കാലത്തും ചൂടുള്ള സമയത്തും ഒക്കെ നമുക്ക് ചിപ്പിക്കൂണും പാൽക്കൂണും ഒക്കെ ഒരേപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിത്തുകൾ നമുക്കിന്ന് ഉണ്ട്. അതോടൊപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള റാ മെറ്റീരിയൽ, ഉദാഹരണത്തിന് നമ്മൾ വൈക്കോലിലും മരപ്പൊടിയിലും ഒക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന നമ്മളിന്ന് കുറച്ചുകൂടി എളുപ്പവും ആയാസരഹിതവും ലാഭകരവുമായിട്ടുള്ള മഷ് പെല്ലറ്റ് പോലുള്ള പുതിയ വിഭവങ്ങളിലേക്ക് നമ്മൾ, അങ്ങനെ വന്നപ്പോൾ കൃഷി കുറച്ചുകൂടി എളുപ്പമായി, സൗകര്യപ്രദമായി, സുരക്ഷിതമായ വിളവ് കിട്ടുന്ന ഒരു കൃഷിയായി കൂൺ കൃഷി മാറി. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, കൂൺ പുരകളിലുണ്ടായ മാറ്റം. നമുക്കറിയാം, നമ്മൾ നന എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാലത്ത് നമ്മൾ സ്പ്രെയർ കൊണ്ട് നനച്ചിരുന്ന ഒരു കാലമാണ്. അതിനുശേഷം നമുക്ക് ചില സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉണ്ടായി, മിസ്റ്റുറിയേഷൻ നമ്മൾ ഈ പറയുന്ന ഫോഗറും അങ്ങനെ തുടങ്ങി പലതരത്തിലൊക്കെ നമുക്കൊരു ചേഞ്ചസ് തോന്നും. പക്ഷെ ഇന്ന് നമ്മൾ നാനോ ടെക്നോളജിയിലേക്ക് എത്തി. കുറഞ്ഞ ജലം വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് അൾട്രാസോണിക് മിസ്റ്റ് മേക്കർ എന്ന് പറയുന്ന പുതിയ ആധുനിക രീതിയിലുള്ള നനയാണ് ഇന്ന് കൂൺപുരകളിൽ നനയ്ക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് എത്ര ചൂടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ കൂൺ കൃഷി ചെയ്താലും വളരെ പെട്ടെന്ന് തന്നെ ഹ്യൂമിഡിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് അന്തരീക്ഷത്തിലെ ജലാംശം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് അൾട്രാസോണിക് മിസ്റ്റ് മേക്കറിലൂടെ നമുക്കിന്ന് വെട്ടം ക്ലൈമറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കറിയാം, കൂൺ കൃഷിക്ക് തണുപ്പ് വളരെ പ്രധാനമാണ്. തണുപ്പെന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ ജലാംശം, ഈ വായുവിലെ ജലാംശത്തിൻ്റെ അളവ് കൂടുന്ന ഒരു ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് അൾട്രാസോണിക് മിസ്റ്റ് മേക്കർ എന്ന് പറയുന്ന പുതിയ ഈ സംവിധാനം ഉപയോഗിച്ച് നാം കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു എത്ര ചൂടുള്ള ഒരു പ്രദേശത്തെയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഊട്ടിയാക്കി മാറ്റാം. അങ്ങനെ നമുക്ക് ഏതൊരു സ്ഥലത്തും കൂൺ കൃഷി ചെയ്യാം. പ്രത്യേകിച്ച് കൂൺ കൃഷിക്കൊരു പ്രത്യേകത ഉണ്ട്, അതൊരു ഇൻഡോർ കൃഷിയാണ്. മറ്റ് കൃഷികളൊക്കെ നമ്മൾ ഔട്ട്ഡോറാണ്, നമ്മൾ പാടത്തും പറമ്പത്തും കൃഷി ചെയ്യുമ്പോൾ, ഒരുപക്ഷെ കൂൺ കൃഷി ആദ്യമായിട്ട് ഒരു പോളി ഹൗസിനുള്ളിലേക്ക് ഇൻഡോറായി കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പുതുമഴയത്ത് മിന്നലുള്ളപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ പൊടുന്തനെ പൊട്ടിമുളച്ച് പെട്ടെന്ന് ക്ഷണഭങ്കുരമാണ് കൂണ്. അപ്പോൾ ആ പുതുമഴയത്തുള്ള കാലാവസ്ഥ, കൂണ് രൂപാന്തരപ്പെടാൻ അല്ലെങ്കിൽ അത് ഫ്ലവർ ചെയ്യാൻ ഉണ്ടാകുന്ന ആ സാഹചര്യം, കൃത്രിമമായി നമ്മളൊരു മുറിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡോറിനകത്തേക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ അവിടെ 100 മേനി വിളവ് നമുക്ക് കിട്ടുകയാണ്.
1: നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ ആൾക്കാരും സാധാരണക്കാരായിട്ടുള്ള, പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ഒരു അവരുടെ ഒരു കുടിൽ വ്യവസായം പോലെയും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞ ഒരു ഭാഗത്തായിട്ട് അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കർഷകർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയും ഒരു ഹൈടെക് രീതിയിലുള്ള സംവിധാനങ്ങൾ അഫോർഡബിൾ ആണോ? അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ?
2: പുര ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ബഡ്ജറ്റായിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ നമുക്ക് ഹൈടെക് ആക്കാം. ഞങ്ങളൊരു ആശയം ഇപ്പം മുന്നോട്ട് വെക്കുന്നത്, നമുക്ക് ടെറസിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തിലോ കോഴിക്കൂടോ നമ്മൾ എന്താണ് ഒഴിഞ്ഞു കിടക്കുന്ന അതിനെ നമുക്ക് കൂൺപുരയായി മാറ്റാം. അവിടെ നമുക്ക് പോളി വൈറ്റ് നെറ്റ് കൊണ്ട് പോളി ഹൗസ് ഉണ്ടാക്കി, അത് ഒരുപക്ഷെ നമ്മുടെ പരിമിതപ്പെട്ട സ്ഥലത്ത് നമുക്ക് ആ പ്രദേശത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എണ്ണം ചിലപ്പോൾ കുറച്ചേ ചെയ്യാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ നമുക്കുള്ള സ്പേസ് ഏതാണോ അത് നമ്മൾ കൂൺപുരയായി മാറ്റുകയാണ്. അല്ലാണ്ട് ഹൈടെക് കൂൺപുര എന്ന് പറയുമ്പോൾ

0: ആ പേരുകൊണ്ട് അർത്ഥമാക്കുന്ന മാതിരി അതിനകത്ത് വലിയൊരു ചെലവ്
1: വലിയ
0: പ്രതീക്ഷിക്കില്ല.
1: ചെലവൊന്നും വേണ്ട.
0: ഇല്ല, നമ്മൾ ആ ചുരുങ്ങിയ സ്ഥലത്തെ നമ്മൾ ഹൈടെക് കൊണ്ടെന്ന്
1: ഒരു കുറച്ചും
0: ഉദ്ദേശിക്കുന്നത്
1: കൂടെ ഒരു ശാസ്ത്രീയമായുള്ള
0: ശാസ്ത്രീയമായ
1: രീതിയിലൊക്കെ.
0: രീതിയിൽ. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, മനുഷ്യനെ പോലെ ഓക്സിജൻ വലിച്ചെടുക്കുന്ന ആണ്, സസ്യങ്ങളെ പോലെ കാർബൺ ഡൈഓക്സൈഡ് വലിച്ചെടുക്കുന്നതല്ല. അവിടെ വളരെ ശ്രദ്ധിക്കാനുള്ള ഒരു സംഭവമാണത്. അപ്പോൾ നമ്മൾ ഇൻഡോർ കൃഷി ഒരു റൂമിനകത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അവിടെ വായു സഞ്ചാരം, ശുദ്ധവായുവിൻ്റെ ലഭ്യത വളരെ ആവശ്യമാണ്. അടഞ്ഞ റൂമുകളാവുമ്പോൾ അതുകൊണ്ട് തന്നെ പോളിവൈറ്റ് നെറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് വായു സഞ്ചാരം സാധ്യമാകുന്ന നെറ്റുകൾ ഉപയോഗിച്ച്, എന്നാൽ മറ്റ് ഈച്ചയും പ്രാണിയൊന്നും കടന്നു കയറാത്ത, നാം കൊടുത്ത ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ അതിൻ്റെ ഹ്യൂമിഡിറ്റിയെ നമുക്ക് മണിക്കൂറുകളോളം അതിനകത്ത് നമുക്ക് നിലനിർത്തിപ്പോണം. അതിന് പറ്റിയ രീതിയിലുള്ള കൂൺപുര അവിടെയാണ് നമ്മൾ ഹൈടെക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർക്കറ്റിലൂടെ നമ്മുടെ പരിമിതപ്പെട്ട സാഹചര്യത്തിൽ ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഹൈടെക് ഫാമുകളെ നമ്മൾ ശുപാർശ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റേ ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുവേണ്ടി ഇന്ന പ്രദേശം തന്നെ നമുക്ക്, അങ്ങനെയൊന്നുമില്ല. നമ്മളായിരിക്കുന്നിടം, നമുക്ക് എവിടെയാണോ നമുക്ക് പരിമിതപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തെ നമ്മളിപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ആ സാഹചര്യങ്ങളാണ് ഈ ഹൈടെക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: നമ്മുടെ കർഷകരൊക്കെ ഈ ഒരു മാറ്റത്തിന് അവിടെ അനുകൂലമായ രീതിയിലാണോ പ്രതികരിക്കുന്നത്?
0: അല്ല, ഇവിടെ നമുക്കൊരു പ്രധാന കാര്യം, നമ്മളിപ്പോൾ ഒരു പരമ്പരാഗത മാർഗത്തിലൂടെയുള്ള ഒരു ഷെഡ് നമുക്കറിയാം, നമ്മൾ ഓരോ പുരകളോ അങ്ങനെ ഒരു പുര നമ്മൾ ചെയ്താൽ അതിൻ്റെ മെയിൻ്റനൻസ് ചാർജ് നമുക്ക് വളരെ കൂടുതലാണ്. നമുക്ക് ഓരോ വർഷത്തിലും അത് വീണ്ടും നമുക്ക് മെയിൻ്റനൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു വട്ടം നമ്മളൊരു ഷെഡ് നിർമ്മിക്കപ്പെട്ടാൽ അത് ഏറ്റവും കുറഞ്ഞതൊരു 25 വർഷമെങ്കിലും നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു ഷെഡായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വൺ ടൈം മുടക്കിൽ നമുക്ക് ഒരു മൂലധനത്തിൽ അവന്, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് റണ്ണിങ് കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത് നടത്തിക്കൊണ്ട് പോകണം. വീണ്ടും ഷെഡ് പണിയാനാണെങ്കിൽ വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള ഷെഡുകളാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഒരു ടൈം ഒരു ഷെഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പൈസ ചിലപ്പോൾ കൂടുതലായാലും അതിന് വളരെ വർഷങ്ങളോളം നമുക്ക് അതിൽ നിന്ന് ആദായം എടുക്കാം എന്നുള്ളത് കൊണ്ട് ഇത് നമുക്ക് സാധ്യമാണ്.
1: ടോപ്പിലെ റൂഫിന് പകരം ഈ ഷീറ്റ് ഇടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ?
0: നമ്മൾ ശുപാർശ ചെയ്യുമ്പോൾ സിപ്പോളിൻ ഷീറ്റ് അതുപോലുള്ളതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവിടെയും ലോങ് ലൈഫുള്ള അലുമിനിയം ഷീറ്റുകളോ അതുപോലുള്ള ഷീറ്റുകൾ ഇട്ട് ചെയ്യുന്നതിനോടാണ് നമുക്ക്. ഓട് നല്ലതാണ്, ഓട് നമുക്ക് നല്ലതാണ്, കുറച്ചുകൂടി നാച്ചുറൽ ടൈം ഇത് കിട്ടും. ഓട് ഫ്രെയിം ചെയ്തിട്ട് അതിൽ സീലിംഗ് കൊടുക്കണം, കാരണം ഓട് ഹ്യൂമിഡിറ്റി വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് അതിനകത്ത് റൂമിനകത്തുള്ള ടെമ്പറേച്ചർ ഇത് ഹ്യൂമിഡിറ്റി അങ്ങ് പിടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമുക്കൊരു സീലിംഗ് നമുക്ക് കൊടുക്കേണ്ടി വരും. അതിപ്പോൾ ഏത് കൂൺപുരയ്ക്കും ഷീറ്റാണെങ്കിലും ഏതാണെങ്കിലും ഒരു നമ്മൾ ഭിത്തി നിർമ്മിക്കുന്ന മാതിരി സീലിംഗ് കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. നമുക്ക് ഇന്ന് അതിന് വലിയ ചിലവൊന്നുമില്ല, നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.
1: ഈ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ഉൽപ്പാദനത്തിൽ ഒരു മികവ് ഉണ്ടാവുന്നുണ്ടോ?
0: ഉൽപ്പാദനത്തിൽ ഒരു വർധനവുണ്ട്. അതിന് കാരണം മൂന്നാല് കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ പുതിയ നമ്മുടെ ഷെഡുകളിൽ അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയും കൃത്യമായി അളന്ന് തൂക്കി കൊടുക്കാൻ പറ്റും. ഒരുപക്ഷെ അവിടെ അത് കൃത്യമായ അളവിൽ അത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഒരു വിളവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറം നാം കൃഷി ചെയ്യുന്ന വിത്ത് അവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് വിത്തുകൾ കുറച്ചുകൂടി ഉൽപ്പാദനക്ഷമത വർദ്ധിച്ച വിത്തുകളാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ റിസർച്ച് സ്റ്റേഷനുകളിലെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ കാർഷിക സർവകലാശാലകൾ അതുപോലെ തന്നെ ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒക്കെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് വലിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ആ ഗവേഷണങ്ങളൊക്കെ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, രണ്ട് കൂണിൻ്റെ ഹാർവെസ്റ്റിന് ശേഷം വിളവെടുപ്പിന് ശേഷമുള്ള സൂക്ഷിപ്പ് കാലാവധി കൂട്ടുക, അത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ കൂൺകൃഷിക്കകത്ത്, കൂൺകൃഷി കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിൽ രണ്ട് വെല്ലുവിളികളെന്ന് പറയുന്നത്, ഒന്ന് അത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നമ്മളെ വരുമാനത്തിൽ വർധന ഉണ്ടാവുള്ളൂ, അതാണ് അതിനകത്ത് ഒന്ന്. രണ്ട്, കൂൺ വളരെ പെട്ടെന്ന് ചീത്തയായി കേടായി പോകുന്ന ഒരു സംഭവം, അത് എത്ര കണ്ട് നമുക്ക് കൂണിനെ ലൈഫ് കൂട്ടാൻ പറ്റും, ഹാർവെസ്റ്റിങ്ങിന് ശേഷം സ്റ്റോറേജ് ലൈഫ് കൂട്ടും, അത് നാച്ചുറലി എത്ര മണിക്കൂറുകൾ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അതിനനുസൃതമായിട്ടുള്ള പുതിയ വെറൈറ്റികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ പാൽക്കൂട് പൊതുവിൽ നമുക്ക് 4-5 ദിവസം പുറത്തിരിക്കും, പക്ഷെ ചിപ്പിക്കൂണിലും അത്തരത്തിലുള്ള വെറൈറ്റികൾ ഇപ്പം നമുക്കുണ്ട്. കുറേ ടെമ്പറേച്ചർ കൂടിയ അന്തരീക്ഷത്തിൽ കുറച്ച് ചൂട് കൂടിപ്പോയാൽ പോലും അത് വിളവ് തരുന്ന തരത്തിലുള്ള പുതിയ വെറൈറ്റികളുണ്ട്.
1: താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി ഉൽപ്പന്നങ്ങളിലെ

0: വിധ്യവൽക്കരണം. സ്വന്തം വീട്ടാവശ്യത്തിന് മാത്രമൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇന്ന് നമ്മുടെ വലിയ വലിയ സൂപ്പർ സ്റ്റോറുകളിലൊക്കെ വലിയ മാളുകളിലുമൊക്കെ ഇന്നത് വിൽപ്പനയ്ക്കായി എത്തുന്നു. അതൊരു വലിയൊരു മാറ്റമാണ്. അത് കർഷകർക്ക് നല്ലതാണ്, അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് എങ്ങനെ, എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്?
1: ഇവിടെ നമുക്ക് കൂൺ പ്രിയരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നാം ഒരു ഭക്ഷണ വസ്തു നാം കഴിക്കുന്നത്. ഒന്ന്, അതിൻ്റെ ഗുണം. കൂൺ ഒരു നല്ല ഗുണമുള്ള ഒരു ഭക്ഷണമെന്ന പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂൺ ധാരാളം കഴിക്കുന്നതിൽ ഒരു കാരണം അതിൻ്റെ അകത്തുള്ള ഗുണങ്ങൾ തന്നെയാണ്, പോഷകമൂല്യങ്ങൾ തന്നെയാണ്. രണ്ട്, നമ്മളൊരു ഭക്ഷണം നിത്യോപയോഗമായി മാറണമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് മാറണം. നമുക്കറിയാം,
0: രുചികരമാവണം,
1: ആകർഷണീയമാവണം. അത് നിറം കൊണ്ടും മണം കൊണ്ടും ഗുണം കൊണ്ടും ഒക്കെ നമ്മൾ ആകർഷിക്കണം, ടേസ്റ്റ് ആക്കണം. അപ്പം ഉദാഹരണത്തിന് എനിക്ക് ഒറ്റ കാര്യം മാത്രം വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചിക്കൻ്റെ ഒരു കടന്നു കയറ്റമാണ്. നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത അളവിൽ ചിക്കൻ കടന്നു കയറിയിരിക്കണം നമ്മുടെ കൾച്ചറിൽ. അവിടെ നമുക്ക് ഇന്ന് മഷ്റൂം എടുത്തിട്ട്, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മഷ്റൂം എടുത്ത് സ്ലൈസ് ചെയ്ത് അതിനകത്ത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് ചതച്ച് പുരട്ടി, കാരണം ഇതൊരു മാംസത്തിൻ്റെ ചേർവകളാണ് നമുക്ക് ഈ കൂണിൽ ചേരേണ്ടത്. അത് ചേർത്ത് ചിക്കൻ 65 ഉണ്ടാവുന്ന അതേ മസാലപ്പൊടി ഈ കൂണിലേക്ക് നമ്മൾ പുരട്ടി അതിനാവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് വെച്ച് ഒരല്പ ടേസ്റ്റാക്കിയിട്ട് ആ മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞ ശേഷം തിളച്ച വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ നമുക്ക് ചിക്കൻ 65 പകരം നമുക്ക് മഷ്റൂം 65 ആയി. ഒരുപക്ഷെ നമ്മൾ ഒരു വട്ടം അത് കഴിച്ചാൽ ചിക്കനിലുണ്ടാക്കുന്ന വിഭവങ്ങളെക്കാളും നമുക്ക് ടേസ്റ്റിയാണിത്. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ വിഭവങ്ങളുടെ ഒരു ചേഞ്ച് അത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ ആളുകളും കൂടുതൽ കൂൺ വാങ്ങുന്നത്. പരമ്പരാഗതമായി നാം നേരത്തെ കഴിച്ച ആ തോരനും മെഴുക്കിൽ നിന്ന് ഇന്ന് നമ്മൾ പുതിയ വിഭവങ്ങളിലേക്ക്, പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആകർഷിക്കുന്ന തരത്തിലുള്ള ഗ്രില് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അത് മാറുകയാണ്. അപ്പം നമുക്ക് ദൈനംദിനം അത് കഴിക്കാനുള്ള ഒരു ടേസ്റ്റ്, ഇഷ്ടം, ഒരാകാംക്ഷ, അതൊക്കെ നമുക്ക് ഈ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്.
0: ഈ കർഷകർ ഈ മേഖലയിലേക്ക് വരണമെങ്കിലേ അവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമൊക്കെ വളരെ അത്യാവശ്യമാണല്ലോ.
1: ഞങ്ങൾ കൂൺപുര ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. പക്ഷെ കൂൺ കൃഷിയിലെ പരിശീലനം പോരാ, കൂൺ കൃഷിയിൽ എങ്ങനെ അത് വിഭവങ്ങളാക്കണം. ഒരു കർഷകൻ നമ്മൾ രൂപാന്തരപ്പെടുത്തിയെടുക്കുമ്പോൾ 100 കൂൺ കഴിക്കുന്ന കൂൺ പ്രിയന്മാർ നമ്മളുണ്ടായി. അതുകൊണ്ട് തന്നെ കൂൺപുര ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നതിനോടൊപ്പം ബൈ പ്രോഡക്റ്റിൻ്റെ പരിശീലനം കൊടുക്കുന്നുണ്ട്. ബൈ പ്രോഡക്റ്റ് എങ്ങനെയാണ് കൂൺ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അത് നമുക്ക് രണ്ട് തരത്തിലാണ് ഉൽപ്പന്നങ്ങൾ. ഒന്ന്, നമ്മൾ ദൈനംദിനം നമുക്ക് എങ്ങനെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നമ്മൾ ദൈനംദിനം വീടുകളിൽ ഉപയോഗിക്കുന്ന, ഇപ്പോൾ കൂൺ ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ 65 പകരം മഷ്റൂം 65 അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അച്ചാറായിട്ടും അങ്ങനെ നമുക്ക് കട്ലറ്റായിട്ടും സമോസയായിട്ടും കേക്കായിട്ടും ഐസ്ക്രീമായിട്ടും ബിസ്ക്കറ്റായിട്ടും ഒക്കെ നമുക്ക് കൂണിനെ നമുക്ക് ഉപയോഗിക്കാം. അതിനപ്പുറം നമുക്ക് വ്യാവസായിക സാധ്യതയുള്ള പ്രോഡക്റ്റുകളിലേക്ക് പോവാം. നമുക്ക് വ്യാവസായികമായി അത് അങ്ങനെയുള്ള വിഭവങ്ങളിലേക്ക് അതും നമ്മൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. കൂൺ ഡ്രൈ പൗഡർ ചെയ്തിട്ട്, കൂൺ സൂപ്പ് പൗഡർ ചെയ്തിട്ട്, അങ്ങനെയുള്ള ഫ്രയാംസുകൾ ഉണ്ടാക്കിയിട്ട്, അങ്ങനെ പലതരത്തിൽ നമുക്ക് കൂണിൻ്റെ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കൂണ് ശരിക്കു പറഞ്ഞാൽ കേരളം നമുക്ക് കൂൺ കൃഷി ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല സ്ഥലമാണ് കേരളം. അപ്പോൾ നമുക്ക് കേരളത്തിലെ ഒരു മുഖ്യധാരാ കൃഷിയായിട്ട് നമുക്ക് കൂണിനെ കൊണ്ടുവരാം. അത് നമുക്കൊരു വലിയ തൊഴിലിടം സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരു പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ട്, ഒത്തിരി സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്, ഗവൺമെൻറ് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്, വായ്പകളിൽ, കാർഷിക വായ്പകളിൽ കൂൺ കൃഷിയെ കൂടി ഉൾപ്പെടുത്തി. എങ്കിലും ചില ബാങ്കുകളിലെങ്കിലും അവരുടെ പഴയകാല നോംസുകളൊന്ന് തിരുത്തേണ്ടി വരും. കൃഷി എന്ന് പറയുമ്പോൾ അത് ഏക്കർ കണക്ക് സ്ഥലത്താണ് കൃഷി. പക്ഷെ നമ്മൾ പരിഷ്കരിക്കപ്പെടേണ്ട ഒരു കാര്യമാണത്. നമുക്ക് അഗ്രികൾച്ചറിൽ, കൃഷിയിൽ വെജിറ്റബിളിലായ പോലും നമ്മളിന്ന് അപ്പോഴും നമുക്ക് ഏക്കറിലാണ് സെൻറ്റിനാണ് സബ്സിഡി എന്ന് പറയുന്നത് മാറി നമ്മൾ ക്രോപ്പിൻ്റെ എണ്ണത്തിന് സബ്സിഡി കൊടുക്കേണ്ട സമയത്തേക്ക് എത്തി. നമ്മളിപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷിയാണ് നമ്മുടെ ഈ ഹൈടെക് കാലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു പരിഷ്കൃത ഒരു അതിനകത്ത് കർഷകനെ സഹായിക്കാൻ വേണ്ടി അത് വേണ്ടി വരും.
0: കണ്ടീഷൻസൊക്കെ മാറേണ്ടതാണ്.
1: നമുക്കിന്ന് 1 ഹെക്ടർ 6 സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ക്രോപ്പ് അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ നമുക്ക് വെറും 1 സെന്റിനകത്ത് നമുക്കിന്ന്
0: ഹൈടെക്
1: രീതിയിൽ കൃഷി ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ ആ 1 ഹെക്ടർ 6 കൊടുക്കുന്ന സബ്സിഡി ഇപ്പോഴും ടാക്സ് റെസീറ്റ് 1 ഹെക്ടർ 6 കൊടുക്കുമ്പോൾ കിട്ടുന്നതേ സബ്സിഡി ചെയ്തുകൊണ്ട്

0: വലിയ വിഭവങ്ങൾ നമുക്ക് പ്രോഡക്റ്റുകളാക്കി മാറ്റണം. അതങ്ങനെയുള്ള പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കണം. എങ്കിലും നമുക്ക് ഈ മേഖലയെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് നമുക്കൊരു വളർച്ചയുണ്ട്. ആ വളർച്ചയെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ മേഖലയിൽ കുറച്ചുകൂടി കൊണ്ടുവരണമെങ്കിൽ ഈ ബൈ പ്രോഡക്റ്റിൽ കൂടി കുറച്ചുകൂടി പരിശീലനമൊക്കെ കൊടുത്ത് അതിൽ ശ്രദ്ധിപ്പിച്ച് കൊണ്ടുവന്നാൽ മാർക്കറ്റിൽ കുറച്ചുകൂടി നമുക്ക് ഇടപെടാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം.
1: ശാസ്ത്രീയ അറിവുകളും കഠിനാധ്വാനവും വിപണിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും കൈമുതലാക്കി കോൺ കൃഷിയിലേക്ക് കടന്നുവരുന്നവർക്ക് വിജയത്തിന്റെ പുതിയ വഴികൾ തുറക്കാൻ ഈ അഭിമുഖ സംഭാഷണം ഉപകാരമാകും. കോൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കുന്നു. ഇതേക്കുറിച്ച് തിരുവനന്തപുരം കൈമനത്തുള്ള കോൺപുരയുടെ പ്രസിഡന്റ് ആർ ജോസ് പ്രകാശുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ജോസ് പ്രകാശിന്റെ ഫോൺ നമ്പർ പറയാം. 9037248185.
2: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
3: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
2: എങ്ങനെ?
3: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,600 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 72,700 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,150 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 27,200 രൂപ വരെയും പൈനാപ്പിളിന് 5,000 രൂപ മുതൽ 6,000 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 19,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,400 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
2: വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിന്റെ വംശവർദ്ധന തടയാനായി വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. നട്ട് 5-5.5 മാസം പ്രായമാകുന്നതോടെ വാഴത്തടയിൽ വണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോളകളുടെ ഉള്ളിലേക്ക് കടന്ന് പിണ്ടി തിന്ന് വളരും. വാഴ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് മിക്കവാറും ഇതിന്റെ ആക്രമണം അറിയുക. ഈ വണ്ടിന്റെ ആക്രമണം തടയുന്നതിനായി വാഴയ്ക്ക് 5 മാസം പ്രായമാകുമ്പോൾ തന്നെ കളിമണ്ണ് കുഴച്ച് വാഴയുടെ പുറംപോളകളിൽ തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനി 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ ചെയ്താൽ വണ്ട് മുട്ടയിടുന്നത് തടയുവാൻ സഹായിക്കും. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാൻ ഇടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചുകൊടുക്കുകയും ചെടിയിൽ തളിച്ചുകൊടുക്കുകയും ചെയ്യുക.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, എന്താണ് വാം അഥവാ വെസിക്കുലർ ആർബസ്കുലാർ മൈക്കോറേസ? കൃഷിയിൽ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താനും സഹായിക്കുന്ന മികച്ച ഒരു ജൈവ

ജൈവവളമാണ് വാം അഥവാ വെസിക്കുലർ ആർബസ്കുലാർ മൈക്കോറേസ. കേരളത്തിലെ മണ്ണുകൾക്ക് അനുയോജ്യമായ ഒരു ജീവാണു വളമാണിത്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജ് നടപ്പാക്കുന്ന കസ്റ്റോഡിയൻ കർഷക ശാക്തീകരണ പദ്ധതിയിലേക്ക് ജില്ലയിലെ കർഷകർക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത വിളകളും വിത്തുകളും നാടൻ പശു, ആട്, പന്നി, കോഴി, താറാവ്, തനത് മത്സ്യ ഇനങ്ങൾ എന്നിവ സംരക്ഷിക്കുന്ന കർഷകർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യ കാർഷിക കിറ്റ് നൽകും. കർഷക സംഗമം, ആദരിക്കൽ, വിത്ത് കൈമാറ്റം, പരമ്പരാഗത വിഭവങ്ങളുടെ പ്രദർശനം, വിപണനമേള എന്നിവയും സംഘടിപ്പിക്കും. കർഷക വിവരങ്ങളും കൃഷിയിടത്തിൽ നിന്നുള്ള രണ്ട് ചിത്രങ്ങളും 7293332585 8921821600 എന്നീ നമ്പറുകളിലേക്ക് വാട്സപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. തിരുവനന്തപുരം ജില്ലയിലെ കർഷകർക്ക് മാത്രമാണ് അവസരം. ക്ഷീര വികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരവികസന കേന്ദ്രത്തിൽ വച്ച് ഒക്ടോബർ 30-31 തീയതികളിൽ സുരക്ഷിതമായ പാൽ ഉൽപാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഒക്ടോബർ 28 വൈകുന്നേരം 5 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ നേരിട്ടോ ഫോൺ മുഖേനയോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാനെത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0471-2440-911 9061-409-8924 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കാർഷിക മേഖലയിൽ തൽപരരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളെയും യുവാക്കളെയും കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനുവേണ്ടിയും സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ നടത്തുന്ന BSc ഓണേഴ്സ് അഗ്രികൾച്ചർ കോഴ്സിന് കാർഷിക മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച് സംസ്ഥാന തലത്തിൽ അവാർഡുകൾ കരസ്ഥമാക്കിയ കാർഷിക പ്രതിഭയായ വിദ്യാർത്ഥിക്ക് ഒഴിവുള്ള ഒരു സീറ്റിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം നൽകുന്നു. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 17. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2438-139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം ശീതകാല പച്ചക്കറി കൃഷിയിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 15 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരിശീലനം. ഫീസ് GST ഉൾപ്പെടെ 590 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്ക് പ്രവേശനം ലഭിക്കും. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും 7591985843 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,400, ആലപ്പുഴ 25,100, ചെങ്ങന്നൂർ 26,000, കോട്ടയം 28,300, പാല 27,300, എറണാകുളം 25,000 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,000, ആലപ്പുഴ തെളിവ് 15,800, ആലപ്പുഴ പുകരാശി 15,000.

1750, എറണാകുളം വടക്കൻ പറവൂർ 15,700 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,600, വടക്കൻ പറവൂർ 3,800 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 25,000, കായംകുളം 22,500, പുളിങ്കുന്ന് 21,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 23,000, പുത്തൂർ 26,000, എറണാകുളം 30,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,350, കട്ടപ്പന 3,150 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയോജനക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വാർത്തകൾ വിശദമായി. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ മികച്ച തയ്യാറെടുപ്പും തന്ത്രപരമായ ദീർഘവീക്ഷണവും ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 66ാമത് ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് ആധുനിക യുദ്ധതന്ത്രങ്ങൾ വ്യാപിച്ചിരിക്കുന്നതിനാൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നതിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിട്ടുണ്ടെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനുള്ള ശേഷിയാണ് യഥാർത്ഥ അധികാരമെന്ന് വ്യക്തമാക്കിയ ശ്രീ മോദി, സാങ്കേതികവിദ്യ, ഡാറ്റ, അറിവ്, നവീകരണം എന്നിവ 21-ാം നൂറ്റാണ്ടിന്റെ ശക്തി സ്രോതസ്സുകളാണെന്നും പറഞ്ഞു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുന്നതിന് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറേണ്ടതിന്റെ ആവശ്യകതയ്ക്കും കേന്ദ്രമന്ത്രി ഊന്നൽ നൽകി.
2: आतंकवादियों, उनके सहायकों, आपराधिक नेटवर्क, वित्तीय चैनल और सीमा पार गतिविधियों पर सत्यापित तथा कार्रवाई योग्य सूचना का समय पर आदान प्रदान हमारी सामूहिक सुरक्षा को मजबूत कर सकता है.
0: മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാപിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം 10,000-ക്കണക്കിന് രോഗികൾക്ക് ജീവിതശൈലി രോഗമരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി.

0: എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. മദ്യപിച്ചും മയക്കുമരുന്നുകൾ ഉപയോഗിച്ചും വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനായി പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. ലഹരിക്ക് അടിമപ്പെട്ട് ബോധപൂർവമെന്ന മട്ടിൽ വാഹനമോടിച്ച് ജീവഹാനി ഉണ്ടാക്കുന്നവരുടെ വാഹനം കണ്ടുകെട്ടാനും ജയിലിലടയ്ക്കാനുമുള്ള നടപടികൾ കർശനമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇത് കൃത്യമായി പാലിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ പുരോഗതിക്കും വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ആരോഗ്യമുള്ളവരും ശാക്തീകരിക്കപ്പെട്ടവരുമായ ലഹരിമുക്ത യുവത്വം അനിവാര്യമാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് യുവ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം രാജ്യത്തെ യുവതലമുറയുടെ വളർച്ചയെയും കഴിവുകളെയും സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
1: Any society which comes under the grip of the substance abuse in any way, it is killing of the whole generation. If we can't clean our society, if we are not successful in Nasha Mukt, then we will have a huge challenge for Viksit Bharat.
0: വ്യക്തി വ്യാപാര യു പി ഐ ഇടപാടുകൾക്കുള്ള മെർച്ചന്റ് ഡിസ്കൌണ്ട് നിരക്ക് ദീപാവലിക്ക് ശേഷമേ നടപ്പിലാക്കൂവെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വരാനിരിക്കുന്ന ഉത്സവ സീസൺ മുൻനിർത്തി ഇന്ന് ചേർന്ന യു പി ഐ ആൻഡ് സർവീസസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. നിരക്ക് നടപ്പിലാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ യു പി ഐ ഇടപാടുകളും സൌജന്യമായി തുടരും. 2000 രൂപയിൽ കൂടുതലുള്ള വ്യക്തി വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ എം ഡി ആർ നിരക്കുകൾ ബാധകമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കരുത്തു പകരുന്നതിനായി ഇന്ത്യ ചെക്ക് റിപ്പബ്ലിക് പ്രതിരോധ സഹകരണം വ്യാപിപ്പിക്കാൻ ധാരണയായതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രി കാരൽ ഹാവ്ലെസെക്കുമായി രാജ്യരക്ഷാമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യാവസായിക പങ്കാളിത്ത പുരോഗതി യോഗം അവലോകനം ചെയ്തു. പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് പുതിയ വേഗതയും ദിശയും നൽകിയ PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2021 October 13 തുടക്കമിട്ട PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിന് ഇന്ന് 5 വർഷം തികയുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
3: റെയിൽവേ, റോഡുകൾ, തുറമുഖങ്ങൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ, പൊതുഗതാഗതം, ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകളെ ഏകോപിപ്പിച്ച് രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സമഗ്രമായ ദിശാബോധം നൽകുക എന്നതാണ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭൌമവിവര സംവിധാന അധിഷ്ഠിതമായ ഒരു പൊതുവായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കി ഫലപ്രദമായി ഏകോപിപ്പിക്കുന്ന രീതിയാണ് ഗതിശക്തി മുന്നോട്ടുവയ്ക്കുന്നത്. 2026 August 11 കണക്കനുസരിച്ച് ഏകദേശം 18.66 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന 396 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നാഷണൽ പ്ലാനിംഗ് ഗ്രൂപ്പ് വിലയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വനിതാ ഏഷ്യാകപ്പിലെയും ഏഷ്യൻ ഗെയിംസിലെയും മികച്ച പ്രകടനമാണ് ഷഫാലിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അതേസമയം വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ 5ാം തവണയാണ് ശുഭ്മാൻ ഗിൽ ഈ നേട്ടം സ്വന്തമാക്കുന്നത്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാ അംഗത്വവും രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തിപ്പെടുത്താനും മുഴുവൻ സമയവും പ്രവർത്തിക്കാനുമാണ് രാജിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ

0: പാദത്തിൽ റെക്കോർഡ് വളർച്ച നിലനിർത്തി ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ മാസത്തിൽ മാത്രം ചരക്ക് നീക്കത്തിൽ റെയിൽവേ 6.14% മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിമാന സർവീസിലെ നിലവിലുള്ള തടസ്സങ്ങൾ കണക്കിലെടുത്ത് ജിദ്ദ മദീന വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർ, പ്രത്യേകിച്ച് ഉംറ തീർത്ഥാടകർ, വിമാനങ്ങളുടെ തത്സമയ വിവരം കൃത്യമായി പരിശോധിക്കാൻ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നിർദ്ദേശം നൽകി. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയോജനക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗതമന്ത്രി സി പി ജോൺ. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ഞങ്ങിയാർകോത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
3: യുവവാണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. യുവവാണിയിൽ ഇന്ന് നമ്മളോടൊപ്പം കൂടെയുള്ളത് പാർവതി പ്രദീപാണ്. പാർവതി പ്രദീപ് ഒരു നങ്ങ്യാർകൂത്ത് കലാകാരിയാണ്. നമസ്കാരം.
4: നമസ്കാരം.
3: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
4: താങ്ക് യു, താങ്ക് യു.
3: ആദ്യം തന്നെ പാർവതിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഈ ഒരു നങ്ങ്യാർകൂത്ത് എന്ന് പറഞ്ഞ ഒരു കലാരൂപം പഠിക്കുന്ന ആ ഒരു ഇതിലേക്ക് വന്നത്?
4: അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കലാമണ്ഡലത്തിൽ പഠിക്കുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ ഒരു 12 വർഷമായിട്ട് ഭരതനാട്യം പഠിക്കുന്നുണ്ട്. അപ്പൊ അതുവഴി എനിക്ക് കലാമണ്ഡലത്തിൽ കയറണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പറ്റിയില്ല. അതിനുശേഷം ഇങ്ങനെ മാർഗിയിൽ കഥകളി ഉണ്ടെന്നറിയാം. ഇപ്പൊ കുഞ്ഞുനാൾ മുതലേ കഥകളിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ കഥകളിക്ക് തുടക്കം കുറിച്ചപ്പോഴാണ് ഞാൻ അവിടെ നങ്ങ്യാർകൂത്തുണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ആദ്യം ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇത് കൊറോണ സമയത്താണ്. അപ്പൊ കൊറോണ എന്ന് വെച്ചാൽ സെക്കൻഡ് വേവ് വരണതിന് മുന്നെയാണ് ഞാൻ തുടക്കം ഇടുന്നത്. അപ്പോ ഇത് എന്താണ്, ഐഡിയ ഒന്നുമില്ല. വേഷം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും 5ാം ക്ലാസ്സിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ജസ്റ്റ് ഒരു സമ്മറി പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു ഇത് പഠിപ്പിക്കുന്നുണ്ട്, ജസ്റ്റ് ആയിട്ട് പഠിച്ചു പോയതല്ലാതെ എനിക്കിന്റെ വേഷം എന്താണ് സംഭവം ഒന്നും അറിയത്തില്ല ഞാൻ ചേർന്നത്. അപ്പൊ കഥകളി ഇങ്ങനെ തുടക്കം ഇട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ എന്റെ ആശാൻ അവിടെ നാട്ടിൽ സ്റ്റക്കായിപ്പോയി കൊറോണ ആയിട്ട്. ഞാൻ പഠിക്കുന്ന മാർഗി ഉഷ ടീച്ചറിന്റെ കീഴിലാണ്. ടീച്ചർ ഇവിടെ തന്നെയാണ്, കുറെ നാളായിട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരി അപ്പൊ തന്നെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി ഒരു കൊറോണ സെക്കൻഡ് വേവ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ടീച്ചറിന്റെ ഒരു സ്റ്റുഡന്റിന്റെ അരങ്ങേറ്റം കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ നങ്ങ്യാർകൂത്തിന്റെ വേഷം കാണും. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലൊക്കെ തോന്നി. അങ്ങനെയാണ് പിന്നെ കുറച്ച് ഇഷ്ടമൊക്കെ ആയി തുടങ്ങി. ഇങ്ങനെ ഞാൻ മാർഗിയിൽ ഇതായിട്ട് പഠിക്കുകയാണ്, സ്റ്റുഡന്റായിട്ട് പഠിക്കുകയാണ്.
3: കഥകളി പഠിച്ചു.
4: കഥകളി അപ്പോഴത്തേക്ക് അങ്ങ് സ്റ്റോപ്പായി. അതിനുശേഷം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പുറപ്പാട് കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ എനിക്ക് അരങ്ങേറാൻ പറ്റിയില്ല. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയ സമയത്താണ് ഒരു 9th ഒക്കെ എത്തിയപ്പോ, ഇങ്ങനെ കാർമലിലാണ് ഞാൻ പഠിക്കുന്നത്, അങ്ങനെയാണ് സൽ സാർ ഇങ്ങനെ കലോത്സവത്തിൽ നങ്ങ്യാർകൂത്തിന് പോണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് കലോത്സവത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അതിനുശേഷം പെട്ടെന്ന് അങ്ങ് അരങ്ങേറ്റം ചെയ്തിട്ട് അങ്ങനെ നങ്ങ്യാർകൂത്തിലോട്ട് ഇതാവുകയാണ്.
3: നങ്ങ്യാർകൂത്ത് എന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരുമോ? കാരണം സാധാരണ കൂടുതൽ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഇത് എന്താണെന്ന് അറിയില്ല. നമ്മൾ പോയി കാണുന്നതല്ലാതെ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ഒരു ഫുൾ, അതിനെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാം.
4: നങ്ങ്യാർകൂത്ത് എന്ന് പറയുന്നത് പണ്ട് ക്ഷേത്രകലയിൽ ഒന്നാണ്. നമ്പ്യാർ സ്ത്രീകളായിരുന്നു ആദ്യം കളിച്ചോണ്ടിരുന്നത് പണ്ട്. അപ്പൊ അതൊരു ഒരു ചിട്ടവട്ടമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ആ കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് കഥകളി നങ്ങ്യാർകൂത്തും തമ്മിൽ ഒരു മിസ്മാച്ച് നടത്തുന്നത്. അപ്പൊ കഥകളിയുടെ വ്യത്യാസവും നങ്ങ്യാർകൂത്തിന്റെ വ്യത്യാസവും ഇവിടെ ആർക്കും അങ്ങനെ അറിയില്ല കറക്റ്റ് ആയിട്ട്. കഥകളിയില് വാദ്യങ്ങളുണ്ട്, പാട്ടുണ്ട്, പാട്ടിലൂടെയാണ് നമ്മൾ കഥകൾ അറിയുന്നത്. പിന്നെ അത്യാവശ്യം മുദ്രയും കൂടെ അറിയുമ്പോൾ കാണികൾക്ക് ഇൻട്രസ്റ്റ് ആണ്. അത് പറയണ പോലെ നങ്ങ്യാർകൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിഴാവും ഇടയ്ക്കും പിന്നെ സൈഡിൽ താളക്കൂട്ടം ശ്ലോകം ചൊല്ലുന്ന ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ ഇത് നമ്മുടെ ഫുള്ള് ഈ മുദ്രകൾ കൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ ഈ അത്യാവശ്യം കഥയൊക്കെ അറിയാവുള്ള നമ്മൾ മിക്കവാറും ശ്രീകൃഷ്ണ ചരിതം അല്ലെങ്കിൽ ശ്രീരാമായണ ചരിതമാണ് നങ്ങ്യാർകൂത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്യാവശ്യം മുദ്രകളും കാര്യങ്ങളും ഒക്കെ അറിയാവുള്ള ആൾക്ക്, കഥകളൊക്കെ അറിയാവുള്ള ആൾക്ക്

0: ചിലപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ പൂതനാമോക്ഷമാണെങ്കിൽ നമ്മൾ കുഞ്ഞിന് പാല് കൊടുത്തു കൊല്ലുന്നതൊക്കെ അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും,
1: മുദ്ര മനസ്സിലാവുന്നവർക്ക് കഥ മനസ്സിലാക്കാൻ എളുപ്പം.
0: അതെ അതെ, പക്ഷെ കഥകളിയിലും നങ്ങ്യാർകൂത്തിലും മുദ്രകൾ ഏറെക്കുറെ സെയിമാണ്. അത് എടുക്കുന്ന രീതി വ്യത്യാസം, പിന്നെ ഈ നമ്മുടെ ഈ വാദ്യങ്ങളും വ്യത്യാസമാണ്. മറ്റത് കുറെ വാദ്യങ്ങളാണ്, ചെണ്ട മദ്ദളമൊക്കെ കാണും, പക്ഷെ ഇവിടെ നമുക്ക് മിഴാവും ഇടയ്ക്കും പിന്നെ സൈഡിൽ താളം പിടിക്കാൻ ഒരാളും കൂടെ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കാൻ കുറെ പേർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പൊ തന്നെ ഈ നങ്ങ്യാർകൂത്ത് എന്നുള്ളത് നമ്മൾ പബ്ലിക്കിലോട്ട് അത് എക്സ്പ്രസ് ചെയ്ത് വരുന്നത് കലോത്സവം വേദികളിലും പിന്നെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ടാണ്, അല്ലാണ്ട് കഥകളി പോലെ വലുതായിട്ട് ആൾക്ക് അങ്ങനെ അറിയില്ല. ഇപ്പൊ തന്നെ കലോത്സവത്തിൽ തന്നെ കുറെ കുട്ടികൾക്ക് നങ്ങ്യാർകൂത്ത് അങ്ങനെയാണ് അറിഞ്ഞു തുടങ്ങുന്നത്. ഇപ്പൊ എന്നെ പോലെ കുറെ കുട്ടികൾ ഇതുപോലെ കലോത്സവം വേദികൾ വെച്ചിട്ടാണ് അറിയുന്നത്. പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആരായാലും ഇതിലോട്ടൊന്ന് മുന്നോട്ട് കൊണ്ടുപോകും.
1: ഇപ്പോ കഥകളിയാണല്ലോ ആദ്യം പഠിച്ചത്, നങ്ങ്യാർകൂത്തിലേക്ക് വരുമ്പോ ആക്ച്വലി പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മള് കണ്ടോണ്ടിരിക്കുന്നവരിങ്ങനെ ഒരു പ്രോത്സാഹനം നൽകുമ്പോ ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിന് കുറച്ചും കൂടി ഒരു ഇത് വരുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കഥകളിയാണല്ലോ കുറച്ചും കൂടി ആളുകള് മുന്നിൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതും അതുപോലെ പ്രോത്സാഹനം എല്ലാം കിട്ടുന്നതും. അപ്പൊ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് തന്നെ ചൂസ് ചെയ്തത്? അത് അത്രത്തോളം സ്നേഹം ഇതിനോട്, എങ്ങനെയാണ് അങ്ങനെ ഒരു സ്നേഹം ഇതിനോട് തോന്നി തുടങ്ങി?
0: അങ്ങനെ എനിക്ക് ഞാൻ കഥകളി ഇപ്പോഴും എനിക്ക് ഇഷ്ടം തന്നെയാണ്, അതിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. കുഞ്ഞുനാൾ മുതലേ ഞാൻ കഥകളി കണ്ടാണ് വളർന്നെങ്കിൽ, എന്റെ ഞാൻ വളർന്ന ഒരു ക്ഷേത്രത്തിന്റെ അടുത്താണ്, അവിടെ ആയില സമയത്ത് കഥകളി കാണും. അങ്ങനെ കണ്ട് കണ്ട് കഥകളിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ നങ്ങ്യാർകൂത്തിലോട്ട് നമ്മൾ വരുമ്പോൾ ആ ഒരു ചിട്ടവട്ടം, ആ ഒരു അച്ചടക്കത്തോടെ ഇങ്ങനെ നമ്മൾ പോയി, സ്വാഭാവികമായിട്ട് ഇത് ഇഷ്ടം വരും. എസ്പെഷ്യലി ഞാൻ ഡാൻസറും കൂടെയാണ്, ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ടാവാം. നങ്ങ്യാർകൂത്തിലോട്ട് കയറിയപ്പോൾ ആദ്യം കുറച്ച് ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നു, പക്ഷെ പിന്നെ പിന്നെ നമ്മൾ ഓരോരോ കഥകൾ പഠിക്കുകയാണ്. നമ്മൾ ശ്രീകൃഷ്ണന്റെ കഥകൾ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇവിടെ നമ്മൾ ഫുള്ള് കഥ പഠിക്കുകയാണ്. ഇപ്പൊ ഞാൻ തന്നെ ആദ്യം ശ്രീകൃഷ്ണ ലീലയാണ് പഠിക്കുന്നത്. അതിൽ ശ്രീകൃഷ്ണ ലീലയിൽ ഈ മണ്ണ് വാരി തിന്നിട്ട് യശോദമ്മ വാതുറപ്പിക്കുന്ന ആ സംഭവമാണ് ഞാൻ ആദ്യം ചെയ്തത്. രണ്ടാമത് ചെയ്ത പൂതനമോക്ഷമാണ്. പൂതനമോക്ഷം നമ്മൾ ഒരു സിനിമ കാണുന്ന പോലെ നമ്മളത് മൈൻഡിലോട്ട് എടുക്കുകയാണ്. നമ്മൾ സാധാരണ ഈ കഥ നമ്മൾ സത്യം പറഞ്ഞാൽ എഴുതി പഠിക്കും. നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മളൊരു ബുക്കിലോട്ട് ആ കഥ എഴുതുകയാണ്. നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മൾ പതിക്കുന്നത്, കാരണം അവിടെ ഞാൻ പറഞ്ഞ പോലെ വാദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, കഥ നമ്മുടെ മൈൻഡിലാണ്, അത് കാണും നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പൂതനാമോക്ഷം പഠിച്ചു കഴിഞ്ഞു. കംസവധം, അതാണ് ഞാൻ മൂന്നാമത് പഠിച്ച കഥ. ആ കംസവധം ഇപ്പൊ എനിക്ക് ചുരുക്കത്തിൽ പറയാമെങ്കിൽ വേണമെങ്കിൽ പറയാം, കംസനെ നിഗ്രഹിക്കാൻ, അതായത് കൊല്ലാനായിക്കൊണ്ട് ശ്രീകൃഷ്ണൻ നേരെ മധുരയിലേക്ക് ചെന്നിട്ട് കംസനെ കൊന്നു എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ നങ്ങ്യാർകൂത്തിലോട്ട് വരുമ്പോ അവിടെ നിൽക്കുന്ന ഓരോരോ ജനങ്ങൾ, കൃഷ്ണൻ മധുരയിലേക്ക് വരുമ്പോ അവരുടെ മുഖത്തുണ്ടാവുന്ന ഭാവങ്ങൾ, ആ 9 നവരസവും ഈ കംസവധത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കഥയും നമുക്ക് ഓരോരോ ഡിഫറെന്റ് രീതിയിലായിട്ട് നമുക്ക് കാണിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ഇഷ്ടം നമുക്ക് തോന്നും.
1: ഇപ്പൊ എത്ര നാളായപ്പോ ഈ നങ്ങ്യാർകൂത്ത് പഠിക്കാൻ തുടങ്ങി?
0: ഞാനിപ്പോ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 5 വർഷം ഇപ്പൊ തികയ്ക്കും.
1: കലോത്സവത്തിൽ എത്തുന്നത് 9-ാം ക്ലാസ്സിൽ?
0: 9-ാം ക്ലാസ്സിലായിട്ടാണ്.
1: നമ്മള് സാധാരണ ഇപ്പൊ അതുവരെയും പഠിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അത് നമ്മള് വേറെ ഒന്നും ഒരു കോമ്പറ്റീഷൻ ലെവലിൽ ആലോചിച്ചിട്ടൊന്നും അല്ലല്ലോ പഠിക്കുന്നത്. കലോത്സവത്തിലേക്ക് പോയപ്പോ ആ എക്സ്പീരിയൻസ് എങ്ങനെയുള്ളത് ആദ്യമായിട്ട്?
0: കലോത്സവത്തിൽ പോകുമ്പോ നമ്മള് സാധാരണ നങ്ങ്യാർകൂത്തിനൊരു കഥ പഠിക്കുമ്പോ, ആ ഫുൾ കഥ പഠിക്കുമ്പോ ഒരു സ്റ്റേജിൽ നമുക്കൊരു 2.5 മണിക്കൂർ പെർഫോമൻസ് നടത്തും. കംസവധം ഞാൻ 2 മണിക്കൂർ പഠിച്ചിട്ട് ഞാൻ അതിനെ ഷോർട്ട് ചെയ്തിട്ടാണ്
1: പഠിക്കുന്നത് കലോത്സവം.
0: അപ്പൊ ആദ്യമൊക്കെ നമുക്ക് എന്നുവെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് 9-ാം ക്ലാസ്സിൽ കയറുമ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല കലോത്സവത്തിനെ പറ്റിയ ഒരു ഐഡിയ ഇല്ല. ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ജില്ല വരെ പോയിട്ടുണ്ടോ, ജില്ല വരെ ഉള്ളു UP വിഭാഗത്തിൽ. അപ്പൊ അതിന് തിരുവാതിരക്ക് കയറി, പക്ഷെ ആ സമയത്ത് എനിക്ക് സ്പിരിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇവിടെ സബിൽ കയറിയപ്പോഴും എനിക്ക് ആദ്യം കോമ്പറ്റീഷൻ, സബില് പൊതുവെ കോമ്പറ്റീഷൻസ് കുറവാണ്, ഞാൻ സൗത്ത് തിരുവനന്തപുരത്ത് അങ്ങനെയാണ് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പൊ അവിടെ പൊതുവെ അങ്ങനെ ഇതാരും ഇങ്ങനെ കാണൂല. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ കാണൂല, ആരുമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കയറിപ്പോ. പക്ഷെ ജില്ല വരുമ്പോ കോമ്പറ്റീഷൻ കടുക്കും, 4-3 പേരായിരിക്കും വരുന്നത്. ചിലപ്പോ ഈ കഥകൾ തന്നെ വ്യത്യാസങ്ങൾ, ഇപ്പം ഞാൻ പൂതനമോക്ഷമാണെങ്കിൽ വേറൊരാള് നരസിംഹാവതാരായിരിക്കും, വേറൊരാള് കംസാവതാരായിരിക്കും. രണ്ട് കഥയും സെയിം ആയിരിക്കും, പക്ഷെ അവര് എക്സ്പ്രസ് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും, അതനുസരിച്ചിരിക്കും നമുക്ക് മാർക്ക് പോകുന്നത്. ഇത് നങ്ങ്യാർകൂത്തിൽ കണ്ണിന്റെ ഇച്ചിരി ഇത് വലുതാണ്, കണ്ണുകൊണ്ടുള്ള ഉപയോഗം അത് ഭയങ്കരമാണ്. ഈ മുദ്രകൾ എടുക്കുന്നതോട് നമ്മുടെ കണ്ണിന്റെ മൂവ്മെന്റും കൂടെയാണ് പോകുന്നത്. അപ്പൊ രാവിലെ ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ കണ്ണ് സാധകം, അതിനുശേഷം നമ്മുടേതായിട്ടുള്ള കുറച്ച് ക്രിയകളുണ്ട്, മറയിൽ ക്രിയ, ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കഥയിലോട്ട് നമ്മൾ പഠിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ക്ലാസ് അവസാനിപ്പിക്കുന്നത് മുദ്രകൾ പറഞ്ഞ് അതിനൊരു ശ്ലോകമുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ കലോത്സവത്തിൽ വരുമ്പോൾ എനിക്ക് ഡിസ്ട്രിക്ട് ആയിരുന്ന ഫസ്റ്റ് കോമ്പറ്റീഷൻ വന്നു, അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് ശ്രീകൃഷ്ണലീല ഫസ്റ്റ് ആദ്യമായിട്ട് നങ്ങ്യാർകൂത്ത് അവതരിപ്പിക്കുക. അപ്പൊ ബാക്കിയുള്ള കുട്ടികളെന്ന് വെച്ചാൽ പൂതനമോക്ഷം ഇച്ചിരി കടുകട്ടിയായിട്ടുള്ള സാധനമാണ്, ഫുള്ള് വയലൻസ് ആണ്. ഞാനിവിടെ കൃഷ്ണനും മണ്ണ് കഴിഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞ് കാതാണ് ചെയ്യണം. അപ്പൊ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്, പക്ഷെ നമ്മള് മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ ജഡ്ജസ് അതനുസരിച്ച് നമുക്ക്. പിന്നെ സ്റ്റേറ്റ് പോകുമ്പോൾ ഇഷ്ടം പോലെ കംസവധം, ഇഷ്ടം ഒരേപോലെ സാധനം,
1: ഒരേ സ്റ്റോറി, ഒരുപാട്
0: സ്റ്റോറി ആയിരിക്കും. പക്ഷെ ഓരോരോ നമ്മൾ ബുക്ക് വ്യത്യസ്തമായിട്ട് ബുക്ക് ഉണ്ട് ഓരോ ആൾക്കാരെ വെച്ച്, അപ്പൊ അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ചിലപ്പോൾ വേറെ വേറെ രീതിയിലൊക്കെ. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ പഠിപ്പിക്കുന്ന രീതി വ്യത്യാസം കാണും. എന്റെ ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല ഇപ്പം പുറത്തുനിന്ന് ഒരാൾ പഠിപ്പിക്കുന്നത്, വ്യത്യാസം കാണും. അങ്ങനെയാണ് കലോത്സവത്തിന്റെ ഇത് വരുന്നത്. പിന്നെ കലോത്സവത്തിൽ ഞാൻ ആ 9-ാം ക്ലാസ് തൊട്ടൊരു പ്ലസ് വൺ വരെ ഞാൻ ഗ്രൂപ്പ് ഐറ്റത്തിൽ ഉണ്ടായിരുന്നു, ഇതിന്റെ കൂടെ ഗ്രൂപ്പ് ഐറ്റം ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആണത്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ കണ്ണ് സാധകം എന്ന് പറഞ്ഞു പറഞ്ഞു, പിന്നെ ചില ചുറ്റവട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഡെയിലി ചെയ്യുന്നത്, അതെന്താണെന്നൊന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു.
0: അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണ് സാധകം എന്ന് പറയുമ്പോ കണ്ണ് കൊണ്ട് ഈ രണ്ട് വശവും നീക്കുക. നമ്മൾ മാക്സിമം നമ്മുടെ കണ്ണ് ഇച്ചിരി കൂടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ കണ്ണിൽ നമ്മൾ ചുട്ടിയും കൂടെ എഴുതുമ്പോ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കരി നല്ല രീതിക്ക് വരയ്ക്കും. അപ്പൊ കണ്ണ് കുറച്ചും കൂടെ പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടത് കണ്ണും കൂടെ വേണം. ഈ നമ്മൾ ചില മുദ്രകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ രാക്ഷസിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഈ കണ്ണും കൂടെ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പേടിയാവും. പിന്നെ ഞാൻ ചിട്ടവട്ടം ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിഴാവ് പുറകെയാണെങ്കിൽ വിളക്ക് നമ്മൾ തൊട്ട് ഫ്രണ്ടിലായിരിക്കും, അതിന്റെ സെന്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിളക്കിന്റെ ഫ്രണ്ടിൽ നമ്മൾ നടുക്കായിരിക്കും. പിന്നെ നമുക്ക് അങ്ങനെ വലിയ സ്റ്റേജ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഒരു കുഞ്ഞു സ്പേസ് നമുക്ക് എടുക്കാൻ പറ്റും. കൂടിപ്പോയാൽ ഒരു 3 ബോക്സിന്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ ഈ ഇടയ്ക്ക് മിഴാവൊക്കെ നമ്മുടെ ബാക്കിലായിരിക്കും, സൈഡിൽ ഒരു താളം പിടിക്കുന്ന ഒരാളാണ്, നമുക്ക് ഇവരെ ഒന്നും ചവിട്ടാനും പറ്റൂല. അപ്പൊ ഈ 4 ചുറ്റും ചെറിയൊരു ബോക്സ്, ഒരു നമ്മളൊരു ബോക്സ് മനസ്സിൽ വരച്ചിരിക്കും, അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഓരോരോ കഥകൾ അവതരിപ്പിക്കുന്നത്. നമ്മള് നമ്മുടെ ചിട്ടവത്താണ് അങ്ങനെയാണ്, നമ്മൾ അത് ബ്രേക്ക് ചെയ്ത് ഇതുവരെ പോയിട്ടില്ല. പിന്നെ കാല് വെക്കുന്ന രീതി വ്യത്യാസമുണ്ട്, കഥകളിക്ക് കാല് വെക്കുന്ന പോലെ അല്ല നമ്മൾ നങ്ങിയാർക്കൂത്തിന് കാല് വെക്കുന്നത്. അങ്ങനെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്.
1: പിന്നെ ഇത് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആ ട്രെയിനിങ് എങ്ങനെയായിരുന്നു ആ ഒരു, ഇപ്പൊ നമ്മൾ ഏതൊരു ആർട്ട് ഫോം പഠിക്കാൻ പോകുമ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ ചിന്തിക്കുമല്ലോ, അയ്യോ ഇതിനെ കൂട്ട് പറ്റുമോ അങ്ങനെ വന്നിട്ടുണ്ടോ?
0: വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ കഥകളിൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ മാർഗി കയറുന്നത്. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ നങ്ങിയാർക്കൂത്ത് പഠിച്ച് നമ്മൾ ഭരതനാട്യം പഠിക്കുന്ന പോലെ തട്ടടവ് നാട്ടടവ് പഠിച്ചിട്ടല്ല ഇത്, അതുപോലെ അല്ല, എൻ്റയർലി ഡിഫറെന്റ് ആണ് നമ്മൾ ഈ നങ്ങിയാർക്കൂത്തിലോട്ട് വരുമ്പോൾ. അപ്പൊ ആദ്യം അവിടെ നമ്മുടെ രീതിയിലായിട്ട് നമ്മൾ നമസ്കാരം നടത്തും, അതിന് തന്നെ എല്ലാത്തിനും ഒരു സംസ്കൃത വാക്യങ്ങളാണ് എല്ലാത്തിനും. ആ നമസ്കാരം നടത്തിയിട്ട് പിന്നെ മറയൽ ക്രിയ എന്ന് പറഞ്ഞൊരു ഇത് പഠിക്കും, അതാണ് ഒരു ബേസ്. മറയൽ ക്രിയ ഒന്ന് നമ്മൾ മനസ്സിൽ, ഈ മറയൽ ക്രിയ എന്ന് വെച്ചാൽ പുറപ്പാടിന്റെ ഒരു ഭാഗമാണ്. പുറപ്പാട് നമ്മൾ അരങ്ങേറ്റത്തിന് 2 ദിവസമായിട്ട് പുറപ്പാട് നടത്തും, അതിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് മറയൽ ക്രിയ, നല്ലൊരു ബേസാണ്. അപ്പൊ അത് നമുക്കൊന്ന് സ്റ്റാൻഡായി കിട്ടിക്കഴിഞ്ഞാൽ, സ്റ്റാൻഡായി കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ നിൽക്കണതും ഞാൻ നമ്മൾ ഇരിക്കുന്നൊക്കെ രീതിയൊക്കെ അതിലുണ്ട്. ആ പക്ഷെ ആ ബേസ് ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നിൽക്കണം എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇട്ടില്ല. അപ്പൊ അത് ആ മറയൽ ക്രിയ ഒരു ഒരു 10 മിനിറ്റേ കാണുള്ളൂ. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാല് വെക്കുന്ന രീതിയും നമ്മൾ പിന്നെ ഉറക്കെ പറയണം. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോൾ നമുക്ക് ശ്ലോകം ചൊല്ലാനും അതുപോലെ കറക്റ്റായിട്ട് നിൽക്കാനും ഒക്കെ ഒരു ഐഡിയ ഉണ്ട്. അതിങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഇത് എന്നെ കൊണ്ട് പറ്റുമോ, കാരണം എനിക്കൊരു ഐഡിയ ഇല്ല, കഥയാണോ കളിക്കുന്നത് ഇതാണോ കളിക്കുന്നത് ഒരു ഐഡിയ ഇല്ല. ഞാൻ ജസ്റ്റ് അങ്ങനെ കയറി ആ പഠിപ്പിക്കുന്നത് പഠിക്കുന്നു അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അരങ്ങേറ്റം, ആ ചേച്ചിയുടെ അരങ്ങേറ്റം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ ഇത് ഇതാണ് സംഭവം എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇപ്പം കുഴപ്പമില്ല.
1: ഇതിൽ ഏതെങ്കിലും ഒരു ശ്ലോകം നമുക്ക് വേണ്ടി ചൊല്ലാമോ?
0: ആ ചൊല്ലാം. കംസം വി കംസം ഭയകം പീതാംഗം കണ്ഠേ ഗൃഹീത്വാ തരസാ നിഹത്യ ആഗ്രശ്യ ചിക്ഷേബ ച ഭൂമി ബൃഷ്ടേ രൂഢൈഘ ശല്യം ജഗദാമിവാദ്യ.
1: ഇതിൽ എന്താണ് പറയുന്നത് എന്ന് കൂടി പറയാൻ പറ്റുന്നത്?
0: അപ്പൊ ഇതില് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണചരിതത്തിൽ ഞാൻ കളിക്കുന്ന ഭാഗത്തിൽ അവസാനത്തെ ഭാഗം ഈ ഒരു കഥ കാണിച്ചിട്ടാണ് ഈ ശ്ലോകം വരുന്നത്. അപ്പൊ അതിന് മുന്നേ കാണിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കൃഷ്ണൻ 7-ാം മാളികയുടെ മുകളില് കംസനെ കാണുകയാണ്. അപ്പൊ അത് കൃഷ്ണൻ ബാക്കിൽ നിന്ന് പോയിട്ട് കംസനെ തള്ളിയിട്ട് ചാടി വന്ന് താഴെ നിന്നിട്ട് കംസന്റെ തല എടുത്ത് ഞെരിച്ചിട്ട് അതോടെ കംസനെ കൊല്ലുവാണ്. എന്നിട്ട് ഈ തല കാണിച്ചിട്ട് വന്നിട്ട് ഈ ജനങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ഓരോരോ നവരസമായിട്ട് വരും. ഇങ്ങനെ ഭക്തിയും സന്തോഷവും മല്ലന്മാർക്കുണ്ടാവുന്ന, മല്ലന്മാരെന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന ആ ഒരു സോൾജേഴ്സ് പോലെ നിൽക്കുന്ന ആൾക്കാരുടെ അവരുടെ മനസ്സിലെ പേടി, കൃഷ്ണൻ വന്നല്ലോ അപ്പൊ എന്ത് വേണേലും ചെയ്യാന്നുള്ള, അങ്ങനത്തെ ഓരോരോ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ കൃഷ്ണൻ കാണുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്തുള്ള ഒരു ശ്ലോകമാണ് ഈ ചൊല്ലിയത്.
1: പിന്നെ ഓരോ പെർഫോമൻസിന് മുന്നേ ഇപ്പം ഫസ്റ്റ് ടൈം പോയപ്പോ പറഞ്ഞു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ സെൽഫായിട്ട് കുറച്ചൊരു പ്രിപ്പറേഷൻ കോമൺ ആയിട്ട്

0: എന്താണ് ചെയ്യാറ്?
1: കോമൺ ആയിട്ട് ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
0: മെന്റലിയും ഫിസിക്കലിയും നമ്മളൊന്ന് സെറ്റ് ആവണമല്ലോ അവതരിപ്പിക്കുന്നതിന് മുന്നേ. അത്
1: സോളോ ആയിട്ട് ഞാൻ കളിക്കും. അതായത് ഇപ്പൊ നങ്ങ്യാർകൂത്ത് കളിക്കുന്നെങ്കിൽ അവിടെ 97% ഹാർഡ് വർക്ക് ആണ്. ഹാർഡ് വർക്ക് ഇല്ലാതെ ഒരു ഇതില്ല. ഇപ്പം അത് അത്യാവശ്യം നമ്മൾ നല്ല രീതിക്ക്, അതായത് നമുക്ക് കിട്ടണം കിട്ടണം അങ്ങനെയൊന്നുമില്ല. ഒരു സ്റ്റേജ്, അത് ഏത് സ്റ്റേജ് ആയാലും, ഇപ്പം നങ്ങ്യാർകൂത്തിന് എനിക്ക് ഒരു ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാനായാലും മാർഗിയിൽ അവതരിപ്പിക്കാനായാലും കലോത്സവത്തിന് അവതരിപ്പിക്കാനാണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് അത് പ്രസന്റ് ചെയ്യണം. അല്ലാതെ പ്രൈസ് വേണം എന്നുള്ള രീതിയിലല്ല, നല്ല രീതിക്ക് അത് പ്രസന്റ് ചെയ്യുക, കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, ആ ഒരൊറ്റ ഇതിലാണ് നമ്മൾ ആ ഹാർഡ് വർക്കും കൊണ്ടുവരുന്നത്. അത് എളുപ്പം ആണെന്ന് ഞാൻ പറയില്ല, അത്യാവശ്യം പാടാണ്. അതും പിന്നെ അത്യാവശ്യം ഭയഭക്തി, എന്തെങ്കിലും ദൈവത്തോട് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുക. പിന്നെ നമുക്ക് 1% ലക്കാണ്, 1% ലക്കാണ്. പക്ഷെ അതേസമയം ഗ്രൂപ്പിലൊക്കെ നിൽക്കണമെങ്കിൽ, ഇപ്പം ഗ്രൂപ്പ് ഡാൻസ് എടുക്കുകയാണെങ്കിൽ 7 പേര് കാണും, 7 പേർക്ക് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അത് നമ്മളൊന്ന് അടുപ്പിച്ചിപ്പോ കുറച്ച് പ്രശ്നമാണ്. പക്ഷെ അവിടെ ടീം വർക്ക് ഇല്ലെങ്കിൽ, ആ ഗ്രൂപ്പിൽ ചെറിയൊരു അടി ഉണ്ടായിട്ട് ആ ഗ്രൂപ്പ് ഒന്ന് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഡാൻസ് പിന്നെ മുന്നോട്ട് പോകില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുമ്പോൾ. അവിടെ വേണ്ടത് നമ്മുടെ മൈൻഡ് ആയിട്ടുള്ള സിങ്ക് ആണ്. ആ ടീം വർക്കിൽ ആ ഗ്രൂപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ആയി ഒരാള് മാറി നിന്നാൽ മതി, പിന്നെ ആ ഗ്രൂപ്പ് ഡാൻസ് നമുക്ക് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരാള് സിങ്കായി പോകൂല. അപ്പൊ രണ്ട് രീതിയിൽ നോക്കിയാലും ഹാർഡ് വർക്കാണ് മെയിൻ. പിന്നെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം നമ്മൾ ഇന്ന ആളെ കാട്ടി നന്നായിട്ട് കളിക്കണം, നന്നായിട്ട് കളിക്കണം അങ്ങനെയൊന്നുമല്ല. നമുക്ക് മാക്സിമം നമ്മൾ ഇടുക, എങ്ങനെ നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യുക, അതാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ.
0: ഇപ്പൊ പറഞ്ഞല്ലോ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക കാണികൾക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഇത്രയും വർഷത്തെ ഈ പെർഫോമൻസ് ചെയ്യുന്നതിൽ ഓർത്തിരിക്കുന്ന, എന്നുവെച്ചാൽ ഒരാൾ വന്നിട്ട് അത്ര വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ നമ്മളെ അഭിനന്ദിക്കുമല്ലോ, അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം.
1: അത് ഞാൻ 10th പഠിക്കുമ്പോഴാണ്. 10th പഠിക്കുമ്പോഴാണ് ഞാൻ ഗ്രൂപ്പ് ഡാൻസും നങ്ങ്യാർകൂത്തും ഒരുമിച്ച് കൊണ്ടുവന്ന സമയമാണ്. അപ്പൊ ഗ്രൂപ്പ് ഡാൻസും കൂടെ ഉള്ളതുകൊണ്ട് ക്ലാസ്സിൽ 3-4 മാസത്തെ ക്ലാസ് മിസ്സാവും. അത് ഒരു സൈഡിൽ കൂടെ ഉണ്ട്. അതിനുശേഷം മിക്ക സമയം എനിക്ക് നങ്ങ്യാർകൂത്ത് കഴിഞ്ഞിട്ടായിരിക്കും ഗ്രൂപ്പ് ഡാൻസ് വരുന്നത്. ഈ നങ്ങ്യാർകൂത്ത് ഞാൻ ഡിസ്ട്രിക്റ്റിൽ പോയ സമയത്ത് ആറ്റിങ്ങൽ വെച്ചാന്ന് തോന്നുന്നു, ഡിസ്ട്രിക്റ്റിൽ പോയ സമയത്ത് പ്രതീക്ഷിക്കാതെ 3 പേര് എക്സ്ട്രാ വരെയാണ് കളിക്കാൻ വേണ്ടി. ഞാൻ 9th ക്ലാസ്സിൽ ഞാൻ കയറിയ സമയത്ത് എനിക്ക് ഒരാളെ കോമ്പറ്റീഷൻ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഒരു 3 പേര് വെച്ചിട്ട് കളിക്കുന്നത്. അപ്പൊ ഒരാള് എന്റെ ടീച്ചർ തന്നെയാണ് പഠിപ്പിച്ചത്, നമ്മൾ രണ്ടുപേരും സെയിം ടീച്ചേഴ്സിന്റെ ഉഷ ടീച്ചറിന്റെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. പിന്നെ വേറൊരു ചേച്ചിയുടെ സ്റ്റുഡന്റും പിന്നെ വേറൊരു കുട്ടി, അത് സ്വയമായിട്ട് പഠിച്ചിട്ട് വന്ന് ഈ വീഡിയോ കൊണ്ട് വന്ന് പഠിച്ചതാ. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടപ്പോ എനിക്ക് ടെൻഷനായി. ഞാനാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ സ്റ്റേജിൽ 2nd കളിച്ച ഞാനാണ് കളിച്ച. ആ ടെൻഷന്റെ ഇടയിൽ ഫസ്റ്റ് നമ്മള് നമസ്കാരം ചെയ്യും. ആ നമസ്കാരം ചെയ്ത് വന്ന, അതായത് ഞാൻ സ്റ്റൂളുണ്ട് നമുക്ക് സൈഡിൽ, പീഠമെന്ന് നമ്മൾ അങ്ങനെ പറയുന്നത്, അതില് പീഠത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ ഒരു നമസ്കാരം ചെയ്യും. അപ്പൊ കൊട്ടിന് ഓരോരോ വേരിയേഷൻ ആണ്, നമ്മൾ ചൊല്ലാട്ടം കാണും, നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഞാൻ കൊണ്ട് പീഠം ഇട്ട് അവിടെ ഇരുന്നതും അവിടെ ഞാൻ ഈ നമസ്കാരം ചെയ്യാൻ വന്നപ്പോഴും കൊട്ടുകാരും തമ്മിൽ ഞാൻ ഒരു സിങ്ക് വന്നില്ല. അതായത് ആ ഒരു സ്പെസിഫിക് സാധനത്തിന് ഒരു താളം കാണും, ആ താളത്തിന് മുന്നേ കയറി ഞാൻ നമസ്കാരം ചെയ്തു. നമസ്കാരം ചെയ്തപ്പോൾ ഞാൻ അത് എന്തായാലും ജഡ്ജസ്റ്റ് മനസ്സിലാവും, കാരണം എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഒരു ചാക്യാരാശാൻ ആണ്. ആശാൻ എന്തായാലും മനസ്സിലായി, ആശാന്റെ മുഖം അങ്ങോട്ട് മാറി, ആ മുഖം മാറി. എന്നിട്ട് ടീച്ചറൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടായി പോയി, ടീച്ചറെ വിചാരിച്ചില്ല, കൊട്ടുകാരും പ്രതീക്ഷിച്ചില്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അമ്മയൊക്കെ പിന്നെ നല്ല ടെൻഷനായി പോയി. പിന്നെ ഞാനത് ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ എടുത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചെയ്യുന്നു. അവസാനമൊക്കെ ജസ്റ്റ് കഥയും തുടങ്ങിയപ്പോ ഞാൻ സെറ്റായി, പക്ഷെ ഫസ്റ്റ് അതാരും ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ റിസൾട്ട് അനൗൺസ് ചെയ്ത സമയത്ത് ഈ ആശാൻ ഇങ്ങനെ, നമ്മൾ ജഡ്ജ്മെന്റ് പറയുമല്ലോ, അപ്പൊ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ആശാൻ ഇങ്ങനെ പറയും, ഓരോൾക്കാർക്ക് ഓരോരോ മിസ്റ്റേക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ ഫ്രണ്ട് ഇരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ അയ്യോ അപ്പൊ പ്രശ്നമായോ, ഇതിപ്പോ കിട്ടുമോ എന്നുള്ള രീതിയിൽ, പക്ഷെ ഫസ്റ്റ് കിട്ടി. എന്താ
0: പിന്നെ ഇതിൽ നമുക്ക് ഈ ഒരു കലാരൂപത്തിന് എത്രത്തോളം ആർട്ടിസ്റ്റും സപ്പോർട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? കൂടുതൽ പേര് ഇതിലേക്ക് വരാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ?
1: ഈ ഒരു മേഖലയിൽ തന്നെ കുറെ പേരുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മാർഗി ഉഷ ടീച്ചറുണ്ട്, ഉഷ രത്നമുണ്ട്, പിന്നെ കപില വേണു ടീച്ചറുണ്ട്, കലാമണ്ഡല സംഗീത അപർണ, അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പൊ നമ്മളെ മാർഗി തന്നെ കഥകളി ഒരു നങ്ങ്യാർകൂത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഥകളിക്ക് നല്ല ആൾക്കാരായിരിക്കും, പക്ഷെ നങ്ങ്യാർകൂത്തും കൂടിയായിട്ട് തന്നെ ആൾക്കാർ പൊതുവെ കുറവായിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മെയിൻലി മിക്കവാറും മനസ്സിലാകാത്തോണ്ടായിരിക്കാം. പിന്നെ നമ്മള്, എനിക്ക് തോന്നുന്നു, ഈ ക്ഷേത്രത്തിലൊക്കെ അവതരിപ്പിക്കുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാവണം. ഇപ്പൊ നമ്മളെ എല്ലാ കൂടിയാട്ടവും നങ്ങ്യാർകൂത്തും മാർഗിയിൽ നടത്തുമ്പോഴും പിന്നെ ഒരു കഥ പറയും, എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് എന്നുള്ളതിനൊക്കെ കഥ പറയും. പക്ഷെ അത് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും മനസ്സിലാവും, ഒരു പാതി എഴുമ്പോ തന്നെ മനസ്സിലാവില്ല. എന്റെ അമ്മ തന്നെ ഇപ്പൊ ഞാൻ കളിക്കുമ്പോ ചില സമയത്ത് കാണുമ്പോ ഉറക്കം വരും, സത്യമാ ഉറക്കം വരും, കാരണം ഇതിൽ കൊട്ടുമാത്രമേ ഉള്ളൂ. ഞാൻ അമ്മ ഇപ്പൊ ഇപ്പൊ സ്റ്റേജിൽ ഒരു പെർഫോമൻസിന് മുന്നേ കൊണ്ടുപോകുമ്പോൾ അമ്മയ്ക്ക് ഞാൻ ഇരുത്തി കഥയൊക്കെ പറഞ്ഞു കൊടുക്കും, ഞാൻ ഇതാണ് ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യണം,
0: ഇങ്ങനെയാണ്
1: ഞാൻ പറയും. എനിക്കൊന്നും എന്റെ അരങ്ങേറ്റത്തിന്റെ അമ്മ മുഴുവൻ ഇങ്ങനെ ശ്രദ്ധയോടെ ഇരുന്ന് കണ്ടു, ടെൻഷൻ ഉണ്ടായിരുന്നു ഇരുന്ന് കണ്ടു. പിന്നെ

0: 20 മിനിറ്റ് അല്ലേ ഉള്ളൂ കലോത്സവം ഒക്കെ, അപ്പോഴും
1: ആ
0: ശ്രദ്ധിച്ചിരുന്ന് കാണും. പക്ഷെ പിന്നെ പിന്നെ അങ്ങോട്ട് പോകും, ആർക്കായാലും കൊട്ട് മാത്രം കേൾക്കുമ്പോൾ ആർക്കിങ്ങനെ നോക്കിയാൽ അത്രയും നേരം നോക്കി ഒന്നും ഇരിക്കാം. 1.5-2 മണിക്കൂർ പരിപാടിയാണ്, നങ്ങിയാർ കൂത്താണെങ്കിൽ ഒരാളും കൂടെ കാണുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുറെ നേരം ഇരിക്കുമ്പോൾ അങ്ങനെ ഉറക്കമൊക്കെ വരാൻ ചാൻസ് കൂടും. അതേസമയം കൂടിയാട്ടമാണെങ്കിൽ കഥകളി പോലെയല്ല, പക്ഷെ ഇതുപോലെ നമ്മൾ ഒരു സ്ത്രീ വേഷം ഒരു പുരുഷ വേഷം രാമായണ ചരിതം സീതയരാമനൊക്കെ ഉള്ള പോലെ നമുക്ക് വയ്ക്കാം. പക്ഷെ ഇവിടെ ആ നങ്ങിയാർ കൂത്തിന് ഒറ്റ ഒരാളേ ഉള്ളൂ, പക്ഷെ കൂടിയാട്ടത്തിന് രണ്ടുപേരുണ്ട്. എന്നാലും നമ്മൾ അവിടെ സ്വന്തമായിട്ട് നമ്മൾ ശ്ലോകം ചൊല്ലുന്നത് നങ്ങിയാർ കൂത്തിൽ നമ്മൾ വാ തുറക്കൂല. പക്ഷെ ഇവിടെ കൂടിയാട്ടം വരുമ്പോൾ നമ്മൾ തന്നെ ശ്ലോകം ചൊല്ലും. പിന്നെ കഥ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ കുറച്ചും കൂടെ കണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നങ്ങിയാർ കൂത്ത് സപ്പോർട്ട് കിട്ടുന്ന കാര്യത്തിൽ എനിക്കൊന്നും ഇപ്പോഴും കുറവാണ്, ഈ കലോത്സവ വേദികളിൽ പോകുന്ന പോലെ തന്നെ. അല്ലാണ്ട് പുറത്തുനിന്നുള്ള സപ്പോർട്ട് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു.
1: ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോ ഈ എക്സാമിന്റെ ഇടയിൽ നങ്ങിയാർകൂത്തും എക്സാം പ്രിപ്പറേഷനും എല്ലാം കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്?
0: അത് ഒരുമിച്ച് കൊണ്ട് കുറച്ച് പാടാണ്. എന്നാലും ഇപ്പൊ ഞാൻ പ്ലസ് ടുവിൽ നങ്ങിയാർകൂത്തിന്റെ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഗ്രൂപ്പും കൂടെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അത് അപ്പോഴേ എനിക്ക് അറിയാം. കാരണം പ്ലസ് ടുവിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ നേരത്തെ ചെയ്ത കഥ തന്നെയാണ് കംസവത്, ഞാൻ പ്ലസ് വണ്ണിലാണ് ആദ്യമായിട്ട് കാരണം ആ കഥ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തത്. പക്ഷെ പ്രാക്ടീസ് ഒരുപാട് വേണമായിരുന്നു. ഇപ്പൊ എക്സാം സൈഡിൽ കൂടെ നടക്കും. പക്ഷെ എന്റെ കേസിൽ ഈ വർഷം എനിക്ക് എല്ലാ എക്സാംസ് അറ്റൻഡ് ചെയ്യാനും പറ്റി. അതേസമയം ഞാൻ ഫുൾ ടൈം ക്ലാസ്സിലും ഉണ്ടായിരുന്നു. എനിക്ക് നങ്ങിയാർകൂത്ത് ക്ലാസ് വരുന്നത് വൈകുന്നേരമാണ്. എനിക്ക് സ്കൂള് 2 മണിയൊക്കെ ആകുമ്പോൾ തീരും. പിന്നെ ഇടയ്ക്ക് ചൊല്ലിയാട്ടത്തിന് ഒരു ദിവസം ക്ലാസ് കട്ടാവുന്നല്ലാതെ ഈ വർഷം എനിക്ക് ക്ലാസ് മിക്കതും കട്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതേസമയം ഞാൻ ഈ 10-ൽ പ്ലസ് 1-ൽ മംഗലം കളിക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പം 3 മാസത്തെ ക്ലാസ് കട്ടാവും.
1: അയ്യോ,
0: 3 മാസത്തെ ക്ലാസ്സും കട്ടാവും, പ്ലസ് 1-ഉം കൂടെയാണ്, ഫസ്റ്റ് ഇയർ ആണ്. അപ്പം 3 മാസത്തെ ക്ലാസ് കട്ടാവും. അതിന്റെ ഇത് കഴിഞ്ഞിട്ട് അതായത് സ്കൂൾ ടൈമിലായിരിക്കും റിഹേഴ്സൽ വെക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നങ്ങിയാർക്കും. ഇത് രണ്ടുപേരുന്ന് ആ സമയം ഇപ്പൊ കൊണ്ടിരുന്നു. അപ്പോൾ അവസാനമൊക്കെ ആയപ്പോൾ ഈ ജാനുവരി വരെ കലോത്സവം ഉണ്ട്. ഒരു ജാനുവരി ഹാഫ് വീക്ക് വരെ കലോത്സവം കാണും. അതിനുശേഷം പിന്നെ കലോത്സവം അങ്ങനെ ഉണ്ടാകാറില്ല. കഴിയും, അതോടെ കഴിയും, സ്റ്റേറ്റോടെ കഴിയും. പക്ഷെ ഇവിടെ നമ്മൾ പിള്ളേർ പെട്ടു. കാരണം 3 മാസത്തെ ക്ലാസ് ഇല്ല, പ്ലസ് ചില എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ഈ ക്ലാസ് ടൈമിൽ വെക്കുന്ന മിഡ് ടേം ടെസ്റ്റ് ഒന്നും നമ്മൾ ചിലപ്പോഴേ അറ്റൻഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മൾ ക്രിസ്മസ് എക്സാം അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എടുക്കാൻ ആ സമയത്ത് ഏത് ടീച്ചേഴ്സിനും പറ്റൂല. പ്ലസ് ടുവിൽ ഇതുപോലെ കലോത്സവത്തിന് ഇറങ്ങുന്ന ഒരുപാട് പിള്ളേരാണ്. അപ്പൊ അവരെ പഠിപ്പിക്കണം. പ്ലസ് 1 പിള്ളേരെ പഠിപ്പിക്കുന്നത് വെച്ചിട്ട് പാടുള്ള പരിപാടിയാണ്. അപ്പൊ ഫസ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജാനുവരിയിലെ ആ ഒരു കലോത്സവം കഴിഞ്ഞ് ചിലപ്പോൾ അത് കഴിഞ്ഞൊരു ആഴ്ച കഴിഞ്ഞാൽ പ്രീ മോഡൽ എക്സാം. എക്സാം നമ്മൾ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസും കൂടെ പോകും. എന്തായാലും മാർക്ക് കിട്ടൂല, അത് ഉറപ്പാണ്. അത് ഞാനെന്റെ അച്ഛൻ്റെ മരുത്ത് നേരത്തെ പറയുന്നു, പ്രതീക്ഷിക്കട്ടാത്തോളം മാർക്ക് കിട്ടൂലോ. പഠിക്കാൻ നമുക്കൊന്നും കിട്ടൂല, ചില പരീക്ഷയ്ക്കും നമ്മൾ പൊട്ടുകയും ചെയ്യും, അത് ടീച്ചേഴ്സിനും അറിയാം. പക്ഷെ ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരൊറ്റ മാസമേ ഉള്ളൂ, ഫെബ്രുവരി മാത്രമേ ഉള്ളൂ. ഈ ഫെബ്രുവരി മാസം ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഒരു ഡിസ്ട്രാക്ഷൻ, അത് ടി വി പോയിട്ട് ഫോണ് പോലും തൊടാതെ ഇരുന്ന് അങ്ങ് പഠിച്ചു. ഞാനൊക്കെ പ്ലസ് 1 സമയത്ത് രാവിലെ 7:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഈ യൂത്ത് ഫെസ്റ്റിവൽ പിള്ളേർക്ക് റെമഡിയൽ പിള്ളേർക്കും ക്ലാസ് വയ്ക്കും. ഞാൻ രാവിലെ 7:30 ഒരു വൈകുന്നേരം 4:30 എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ വീട്ടിൽ ഇരുന്ന് കുറച്ച് നേരം പഠിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. ഇതായിരുന്നു ആ സമയത്ത് റൊട്ട ഫെബ്രുവരി ഫുൾ മാസം. അവസാന മാസം ഈ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡെറേഷൻ, ഞാൻ ബയോമാത്സും കൂടെയാണ്. ഫിസിക്സിൽ ഒരുപാട് ഡെറേഷൻ ആണ്. ഇത് നമ്മൾ എഴുതി എഴുതി എഴുതി 14 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ആ ഒറ്റ മാസമൊക്കെ ഇരുന്ന് പഠിക്കണം. അവസാനം എഴുതി എഴുതി എഴുതി എഴുതി പഠിക്കുമ്പോൾ ടീച്ചർമാർ തന്നെ അവസാനം ചോദിക്കും, മോള് വീട്ടിൽ പോരുന്ന് പഠിച്ചോളാം, ആ ഒരു സ്റ്റേജ് വരെ എത്തും. പക്ഷെ ഈ പ്ലസ് ടുവിൻ്റെത് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം പഠിക്കാൻ പറ്റൂല. ഫെബ്രുവരിയിൽ ഈ നമുക്ക് പബ്ലിക്കിന്റെ പ്രാക്ടിക്കലും കാണും, അതിന്റെ കൂടെ മോഡൽ എക്സാമും കാണും. ഇതിന്റെ ഇടയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കുറച്ച് നാൾ ഭ്രാന്തെടുത്തിരിക്കുകയായിരുന്നു. ആഹാരം വേണ്ട, ഇത് ഉറക്കവും ഇല്ല. ഞാൻ രാത്രി വരെ ഇരുന്ന് പഠിക്കും. ഈ പബ്ലിക് പ്രാക്ടിക്കലിന്റെ ഈ തിയറി നോക്കണം, മറ്റതും നോക്കണം. എന്നാൽ ടീച്ചർമാർ അത്യാവശ്യം എഫേർട്ട്, ടീച്ചർമാർക്കും ഭ്രാന്തമാകും. അവരവരെ ഫ്രസ്ട്രേഷൻ നമ്മളെടുത്തെടുക്കും. ഫുൾ അടിയാണ് ആ സമയത്ത് ആ ഒരു മാസം. പിന്നെ ആ കൂടെ ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചെടുക്കും പിള്ളേർ. എത്ര വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ആ ഒരു ഫെബ്രുവരി മാസം എങ്ങനെയെങ്കിലൊക്കെ ചത്ത് കിടന്നിട്ടാലും പഠിച്ചെടുക്കും. പക്ഷെ പിന്നെ മാർച്ചിൽ എക്സാംസ് അങ്ങനെ നോർമലായിട്ട് പൊക്കോളും. അത്യാവശ്യം പിന്നെ ഗ്രേസ് മാർക്ക് ഉള്ളതിന്റെ ഒരു ധൈര്യത്തിൽ നമുക്ക് എന്തായാലും മാർക്കും കാണും.
1: ഇനി ഭാവി പദ്ധതികളൊക്കെ എന്താണ്? റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം?
0: ഞാനിപ്പോ നീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നീറ്റിന്റെ റിസൾട്ട് നോക്കണം. എനിക്ക് ആദ്യം ഞാൻ ഫോറൻസിക് എന്നും പറഞ്ഞു കുറെ നാളെ നടന്നു. അപ്പൊ ജാനുവരി അതിനുള്ള എൻട്രൻസ് എഴുതി എനിക്ക് റാങ്കും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അത് വിട്ടു. എന്തോ പെട്ടെന്ന് ഞാൻ പിന്നെ അതിനെ പറ്റി ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോ ഇന്ത്യയിൽ നിൽക്കാൻ നമുക്ക് കുറച്ച് സ്കോപ്പ് കുറവാണ് ഫോറൻസിക്കിന്റെ. പുറത്തോട്ട് തന്നെ പോകണം. എനിക്കങ്ങനെ പുറത്തോട്ട് പോകാൻ താല്പര്യമില്ല. അബ്രോഡ് പോകാൻ, എന്റെ അച്ഛൻ അബ്രോഡാണ്, എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് നല്ല രീതിക്ക് അറിയാം. എനിക്ക് അബ്രോഡ് പോകാൻ വലിയ താല്പര്യം. മാക്സിമം കേരളത്തിൽ തന്നെ നിൽക്കാൻ. നങ്ങിയാർകൂത്തിന്റെ കാര്യം ചോദിക്കുന്നെങ്കിൽ എനിക്കിത് പാഷനായിട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. അത് കുഞ്ഞുനാള് മുതലേ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാനിപ്പോ പ്ലസ് 1 ബയോമാത്സ് എടുക്കേണ്ട ആവശ്യമില്ല. ഡാൻസ് ഫോമാണ് ഞാൻ പഠിക്കുന്നതെങ്കിലും അത് സൈഡിൽ കൂടെ കൊണ്ടുപോകണം. അല്ലാതെ അതൊരു ജോബായിട്ട് കൊണ്ടു നടക്കാനായിട്ട് താല്പര്യം എനിക്ക്.

0: കുറവാണ്. ഞാൻ മാക്സിമം അത് മെഡിക്കൽ ഫീൽഡിലേ എടുക്കത്തുള്ളൂ. എന്റെ ടീച്ചർമാർ തന്നെ ഞാൻ ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പരാതി ചെന്ന് പറയുമ്പോഴും ടീച്ചർമാർ പറയും നിനക്ക് അറ്റ്ലീസ്റ്റ് നങ്ങ്യാർകൂത്തുണ്ട്, അത് വെച്ചങ്ങ് എന്തെങ്കിലും ക്ലാസ് ഒക്കെ തുടങ്ങി ജീവിക്കുക എന്ന് പറയും. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല, അത് പാഷനായിട്ട് കൊണ്ടുപോകണം. ഞാൻ പഠിച്ച സയൻസ് ഫീൽഡാണ്, അപ്പൊ എനിക്കും അത് മെഡിക്കൽ ഫീൽഡായിട്ട് പോകണം താല്പര്യം.
1: തീർച്ചയായിട്ടും എന്തായാലും ഈ ആഗ്രഹിച്ച പോലെയൊക്കെ ജീവിതം അങ്ങനെയൊക്കെ മാറി കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് ഇനി വീണ്ടും ഒരിക്കലും യുവാണിയുടെ അധ്യായത്തിൽ വരാൻ സാധിക്കട്ടെ.
0: താങ്ക് യു,
1: എല്ലാ ആശംസകളും.
0: താങ്ക് യു, താങ്ക്
1: യു, താങ്ക് യു സോ മച്ച്.
2: ഞങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം, നിർവഹണം മൃദുൽ ജേക്കബ്.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.

0: അക്ഷരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ജീവിതവും വരികൾക്കിടയിൽ പിറക്കുന്ന വികാരങ്ങളും വായനയുടെ ഓരോ നിമിഷവും നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരുന്നു. ആ അക്ഷരലോകത്തിലേക്ക് ഭാവനയുടെയും അനുഭവങ്ങളുടെയും വഴികളിലൂടെ ഒരു യാത്ര. വാക്കുകൾ ചിലപ്പോൾ ഒരു കഥയായി നമ്മളെ മറ്റൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ചിലപ്പോൾ ഒരു കവിതയായി മനസ്സിൽ ഒരു കാഴ്ചയും വികാരവും അവശേഷിപ്പിക്കും. കഥയും കവിതയും ചേർന്ന് വാക്കുകളുടെ ഈ വ്യത്യസ്ത ലോകങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന സാഹിത്യരംഗത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചില വാക്കുകൾ നമ്മൾ വായിക്കുകയല്ല, ഉള്ളിൽ കേൾക്കുകയാണ്. നിശബ്ദതയ്ക്ക് ശബ്ദവും വികാരങ്ങൾക്ക് ഭാഷയും നൽകുന്ന ആ വാക്കുകളുടെ ലോകത്തേക്ക് ഇനി നമുക്ക് കവിതയിലൂടെ സഞ്ചരിക്കാം. വിനോദ് വെള്ളായണി എഴുതി അവതരിപ്പിക്കുന്ന കവിതകളിലൂടെയാണ് ഇന്ന് സാഹിത്യരംഗം ആരംഭിക്കുന്നത്. വർണ്ണവെറിക്കെതിരെ ജീവിതം മുഴുവൻ പോരാടിയ ധീര വിപ്ലവകാരിയായിരുന്നു നെൽസൺ മണ്ടേല. സ്വന്തം ജനത അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരാണ് മാഡിബ. മണ്ടേലയുടെ പോരാട്ടത്തെയും മനുഷ്യജീവിതത്തെയും ഓർമ്മിപ്പിക്കുന്ന മാഡിബ എന്ന കവിതയിലേക്ക്.
1: വർണ്ണവെറിക്കെതിരെ പോരാടിയ ധീരനായ വിപ്ലവകാരിയായിരുന്നു നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയെ അദ്ദേഹത്തിന്റെ നാട്ടിൽ വിളിച്ചിരുന്ന പേരായിരുന്നു മാഡിബ. നെൽസൺ മണ്ടേലയെ അനുസ്മരിക്കുന്ന മാഡിബ എന്ന കവിത.

ഇമ്മൊട്ടും ലഭിക്കാത്തവർ, കറുത്തൊരെല്ലിൻ കഷണമായവർ, വെളുത്തോർതൻ ക്രൂരവിനോദത്താൽ ആപത്തായവർക്കുയിർ നൽകും ആഹ്ലാദത്തിൻ വാൾ. ഉറയിൽ നിന്നൂരിയ വൈത്തലയുള്ള കൊടുങ്കാറ്റുമാടിബാ.

തെമ്പുനാട്ടിൽ വലം വച്ച പാട്ടിന് ഒരുമ്മ നൽകി നീ വിളയിച്ച പച്ചകൾ, നിന്നിലൊഴുകിപ്പരക്കുന്ന വിജ്ഞാന തൃഷ്ണകൾ പൂത്ത സ്നേഹവിശുദ്ധികൾ, നിന്നിലഭയം മണക്കും വഴികളിൽ കവിക്കുള്ളമാകെ തെളിഞ്ഞ വിശാലത, നിന്നിലേ നേരുമുൾക്കരുത്തുൾക്കൊണ്ട് ഖിന്നലോകത്തിൻ കണ്ണീർ തുടയ്ക്കുവാൻ കാറ്റുവന്നൊച്ച

0: സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി ഒരു മനുഷ്യൻ നടത്തിയ മഹത്തായ പോരാട്ടത്തിന്റെ ഓർമ്മകളാണ് മാഡിബ എന്ന കവിത നമ്മിൽ ഉണർത്തിയത്. മണ്ടേലയുടെ ജീവിതം പോലെ ഈ കവിതയും മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള സ്നേഹത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. മഞ്ഞിന്റെ നനവും തണുത്ത കാറ്റിന്റെ സ്പർശവും ഓർമ്മകളുടെ നേർത്ത ചൂടും ചേർന്നതാണ് തണുപ്പുകാലം. പ്രകൃതിക്ക് മറ്റൊരു ഭാവം നൽകുന്ന ആ കാലത്തെ വാക്കുകളിലൂടെ അനുഭവിക്കാം. തണുപ്പാങ്കാലം എന്ന കവിതയിലൂടെ.
1: തണുപ്പുള്ള കാലത്ത് നടക്കാനിറങ്ങുമ്പോൾ മനസ്സിനെ കുസൃതിപ്പെടുത്തുന്ന ചില കാഴ്ചകളുടെ അവതരണമാണ് തണുപ്പാങ്കാലം എന്ന കവിത. തണുപ്പാങ്കാലത്ത് നടക്കുവാനിറങ്ങുമ്പോൾ നോക്കെത്തുന്ന ദൂരത്തോളം മുന്നിൽ വന്നു പെയ്യുന്നു ഓമനത്തത്തിൽ തോരാതെ താരാട്ടുപാട്ട്. തുടങ്ങിയിട്ട് എത്ര നേരമായെന്ന് നിശ്ചയം പോരാ, മുങ്ങി നിവരുമ്പോൾ അതിൻ്റെ തിടുക്കം, ഒരു തലോടൽ, ഒരു ഉമ്മ, ഓർമ്മകൾ ചിലത് വീണ്ടും ശ്വാസമെടുത്തു കടിച്ചു തൂങ്ങുന്നതുപോലെ. നോക്ക്, നോക്കി നടന്ന നേരത്തെങ്ങാനും പൂമരം നിറയെ പൂത്തിരിക്കും. പൂവിതളുകളാകെ ഒരൂട്ടം ചിറകുകൾ കുടയുന്ന ഒച്ചയെക്കുറിച്ച് ആലോചിക്കെ. വെളിച്ചത്തിന്റെ തള്ളിച്ചകളിൽ ഒളിപ്പിച്ചുവച്ച പാട്ടുകൾ പുറത്തെടുത്ത് അവ പലതവണ കേൾക്കുവാൻ പച്ച മനുഷ്യന്റെ ഉള്ളിൽ നിന്നും പേരറിയാത്തൊരാനന്ദം. വെറുതെ സങ്കൽപ്പിക്കുന്നതല്ല, വെറുതെ സങ്കൽപ്പിക്കുന്നതല്ല, ഒച്ച അതിൻ്റെ തൂവലുകളിൽ നിന്നും എന്നത്തെയും പോലെ വേഗത്തിൽ വേഗത്തിൽ തൂവാലുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ശരിയാണ്, തണുവിലേതൊച്ചയും ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്ന യന്ത്രമാണെന്ന് കാറ്റിലടക്കം പറഞ്ഞ് പറ്റിച്ചേർന്ന് നിൽക്കും കാറ്റിൻ തണുമൊഴി. വെറുതെ സങ്കൽപ്പിക്കുന്നതല്ല, ഒച്ച അതിൻ്റെ തൂവലുകളിൽ നിന്നും എന്നത്തെയും പോലെ വേഗത്തിൽ വേഗത്തിൽ തൂവാലുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ശരിയാണ്, തണുവിലേതൊച്ചയും ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്ന യന്ത്രമാണെന്ന് കാതിലടക്കം പറഞ്ഞ് പറ്റിച്ചേർന്ന് നിൽക്കും കാറ്റിൻ തണുമൊഴി. തണുത്തിരിക്കുന്നു, നോക്കെത്തുന്ന ദൂരത്തോളം തണുത്തിരിക്കുന്നു. മുന്നിൽ വന്നു പെയ്യുന്ന മഴ തണുത്തിരിക്കുന്നു. ഓമനത്തത്തിൽ തോരാതെ തണുത്തിരിക്കുന്നു. തണുത്തിരിക്കുന്നു, നോക്കെത്തുന്ന ദൂരത്തോളം തണുത്തിരിക്കുന്നു. മുന്നിൽ വന്നു പെയ്യുന്ന മഴ തണുത്തിരിക്കുന്നു. ഓമനത്തത്തിൽ തോരാതെ തണുത്തിരിക്കുന്നു.
0: തണുപ്പുകാലത്തിന്റെ കാഴ്ചകളും അനുഭൂതികളും മനസ്സിൽ നിറച്ചുകൊണ്ടായിരുന്നു ഈ കവിത. തണുപ്പിനിടയിലും ചില ഓർമ്മകൾ ഉള്ളിലൊരു ചൂടായി അവശേഷിപ്പിക്കും. തണുപ്പാങ്കാലം എന്ന ഈ കവിത പോലെ. കവിത അവസാനിച്ചാലും അതിലെ ചില വരികൾ മനസ്സിൽ

0: ഇതിനപ്പുറം മല്ലിയുടെ ഓർമ്മയായി മാറുന്നു. ആ ഓർമ്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന രാജേഷ് മുതുകുളത്തിന്റെ മല്ലി എന്ന കഥയിലേക്ക് നമുക്കും കടന്നു ചെല്ലാം.
1: സൂര്യരശ്മികളാൽ നന്നായി മുരിച്ചെടുത്ത ചൊത്തവിള ബീച്ചിലെ മണൽത്തരികളുടെ ഇളം ചൂടും ബംഗാൾ ഉൾക്കടലിലെ നനുത്ത കാറ്റും ഒരുമിച്ച് ചേർന്ന് ഒരുപോലെ ഫ്രീസ് ഡ്രൈ ചെയ്തെടുത്ത എന്റെ മനസ്സിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നാഞ്ചിനാടിനെക്കുറിച്ച് രചിച്ച ഒരു പുസ്തകത്തിന്റെ താളുകൾ മെല്ലെ മെല്ലെ മറിഞ്ഞു വന്നുകൊണ്ടിരുന്നു. ടോളമിയുടെ ആ സഞ്ചാര ചരിത്രത്തിലൂടെ ഒന്ന് നടന്നു കയറണമെന്ന് തോന്നി. ബീച്ചിലെ മണലിൽ ഉണക്കാനിട്ടിരുന്ന തോർത്ത് തലയിൽ കെട്ടി തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നും നാഞ്ചിനാട്ടേക്കുള്ള ബസ്സിൽ കയറി. ജമന്തിപ്പൂക്കളുടെയും മുല്ലപ്പൂക്കളുടെയും തോവാളപ്പൂക്കളുടെയും സുഗന്ധം നിറഞ്ഞ ബസ്സിൽ മനസ്സിലാകാത്തതായി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, കൊടും തമിഴ് മാത്രം. മുറുക്കിച്ചുവന്നും കാറിത്തുപ്പിയും കലപില കൂട്ടിയും ബസ് ബീച്ച് റോഡ് കഴിഞ്ഞ് വിശാലമായ നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ ഉപ്പളങ്ങളെയും കടന്ന് നാഞ്ചിനാട്ടേക്ക് കുലുങ്ങിക്കുലുങ്ങി നീങ്ങിക്കൊണ്ടിരുന്നു. ആ നാടിന്റെ വശ്യ സൗന്ദര്യത്തിനപ്പുറം കീറിമുറിക്കപ്പെട്ട ചരിത്രത്തിന്റെ കണ്ണീർ കഥകളും അധിനിവേശങ്ങളുടെ തേരോട്ടങ്ങളും എന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പേരറിയാത്ത തച്ചന്മാരുടെ ഉയിരുകൊടുത്ത് ചന്ദാസാഹിബ് പടുത്തുയർത്തിയ വലിയ കമാനം അകലവെച്ചേ കണ്ടു തുടങ്ങി. അതിൽ ശില്പഭംഗിയാൽ കോറിയിട്ട ഒരു സംസ്കാരത്തിന്റെ നെടുമ്പേര് നാഞ്ചിനാട്, നാഞ്ചിക്കുറവന്റെ സ്വതന്ത്ര രാഷ്ട്രം, തമിഴ്നാടിന്റെ നെല്ലറ. രാജരാജേശ്വരത്തു നിന്ന് കന്യാകുമാരിയിലേക്കുള്ള കൂടുവിട്ടു കൂടുമാറ്റത്തിൽ ഈ ദേശത്തിലെ ജനങ്ങളെ അധിനിവേശത്തിന്റെ എത്രയെത്ര കുതിരക്കുളമ്പടികൾ ഭയപ്പെടുത്തിയിട്ടുണ്ടാകാം. ബസ് അതിന്റെ അവസാന സ്റ്റോപ്പിൽ കിതച്ചുകൊണ്ട് നിന്നു. ചാണകം മെഴുകി കളം വരച്ച ഒരു ചായപ്പീടിയയിലേക്ക് ഞാൻ കയറി. വാങ്കോ സാർ, ഉക്കാറുങ്കോ. തോളത്തിട്ട തോർത്തുകൊണ്ട് ബെഞ്ച് തുടച്ച് കടക്കാരൻ ഭവ്യതോടെ നിന്നു. കൊഞ്ചം തണ്ണി കിടക്കുമോ? ആമാ സാർ. അതുക്കപ്പുറം ഒരു ടീ കൂടി. സമോവറിലെ കിർക്കിർ ശബ്ദത്തിനൊപ്പം ഞങ്ങളുടെ സൗഹൃദവും വളർന്നു. കേരളാവിന്ന് ഇമ്പട്ടു ദൂരം തനിയെ വന്താച്ചാ? ആമാ. ഇന്ത ഇടത്തില് എന്ന വേലയിറക്ക്? ഒന്നുമേ ഇല്ല. ഇന്ത സ്ഥലത്തെപ്പറ്റി പുസ്തകത്തിലെ വായിച്ചിരുക്ക. അതുക്കപ്പുറം എല്ലാമേ ഒന്ന് കാണണമെന്ന് നിനച്ചു. സ്റ്റീൽ ഗ്ലാസ്സിലെ ചായ കുടിച്ച് തീരുന്നതിനപ്പുറം ആ നാടിന്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള വായിച്ചറിവ് അദ്ദേഹവുമായി പങ്കിട്ടു. സാർ, നീങ്ക ഇത്രയൊന്നും അറിഞ്ഞാൽ പോരാ, വാങ്കോ. കടയുടെ ചെറ്റമറച്ചാരി എന്നെയും കൂട്ടി അദ്ദേഹം ആര്യവേപ്പുകൾ കുടപിടിക്കുന്ന നാട്ടുവഴിയിലൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രം ചുറ്റി നെയ്തലാമ്പലുകൾ ചിരിച്ചു നിൽക്കുന്ന കുളവും കഴിഞ്ഞ് പഞ്ചായത്ത് കിണറിനരികിലെ വലിയ ചുമട് താങ്ങിയ ചാരി നിൽക്കുന്ന പേരാലിന്റെ ചുവട്ടിലെ ഓലമേഞ്ഞ ഒരു പീടികയിലെത്തി. രണ്ടു മുറികളിലുള്ള ആ കടയിൽ ഒന്നിൽ നാട്ടുമരുന്നുകളുടെ ഗന്ധത്തിനൊപ്പം നീട്ടിവളർത്തിയ വെള്ളത്താടിയുടെ നടുവിൽ വെണ്മയുള്ള ചിരിയുമായി ഒരു വൃദ്ധനെ കണ്ടു. സാർ, ഇത് വിനായകം പിള്ള, ഇന്ത നാട്ടിലെ ഒരേ ഒരു വാദ്യാർ. ഉങ്ങൾക്ക് വേണ്ട അറിവുകളെല്ലാം ഇന്ത പക്കം കിടക്കും. തിരുവിതാംകൂറുകാരനാണല്ലേ? ശുദ്ധ മലയാളത്തിലെ ചോദ്യം എന്നെ അമ്പരപ്പിച്ചു. സൗഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നെ അടുത്ത മുറിയിലെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി. വിശ്വസാഹിത്യങ്ങൾക്കൊപ്പം നാഞ്ചിനാടിന്റേതു മാത്രമായ ഗ്രന്ഥങ്ങൾ, ഉദയമാർത്താണ്ഡന്റെ സഭാമണ്ഡല ലീലാതിലകം മുതൽ തിരുക്കുറൾ വരെ ഷെൽഫിൽ ഭംഗിയായി അടുക്കി വച്ചിരിക്കുന്നു. ഭിത്തിയിൽ മുഴുവൻ തിരുക്കുറൾ വചനങ്ങൾ. ഇവിടുത്തെ കുട്ടികൾക്കായി എന്റെ ഗുരുനാഥൻ തുടങ്ങിയതാണിത്. നാഞ്ചിനാടിന്റെ ചരിത്രം മലയാളത്തിൽ എഴുതിയതുണ്ട്, താങ്കൾക്ക് വായിക്കാം. അദ്ദേഹം നാട്ടുമരുന്നുകളിലേക്ക് തിരികെ പോയി. ചരിത്രത്താളുകളിലെ ഭാഷ്യം പുത്തനറിവുകൾ പകർന്നു തന്നു. ദേവദൂതനെപ്പോലുള്ള ആ മനുഷ്യന് ഗ്രാമവാസികൾ നൽകുന്ന ആദരം എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് പീടികയ്ക്കടുത്തുള്ള ഓലക്കുടലിൽ അന്ന് കഴിയാൻ തീരുമാനിച്ചു. ഒപ്പമുള്ള കുടിലുകളിൽ വിദ്യാർത്ഥികളായ കുറച്ചു കുട്ടികൾ താമസിച്ചിരുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം അവർക്ക് ക്ലാസ് എടുത്തു തുടങ്ങി. സാംസ്കാരികമായ ഒരടുപ്പം അപ്പോഴേക്കും അദ്ദേഹത്തിന് എന്നോട് തോന്നിത്തുടങ്ങിയിരുന്നു. ശക്തിക്ഷയങ്ങളിൽ പരസ്പരം പിടിച്ചടക്കിയ ആയി ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രിയപ്പെട്ട നാടിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ഒരുവേള മുസ്ലിം പട നാഞ്ചിനാടിനെ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ അമരാവതിയിലെ മനോഹരമായ കൊട്ടാരങ്ങൾ നാഞ്ചിനാട്ടിൽ പിറവിയെടുക്കില്ലായിരുന്നു. തിരുമല നായ്ക്കുന്റെ മധുരപ്പട അരുവാമൊഴി കടന്ന് നാഞ്ചിനാട്ടിന്റെ സമ്പത്ത് പലതവണ കൊള്ളയടിച്ചെങ്കിലും ഇരവിക്കുട്ടിപ്പിള്ളയെപ്പോലുള്ള വീരന്മാരുടെ മിക്കരുത്തിൽ നാഞ്ചിനാടിന്റെ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞു. നേരറിവിന്റെ മൃദുല ഭാഷണങ്ങളും വിപ്ലവ സ്വരങ്ങളും എത്ര നേരം കേട്ടുവെന്നറിയില്ല. അറിവിന്റെ സുഷുപ്തി രാത്രിക്കായി നൽകി. പുലർകാലത്തിൽ ഘടീചക്രത്തിൽ നോക്കി സമയം നിർണയിക്കുന്ന എന്നോട് സമയം അറിയാൻ ഒരു യന്ത്രവും ഉപയോഗിക്കാത്ത ശിഷ്യന്മാരെ

കാട്ടിയുള്ള ഉപദേശം ഇന്നും കാതിൽ മുഴങ്ങുന്നു. സമയത്തെ അതിസൂക്ഷ്മമായി മനസ്സിലാക്കാൻ ഒട്ടും പിഴയ്ക്കാത്ത മറ്റൊരു യന്ത്രമുണ്ട്, ധീരേകം പരമാർത്ഥികം യന്ത്രം. അതെ, അത് ബുദ്ധി തന്നെയാകുന്നു. ആ ദേവദൂതനോടും കുട്ടികളോടും യാത്ര പറഞ്ഞ് അദ്ദേഹത്തിന്റെ അറിവുകളിലെ സ്ഥലങ്ങളിലൂടെ യാത്ര തുടങ്ങി. ചന്ദാസാഹിബിന്റെ പൊന്മന അണക്കെട്ടും പുന്നാർ അണക്കെട്ടും കടന്ന് ചെമ്പരാമൻപിള്ളയുടെ കൂർമ്മബുദ്ധിയിൽ മാഭിസ്കാനെ തോൽപ്പിച്ച രണഭൂമിയിലൂടെ നടന്ന് നാട്ടുകൂട്ടത്തറയിലെത്തി. വേലുത്തമ്പി നാട്ടുകൂട്ടം കൂടുന്നതിനായി നിർമ്മിച്ച വെള്ളോട്ടുമണി, ബാലിശമായ വ്യക്തിവിരോധത്താൽ ഉമ്മിണിത്തമ്പി നിരോധിച്ച ആ മണിമുഴക്കം എന്റെ കാതുകളിൽ പ്രകമ്പനം കൊണ്ടു. മുകിലപ്പട കട്ടുകൊണ്ടുപോയ ധാന്യങ്ങളുടെ ബാക്കി അവിടെവിടെയെങ്കിലും കിടക്കുന്നുണ്ടാകുമോ? മേൽമുണ്ട് സമരത്തിന്റെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയ പാടവരമ്പിലൂടെ ഏറെ നേരം നടന്നു. കാൽവഴുതി ചെളിയിലാണ്ട ചെരുപ്പ് ഞാൻ വലിച്ചൂരി. കറുത്തുകൊഴുത്ത ആ ചെളിക്ക് പക്ഷേ കൊഴുത്ത ചോരയുടെ ഗന്ധമായിരുന്നു. മേൽമുണ്ട് സമരത്തിൽ തലകൊയ്ത് താഴ്ത്തപ്പെട്ട യുവത്വങ്ങളുടെ ചുടുചോരയുടെ ഗന്ധം. കേണൽ മൺറോയുടെ പണ്ടകശാലയിലൂടൊന്ന് കയറിയിറങ്ങി. ഓരോ തൂണിലും തളയ്ക്കപ്പെട്ട അടിമകളുടെ ദീനരോദനം മുഴങ്ങുന്നു. ചാട്ടവാറിന്റെ ശബ്ദം എന്റെ ചെവിക്കരിയിലൂടെ മുഴങ്ങിപ്പറന്നു. തെറിച്ചുവീണ രക്തവും മാംസവും തീർത്ത ചിത്രങ്ങളുടെ ശേഷിപ്പുകൾ ഭിത്തിയിൽ കണ്ടു. ഭോഷ്കനെങ്കിലും മൺറോ അടിമത്തം നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നാഞ്ചിനാട്ടുകാരുടെ മനസ്സിലെങ്കിലും അതിന്റെ അനുരണനം ഉണ്ടായേനെ. തിരുവിതാംകൂറിന്റെ സംരക്ഷണയിൽ അഭിവൃദ്ധിപ്പെട്ട് നേശമണിയുടെ ഭാഷാസ്നേഹത്തിന്റെ വിപ്ലവജാലയിൽ ഉരുക്കി പരുവമാക്കപ്പെട്ട നാഞ്ചിനാട് ഇന്ന് കന്യാകുമാരിക്ക് സ്വന്തം. ഒരുപക്ഷെ അതായിരിക്കാം നാഞ്ചിനാട്ടുകാരന് തിരുവിതാംകൂറുകാരനോടുള്ള കലർപ്പില്ലാത്ത സ്നേഹത്തിന് കാരണം. നാഞ്ചിനാടിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു. ഇനി നരവംശപരമായി നമ്മളോടടുത്ത് നിൽക്കുന്ന നാഞ്ചിനാട്ടുകാരുടെ സ്നേഹം ഒന്നുകൂടി അടിത്തറിയണമെന്ന് തോന്നി. തൊട്ടടുത്ത് കണ്ട ഇടവഴിയിലൂടെ ഉൾഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. നോക്കത്താ ദൂരത്തോളവും പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങൾ, അവിടെവിടെയായി തണ്ണീർപ്പന്തൽ, വരിയിട്ട് വിളഞ്ഞു നിൽക്കുന്ന മുണ്ടകൻ നെല്ലുകൾ, താഴ്ന്നു പറന്ന് താളത്തിൽ കൊയ്യുന്ന തത്തകൾ, എന്റെ തൊട്ടുമുൻപിൽ രണ്ട് കാക്കത്തമ്പുരാട്ടിമാർ, അവരുടെ സല്ലാവം ഒന്ന് കാണേണ്ടത് തന്നെ. ഇളവയിലും കുളിർകാറ്റും ഒരുമിച്ചങ്ങനെ ജീവിതം സൗമ്യമായി പൂവിടും കാലമാകുന്നതുപോലെ. മറ്റാരും അറിയാതിങ്ങനെ ആത്മാവിൽ കതിരിട്ട ആനന്ദം വാക്കുകളിലൂടെ പറയാൻ കഴിയുന്നില്ല. ഒരുതരം നിർവൃതി. പാടത്തിനരികിലായി നല്ല വൃത്തിയുള്ള ഒരു ചെറുകുളം, നെയ്തലാമ്പലുകൾ ധാരാളം, പുതുപ്പെണ്ണിന്റെ മണമുള്ള കൈതോലഗന്ധം നിറഞ്ഞ വെള്ളം. ഏതായാലും കുളിച്ചിട്ടു പോകാം. കരയിലിരുന്ന് കൈതനാമ്പു വലിച്ചൂരി വെറുതെ കടിച്ചു. എന്തൊരു രുചി! കുളത്തിലിറങ്ങി കുളിച്ചു. മാനസ സരോവറിൽ മുങ്ങി നിവർന്ന ആനന്ദം. കുമരനക്ക് കുമരനക്ക് കൊണ്ടാട്ടം, നല്ല ഇമ്പമുള്ള ഭക്തിഗാനം അടുത്ത ക്ഷേത്രത്തിൽ നിന്നുമാണ്. ഹോ, ഇന്ന് സംക്രാന്തിയാണല്ലോ. ഏതായാലും ക്ഷേത്രത്തിലൊന്ന് കയറിയേക്കാം. ഓലകെട്ടിമേഞ്ഞ സുന്ദരമായ ശ്രീകോവിൽ, മുല്ലപ്പൂ വെച്ച സുന്ദരികൾ പട്ടുടുത്ത് ക്ഷേത്രം വലം വയ്ക്കുന്നു. ഭക്തി മാത്രം മനസ്സിലുള്ള അവരെ കാണുന്നത് തന്നെ സന്തോഷം. പായസ വിതരണം തുടങ്ങാൻ പോകുന്നു. ഈത്തപ്പഴമിട്ട കുത്തിരിച്ചോറിന്റെ പായസം കുറച്ച് പ്ലാവിലയിൽ വാങ്ങിച്ചു. നാക്കിൽ വെച്ച് തന്നെ അത് അലിഞ്ഞില്ലാതായി. എന്റെ ഒപ്പം ഇപ്പോൾ ഒരാൾ കൂടിയിട്ടുണ്ട്, ശരവണൻ. അമ്പലനടയിൽ നിന്നും കിട്ടിയതാണ്, പാവം പയ്യൻ. 50 രൂപ ഞാൻ അവന് കൊടുത്തു. കറപിടിച്ച നിക്കറിന്റെ പോക്കറ്റിൽ അവൻ അതിനെ ഭദ്രമായി വെച്ചു. അയ്യാ, നമുക്ക് അപ്പാവുടെ തോട്ടത്തിൽ പോകാം, നല്ല തെങ്ങിൻകള്ള് വാങ്ങിത്തരാം. ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും അവൻ എന്നെ വിട്ടുപോകുന്നില്ല. ഒടുവിൽ അവന്റെ സ്നേഹപൂർവമായ ക്ഷണം ഞാൻ സ്വീകരിച്ചു. തോടും കുളങ്ങളും ചാടി കനാലും മുള്ളുവേലിയും കടന്ന് അവന്റെ വീട്ടിലെത്തി. എന്നാ അഴക്! ചെളിമെഴുകിയ പനമ്പട്ടമേഞ്ഞ അഴഹാന കുടിൽ, 10 ഏക്കറുള്ള വലിയ തെങ്ങിൻതോപ്പ്, അതിന്റെ മുതലാളി ഗൗഡറുടെ കാവൽക്കാരൻ, ശരവണന്റെ അപ്പ മുനിയാണ്ടി. സോറി, ഒറിജിനൽ അല്ല കേട്ടോ, ശരവണനെ എപ്പോഴോ അയാൾക്ക് കിട്ടിയതാണ്. പാൻ്റൊക്കെ ഇട്ടതുകൊണ്ട് എന്നോട് വലിയ ബഹുമാനം, ഇരിക്കാൻ തഴപ്പായിട്ട് തന്നു. കൂയ് ഡേ രാസ, പെരിയവർക്ക് കരിക്കിൻ വെള്ളം കൊണ്ടുവാ. മുനിയാണ്ടിയുടെ കൽപ്പന മുകളിലേക്ക്. ദാ വരുന്നു തെങ്ങിൽ നിന്ന് കറുത്തിരുണ്ട രൂപം, കരിന്തണ്ടനെ പോലുണ്ട്. നല്ല ഇളം കരിക്ക് ചെത്തി എന്റെ കയ്യിലേക്ക് തന്നു. എന്തു മധുരം! എല്ലാ ക്ഷീണവും ഒരു നിമിഷം കൊണ്ട് ഓടിയകന്നു. വടകൾ പൂത്തു നിൽക്കുന്ന പൊന്തക്കാട്ടിൽ നിറയെ മയിലുകൾ. എന്റെ കയ്യിൽ റമ്മിന്റെ ഒരു പൈൻ്റുണ്ടായിരുന്നു. ഞാനത് മുനിയാണ്ടിക്ക് കൊടുത്തു. ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യക്കാരന്റെ സന്തോഷം മുനിയാണ്ടിക്ക്. വീണ്ടും ആജ്ഞ. ഡാ രാസ, പെരിയവർക്ക് കിറുക്കത്തണ്ണി കൊണ്ടുപോടാ. വെളുത്തു തുടുത്ത വെൺമേഘം പോലെ നുരഞ്ഞു പതഞ്ഞ കള്ള്, ഈച്ചയും പുഴുവും ഉണ്ട്. ചൂട്ടിൽ അരിച്ച് ഒരു മൺകുടം കള്ള് നിമിഷ വേഗത്തിൽ എന്റെ മുന്നിലെത്തി. പെരിയവരെ, ഉങ്ങൾ കരിങ്കോഴി സാപ്പിടുമാ? ആമാ, എന്നാ ഇന്ന് കരിങ്കോഴിയും കപ്പയും. ടേയ് ശരവണ, അവൻ കോഴിയുടെ പിറകെ പാഞ്ഞു കഴിഞ്ഞു. പിടലി ഒടിഞ്ഞ

വഴി ശരവണ്ണന്റെ തോളത്തേറി വന്നു കഴിഞ്ഞു. കല്ലേൽ രാഗി കത്തിക്ക് മൂർച്ച കൂട്ടുന്നു. ഇനി എനിക്ക് കാണാൻ വയ്യ. ഞാൻ കണ്ണടച്ചിരുന്നു. എനിക്കായി ജീവത്യാഗം ചെയ്ത കോഴിക്ക് എൻ്റെ നിശബ്ദ പ്രാർത്ഥന. പാവം, അവനൊരു പ്രണയിനി ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. ഹേയ്, കാണില്ല. കപ്പ പറിക്കാനായി ഞാനും ശരവണനും അടുത്ത തോട്ടത്തിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഒരു വലിയ കിണർ മൂടിയത് കാണാം. അതിൽ ചന്ദനത്തിരിയും കരിക്കും. അപ്പോഴെന്തോ കഥ പറയാനുണ്ടല്ലോ ഈ കിണറിന്. ഡേയ് ശരവണ, ഞാൻ ആ കിണറ്റിൻകരയിലിരുന്നു. അത് വന്നിട്ട് എന്നോട് അപ്പാവെ പൊണ്ടാട്ടി മല്ലിയെ അന്ത കിണറ്റിലേ അടക്കിയിരിക്കുക. തിരുമണം സെന്ത് മൂന്നാം നാൾ കാൽവഴുതി കിണറ്റിൽ വീണു. യാരും കണ്ടില്ല. മൂന്നാം നാൾ ഊരുമൂപ്പൻ കൽപ്പിച്ച് ബോഡിയെടുക്കാതെ അന്ത കിണറ്റിൽ മൂടി. എന്നെ അവിടെ ഇരുത്തി അവൻ കപ്പ ഇളക്കാനായി പോയി. ഞാൻ മെല്ലെ കപ്പിയും കയറും താഴേക്കിട്ടുകൊടുത്തു. അതിൽ പിടിച്ച് മല്ലി മുകളിലേക്ക് വന്നു. 18 വയസ്സ് പ്രായം, മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട്, മുറുക്കി ചുവന്ന ചുണ്ടുകൾ, വിഷാദം മുറ്റിയ മുഖം. പെരിയവരെ, നിങ്ങൾ താൻ എന്നെപ്പറ്റി ആദ്യമായി തിരക്കിയ ആൾ. തിരുമണം സെന്ത് മൂന്നാം നാൾ നാൻ ഇന്ത കിണറ്റിൽ പെട്ടുപോയാച്ച്, അല്ല പെടുത്തിയാച്ച്. എന്നുടെ മനൈവൻ മുനിയാണ്ടി പാവമാച്ച്. ഗൗഡർ മഹാപാപി, എന്നുടെ മേലെ ആശ വെച്ചേ. അത് താൻ അയാൾ മുനിയാണ്ടിയെക്കൊണ്ട് എന്നെ തിരുമണം ചെയ്യിച്ചു. മൂന്നാം നാൾ അയാൾ എന്നെ കടന്നുപിടിച്ചു. ഞാൻ കുതറി കിണറ്റിൽ ചാടി. ദുഷ്ടൻ എന്നുടെ മേലെ പാറക്കല്ലെടുത്തിട്ടാച്ച്. മരിക്കുന്നതിനു മുൻപ് അവരെന്നെ മൂടി. അങ്ങനെ ഞാൻ ഇപ്പോഴും എന്നോട് മുനിയാണ്ടി മേലെ ഇഷ്ടം കൊടുത്തിരിക്കി. അത് താനേ ഇന്ത ഇടം വിട്ടു പോകാത്തത്. ഞാൻ കൈകൾ നീട്ടി മല്ലിയെ പുറത്തെത്തിച്ചു. മല്ലി, നീ എൻ്റെപ്പം വാ. ഇന്ന് കള്ളുണ്ട്, കോഴിക്കറിയുണ്ട്. പെരിയവരെ, നിങ്ങൾ എന്നാ പേശ്രത്? ശരവണന്റെ തോളിൽ ഒരു മൂട് കപ്പ. ഞാനും ശരവണനും മല്ലിയും കുടിലിലേക്ക് നടന്നു. നല്ല നാടൻ കോഴിക്കറി മണം. മല്ലി വളരെ സന്തോഷവതിയായി. മുനിയാണ്ടിയെ കണ്ടിട്ടായിരിക്കാം. ഞാനും ശരവണനും കൂടി കപ്പ പുഴുങ്ങി വാഴയിലയിൽ നിരത്തി. മുനിയാണ്ടി നല്ല കാന്താരിമുളക് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ മല്ലിയുടെ യഥാർത്ഥ കഥ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. പാവം, അയാളത് വിശ്വസിച്ചില്ല. ഗൗണ്ടർ വലിയ ദൈവം താനേ, തപ്പ് ചെയ്യമാട്ടെ. മല്ലി ഒരുപാട് കരഞ്ഞു. അവളൊന്നും കഴിച്ചുമില്ല. ഞാൻ ആശ്വസിപ്പിച്ച് കിണറ്റിൻകരയിലാക്കി. പാതാളക്കരണ്ടിയുടെ അരികിൽ മുട്ടുകൾക്കിടയിൽ മുഖം ചേർത്ത് അവൾ എങ്ങോട്ടോ നോക്കിയിരുന്നു. ആ മുഖത്ത് ഒരു നൂറ്റാണ്ടിൻ്റെ ദുഃഖം കട്ടപിടിച്ച് കിടക്കുന്നതുപോലെ തോന്നി. മല്ലി, ഞാൻ പോവുകയാണ്. അവൾ ഒന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് മെല്ലെ തലയുയർത്തി. പെരിയവരെ, നീങ്ക തിരുമ്പി വരുമാ? ആ ചോദ്യം എൻ്റെ നെഞ്ചിനകത്ത് എവിടെയോ തറച്ചു കയറി. വരും, എങ്ങോട്ടോ നോക്കി ഞാൻ പറഞ്ഞു. അവൾ വേദനയോടെ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ചിരി പാതി വഴിയിൽ എവിടെയോ തകർന്നു വീണു. പാവം, കരഞ്ഞുകൊണ്ട് എനിക്ക് യാത്രാമൊഴി നൽകി. ഇനിയും കാണാം, ഞാൻ ആശ്വസിപ്പിച്ചു. തിരിഞ്ഞു നടക്കുമ്പോൾ പിന്നിൽ നിന്ന് അവളുടെ ചിലമ്പിച്ച ശബ്ദം വീണ്ടും കേട്ടു. പെരിയവരെ, കുറച്ചു ദൂരം നടന്നപ്പോൾ വീണ്ടും പിന്നിലേക്ക് നോക്കി. മല്ലി കിണറ്റിൻകരയിൽ തന്നെയുണ്ട്. മുല്ലപ്പൂക്കൾ വാടിയ മുടിയും കണ്ണുകളിൽ നിറഞ്ഞു നിന്ന കണ്ണുനീരും കയ്യിൽ പാതാളക്കരണ്ടിയും. അവൾ എന്നെ നോക്കുകയായിരുന്നു. ഞാൻ കൈവീശി, അവളും കൈവീശി. പിന്നെ അവൾ പതുക്കെ കിണറ്റിനരികിലേക്ക് തിരിഞ്ഞു നിന്ന് പാതാളക്കരണ്ടിയിലിരുന്ന് താഴേക്ക് പോയി. മല്ലി, ഉച്ചത്തിൽ ഞാൻ വിളിച്ചെങ്കിലും എൻ്റെ ശബ്ദം തൊണ്ടക്കുഴിയിൽ അടഞ്ഞുപോയി. നാഞ്ചിനാട്, ഇന്നലെ വരെ എനിക്ക് അത് ചരിത്രത്തിൻ്റെ ഒരു താളായിരുന്നു. ഇന്ന് അത് മല്ലിയുടെ മുഖമായി മാറി. ബസ് വന്നു നിന്നു. ഞാൻ കയറി. ജനാലയ്ക്കരികിലെ സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കി. ശരവണൻ ഓടി വന്ന് ബസ്സിനൊപ്പം കുറച്ചു ദൂരെ ഓടി. അയ്യാ, തിരുമ്പി വരണേ. ഞാൻ കൈവീശി. അവൻ പതുക്കെ പിന്നിലായി. അവസാനം അവൻ്റെ രൂപം ഒരു പൊട്ടുപോലെ മാത്രം കാണപ്പെട്ടു. പാടങ്ങൾ പിന്നിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. അരുവാമൊഴിയും പഴയ കമാനവും ക്ഷേത്രങ്ങളും അണക്കെട്ടുകളും മേൽമുണ്ട് സമരത്തിൻ്റെ പാടവരമ്പുകളും ഒന്നൊന്നായി പിന്നിലായി. എൻ്റെ മനസ്സിൽ മാത്രം ആ കിണർ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഇരുട്ടിനുള്ളിൽ നിന്ന് മല്ലിയുടെ ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കുന്നത് പോലെ. പെരിയവരെ, നീങ്ക തിരുമ്പി വരുമാ? ഞാൻ കണ്ണുകളടച്ചു. മറുപടി പറയാൻ കഴിയാത്ത ഒരു വാഗ്ദാനം എൻ്റെ നെഞ്ചിൽ കിടന്നു. ബസ് കേരളത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. നാഞ്ചിനാട് പിന്നിലായി. പക്ഷേ മല്ലി, അവൾ എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറായില്ല. പിന്നെയും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കണമെന്ന് തോന്നി. ജനാലയിലൂടെ നോക്കിയപ്പോൾ ദൂരെ മഞ്ഞിൽ പൊതിഞ്ഞ നെൽപ്പാടങ്ങൾക്കപ്പുറം ഒരു മുല്ലപ്പൂവിൻ്റെ വെള്ളനിറം പോലെ എന്തോ ഒന്ന് ഇളകുന്നതായി തോന്നി. ഞാൻ കൈവീശി. അത് മല്ലിയായിരുന്നോ? അതോ പുലരിക്കാറ്റിലിളകിയ മേഘക്കീറോ? അറിയില്ല. ബസ് വളവ് തിരിഞ്ഞു. നാഞ്ചിനാട് മറഞ്ഞു. എൻ്റെ കണ്ണുകൾ മാത്രം നനഞ്ഞുകൊണ്ടിരുന്നു. മല്ലി, ഞാൻ തിരിച്ചു വരും. എന്നോട് തന്നെയായിരുന്നു ആ വാക്ക്. കിതച്ചുകൊണ്ട് ബസ് ദൂരേക്ക് പോയിക്കൊണ്ടിരുന്നു. പിന്നിൽ ചരിത്രം മറന്നുപോയ ആ കിണറ്റിൻകരയിൽ ഒരു പെൺകുട്ടിയുടെ കാത്തിരിപ്പ് മാത്രം ബാക്കിയാക്കി.

0: നാഞ്ചിനാട് കണ്ടുമടങ്ങിയ കഥാകൃത്തിന്റെ മനസ്സിൽ ഒടുവിൽ അവശേഷിച്ചത് ഒരു ദേശമല്ല, മല്ലിയായിരുന്നു. ചരിത്രവും മണ്ണും മനുഷ്യരും ചേർന്ന് രൂപപ്പെടുത്തിയ ആ ഓർമ്മ ഒരു യാത്രയെ, പതിയെ ഒരു ജീവിത കഥയാക്കി മാറ്റുന്നു. നാഞ്ചിനാടിനെ മല്ലിയുടെ ഓർമ്മയായി മാറ്റുന്ന ആ അനുഭവത്തിലൂടെയാണ് ജി രാജേഷ് മുതുകുളത്തിന്റെ മല്ലി നമ്മളെയും യാത്രയാക്കുന്നത്. കഥയുടെ വഴികളിലൂടെയും കവിതയുടെ ഭാവങ്ങളിലൂടെയും നമ്മൾ ഇന്ന് സഞ്ചരിച്ചത് വാക്കുകളുടെ മനോഹരമായ ഒരു ലോകത്തിലൂടെയായിരുന്നു. കേട്ട വാക്കുകളിൽ ചിലത് ഓർമ്മയായി കൂടെ നിൽക്കട്ടെ. സാഹിത്യരംഗത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി, നമസ്കാരം.
1: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ് വിചാരണ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. വരികൾ എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന.
2: വളരെ കുറഞ്ഞ പ്രീമിയമുള്ള ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. സാധാരണക്കാർക്കും കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്കും എളുപ്പത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2015 May 9 ആരംഭിച്ച ഈ പദ്ധതി രാജ്യത്തെ ഇൻഷുറൻസ് പരിരക്ഷയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനും കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്നതിനുമാണ് രൂപകൽപ്പന ചെയ്തത്. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത കുടുംബങ്ങൾക്ക് കുടുംബനാഥന്റെ മരണത്തിനു ശേഷം ഉണ്ടാകാവുന്ന സാമ്പത്തിക പ്രതിസന്ധി കുറയ്ക്കാൻ പദ്ധതി സഹായിക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നവയാണ്. പദ്ധതിയിൽ ചേരുന്ന വ്യക്തിയുടെ മരണത്തിൽ നോമിനിക്ക് 2 ലക്ഷം രൂപ ലൈഫ് ഇൻഷുറൻസ് തുക ലഭിക്കും. വാർഷിക പ്രീമിയം 436 രൂപ ആണ്. ഈ തുക ബന്ധപ്പെട്ട ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് സംവിധാനത്തിലൂടെ ഈടാക്കും. 18 മുതൽ 50 വയസ്സുവരെയുള്ള സേവിംഗ്സ് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ട് ഉടമകൾക്ക് പദ്ധതിയിൽ ചേരാം. 50 വയസ്സിന് മുമ്പ് ചേർന്നവർക്ക് പ്രീമിയം അടച്ച് 55 വയസ്സുവരെ പരിരക്ഷ തുടരാം. പോളിസി കാലയളവ് ഓരോ വർഷവും June 1 മുതൽ അടുത്ത വർഷം May 31 വരെയാണ്. പദ്ധതിയിൽ ചേരാൻ സാധാരണയായി മെഡിക്കൽ പരിശോധന ആവശ്യമില്ല. സ്വാഭാവിക മരണം, അപകടമരണം, രോഗം, പ്രകൃതി ദുരന്തം തുടങ്ങിയ വിവിധ കാരണങ്ങളാലുള്ള മരണങ്ങൾക്കും പദ്ധതിയുടെ നിബന്ധനകൾക്ക് വിധേയമായി പരിരക്ഷ ലഭിക്കും. ഇത് ഒരു ടേം ഇൻഷുറൻസ് പദ്ധതിയാണ്. മെച്യൂരിറ്റി ബെനിഫിറ്റോ ബോണസോ ലഭ്യമല്ല. പദ്ധതിയിൽ ചേരുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപേക്ഷകന്റെ പ്രായം 18-നും 50-നും ഇടയിൽ ആയിരിക്കണം. ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ സേവിംഗ്സ് അക്കൌണ്ട് ഉണ്ടായിരിക്കണം. പ്രീമിയം ഓട്ടോ ഡെബിറ്റ് ചെയ്യുന്നതിനുള്ള സമ്മതം നൽകണം. ഒരാൾക്ക് ഒരു ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ട് വഴിയാണ് പദ്ധതിയിൽ ചേരാൻ കഴിയുക. ഇനി ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ എങ്ങനെ ചേരാം എന്ന് നോക്കാം. അപേക്ഷകൻ സ്വന്തം ബാങ്ക് ശാഖ, ബാങ്കിന്റെ ബിസിനസ് കറസ്പോണ്ടന്റ്, പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ലഭ്യമായ നെറ്റ് ബാങ്കിംഗ് സൗകര്യം വഴി എൻറോൾ ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫോമിൽ വ്യക്തിഗത വിവരങ്ങൾ, നോമിനിയുടെ വിവരങ്ങൾ, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ എന്നിവ നൽകണം. അക്കൌണ്ടിൽ ആവശ്യമായ ബാലൻസ് നിലനിർത്തണം, അല്ലെങ്കിൽ വാർഷിക പുതുക്കൽ മുടങ്ങിപ്പോകാൻ ഇടയുണ്ട്. ഈ പദ്ധതിയുടെ ക്ലെയിം നടപടിക്രമം ഇനി പറയുന്ന വിധമാണ്. ഇൻഷുറൻസ് അംഗം മരിച്ചാൽ നോമിനി ബന്ധപ്പെട്ട ബാങ്ക് ശാഖയെയോ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രതിനിധിയെയോ സമീപിച്ച് ക്ലെയിം സമർപ്പിക്കണം. സാധാരണയായി ആവശ്യമായ രേഖകൾ ഇവയാണ്: ക്ലെയിം ഫോം, മരണ സർട്ടിഫിക്കറ്റ്, നോമിനിയുടെ തിരിച്ചറിയൽ രേഖ, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ, പോളിസി അല്ലെങ്കിൽ എൻറോൾമെന്റ് സംബന്ധിച്ച വിവരങ്ങൾ. രേഖകൾ പരിശോധിച്ച ശേഷം അംഗീകരിക്കപ്പെട്ട ക്ലെയിം തുക നോമിനിയുടെ അക്കൌണ്ടിലേക്ക് കൈമാറും. 2 ലക്ഷം രൂപ പരിരക്ഷ നൽകുന്ന അടിസ്ഥാന സുരക്ഷാ പദ്ധതിയാണ് ഇത്. പ്രീമിയം സമയത്ത് അക്കൌണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്നുണ്ടോ എന്നും നോമിനിയുടെ വിവരങ്ങൾ പുതുക്കിയിട്ടുണ്ടോ എന്നും അക്കൌണ്ട് ഉടമ പരിശോധിക്കണം. വളരെ കുറഞ്ഞ വാർഷിക പ്രീമിയത്തിൽ കുടുംബത്തിന് അടിസ്ഥാന സാമ്പത്തിക സുരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാന സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ മികച്ച തയ്യാറെടുപ്പും തന്ത്രപരമായ ദീർഘവീക്ഷണവും ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 66th ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് ആധുനിക യുദ്ധതന്ത്രങ്ങൾ വ്യാപിച്ചിരിക്കുന്നതിനാൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നതിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിട്ടുണ്ടെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്ന് ക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം 10,000-കണക്കിന് രോഗികൾക്ക് ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയപ്പോൾ മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായി മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. മദ്യപിച്ച് മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനായി പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയില്ലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. ലഹരിക്ക് അടിമപ്പെട്ട് വാഹനമോടിച്ച് ജീവഹാനി ഉണ്ടാക്കുന്നവരുടെ വാഹനം കണ്ടുകെട്ടാനും ജയിലിലടയ്ക്കാനുമുള്ള നടപടികൾ കർശനമാക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. വ്യക്തി വ്യാപാര UPI ഇടപാടുകൾക്കുള്ള മെർച്ചന്റ് ഡിസ്കൌണ്ട് നിരക്ക് ദീപാവലിക്ക് ശേഷമേ നടപ്പിലാക്കുമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വരാനിരിക്കുന്ന ഉത്സവ സീസൺ മുൻനിർത്തി ഇന്ന് ചേർന്ന UPI ആന്റ് സർവീസസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. നിരക്ക് നടപ്പിലാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തിപ്പെടുത്താനും മുഴുവൻ സമയവും പ്രവർത്തിക്കാനുമാണ് രാജിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിമാന സർവീസിലെ നിലവിലുള്ള തടസ്സങ്ങൾ കണക്കിലെടുത്ത് ജിദ്ദ മദീന വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർ, പ്രത്യേകിച്ച് ഉംറ തീർത്ഥാടകർ, വിമാനങ്ങളുടെ തത്സമയ വിവരം കൃത്യമായി പരിശോധിക്കാൻ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. നവംബർ 1 മുതൽ സംസ്ഥാനത്ത് വ്യാപകമായ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. ഇതിന്റെ ഭാഗമായി പബ്ലിക് ഓഫീസിൽ സംഘടിപ്പിച്ച കൂട്ടായ ശുചീകരണ പ്രവർത്തനത്തിൽ 7,000 കിലോഗ്രാം മാലിന്യം നീക്കി. പൊട്ടിയ ഫേണിച്ചറുകൾ, പഴയ കമ്പ്യൂട്ടറുകൾ, പേപ്പർ അടക്കമുള്ള മാലിന്യമാണ് ഒറ്റ ദിവസത്തിൽ നീക്കിയത്. വൃത്തിയാക്കിയ പൊതുവിടങ്ങളിൽ വൃക്ഷത്തൈകളും നട്ടു. ഉത്തർപ്രദേശിലേക്കുള്ള 4 ദിവസത്തെ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ പ്രയാഗ്രാജിലെത്തി. ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്ന അദ്ദേഹം ഗുണനിലവാരമുള്ള ഉള്ളടക്കത്തിലൂടെ സ്ഥാപനത്തിന്റെ തനതായ വ്യക്തിത്വം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. ആധാർ കാർഡിൽ 5-15 വയസ്സുകളിലെ നിർബന്ധിത ബയോമെട്രിക് സൌജന്യമായി പുതുക്കുന്നതിന് 2027 സെപ്റ്റംബർ വരെ അവസരം. ആധാർ ആപ്പിലൂടെ സൌജന്യമായി ഡിസംബർ 31 വരെ ജനങ്ങൾക്ക് ഇമെയിൽ ID ചേർക്കാനും അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. നിലവിൽ ആധാറിൽ സജീവമായ മൊബൈൽ നമ്പർ ചേർത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ സൌകര്യം. 57th ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മീഡിയ അക്രഡിറ്റേഷന് അപേക്ഷിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക അക്രഡിറ്റേഷൻ പോർട്ടൽ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. അടുത്ത മാസം 20 മുതൽ 28 വരെ ഗോവയിലെ പനാജിയിലാണ് മേള. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും എതിരായ വിജിലൻസ് FIRനെതിരെ നൽകിയ അപ്പീൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പിന്നീട് അറിയിക്കും. കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയെ ED കോടതിയിൽ എതിർത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. പാഥേയം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം വരികളെഴുതി രവി ബോംബെ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 10-ാം ക്ലാസ് ഊർജതന്ത്ര പുസ്തകത്തിലെ വൈദ്യുതോർജ്ജം, ഉപഭോഗവും സംരക്ഷണവും എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നത് പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഫ്രാൻസീന ഫ്രാൻസിസ് കെ.
2: പ്രിയ കൂട്ടുകാരെ, ഇന്ന് 10-ാം ക്ലാസ് ഭൗതികശാസ്ത്രം പാഠപുസ്തകത്തിലെ വൈദ്യുതോർജ്ജം, ഉപഭോഗവും സംരക്ഷണവും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഭൗതികശാസ്ത്രം പ്രപഞ്ചത്തെയും ദ്രവ്യത്തെയും ഊർജത്തെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാൻ ഭൗതികശാസ്ത്രത്തിന്റെ വിവിധ കണ്ടുപിടുത്തങ്ങൾക്ക് ആയിട്ടുണ്ട്. നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എല്ലാം ഒന്ന് ഓർത്തുനോക്കൂ. ഫാൻ, ബൾബ്, മിക്സി, വാഷിംഗ് മെഷീൻ, ടി വി, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എത്രയെത്ര ഉപകരണങ്ങൾ അല്ലേ. ഇവയെല്ലാം മാനവരാശിയെ സഹായിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ ലഘൂകരിക്കുന്നു. നമ്മുടെ വീട്ടിലെ ഈ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഏത് ഊർജം ഉപയോഗിച്ചിട്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വൈദ്യുതി അല്ലേ. അതെ, ഇത്തരം ഉപകരണങ്ങളെല്ലാം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ്. ഒരു വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം ഏത് ഊർജ രൂപമായാണ് മാറ്റപ്പെടുന്നത്? പ്രകാശോർജം. ശരിയാണ്, നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിയെ ബൾബ് പ്രകാശരൂപമാക്കി നൽകുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഊർജം മാറ്റം എന്താണ്? വൈദ്യുതോർജം പ്രകാശോർജമായി മാറുന്നു. ഇത്തരത്തിൽ ഒരു ഊർജരൂപത്തെ മറ്റൊരു ഊർജമാക്കി മാറ്റുന്നതിനെ ഊർജ പരിവർത്തനം എന്ന് പറയുന്നു. ക്ലാസ് കഴിഞ്ഞ് അമ്മു വീട്ടിലെത്തി. അടുക്കളയിൽ നിന്ന് മിക്സി പ്രവർത്തിക്കുന്ന ശബ്ദം കേട്ട് ഓടിച്ചെന്നു. അവൾ ചിന്തിച്ചു, മിക്സിയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്തായിരിക്കും? ഒരു മിക്സിയിൽ വൈദ്യുതോർജം അതിന്റെ ബ്ലേഡുകൾ തിരിക്കുന്ന യാന്ത്രികോർജമായിട്ടാണ് മാറുന്നത്. കൂട്ടത്തിൽ ഒരു ചെറിയ ശതമാനം ഊർജം നമ്മൾ ശ്രവിക്കുന്ന ശബ്ദമായും മാറുന്നു. ഒരു ഇസ്തിരിപ്പെട്ടിയിൽ എന്താണ് നടക്കുന്നത്? വൈദ്യുതോർജം താപോർജമായി മാറുന്നു. ഇങ്ങനെ വൈദ്യുതി വ്യത്യസ്തങ്ങളായ മറ്റ് ഊർജ രൂപങ്ങളായി മാറുന്നു, അഥവാ ഊർജ പരിവർത്തനം സംഭവിക്കുന്നു. ഏത് പ്രധാന ഊർജ രൂപത്തിലേക്കാണ് മാറിയത്, അതാണ് വൈദ്യുതിയുടെ ആ ഉപകരണത്തിലെ ഫലം. ഉദാഹരണമായി, ഒരു ബൾബിൽ വൈദ്യുതോർജം പ്രകാശമായി മാറുന്നതിനാൽ അത് വൈദ്യുതിയുടെ പ്രകാശഫലം എന്നറിയപ്പെടുന്നു. അതുപോലെ മിക്സിയിൽ വൈദ്യുതി യാന്ത്രികോർജമായി മാറിയതിനാൽ അവിടെ വൈദ്യുതിയുടെ യാന്ത്രിക ഫലമാണ് നാം കാണുന്നത്. വൈദ്യുത ഹീറ്റർ, ടോസ്റ്റർ, ഇസ്തിരിപ്പെട്ടി, വൈദ്യുത കെറ്റിൽ, ഈ ഉപകരണങ്ങളെല്ലാം കൂട്ടുകാർക്ക് പരിചിതമാണല്ലോ. ഇവയുടെയെല്ലാം പൊതുസവിശേഷത എന്താണ്? ഇവയിലെല്ലാം വൈദ്യുതോർജം താപോർജമായാണ് മാറുന്നത്. ഇങ്ങനെ വൈദ്യുതിയെ താപോർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് താപന ഉപകരണങ്ങൾ. താപന ഉപകരണങ്ങളിൽ എല്ലാം നാം വൈദ്യുതിയുടെ താപഫലമാണ് അനുഭവിക്കുന്നത്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി ഒഴുകുമ്പോൾ താപം പുറത്തുവിടുന്നതിനെ ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നു. താപന ഉപകരണങ്ങളിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്ന ഭാഗത്തെ ഹീറ്റിംഗ് കോയിൽ അഥവാ ഹീറ്റിംഗ് എലമെന്റ് എന്ന് വിളിക്കുന്നു. എല്ലാ ചാലകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമ്പോൾ വിവിധ അളവിൽ താപം ഉണ്ടാവുമെങ്കിലും താപന ഉപകരണങ്ങളിൽ ഹീറ്റിംഗ് കോയിലായി സാധാരണയായി ഉപയോഗിക്കുന്നത് നിക്രോം ആണ്. നിക്രോം എന്നത് നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്നിവയുടെ ഒരു ലോഹ സങ്കരമാണ്. താപന ഉപകരണങ്ങളിലെ ഹീറ്റിംഗ് കോയിലായി നിക്രോമിനെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഉണ്ട്, തീർച്ചയായും. നിക്രോമിന്റെ ചില പ്രത്യേക സവിശേഷ ഗുണങ്ങൾ കാരണമാണ് ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഗുണങ്ങളെന്ന് മനസ്സിലാക്കിയാലോ? ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധം. ഉയർന്ന താപനിലയിൽ ഒരു വസ്തുവിനെ ഓക്സിജനുമായോ മറ്റ് ഓക്സികാരകങ്ങളുമായോ സമ്പർക്കത്തിന്റെ ഫലമായുള്ള നാശനത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ്, ഓക്സിഡേഷൻ പ്രതിരോധം നിക്രോമിന് വളരെ

വളരെ കൂടുതലാണ്. ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം താപോർജം നൽകാനുള്ള കഴിവ് നിക്രോമിന്റെ സവിശേഷതയാണ്. കൂടാതെ ഉയർന്ന റെസിസ്റ്റിവിറ്റി അഥവാ പ്രതിരോധകതയും നിക്രോമിനുണ്ട്. ഇത് കാരണം ചെറിയ നീളം നിക്രോം കമ്പിക്ക് പോലും ആവശ്യമായ പ്രതിരോധം ലഭ്യമാക്കാൻ കഴിയും. ഇവയെല്ലാം നിക്രോമിന്റെ സവിശേഷതകളാണ്. പ്രതിരോധകത, റെസിസ്റ്റിവിറ്റി എന്നത് ഒരു പദാർത്ഥത്തിന്റെ തനത് സവിശേഷതയാണ്. ഇത് ഓരോ വസ്തുക്കൾക്കും വ്യത്യസ്തമാണ്. എന്താണ് റെസിസ്റ്റിവിറ്റി? ഒരു യൂണിറ്റ് മീറ്റർ നീളവും യൂണിറ്റ് മീറ്റർ സ്ക്വയർ പരപ്പളവുമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധമാണ് പ്രതിരോധകത അഥവാ റെസിസ്റ്റിവിറ്റി. അപ്പോൾ വൈദ്യുത പ്രവാഹത്തെ എതിർക്കാനുള്ള കഴിവാണ് പ്രതിരോധകത. ഇത് റോ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഓം മീറ്റർ എന്നതാണ് പ്രതിരോധകതയുടെ SI യൂണിറ്റ്. അങ്ങനെയെങ്കിൽ ചാലകത എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? വൈദ്യുതി കടത്തിവിടാനുള്ള ഒരു പദാർത്ഥത്തിന്റെ കഴിവാണ് ചാലകത. താപന ഉപകരണങ്ങളിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്നു എന്ന് നാം മനസ്സിലാക്കിയല്ലോ. ഇങ്ങനെ രൂപപ്പെടുന്ന താപം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കണ്ടെത്തി ഒരു നിയമം പ്രസ്താവിച്ചത് വിശ്വപ്രസിദ്ധനായ ഭൗതിക ശാസ്ത്രജ്ഞൻ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ആയതിനാൽ ഈ നിയമം ജൂൾ നിയമം എന്നറിയപ്പെടുന്നു. വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് ചാലകത്തിലൂടെയുള്ള കറന്റിന്റെ വർഗത്തിനും ചാലകത്തിന്റെ പ്രതിരോധത്തിനും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിനും നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് ജൂൾ നിയമം. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ അതിലുണ്ടാകുന്ന താപത്തിന്റെ അളവ് ക്രമീകരിക്കാൻ ഈ ചരങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ സാധ്യമാണ്. ഇനി ജൂൾ നിയമത്തിന്റെ വിവിധ ഗണിത സമവാക്യങ്ങൾ പരിചയപ്പെട്ടാലോ? H=I²RT, H=V²T/R, H=VIT. ഇതിൽ യഥാക്രമം H എന്നത് താപത്തെയും I എന്നത് വൈദ്യുത കറന്റിനെയും R പ്രതിരോധത്തെയും T സമയത്തെയും V വോൾട്ടതയെയും സൂചിപ്പിക്കുന്നു. വീട്ടിൽ പുതിയതായി വാങ്ങിയ ഇസ്തിരിപ്പെട്ടിയിൽ 750 വാട്ട്, 230 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അച്ചു ശ്രദ്ധിച്ചു. എന്തായിരിക്കും ഈ 750 വാട്ട് സൂചിപ്പിക്കുന്നത്? അത് ആ ഉപകരണത്തിന്റെ വൈദ്യുത പവറിനെ സൂചിപ്പിക്കുന്നു. ഒരു വൈദ്യുത ഉപകരണം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ. വൈദ്യുതോർജത്തെ ഒരു വൈദ്യുത ഉപകരണം മറ്റൊരു ഊർജ രൂപത്തിലേക്ക് മാറ്റുന്നതാണ് ആ ഉപകരണം ചെയ്യുന്ന പ്രവൃത്തി. ആയതുകൊണ്ട് പവർ സമം പ്രവൃത്തി ബൈ സമയം എന്നാണ്. വൈദ്യുത പവറിന്റെ വിവിധ ഗണിത സമവാക്യങ്ങൾ ഇപ്രകാരമാണ്: P=I²R, P=V²R, P=VI. ഇതിൽ യഥാക്രമം P എന്നത് പവറിനെയും I എന്നത് കറന്റിനെയും R എന്നത് പ്രതിരോധത്തെയും V എന്നത് വോൾട്ടതയെയും സൂചിപ്പിച്ചിരിക്കുന്നു. ഒരു ഉപകരണത്തിന്റെ പവർ രേഖപ്പെടുത്തുമ്പോൾ അതോടൊപ്പം അത് പ്രവർത്തിക്കാനാവശ്യമായ വോൾട്ടേജും രേഖപ്പെടുത്തിയിരിക്കും. നമ്മുടെ രാജ്യത്ത് 230 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന പവറാണ് വൈദ്യുത ഉപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 230 വോൾട്ടിനേക്കാൾ ഉയർന്ന വോൾട്ടതയിലോ താഴ്ന്ന വോൾട്ടതയിലോ ഉപകരണം പ്രവർത്തിച്ചാൽ പവറിന് വ്യത്യാസം വരും. അതായത് വോൾട്ടേജ് കൂടിയാൽ പവർ കൂടുകയും വോൾട്ടേജ് കുറഞ്ഞാൽ പവർ കുറയുകയും ചെയ്യുമല്ലോ. ഇത് ഉപകരണങ്ങളിൽ കേടുപാടുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. വിവിധ രാജ്യങ്ങൾ അവരുടെ പവർ വിതരണ വോൾട്ടേജിനനുസരിച്ചാണ് വൈദ്യുത ഉപകരണങ്ങളും അവയുടെ പവറും രൂപകൽപ്പന ചെയ്യുന്നത്. എല്ലാ വൈദ്യുത ഉപകരണങ്ങളിലും അതിനാവശ്യമായ വോൾട്ടേജും അതിന്റെ പവറും രേഖപ്പെടുത്തിയിരിക്കും. ഓരോ ഉപകരണത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ ഉപകരണത്തിന് സൂചിപ്പിച്ചിരിക്കുന്ന പവർ ലഭ്യമാകുന്നത് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോർജത്തിന്റെ അളവ് നമുക്ക് നേരിട്ട് അളക്കാൻ സാധിക്കും. അതിനായി നമ്മുടെ ഗൃഹവൈദ്യുത സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. ഇതിൽ വൈദ്യുതോർജം അളക്കുന്നത് കിലോ വാട്ട് അവർ എന്ന യൂണിറ്റിലാണ്. ഇതാണ് വൈദ്യുതോർജത്തിന്റെ വ്യാവസായിക യൂണിറ്റ്. അങ്ങനെയെങ്കിൽ എന്താണ് ഒരു കിലോ വാട്ട് അവർ എന്ന് നോക്കിയാലോ? 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കുന്ന ഊർജമാണ് ഒരു കിലോ വാട്ട് അവർ അഥവാ ഒരു യൂണിറ്റ് വൈദ്യുതോർജം. നമ്മുടെ വീട്ടിലെ വൈദ്യുത ബിൽ കുറയ്ക്കാനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് നോക്കിയാലോ?
ഊർജ്ജക്ഷമത കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുക.

0: ആവശ്യം കഴിഞ്ഞാൽ വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക, LED ട്യൂബുകളും ബൾബുകളും ഉപയോഗിക്കുക, BLDC ഫാനുകൾ ഉപയോഗിക്കുക, മുറികളുടെ വലുപ്പത്തിനനുസരിച്ച് ഫാനിന്റെ വലുപ്പം തിരഞ്ഞെടുക്കുക എന്നിവയെല്ലാം വൈദ്യുത ഉപഭോഗം കുറയ്ക്കുകയും അതുവഴി വൈദ്യുത ബില്ലിന്റെ തുക കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂട്ടുകാരുടെ അറിവിലേക്കായി പങ്കുവെക്കട്ടെ. രാവിലെ 6 AM മുതൽ 6 PM വരെയുള്ള സമയത്ത് കുറഞ്ഞ നിരക്കും വൈകിട്ട് 6 PM മുതൽ 10 PM വരെയുള്ള സമയത്ത് കൂടിയ നിരക്കും രാത്രി 10 PM മുതൽ രാവിലെ 6 AM വരെയുള്ള സമയത്ത് സാധാരണ വൈദ്യുത നിരക്കുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആയതിനാൽ ഉയർന്ന വൈദ്യുത നിരക്ക് ഈടാക്കുന്ന വൈകിട്ട് 6 PM മുതൽ 10 PM വരെയുള്ള സമയത്ത് ഉയർന്ന പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ.
1: പത്താം ക്ലാസ് ഊർജതന്ത്ര പുസ്തകത്തിലെ വൈദ്യുതോർജ്ജം, ഉപഭോഗവും സംരക്ഷണവും എന്ന പാഠഭാഗത്തിന്റെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഫ്രാൻസീന ഫ്രാൻസിസ് കെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഇന്ന് ഒക്ടോബർ 13 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനമായി ആചരിക്കുന്നു. എല്ലാ വർഷവും ഒക്ടോബർ 13 ഐക്യരാഷ്ട്രസഭ ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, അതായത് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനമായി ആചരിക്കുന്നു. അതിജീവനം ഭവനത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതാണ് 2026 ഈ ദിനത്തിന്റെ പ്രമേയം. കുടുംബങ്ങളെ അവർ അഭിമുഖീകരിക്കുന്ന അപകട സാധ്യതകൾ മനസ്സിലാക്കാനും മുന്നറിയിപ്പുകളോട് ഫലപ്രദമായി പ്രതികരിക്കാനും പ്രാപ്തരാക്കുക എന്നതാണ് ഈ പ്രമേയം അർത്ഥമാക്കുന്നത്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495946321, 9496556321, 9496569631. ഓർക്കുക, കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

നവരാത്രി സംഗീതോത്സവം രണ്ടാം ദിവസം. ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന രാധിക കണ്ണന്റെ സംഗീത കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആനന്ദ് വിശ്വനാഥൻ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഖടം. ഇന്നത്തെ മുഖ്യകൃതി പാഹിമാം ശ്രീ വാഗീശ്വരി, രാഗം കല്യാണി.

ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന രാധിക കണ്ണന്റെ സംഗീത കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ആനന്ദ് വിശ്വനാഥൻ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഖടം. നവരാത്രി സംഗീതോത്സവം മൂന്നാം ദിവസമായ നാളെ അശ്വതി തിരുനാൾ രാമവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. നാളത്തെ മുഖ്യകൃതി ദേവി പാവനെ, രാഗം സാവേരി. ഇന്നത്തെ കച്ചേരിയുടെ പൂർണ്ണരൂപം തിരുവനന്തപുരം ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി സമയം 11 മണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം.
1: യേ ആകാശവാണി ഹെ വിശേഷ ശൃംഖല ജൻസേവ സേ ദേശസേവ കെ 27വേ സംസ്കരണ മേ പ്രസ്തുത ഹെ പരിചർച്ച സമുദ്ര ബന്ദർഗാഹ ഓർ നൈ ആർത്ഥിക് ശക്തി. ഇസ്മേ ഭാഗ് ലേ രഹേ ഹേ രക്ഷാ വിശ്ലേഷക് കൊമോഡോർ കെ ഡി ജോഷി ഓർ രണനീതിക് വിശ്ലേഷക് പ്രൊഫസർ രാഹുൽ മിശ്ര. കാര്യക്രമ കാ സഞ്ചാലൻ കർ രഹീ ഹേ

0: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 35 മിനിറ്റും 55 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നാളെ രാവിലെ 5:48 വരെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM Gold ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.
1: $104.72 per barrel. West Texas Intermediate crude was trading 2% lower at $91.

पे लिख दो हवाओं के नाम।

है बता किसके नाम, ओ पंछी तेरा ये सुरीला सलाम, हवाओं पे लिख

ഇന്ത്യ മീറ്റോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹാസ് ഫോർകാസ്റ്റ് ഹെവി റെയിൻഫോൾ അലോങ് വിത്ത് തണ്ടർ സ്റ്റോംസ് ഗസ്റ്റി വിൻഡ്സ് ആൻഡ് ലൈറ്റ്നിംഗ് ഓവർ തമിഴ്നാടു പുതുച്ചേരി കറൈക്കൽ ജമ്മു കശ്മീർ ലഡാക്ക് ഗിൽഗിത് ബൾട്ടിസ്ഥാൻ ആൻഡ് മുസഫറാബാദ് ടുഡേ. And that is the end of this news bulletin.